റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ പെൻസി 107.8 പ്രക്ഷേപണ പരിപാടികൾ ആരംഭിക്കുന്നു. ഇന്ന് കൊല്ലവർഷം 1201 മിഥുനം 19, ക്രിസ്തുവർഷം 2026 ജൂലൈ 3 വെള്ളിയാഴ്ച. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് കമ്മ്യൂണിറ്റി റേഡിയോ പെൻസികർ 107.8 പ്രക്ഷേപണ പരിപാടികളിലേക്ക് സ്വാഗതം.

0: ചാലുകൾ.
1: ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.
2: മനുഷ്യൻ ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നവനാണ്. സ്വന്തം ജീവിതത്തെക്കുറിച്ച് കണക്കുകൾ കൂട്ടിയും കിഴിച്ചും കാത്തിരുന്നും അവൻ ജീവിതത്തെ തള്ളി നീക്കുന്നു. എന്നാൽ പലപ്പോഴും അപ്രതീക്ഷിതമായത് കടന്നു വരുമ്പോൾ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാനാവാതെ അവൻ തകർന്നു പോകാറുണ്ട്. ഒരിക്കൽ ഒരു ഗുരുവും ശിഷ്യനും കൂടി കാട്ടിലൂടെ നടന്നു പോവുകയായിരുന്നു. കുറേയധികം യാത്ര ചെയ്തു കഴിഞ്ഞപ്പോൾ ഗുരു ശിഷ്യനോട് ഒരു മരത്തിൽ കയറുവാൻ ആവശ്യപ്പെട്ടു. ഒരു വലിയ മരം മാനം മുട്ടെ വളർന്നു നിൽക്കുന്നു. അതിൻ്റെ ശിഖരങ്ങളിൽ എത്തിപ്പെടണമെങ്കിൽ ഏറെ പരിശ്രമിച്ച് മുകളിലേക്ക് കയറിപ്പോകണം. ഗുരുവിൻ്റെ വാക്കനുസരിച്ച് ശിഷ്യൻ ഏറെ പ്രയാസപ്പെട്ട് കൈയും നെഞ്ചും കാലുമൊക്കെ ഉരച്ച് മുകളിലേക്ക് കയറി ഒരു ശിഖരത്തിൽ പിടിച്ചു. സാവധാനം ശ്രദ്ധയോടെ ആ ശിഖരത്തിൽ കയറി നിന്ന് മറു കൈകൊണ്ട് മുകളിലത്തെ ശിഖരത്തിൽ പിടിച്ചു. എന്നിട്ട് ആശ്വാസത്തോടെ താഴെ നിൽക്കുന്ന ഗുരുവിനെ നോക്കി പറഞ്ഞു, ഇനി പേടിക്കാനൊന്നുമില്ല. അപ്പോൾ മുകളിലേക്ക് നോക്കി ഗുരു പറഞ്ഞു, ഇനിയാണ് നീ സൂക്ഷിക്കേണ്ടത്. ജീവിതത്തിൽ അപ്രതീക്ഷിതമായതിനെ പ്രതീക്ഷിക്കുക എന്ന ഒരു തത്വം സ്വീകരിച്ചാൽ ജീവിതത്തെ അതിൻ്റെ ശാന്തതയിലും പൂർണ്ണതയിലും സമഗ്രതയിലും വീക്ഷിക്കുവാൻ സാധിക്കും. നമ്മുടെ സ്വപ്നങ്ങൾ, കണക്കുകൾ, യാഥാർത്ഥ്യങ്ങൾ ഒക്കെ അന്യമാകുമ്പോഴും നഷ്ടമാകുമ്പോഴും പൊലിഞ്ഞു പോകുമ്പോഴും ശാന്തതയോടെ ജീവിതത്തെ നോക്കിക്കാണുവാൻ സാധിക്കും. ഓൾവേസ് എക്സ്പെക്ട് ദി അൺഎക്സ്പെക്റ്റഡ്. അപ്രതീക്ഷിതമായതിനെ പ്രതീക്ഷിക്കുക.
0: നീർച്ചാലുകൾ
1: തയ്യാറാക്കി അവതരിപ്പിച്ചത് ആന്റണി ടീച്ചർ.

റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. അതിർത്തി കടന്ന് പാകിസ്ഥാൻ നടത്തുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളെ ഇന്ത്യയും ജപ്പാനും അപലപിച്ചു. പരിസ്ഥിതി ലോല പ്രദേശ നിർണയ വിഷയത്തിൽ രാജ്യത്ത് ഏറ്റവും കൃത്യവും വിശദവുമായ പഠനം നടത്തിയത് കേരളമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരികൾ കൈമാറുന്ന നീക്കം തടയണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഓസ്ട്രിയയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്ത് സ്പെയിൻ പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. അതിർത്തി കടന്ന് പാകിസ്ഥാൻ നടത്തുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളെ ഇന്ത്യയും ജപ്പാനും സംയുക്ത പ്രസ്താവനയിൽ അപലപിച്ചു. ഇന്ത്യ ജപ്പാൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജാപ്പനീസ് പ്രധാനമന്ത്രി സനാ തകായിച്ചിയുമാണ് പ്രസ്താവനയിൽ ഒപ്പുവെച്ചത്. ഡെസ്ക് റിപ്പോർട്ട്.
1: കഴിഞ്ഞ വർഷം April 22 ജമ്മുകാശ്മീരിലെ പെഹൽഗാമിലും November 10 ഡൽഹിയിലുമുണ്ടായ ഭീകരാക്രമണത്തെയും ഇരു നേതാക്കളും ശക്തമായി അപലപിച്ചു. നിന്ദ്യമായ ഈ പ്രവൃത്തിയുടെ കുറ്റവാളികളെയും സംഘാടകരെയും ധനസഹായം നൽകുന്നവരെയും ഉടൻ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്ന് ഇന്ത്യയും ജപ്പാനും ആവശ്യപ്പെട്ടു. UN പട്ടികയിൽ ഉൾപ്പെടുത്തിയ എല്ലാ തീവ്രവാദ ഗ്രൂപ്പുകൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ യോജിച്ച നടപടികൾ സ്വീകരിക്കണമെന്ന് നരേന്ദ്രമോദിയും സനാ തകായിച്ചിയും ആവശ്യപ്പെട്ടു. ഭീകരരുടെ സുരക്ഷിത താവളങ്ങൾ വേരോടെ പിഴുതെറിയുന്നതിന് ഭീകരർക്ക് ധനസഹായം നൽകുന്ന മാർഗങ്ങളും രാജ്യാന്തര കുറ്റകൃത്യങ്ങളുമായി അവരുടെ ബന്ധവും ഇല്ലാതാക്കണം. അതിർത്തി കടന്ന് ഭീകരർ നടത്തുന്ന നീക്കങ്ങൾ തടയുന്നതിന് ദൃഢനിശ്ചയത്തോടെ നടപടികൾ സ്വീകരിക്കണമെന്നും ഇരു നേതാക്കളും ആവശ്യപ്പെട്ടു. സ്ഥിരതയും സമൃദ്ധവുമായ ഇന്തോ പസഫിക് എന്ന ലക്ഷ്യത്തിലേക്ക് സമാന ചിന്താഗതിക്കാരായ രാജ്യങ്ങൾ തമ്മിലെ സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇരു പ്രധാനമന്ത്രിമാരും പ്രതിബദ്ധത ആവർത്തിച്ചു. ക്വാഡ് ചട്ടക്കൂടിന് കീഴിലെ സ്ഥിരമായ പുരോഗതിയെ ഇരുവരും സ്വാഗതം ചെയ്തു.
0: പരിസ്ഥിതി ലോല പ്രദേശ നിർണയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രാജ്യത്ത് ഏറ്റവും കൃത്യവും വിശദവുമായ പഠനം നടത്തിയത് കേരളമാണെന്നും ഇത് കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉയർന്ന ജനസാന്ദ്രതയുണ്ടായിട്ടും സംസ്ഥാനത്തിന് മികച്ച വനവിസ്തൃതിയും പച്ചപ്പും നിലനിർത്താൻ കഴിഞ്ഞതായി മുഖ്യമന്ത്രി അറിയിച്ചു. ഇടുക്കി ഉൾപ്പെടെ ജില്ലകളിൽ മുൻകാലങ്ങളിൽ വനമെന്ന് തെറ്റായി വിജ്ഞാപനം ചെയ്ത പ്രദേശങ്ങൾ ഒഴിവാക്കുമെന്ന ഉറപ്പ് സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. ഭൂമിയുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഉൾപ്പെടെ ഹൈക്കോടതിയിലും മറ്റു കോടതികളിലും സമർപ്പിക്കുന്ന സത്യവാങ്മൂലങ്ങളിൽ ഏകീകൃത നിലപാട് സ്വീകരിക്കണമെന്ന് അഡ്വക്കേറ്റ് ജനറലിന് നിർദ്ദേശം നൽകിയതായും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാന ഗവൺമെന്റിനെ അറിയിക്കുകയോ കൂടിയാലോചന നടത്തുകയോ ചെയ്യാതെയാണ് അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് 49% ഓഹരി മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് കൈമാറാൻ തീരുമാനിച്ചതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ഇക്കാര്യത്തിൽ ഗവൺമെന്റിന്റെ അതൃപ്തി അദാനി പോർട്സ് ആന്റ് സ്പെഷ്യൽ എക്കണോമിക് സോൺ ലിമിറ്റഡ് മാനേജ്മെന്റിനെ അറിയിച്ചതായും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരികൾ MSC അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനിക്ക് കൈമാറാൻ നീക്കം തടയുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് അടിയന്തരമായി ഇടപെടണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. വിഴിഞ്ഞത്തിന്റെ ഓഹരികൾ കൈമാറുമെന്ന കാര്യം അദാനി ഗ്രൂപ്പ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ അറിയിച്ച രേഖ പുറത്തുവന്നിട്ടുണ്ടെന്നും തുറമുഖം ഇവരുടെ സംയുക്ത സംരംഭമായി നടത്തുന്ന നീക്കമാണ് ഇതിലൂടെ പുറത്തുവന്നതെന്നും സെക്രട്ടേറിയറ്റ് കുറ്റപ്പെടുത്തി. തുറമുഖം സംസ്ഥാനത്തിന്റെ തന്നെ ഉടമസ്ഥതയിൽ നിലനിർത്തുന്ന നടപടി ഉണ്ടാകണമെന്നും സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. വി ഡി സതീശൻ നയിക്കുന്ന UDF ഗവൺമെന്റ് അദാനി വിലാസം ഗവൺമെന്റായി മാറിയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കുറ്റപ്പെടുത്തി. വിഴിഞ്ഞം തുറമുഖത്ത് അദാനിയുടെ താൽപര്യം മുൻനിർത്തി ഷിപ്പിംഗ് വ്യവസായത്തിലെ ഭീമൻ കമ്പനിയുമായി പങ്കാളിത്തം സ്ഥാപിക്കുന്ന നീക്കത്തെക്കുറിച്ച് മുഖ്യമന്ത്രി ജനങ്ങളോട് കണക്ക് പറയേണ്ടി വരുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. അടുത്ത വർഷത്തെ ഹജ്ജിന് അപേക്ഷിക്കുന്ന തീർത്ഥാടകരുടെ പാസ്പോർട്ട് അപേക്ഷകൾ ത്വരിതഗതിയിൽ തീർപ്പാക്കാൻ പാസ്പോർട്ട് ഓഫീസുകൾക്ക് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് മന്ത്രി എൻ ഷംസുദ്ദീൻ കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രിക്ക് കത്തയച്ചു. സംസ്ഥാനത്ത് നിന്ന് നിരവധി തീർത്ഥാടകർ പുതിയ പാസ്പോർട്ടിനും പുതുക്കുന്നതിനും അപേക്ഷിച്ച് കാത്തിരിക്കുകയാണെന്നും പാസ്പോർട്ട് ലഭിക്കുന്നതിൽ കാലതാമസം നേരിട്ടാൽ അർഹരായ തീർത്ഥാടകർക്ക് ഹജ്ജിന് പോകാൻ അവസരം നഷ്ടപ്പെടുമെന്നും മന്ത്രി കത്തിൽ പറഞ്ഞു. ഓണത്തിന്റെ തനത് പാരമ്പര്യവും സംസ്കാരവും വിദേശ ആഭ്യന്തര വിനോദസഞ്ചാരികൾക്ക് മുന്നിൽ പൂർണ്ണമായി എത്തിക്കുന്ന അനുഭവമാക്കി ഇത്തവണത്തെ ഓണം വാരാഘോഷത്തെ മാറ്റുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് അറിയിച്ചു. ഓഗസ്റ്റ് 24 മുതൽ 30 വരെയാണ് ഇത്തവണത്തെ ഓണം വാരാഘോഷം. വിനോദസഞ്ചാരികൾക്ക് പൂക്കളമിടാനും ഓണക്കളികളിൽ പങ്കാളികളാകാനും സദ്യ ആസ്വദിക്കാനും അനുഷ്ഠാന കലാരൂപങ്ങൾ കാണാനും അവസരം ഉറപ്പാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഇതിന്റെ ഭാഗമായി നിശാഗന്ധിയിൽ പടയണി, തെയ്യം, തോൽപ്പാവക്കൂത്ത് തുടങ്ങിയ അനുഷ്ഠാന കലകൾ സംഘടിപ്പിക്കാനും തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ തീരുമാനമായി. ആഘോഷങ്ങളുടെ ഭാഗമായി കവടിയാർ മുതൽ മണക്കാട് വരെ ഉത്സവ മേഖലയായി പ്രഖ്യാപിക്കും. സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ അംഗീകരിച്ചതും അഫിലിയേറ്റ് ചെയ്തതുമായ സ്പോർട്സ് അസോസിയേഷനുകൾ ഓഡിറ്റ് ചെയ്യാൻ മന്ത്രി ഒ ജെ ജനീഷ് നിർദ്ദേശം നൽകി. മന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സ്പോർട്സ് അസോസിയേഷനുകളിൽ നിന്ന് വിവരശേഖരണ ചോദ്യാവലി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ സെക്രട്ടറിക്ക് കൈമാറി. കായിക മേഖലയിൽ പ്രവർത്തിക്കുന്ന അസോസിയേഷനുകളെക്കുറിച്ച് പരാതികൾ വ്യാപകമായ സാഹചര്യത്തിലാണ് സമഗ്ര അഴിച്ചുപണി ലക്ഷ്യമാക്കി സംസ്ഥാന ഗവൺമെന്റിന്റെ ഇടപെടൽ. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില 1% കുറഞ്ഞു. തുടർച്ചയായ 3 ദിവസമാണ് വിപണിയിൽ വിലയിടിവ് രേഖപ്പെടുത്തുന്നത്. മുതിർന്ന മാധ്യമപ്രവർത്തകനും കോഴിക്കോട് ആകാശവാണിയിൽ ദീർഘകാലം കാഷ്വൽ ന്യൂസ് റീഡറുമായിരുന്ന വി കെ രഘുനാഥ് അന്തരിച്ചു. 69 വയസ്സായിരുന്നു. വയനാട് മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ രാത്രിയായിരുന്നു അന്ത്യം. ഹൃദയാഘാതത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ജനയുഗം പത്രം, മലനാട് ചാനൽ, വയനാട് വിഷൻ എന്നിവയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ട്രൂസെൻസ് എന്ന വാർത്താധിഷ്ഠിത പരിപാടിക്ക് 3 സംസ്ഥാന പുരസ്കാരങ്ങൾ ലഭിച്ചു. മായുന്ന സിന്ദൂരം എന്ന ഓർമ്മകളുടെ പുസ്തകം കഴിഞ്ഞ വർഷമാണ് പ്രസിദ്ധീകരിച്ചത്. കവിയും സാംസ്കാരിക പ്രവർത്തകനുമായിരുന്നു. പീച്ചംകോട് വീട്ടിൽ രാവിലെയാണ് പൊതുദർശനം. സംസ്കാരം ഉച്ചകഴിഞ്ഞ് തൃശ്ശിലേരി ശാന്തികവാടത്തിൽ നടത്തും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനെ തുടർന്ന് സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് ഒറ്റപ്പെട്ട അതിശക്തമായ മഴയും മറ്റു ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയുമാണ് പ്രവചിച്ചിരിക്കുന്നത്. 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. ഇന്ന് കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഓസ്ട്രിയയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്ത് സ്പെയിൻ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. കാലിഫോർണിയയിലെ ലോസാഞ്ചലസ് സ്റ്റേഡിയത്തിലെ മത്സരത്തിലാണ് സ്പെയിൻ തകർപ്പൻ വിജയം നേടിയത്. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: ലോസ്ആഞ്ചലസ് സ്റ്റേഡിയത്തിൽ സ്പാനിഷ് ആധിപത്യത്തിന് മുന്നിൽ ഓസ്ട്രിയ നിഷ്പ്രഭമായപ്പോൾ വലയിൽ വീണത് എണ്ണം പറഞ്ഞ 3 ഗോളുകൾ. 36-86 മിനിറ്റുകളിൽ മിഗേൽ ഒയർ സാമ്പലിന്റെ 2 ഗോളുകളും 66 മിനിറ്റിൽ പെഡ്രോ പെറോയുടെ ഗോളുമാണ് സ്പെയിന് അനായാസ വിജയം നേടിക്കൊടുത്തത്. ആദ്യ മിനിറ്റിൽ തന്നെ ആസ്ട്രിയൻ ഗോൾ മുഖത്തെ വർപ്പിച്ച സ്പെയിൻ സൂപ്പർ താരം ലെമിനെ യമാൽ വരാനിരിക്കുന്ന ഗോൾ വേട്ടയെക്കുറിച്ച് കൃത്യമായ സൂചന നൽകി. സ്പെയിൻ 22 ഗോൾ ശ്രമങ്ങളും 10 ഓൺ ടാർഗറ്റ് ഷോട്ടുകളുമാണ് മത്സരത്തിൽ പരീക്ഷിച്ചത്. അതേസമയം ഓസ്ട്രിയയ്ക്ക് ഒരൊറ്റ ഓൺ ടാർഗറ്റ് ഷോട്ടിന് പോലും സ്പെയിൻ പ്രതിരോധം അവസരം നൽകിയില്ല. പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സര വിജയികളെ പ്രീ ക്വാർട്ടർ സ്പെയിൻ നേരിടും.
0: ടൊറന്റോയിൽ അല്പം മുമ്പ് സമാപിച്ച മത്സരത്തിൽ ക്രൊയേഷ്യയെ 1-2 ഗോളുകൾക്ക് തകർത്ത് പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിൽ ഇടം നേടി. രാവിലെ 8:30 വാങ്കോവറിൽ സ്വിറ്റ്സർലാന്റ് അൾജീരിയയുമായി ഏറ്റുമുട്ടും. 11:30 ആർലിംഗ്ടണിൽ ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. പ്രീ ക്വാർട്ടറിൽ തിങ്കളാഴ്ച ഇംഗ്ലണ്ട് സഹ ആതിഥേയരായ മെക്സിക്കോയെ നേരിടും. ചൊവ്വാഴ്ച US ബെൽജിയവുമായി ഏറ്റുമുട്ടും. ലണ്ടനിലെ കെന്നിംഗ്ടൺ ഓവലിൽ ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇംഗ്ലണ്ട് ഫൈനലിലെത്തി. 2 സെമി ഫൈനലിൽ ആതിഥേയരായ ദക്ഷിണാഫ്രിക്കയെ 40 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇംഗ്ലണ്ട് ഫൈനലിൽ പ്രവേശിച്ചത്. ഞായറാഴ്ച ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിലാണ് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ ഫൈനൽ മത്സരം. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ശ്രീലങ്കയ്ക്കെതിരായ ഇന്ത്യയുടെ 2 മത്സരങ്ങൾ അടങ്ങുന്ന ടെസ്റ്റ് പരമ്പരയുടെ ഷെഡ്യൂൾ പ്രഖ്യാപിച്ചു. അടുത്ത മാസം 15 മുതൽ 27 വരെയാണ് മത്സരം. വയനാട് കലക്ടറേറ്റിൽ മന്ത്രി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ രാവിലെ കായകൽപ്പൻ ജനസമ്പർക്ക പരിപാടി സംഘടിപ്പിക്കും. ജനസമ്പർക്ക പരിപാടിയിലൂടെ ജില്ലയിലെ ജനപ്രതിനിധികൾ, ആരോഗ്യ പ്രവർത്തകർ, പൊതുജനങ്ങൾ എന്നിവർ പങ്കെടുക്കുന്ന യോഗത്തിൽ ഉരുത്തിരിയുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉൾപ്പെടുത്തി ആരോഗ്യ മേഖലയുടെ സമഗ്ര വികസനത്തിന് പദ്ധതി തയ്യാറാക്കും. വയനാട് നല്ലൂർനാട് അംബേദ്കർ മെമ്മോറിയൽ ജില്ലാ ക്യാൻസർ സെന്ററിൽ നിർമ്മിക്കുന്ന മോഡൽ ക്യാൻസർ കെയർ സെന്റർ കെട്ടിട നിർമ്മാണം ഉച്ചകഴിഞ്ഞ് മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മീനാക്ഷിരാമൻ അധ്യക്ഷയാവും. പ്രധാന വാർത്തകൾ വീണ്ടും. അതിർത്തി കടന്ന് പാകിസ്ഥാൻ നടത്തുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളെ ഇന്ത്യയും ജപ്പാനും അപലപിച്ചു. പരിസ്ഥിതി ലോല പ്രദേശ നിർണയ വിഷയത്തിൽ രാജ്യത്തേറ്റവും കൃത്യവും വിശദവുമായ പഠനം നടത്തിയത് കേരളമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരികൾ കൈമാറുന്ന നീക്കം തടയണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഓസ്ട്രിയയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്ത് സ്പെയിൻ പ്രീ ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8. ഇനി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 7:15 മനസ്സിന്റെ കാണാപ്പുറങ്ങൾ, 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 8:00 ലൈഫ് ടിപ്സ്, 8:05 അറിയിപ്പുകൾ, 8:20 വിസ്മയ കാഴ്ചകൾ, 8:30 ഗ്രീറ്റിംഗ്സ് ടൈം, 9:00 കൊല്ലം അടയാളപ്പെടുത്തുന്നു, 9:10 വേർഡ് ഓഫ് ദി ഡേ, 9:15 അറിവിന്റെ ലോകം, 9:30 വാട്സ്ആപ്പ് മെലഡി, 11:15 വനിതാ ലോകം, 11:55 അറിയിപ്പുകൾ, 12:00 കാതോട് കാതോരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 3:00 അജായൻ സ്പീക്കിംഗ്, 3:30 ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം, 4:30 ചാറ്റ് വിത്ത് പ്രവീൺ, 6:00 അറിയിപ്പുകൾ, 6:10 ജില്ലാ വൃത്താന്തം, 6:15 വേർഡ് ഓഫ് ദി ഡേ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താവേക്ഷണം, 7:00 വിസ്മയ കാഴ്ചകൾ, 7:15 അറിവിന്റെ ലോകം, 7:25 ദേശീയ വാർത്തകൾ, 7:35 കഥാസാഗരം, 9:00 നേർച്ചാലുകൾ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ മനസ്സിന്റെ കാണാപ്പുറങ്ങൾ. രചന അവതരണം കാൻ കരിക്കോൾ. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബീസു.
5: ഞാൻ ഡിഗ്രി കഴിഞ്ഞ ഒരാളാണ്. ഇപ്പോൾ പി എസ് സി പരീക്ഷകൾക്ക് എഴുതിക്കൊണ്ടിരിക്കുന്നു. എന്തോ ഒന്നിനും മുന്നിട്ടിറങ്ങാൻ എനിക്ക് വലിയ ഉത്സാഹം തോന്നുന്നില്ല. എന്തിലേക്ക് ഇറങ്ങിയാലും പരാജയപ്പെടുമോ എന്നുള്ള ഒരു തോന്നൽ എന്നെ വല്ലാതെ അലട്ടുന്നു. ഞാൻ സ്വയം പരാജയം ഏറ്റുവാങ്ങുകയാണോ? അതേക്കുറിച്ച് ഒന്ന് പറയാമോ? മനസ്സിന്റെ കാണാപ്പുറങ്ങൾ എന്ന ഈ പരിപാടിയിലൂടെ അതേക്കുറിച്ച് കൂടുതലറിയാം. ഞാൻ കാൻകരിക്കോൾ. ജീവിതത്തിൽ വിജയിക്കണമെന്ന ആഗ്രഹം ഏവരിലും ഉണ്ടാവും. പക്ഷെ ആ വിജയം എങ്ങനെയാകണം, എങ്ങനെ നേടിയെടുക്കണമെന്ന് മിക്കവർക്കും ഒരു രൂപവും കാണില്ല. ചിലർ ഇപ്പോൾ ചെറുപ്പമല്ലേ, അല്പം സന്തോഷമൊക്കെ വേണ്ടേ എന്ന ചിന്തയോടെ കാലം കഴിയുകയാണ്. പരാജയത്തിലേക്കുള്ള വാതിലാണ് ഇപ്പോൾ അവർ തുറന്നു വച്ചിരിക്കുന്നത്. കുറച്ചു സമയം കഴിയട്ടെ, പിന്നെ ചെയ്യാം, കുറച്ചുനാൾ കഴിയട്ടെ, എന്തിനും ഏതിനും ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കാലം അങ്ങ് കളയുകയാണ്. ഇങ്ങനെ നിങ്ങൾ കാത്തിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ലഭിക്കുന്ന അവസരങ്ങൾ നിങ്ങൾ നഷ്ടപ്പെടുത്തുകയാണെന്ന സത്യമാണ് മറന്നുപോകുന്നത്. സമയവും അവസരവും നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കില്ല. ജീവിതത്തിൽ നെഗറ്റീവായി ചിന്തിച്ചു പോയാൽ തന്റെ മുന്നിൽ വന്നെത്തുന്ന അവസരങ്ങളിൽ നിങ്ങൾ ബുദ്ധിമുട്ട് കണ്ടെത്തും. അത് അപ്പോൾ ഒഴിവാക്കിയൊന്നും വരാം. എന്നാൽ പോസിറ്റീവായി ചിന്തിച്ചാലോ, അവയിൽ അവസരങ്ങൾ കണ്ടെത്താൻ കഴിയും. അലസത നമ്മെ പ്രശ്നങ്ങളിലേക്കേ നയിക്കൂ. ഇപ്പോൾ നിങ്ങൾക്ക് ജന്മനാ കിട്ടിയ പലതും ഉണ്ടാകാം. പക്ഷെ ഒന്ന് വീണുപോയാൽ എഴുന്നേക്കാൻ ഇപ്പോൾ നിങ്ങൾക്കുള്ള സമ്പത്ത് കൊണ്ട് ആവുകയുമില്ല. അതിന് സ്വന്തമായ ഒരു നിലനിൽപ്പ് തന്നെ വേണം. ഇതെല്ലാം പറഞ്ഞാലും ചിലർ അധ്വാനശീലരാണ്. അവരോടായി ഒരു വാക്ക് പറയേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ ആദ്യ വിജയത്തിൽ തന്നെ അഭിമാനിക്കാം, പക്ഷേ മടിയനായി മാറരുത്, വിശ്രമിക്കുക പോലും അരുത്. അതിനൊരു കാരണമുണ്ട്. രണ്ടാം തവണ പരാജയപ്പെട്ടാൽ ആദ്യ വിജയം ഭാഗ്യം കൊണ്ടാണെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുക, അല്ലെങ്കിൽ മിക്കവരും പറയുക. അതിനാൽ കഴിവുകൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം. തന്നെ തന്നെ തിരിച്ചറിയാൻ മിക്കവർക്കും കഴിയുന്നില്ല. തനിക്കതിന് കഴിയുമോ എന്ന ആശങ്കകളാണ് അവരിലേക്ക് കയറി വരുന്നത്. നിങ്ങൾ ഈ അവസരത്തിൽ ഒരു കാര്യം അറിയണം. ഒരു വീടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിന്റെ വാതിൽ എത്ര ചെറുതാണ്. ആ വാതിലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിന്റെ ലോക്കോ വളരെ ചെറുതല്ലേ. ഇനി അതിന്റെ താക്കോലെടുത്താലോ എല്ലാത്തിനേക്കാളും ചെറുതല്ലേ. അപ്പോൾ എത്ര വലിയ പ്രസ്ഥാനമാകട്ടെ, പ്രോജക്റ്റാകട്ടെ, നിങ്ങളുടെ ചെറിയ നല്ല തീരുമാനമാണ് അവയെ വിജയത്തിലേക്ക് കൊണ്ടുപോകാനിടയുള്ളത്. അപ്പോൾ ഏത് വലിയ പ്രശ്നത്തിലും ഉത്തരം കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയും. അപ്പോൾ എങ്ങനെ വേണം, ഇപ്പോഴത്തെ മനോഭാവം ഒന്ന് മാറ്റിയാട്ടെ, പോസിറ്റീവായി ഒന്ന് ചിന്തിച്ചാട്ടെ, വിജയം നിങ്ങളെ തേടിയെത്തുന്നത് കാണാം. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു.

0: ಆಕಾಶವಾಣಿ നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. അതിർത്തി കടന്ന് പാകിസ്ഥാൻ നടത്തുന്ന ഭീകരവാദത്തെ അപലപിച്ച് ഇന്ത്യ ജപ്പാൻ സംയുക്ത പ്രസ്താവന. എല്ലാ രൂപത്തിലുമുള്ള ഭീകരതയെയും ശക്തമായി അടിച്ചമർത്തണമെന്ന് ആഹ്വാനം. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ജപ്പാൻ പങ്കാളിത്തത്തിന്റെ അടിസ്ഥാന ഘടകമാണ് സാമ്പത്തിക സുരക്ഷയെന്ന് പ്രധാനമന്ത്രി. രാജ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ എബോള പരിശോധനയ്ക്ക് എയർ സുവിധ 2.0 പോർട്ടൽ സജ്ജമാക്കി വ്യോമയാന മന്ത്രാലയം. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഓഹരി കൈമാറ്റ നീക്കം സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ക്രൊയേഷ്യയെ 1-2 രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. അതിർത്തി കടന്നുള്ള പാക് ഭീകരവാദത്തെ അപലപിച്ച് ഇന്ത്യ ജപ്പാൻ സംയുക്ത പ്രസ്താവന. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജപ്പാൻ പ്രധാനമന്ത്രി സനേ തക്കീച്ചിയുമാണ് എല്ലാ രൂപത്തിലുമുള്ള ഭീകരതയെയും ശക്തമായി അടിച്ചമർത്തണമെന്ന് ആഹ്വാനം ചെയ്തത്. പഹൽഗാമിലും ഡൽഹിയിലും കഴിഞ്ഞ വർഷം നടന്ന ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച ഇരു പ്രധാനമന്ത്രിമാരും കുറ്റവാളികളെ ഉടൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ടു. ഐക്യരാഷ്ട്രസഭ നിരോധിച്ച ഭീകര സംഘടനകൾക്കെതിരെ യോജിച്ച നീക്കങ്ങൾക്കും ഭീകരവാദത്തിനുള്ള സാമ്പത്തിക പിന്തുണ അവസാനിപ്പിക്കുന്നതിനും പ്രതിജ്ഞാബദ്ധമാണെന്ന് ഇരു നേതാക്കളും വ്യക്തമാക്കി. സമാധാനം, സ്ഥിരത, സമൃദ്ധി എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനും ആസിയാൻ അംഗരാജ്യങ്ങളുമായുള്ള സഹകരണത്തിന്റെ പ്രാധാന്യവും അവർ എടുത്തുപറഞ്ഞു. 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനം പൂർത്തിയാക്കി ജപ്പാൻ പ്രധാനമന്ത്രി ഇന്ന് മടങ്ങും. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ ജപ്പാൻ സംയുക്ത സാമ്പത്തിക ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ ജി ഡി പി വളർച്ച 7.7%. ഇന്ത്യ ജപ്പാൻ സാമ്പത്തിക പങ്കാളിത്തത്തിന്റെ വിജയത്തിന് നിരവധി തിളക്കമാർന്ന ഉദാഹരണങ്ങളുണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു.
1: ആർത്ഥിക് ദുനിയ സപ്ലൈ ചെയിൻ മേ റുക്കാവട്ടെ, ട്രേഡ് മേ അനിശ്ചിത और ग्लोबल डिमांड में गिरावट से जूझ रही है. लेकिन जैसे कहा जाता है, व्हेन द गोइंग गेट्स टफ द टफ गेट गोइंग. भारत विश्व की फास्टेस्ट ग्रोइंग मेजर इकोनॉमी है. पिछले फाइनेंशियल ईयर में भारत की जीडीपी ग्रोथ 7.7% रही.
0: രാജ്യത്തുടനീളമുള്ള അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ എബോള പരിശോധനയ്ക്ക് നവീകരിച്ച സംവിധാനം ആരംഭിച്ചു. എയർ സുവിധ 2.0 എന്ന പോർട്ടൽ വ്യോമയാന മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസും ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡും സംയുക്തമായാണ് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വികസിപ്പിച്ചത്. അന്താരാഷ്ട്ര യാത്രക്കാർക്കായി പൂർണ്ണമായും സമ്പർക്കരഹിതവും പേപ്പർരഹിതവുമായ ആരോഗ്യ സ്വയം പ്രഖ്യാപന സംവിധാനമാണ് ഇത്. രാജ്യത്തിന്റെ എണ്ണ ശുദ്ധീകരണ ശേഷി അതിവേഗം വളരുകയാണെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. ഇന്ത്യയുടെ എണ്ണ ശുദ്ധീകരണ ശേഷി പ്രതിവർഷം 300,000 മെട്രിക് ടണ്ണായി ഉയരുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് പെട്രോൾ ഡീസൽ വിലയിലും വിതരണത്തിലും സർക്കാർ സുതാര്യത ഉറപ്പാക്കിയതായും മന്ത്രി വ്യക്തമാക്കി.
2: We have different projects including refineries which are at an advanced stage, and over the next 6 months to 2 years they will be implemented. Those taken collectively would bring our refining capacity to about 300 million metric tons per annum. Now this in and of itself is a noteworthy and remarkable figure, but if you see that in the context of what's happening in other parts of the world, it becomes more noteworthy.
0: അന്തരിച്ച ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള സയ്ദ് അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ വിദേശകാര്യ സഹമന്ത്രി പബിത്ര മർഗരീറ്റയും ബീഹാർ ഗവർണർ സയ്ദ് അദാ ഹസ്നൈനും ഇന്ന് ഇറാനിലെത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ ബന്ധം കണക്കിലെടുത്താണ് നടപടിയെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പാരീസിൽ സന്ദർശനം നടത്തുന്ന കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ബി എൻ പി പാരിബാസ് ഗ്രൂപ്പിന്റെ ഡെപ്യൂട്ടി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും എക്സിക്യൂട്ടീവ് ചെയർമാനുമായ യാൻ ജെറാർഡിനുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങളെയും നിക്ഷേപ അന്തരീക്ഷത്തെയും ബി എൻ പി പാരിബാസ് പ്രശംസിച്ചു. ഫ്ളൈയിംഗ് വെയിൽസിന്റെ പ്രസിഡന്റ് സെബാസ്റ്റ്യൻ ബൌഗണിനുമായും ശ്രീമതി സീതാരാമൻ ചർച്ച നടത്തി. അമർനാഥ് യാത്രയ്ക്ക് ഇന്ന് തുടക്കമാകും. ജമ്മുകശ്മീരിലെ പഹൽഗാം, ബൽതാൽ എന്നീ പാതകളിലൂടെ 57 ദിവസം നീളുന്നതാണ് തീർത്ഥാടന യാത്ര. തീർത്ഥാടകരുടെ ആദ്യ സംഘം ഇന്നലെ അനന്തനാഗ് ജില്ലയിലെയും ഗന്ദർബൽ ജില്ലയിലെയും ക്യാമ്പുകളിൽ എത്തിച്ചേർന്നു. 4822 തീർത്ഥാടകരാണ് ആദ്യ സംഘത്തിലുള്ളത്. അടുത്ത മാസം 28 അമർനാഥ് യാത്ര സമാപിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണ് വിഴിഞ്ഞം തുറമുഖത്ത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി 49% ഓഹരി പങ്കാളിത്തത്തോടെ നിക്ഷേപം നടത്തുമെന്ന പ്രഖ്യാപനമുണ്ടായതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അതൃപ്തി അദാനി പോർട്ട് അധികൃതരെ അറിയിച്ചതായും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. സർക്കാരിന്റെ അനുമതിയോടുകൂടി മാത്രമേ ഓഹരി ഘടനയിൽ മാറ്റം വരുത്താനാകൂ എന്നും കരാറിലെ വ്യവസ്ഥകൾ പരിശോധിച്ചതിനുശേഷം തുടർ നിലപാട് സ്വീകരിക്കുമെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു. അടുത്ത വർഷത്തേക്കുള്ള ഹജ്ജിന് അപേക്ഷിക്കുന്ന തീർത്ഥാടകരുടെ പാസ്പോർട്ട് അപേക്ഷകൾ എത്രയും വേഗം തീർപ്പാക്കാൻ പാസ്പോർട്ട് ഓഫീസുകൾക്ക് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ട് മന്ത്രി എൻ ശംസുദ്ദീൻ കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രിക്ക് കത്തയച്ചു. 2027 ഹജ്ജിനുള്ള ഓൺലൈൻ അപേക്ഷകൾ ഈ മാസം 20 വരെയാണ് സ്വീകരിക്കുന്നത്. പാസ്പോർട്ട് ലഭിക്കുന്നതിൽ കാലതാമസം ഒഴിവാക്കാൻ റീജിയണൽ പാസ്പോർട്ട് ഓഫീസുകളിൽ പ്രത്യേക കൌണ്ടറുകൾ ആരംഭിക്കാനും അപേക്ഷകൾ സമയബന്ധിതമായി തീർപ്പാക്കാനും അടിയന്തര നിർദ്ദേശം നൽകണമെന്നും മന്ത്രി കത്തിൽ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ മിക്ക ജില്ലകളിലും ഇന്ന് ശക്തമായ മഴ ലഭിക്കാൻ സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: ഈ ആഴ്ചയിൽ ഇത് 3 ദിവസമാണ് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അതിശക്തമായ ഒറ്റപ്പെട്ട മഴ സൂചിപ്പിക്കുന്ന ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിക്കുന്നത്. ഇതിനു പുറമെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള 9 ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെയും സംസ്ഥാനത്ത് വ്യാപകമായ മഴ ലഭിക്കും എന്നാണ് പ്രവചനം.
0: സെൻസസിന്റെ ഭാഗമായി വീടുകളിൽ എത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ടിൽ ക്രൊയേഷ്യയ്ക്കെതിരെ പോർച്ചുഗലിന് വിജയം. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
5: ഇതിഹാസ താരം ലൂക്ക മോൺഡ്രിഡ്സിന്റെ ക്രൊയേഷ്യയുടെ കിരീട പോരാട്ടം അവസാനിച്ചിരിക്കുന്നു. ആരാധകരുടെ ഹീറോ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലുമായി ഏറ്റുമുട്ടി ക്രൊയേഷ്യ പുറത്തേക്ക്. ഗോൾരഹിതമായ ആദ്യ പകുതിക്ക് ശേഷം പെരിസിച്ചിലൂടെ ക്രൊയേഷ്യ മുന്നിലെത്തിയെങ്കിലും റൊണാൾഡോ പെനാൾട്ടിയിലൂടെ പോർച്ചുഗലിന് സമനില സമ്മാനിച്ചു. പിന്നീട് അങ്ങോട്ട് ഇരു ടീമുകളും വിജയം കൈപ്പിടിയിലൊതുക്കാൻ രണ്ടും കൽപ്പിച്ച് പൊരുതിയതോടെ മത്സരം അത്യന്തം ആവേശഭരിതമായി. ഇഞ്ചുറി ടൈമിൽ റാമോസ് നേടിയ ഗോളിൽ നിർണായക ലീഡ് പിടിച്ച പോർച്ചുഗൽ വിജയം തൊടും മുമ്പ് ക്രൊയേഷ്യ ഗോൾ മടക്കിയെങ്കിലും VAR ഓഫ്സൈഡ് വിധിക്കുക. ആസ്ട്രിയയെ 3 തകർത്ത സ്പെയിനാണ് പ്രീ ക്വാർട്ടറിൽ പോർച്ചുഗലിന്റെ എതിരാളികൾ.
0: ഇന്ത്യൻ സമയം ഇന്ന് രാവിലെ 8:30 സ്വിറ്റ്സർലാൻഡ് അൾജീരിയയെ നേരിടും. പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ നാളെ ആരംഭിക്കും. അടുത്ത മാസം 15 മുതൽ 27 വരെ നടക്കുന്ന ഇന്ത്യ ശ്രീലങ്ക 2 മത്സരങ്ങളുള്ള ടെസ്റ്റ് പരമ്പരയുടെ സമയക്രമം BCCI പ്രഖ്യാപിച്ചു. ICC വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് 2025-27 ഭാഗമായാണ് ഈ പരമ്പര. ടീമിനെ ശുഭ്മാൻ ഗിൽ നയിക്കും. അതേസമയം ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 2 മത്സരം നാളെ മാഞ്ചസ്റ്ററിൽ നടക്കും. തായ്ലന്റിൽ വടക്കുകിഴക്കൻ മൂതഹാൻ പ്രവിശ്യയിൽ തീർത്ഥാടന യാത്രയ്ക്കിടെ ഉണ്ടായ അപകടത്തിൽ 9 സന്യാസിമാർ മരിച്ചു. സന്യാസിമാരുടെ കൂട്ടത്തിലേക്ക് 11 വയസ്സുള്ള ഒരു ആൺകുട്ടി പിക്കപ്പ് ട്രക്ക് ഇടിച്ചു കയറ്റിയതിനെ തുടർന്നാണ് അപകടമുണ്ടായത്. കുട്ടിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. ഉക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ 27 പേർ കൊല്ലപ്പെട്ടു. 90 പേർക്ക് പരിക്കേറ്റു. വിവിധ സ്ഥലങ്ങളിൽ നിരവധി കെട്ടിടങ്ങൾക്ക് നാശനഷ്ടം സംഭവിച്ചു. ഉക്രൈൻ നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് ഈ പ്രതിരോധ നടപടിയെന്ന് റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. സിറിയയിലെ ഡമാസ്കസിൽ ഉണ്ടായ സ്ഫോടനത്തിൽ 9 പേർ കൊല്ലപ്പെട്ടു. 20 പേർക്ക് പരിക്കേറ്റു. തലസ്ഥാനമായ ഹെജാസ് ജില്ലയിലെ ഒരു കഫേയിലാണ് സ്ഫോടനമുണ്ടായത്. ആക്രമണത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായി സിറിയൻ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. 22,000 രൂപ നിക്ഷേപിക്കുന്നതിലൂടെ പ്രതിമാസം 20 ലക്ഷത്തിലധികം വരുമാനം ലഭിക്കുന്ന നിക്ഷേപ പദ്ധതിയെക്കുറിച്ച് കേന്ദ്രധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വിശദീകരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധന വിഭാഗം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. അതിർത്തി കടന്ന് പാകിസ്ഥാൻ നടത്തുന്ന ഭീകരവാദത്തെ അപലപിച്ച് ഇന്ത്യ ജപ്പാൻ സംയുക്ത പ്രസ്താവന. എല്ലാ രൂപത്തിലുമുള്ള ഭീകരതയെയും ശക്തമായി അടിച്ചമർത്തണമെന്ന് ആഹ്വാനം. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ജപ്പാൻ പങ്കാളിത്തത്തിന്റെ അടിസ്ഥാന ഘടകമാണ് സാമ്പത്തിക സുരക്ഷയെന്ന് പ്രധാനമന്ത്രി. രാജ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ എബോള പരിശോധനയ്ക്ക് എയർ സുവിധ 2.0 പോർട്ടൽ സജ്ജമാക്കി വ്യോമയാന മന്ത്രാലയം. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഓഹരി കൈമാറ്റ നീക്കം സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാന സർക്കാരിന്റെ അതൃപ്തി അദാനി പോർട്ട് അധികൃതരെ അറിയിച്ചതായും മുഖ്യമന്ത്രി. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ക്രൊയേഷ്യ 1-1 രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി പോർച്ചുഗൽ പ്രീക്വാർട്ടറിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീറിൽ ഇപ്പോൾ അറിവിന്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു. എഡിറ്റിംഗ്, ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ.
1: ഒരു രസകരമായ കാര്യം പറയാം. അതായത്, ഒരു സംഘടന ജനങ്ങളോടായി പറഞ്ഞു, ആരും പേടിക്കേണ്ട, പ്ലാസ്റ്റിക് മാലിന്യത്തിൻ്റെ കാര്യം ഞങ്ങൾ ഏറ്റു. 2019 രൂപം കൊള്ളുമ്പോൾ ആ പ്രസ്ഥാനം ലോകത്തിന് നൽകിയ വാഗ്ദാനമായിരുന്നു അത്. ഈ പ്രസ്ഥാനം ഏതാണെന്ന് കേട്ടാൽ നമ്മൾ ആദ്യം മൂക്കത്ത് വിരൽ വയ്ക്കും. ദി അലയൻസ് ടു എൻഡ് പ്ലാസ്റ്റിക് വേസ്റ്റ്, ഇതാണ് ആ സഖ്യത്തിൻ്റെ പേര്, AEPW. തമാശ എന്താണെന്ന് വെച്ചാൽ അത് ഉണ്ടാക്കിയത് പരിസ്ഥിതി സംഘടനകളല്ല, മറിച്ച് ലോകത്തിലെ പ്ലാസ്റ്റിക് ഉൽപ്പാദനത്തിൽ മുഖ്യ പങ്കുള്ള 5 ബഹുരാഷ്ട്ര കോർപ്പറേറ്റ് ഭീമന്മാർ ചേർന്നതാണ്. അവർ ഉണ്ടാക്കിയ ടോട്ടൽ എനർജീസ്, ഷെവ്രോൺ, ഫിലിപ്സ് എന്നീ ഓയിൽ കെമിക്കൽ കമ്പനികളാണ് ഈ സംഘടനയ്ക്ക് രൂപം കൊടുത്തത്. അതായത്, നമ്മുടെ നാട്ടിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, അതായത് കുറുക്കൻ കോഴിയെ സംരക്ഷിക്കുന്നു. മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ കോഴിയെ സംരക്ഷിക്കാൻ കുറുക്കന് കാവൽ നിൽക്കാൻ ഏർപ്പാട് ചെയ്തു. ഇനി എന്തായി കാര്യങ്ങൾ? 2024 പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ പീസ് പുറത്തുവിട്ട കണക്ക് പ്രകാരം ഈ സംഘടന റീസൈക്കിൾ ചെയ്തതിനേക്കാൾ 1000 ഇരട്ടി പ്ലാസ്റ്റിക് മാലിന്യമാണ് ഇതേ കമ്പനികൾ ചേർന്ന് വെറും 5 വർഷം കൊണ്ട് സൃഷ്ടിച്ചത്. അതായത് 13 കോടി ടൺ പ്ലാസ്റ്റിക് വേസ്റ്റ്. എത്ര പറഞ്ഞാലും തീരാത്തതാണ് പ്ലാസ്റ്റിക്കിൻ്റെ കഥന കഥകൾ. ഇന്ന് ജൂലൈ 3, പ്ലാസ്റ്റിക് ബാഗ് വിരുദ്ധ ദിനം. ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ബാഗുകൾ പ്രകൃതിക്കും മനുഷ്യനും വരുത്തിവെക്കുന്ന വലിയ ദോഷങ്ങളെക്കുറിച്ച് ആളുകളിൽ ബോധവൽക്കരണം നടത്തുകയാണ് ഈ ദിനത്തിൻ്റെ ലക്ഷ്യം. 2008 യൂറോപ്പിലെ ഒരു കൂട്ടം പരിസ്ഥിതി പ്രവർത്തകരാണ് ഈ ആശയത്തിന് തുടക്കം കുറിച്ചത്. പിന്നീട് ഇത് ആഗോളതലത്തിൽ വലിയൊരു ക്യാമ്പയിനായി മാറുകയായിരുന്നു. നമ്മുടെ കൊച്ചു കേരളത്തിലും ഈ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ബാഗുകൾ വലിയ പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നത്. സർക്കാർ ഇത് നിരോധിച്ചെന്ന് പറയുകയും പക്ഷേ വ്യാപകമായി തന്നെ കടകളിൽ നിന്ന് സാധനം വാങ്ങുമ്പോൾ ഈ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കവറുകൾ അവർക്ക് കൊടുക്കുകയും ചെയ്യുന്നു. ഇത് ചെയ്യുന്ന ദോഷം പറഞ്ഞാൽ തീരില്ല. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതിന് പോലും ഒരു പ്രധാന കാരണം ഈ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ബാഗുകളാണ്. നമ്മൾ ഇത് ഉപയോഗിച്ച ശേഷം വലിച്ചെറിയുകയാണ്. ഇത് നമ്മുടെ ഓടകളിലും ജലമൊഴുകുന്ന മറ്റ് ഇടവഴികളിലുമൊക്കെ കുരുങ്ങിയിരിക്കും. വെള്ളം പോവാത്ത അവസ്ഥ ഉണ്ടാകും. പലയിടങ്ങളിലും ബ്ലോക്കുകൾ ഉണ്ടാക്കും. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് പ്രശ്നം. 2-ാമത്തേത്, ഇത് മൈക്രോ പ്ലാസ്റ്റിക് ആയിട്ട് മാറും. മണ്ണിൽ കിടന്ന് 500 വർഷം വേണം ഇത് പ്രകൃതിയിൽ നിന്ന് പോകാൻ തന്നെ. ശാസ്ത്രീയമായി കണ്ടെത്തിയതാണ്. ഇത് മണ്ണിൽ കിടന്ന് മൈക്രോ പ്ലാസ്റ്റിക്കായി മാറും. ഇത് തന്നെ നമ്മളെ വായുവിലൂടി നമ്മുടെ ശ്വസനേന്ദ്രിയങ്ങളിൽ വരും, പല രോഗങ്ങളും ഉണ്ടാക്കും. ഇതൊക്കെ ശാസ്ത്രീയമായി കണ്ടെത്തിയതാണ്. കുറേ കടലിൽ പോകും. കടലിൽ പോകുന്നത് വെയിലേറ്റ് പൊടിഞ്ഞ് അവിടെയും മൈക്രോ പ്ലാസ്റ്റിക്കായി ഇത് മത്സ്യം കഴിക്കും. ആ മത്സ്യം കഴിക്കുന്നത് വീണ്ടും നമ്മുടെ ശരീരത്തിൽ തന്നെ അത് എത്തും. അങ്ങനെ പലവിധങ്ങളായ രോഗങ്ങൾ ഉണ്ടാക്കുന്നതിൽ ഒരു പ്രധാന പങ്കാണ് ഈ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് അപകടകരമാണ്, ഇത് നിരോധിക്കപ്പെടേണ്ടതാണ് എന്ന് മിക്കവാറും എല്ലാ രാജ്യങ്ങളും തന്നെ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തും അങ്ങനെ തീരുമാനമുണ്ട്. കേരളത്തിൽ ശക്തമായ തീരുമാനം തന്നെ ഉണ്ട്. എങ്കിൽ പോലും ഇത് ഫലപ്രദമായി വിനിയോഗിക്കപ്പെടുന്നില്ല. ഇതിന് വേണ്ടത് ഒരർത്ഥത്തിൽ ബോധവൽക്കരണമാണ്. കാരണം നമുക്കിത് വേണ്ട. സാധനങ്ങൾ വാങ്ങാൻ കടകളിൽ പോകുമ്പോൾ ഇത് ഒഴിവാക്കി പ്ലാസ്റ്റിക് സഞ്ചികൾ ഒഴിവാക്കുക. ഇതേമാതിരിയുള്ള ഒറ്റ തവണ ഉപയോഗിക്കുന്നത് മറ്റ് തുണി സഞ്ചികളോ അതുപോലുള്ള എന്തെങ്കിലും ഉപയോഗിക്കുക. നമ്മൾ തന്നെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഏതെങ്കിലും സഞ്ചിയോ അതുപോലെയുള്ള ഈ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വരുവാനുള്ള കവറുകളോ മറ്റോ കൊണ്ടുപോയി അതിൽ തന്നെ കൊണ്ടുവന്നാൽ അത് പ്രകൃതിക്ക് ചെയ്യുന്ന ഗുണം വളരെ വലുതാണ്. പ്രകൃതിക്ക് ചെയ്യുന്ന ഗുണം വലുതാകുമ്പോൾ അത് നമ്മുടെ ജീവിതത്തെയും ശോഭനമാക്കും. അതാണ് ഈ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കവറുകൾ ഒഴിവാക്കിയതിനുള്ള ഗുണം. പലരോടും പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ അവർക്കിത് മനസ്സിലാകില്ല എന്നുള്ളതാണ് വസ്തുത. മറ്റ് പ്ലാസ്റ്റിക് ഇപ്പം പ്ലാസ്റ്റിക് കുപ്പികൾ, പ്ലാസ്റ്റിക് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. നമ്മുടെ ഷർട്ടിലെ ബട്ടൺ മുതൽ ഇലക്ട്രോണിക് സാധനങ്ങൾ, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിൽ വരെ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ അതിനുള്ളിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്നും ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷെ ഒഴിവാക്കാവുന്ന കുറേ കാര്യങ്ങൾ നമുക്കുണ്ട്. അത് നാം ഒഴിവാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ദിനാചരണത്തിൻ്റെ പ്രധാന ലക്ഷ്യം. മനുഷ്യന് പ്ലാസ്റ്റിക് ചെയ്യുന്ന നിരവധി ഉപകാരങ്ങളുണ്ട്. പക്ഷേ പ്ലാസ്റ്റിക് ചെയ്യുന്ന ദ്രോഹങ്ങൾ അതിനേക്കാൾ വലുതാണ്. ചിലയിനം പ്ലാസ്റ്റിക്കുകൾ വിഘടിക്കുവാൻ 1000 വർഷം വരെ എടുക്കുമെന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. അത്രയും കാലം അത് മണ്ണിൽ കിടക്കും. മണ്ണിലെ നീരൊഴുക്കും സസ്യങ്ങളുടെ വേരിൻ്റെ വളർച്ചയുമൊക്കെ ഈ പ്ലാസ്റ്റിക് തടസ്സപ്പെടുത്തും. നാം അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കവറുകളും മറ്റ് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും പക്ഷികളും മൃഗങ്ങളുമൊക്കെ ഭക്ഷ്യവസ്തുക്കളെന്ന് കരുതി കഴിക്കുകയും ചെയ്യും. തുടർന്ന് പ്ലാസ്റ്റിക് അന്നനാളത്തിലും കുടലിലുമൊക്കെ കുരുങ്ങി അത് ചാവും. ലക്ഷക്കണക്കിന് പക്ഷി മൃഗാദികളാണ് ഇങ്ങനെ ഓരോ വർഷവും ഇല്ലാതാകുന്നത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിക്കുമ്പോൾ അപകടകരമായ രാസവസ്തുക്കൾ അന്തരീക്ഷത്തിലേക്കെത്തും. ശ്വാസകോശ രോഗങ്ങൾ, ക്യാൻസർ തുടങ്ങിയ മാരക രോഗങ്ങൾക്ക് വരെ ഇത് ഇടയാക്കും. ഭക്ഷ്യവസ്തുക്കൾ പൊതിഞ്ഞു വരുന്ന നിലവാരം കുറഞ്ഞ പ്ലാസ്റ്റിക്കും മനുഷ്യന്റെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കും. ഓരോ വർഷവും 43 കോടി ടൺ പ്ലാസ്റ്റിക് വസ്തുക്കളാണ് ലോകത്ത് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതിൽ ഭൂരിഭാഗവും ഒരു തവണ ഉപയോഗിച്ച ശേഷം മാലിന്യമായി ഉപേക്ഷിക്കുകയാണ് പതിവ്. 20 വർഷം മുമ്പ് നാം ഉപയോഗിച്ചതിൻ്റെ ഇരട്ടിയിലേറെ പ്ലാസ്റ്റിക്കാണ് ഇന്ന് നാം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. 2060 ആകുമ്പോഴേക്കും പ്ലാസ്റ്റിക് ഉപയോഗത്തിൽ ഇന്നുള്ളതിൻ്റെ 3 ഇരട്ടി വർധനം ഉണ്ടാകുമെന്നാണ് കണക്കുകൾ പറയുന്നത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശരിയായി സംസ്കരിക്കേണ്ടതിൻ്റെ കുറിച്ച് ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നടത്തുകയാണ് പ്രധാനമായിട്ടും ഈ ജൂലൈ 3 ദിനാചരണം കൊണ്ട് ലക്ഷ്യമിടുന്നത്. കണ്ണുകൊണ്ട് കാണാൻ ബുദ്ധിമുട്ടുള്ള തീരെ ചെറിയ പ്ലാസ്റ്റിക് കഷ്ണങ്ങളെയാണ് മൈക്രോ പ്ലാസ്റ്റിക് എന്ന് വിളിക്കുന്നത്. 5 മില്ലിമീറ്ററിൽ താഴെ വലിപ്പമുള്ള ഈ ചെറു കഷ്ണങ്ങളാണ് ഇന്ന് ലോകത്തിൻ്റെ ഏറ്റവും വലിയ തലവേദനകളിൽ ഒന്ന്. വലിയ പ്ലാസ്റ്റിക്കുകൾ മുറിഞ്ഞും തേയ്മാനം സംഭവിച്ചുമാണ് മൈക്രോ പ്ലാസ്റ്റിക്കുകളായി മാറുന്നത്. വാഷിംഗ് മെഷീനിൽ തുണി അലക്കുമ്പോൾ 1900 മൈക്രോ പ്ലാസ്റ്റിക് നാരുകൾ വെള്ളത്തിലേക്ക് ലയിക്കുന്നുവെന്നാണ് ഒരു ഏകദേശ കണക്ക്. ഇത് പ്രകൃതിയിലേക്കാണ് പോകുന്നത്. ഇങ്ങനെ പലതരത്തിൽ പ്രകൃതിയിലേക്ക് മൈക്രോ പ്ലാസ്റ്റിക് എത്തുന്നു. ഇതെല്ലാം മറ്റു വഴികളിലൂടെ നമ്മുടെ ശരീരത്തിലേക്കും എത്തുന്നു. 1 വർഷം 50,000 മൈക്രോ പ്ലാസ്റ്റിക് കഷ്ണങ്ങൾ ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും നമ്മുടെ ശരീരത്തിൽ എത്തുന്നുണ്ട്. ഇത് ആരോഗ്യത്തെ എത്രത്തോളം അപകടകരമായി ബാധിക്കുന്നുവെന്ന കാര്യത്തിൽ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മൈക്രോ പ്ലാസ്റ്റിക്കുകൾ കൂടുതലും അടിഞ്ഞുകൂടുന്നത് സമുദ്രങ്ങളിലും നദികളിലും ജലാശയങ്ങളിലുമാണ്. സമുദ്രത്തിലെ തിരയും കാറ്റുമൊക്കെയാണ് വലിയ പ്ലാസ്റ്റിക്കുകളെ ചെറു കഷ്ണങ്ങളാക്കി മാറ്റുന്നത്. സമുദ്രജീവികളുടെ ആഹാരത്തിൽ മൈക്രോ പ്ലാസ്റ്റിക്കുകൾ കടന്നുകൂടുകയും അത് പലവിധ ശാരീരിക തകരാറുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അമേരിക്കയിലെ ടെക്സാസ് സംസ്ഥാനത്തിൻ്റെ അത്രയും വലിപ്പത്തിൽ കടലിൽ ഒരു പ്ലാസ്റ്റിക് മാലിന്യ കൂമ്പാരം, അതാണ് ഗ്രേറ്റ് പസഫിക് ഗാർബേജ് പാച്ച് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അമേരിക്കയുടെ വടക്കൻ തീരം മുതൽ ജപ്പാൻ കടൽ തീരം വരെയുള്ള പസഫിക് സമുദ്രഭാഗത്ത് ഏകദേശം ഹവായ് ദ്വീപിനടുത്താണ് ഇത് കണ്ടെത്തിയത്. ഉപഗ്രഹം വഴിയാണ് ഇത് കാണാൻ കഴിഞ്ഞത്. നാസയാണ് ഇത് പുറത്തു കൊണ്ടുവന്നത്. കേരള തീരത്ത് ലഭ്യമാകുന്ന ചെമ്മീനുകളിലടക്കം മൈക്രോ പ്ലാസ്റ്റിക്കിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. മൈക്രോ പ്ലാസ്റ്റിക്കിന്റെ അനിയനാണ് നാനോ പ്ലാസ്റ്റിക് എന്ന് പറയാം. ഏകദേശം 1000 നാനോമീറ്ററിൽ താഴെ വലിപ്പമുള്ള പ്ലാസ്റ്റിക് കഷ്ണങ്ങൾ ഉണ്ടാക്കുന്ന കുഴപ്പങ്ങളെക്കുറിച്ചും പഠനങ്ങൾ ഇപ്പോൾ നടക്കുന്നു. നമ്മുടെ മെഡിക്കൽ ഹിസ്റ്ററിയിൽ ഈ മൈക്രോ പ്ലാസ്റ്റിക് സൃഷ്ടിക്കുന്ന രോഗങ്ങളെക്കുറിച്ച് പരാമർശങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ നമുക്കുണ്ടാകുന്ന അലർജി രോഗങ്ങൾ, ഹൃദ്രോഗം ഇതുപോലുള്ള ഒട്ടനവധി രോഗങ്ങൾക്ക് ഈ മൈക്രോ പ്ലാസ്റ്റിക് ആണ് പ്രധാന കാരണമായി മാറുന്നതെന്ന് ശാസ്ത്രലോകം ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. പ്രകൃതിക്കും ജീവജാലങ്ങൾക്കും മനുഷ്യൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ദോഷം വരാതെ എങ്ങനെ പ്ലാസ്റ്റിക് മാലിന്യം കൈകാര്യം ചെയ്യും എന്ന ആലോചനയിലാണ് കാലങ്ങളായി ലോകത്തെമ്പാടുമുള്ള ഗവേഷകർ മുഴുകിയിരിക്കുന്നത്. കത്തിച്ചു കളയാനോ മണ്ണിൽ കുഴിച്ചു മൂടാനോ കഴിയാത്തതുകൊണ്ട് ഉപയോഗം കുറയ്ക്കുക, വീണ്ടും ഉപയോഗിക്കുക, രൂപം മാറ്റി ഉപയോഗിക്കുക എന്നീ വഴികളാണ് പ്ലാസ്റ്റിക്കിൻ്റെ ഭീഷണി ചെറുക്കാൻ വ്യാപകമായി ഇപ്പോൾ പിന്തുടരുന്നത്. അതായത് റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ, 3 R, അതാണ് ഇപ്പോൾ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ഒരു മാർഗമായി പരിസ്ഥിതി സംഘടനകൾ ഉയർത്തി കാണിക്കുന്നത്. ഇത്രയൊക്കെ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വില്ലനാണെങ്കിൽ പ്ലാസ്റ്റിക്കിനെ അങ്ങ് നിരോധിച്ചുകൂടെ എന്നാവും നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്ന ചോദ്യം. പക്ഷേ അതത്ര എളുപ്പമല്ല. കാരണം നമ്മുടെ നിത്യജീവിതത്തിൽ എല്ലായിടത്തും അത്യാവശ്യമുള്ള ഒരു വസ്തുവിനെ ഒറ്റയടിക്ക് ഒഴിവാക്കാനാവില്ല. പ്ലാസ്റ്റിക്കിൻ്റെ പകരക്കാരനാവാൻ പറ്റിയ വസ്തുക്കളുടെ ലഭ്യതയാണ് പ്ലാസ്റ്റിക് നിരോധനം എന്ന തീരുമാനത്തിലെ പ്രധാന വിലങ്ങുതടി. മാത്രമല്ല, നിരവധി വ്യവസായങ്ങൾ, അവയെ ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യർ തുടങ്ങിയവരെല്ലാം നമുക്ക് കണക്കിലെടുക്കേണ്ടതുണ്ട്. അപ്പോഴും ഒറ്റത്തവണ ഉപയോഗത്തിനുള്ള പ്ലാസ്റ്റിക് വസ്തുക്കളെ വേണ്ട എന്ന് വയ്ക്കാനാവൂ. ഇലക്ട്രോണിക് ഉപകരണങ്ങളും വാഹനങ്ങളും ഒക്കെ നിർമ്മിക്കാൻ പ്ലാസ്റ്റിക് കൂടിയേ തീരൂ. പ്ലാസ്റ്റിക്കിന്റെ പ്രശ്നങ്ങളില്ലാത്ത പകരക്കാർ രംഗത്തെത്തിയാൽ അവിടെ നമുക്ക് പ്ലാസ്റ്റിക്കിനെ പൂർണ്ണമായി തന്നെ ഒഴിവാക്കാൻ കഴിയും. പക്ഷേ അതിന് ഇനിയും വർഷങ്ങളുടെ കാത്തിരിപ്പ് വേണ്ടിവരും. ഇപ്പോൾ നമുക്ക് ചെയ്യാവുന്നത് ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിനെ നമുക്ക് ഒഴിവാക്കാം എന്നുള്ളതാണ്. ലോകത്ത് 91 രാജ്യങ്ങൾ പൂർണ്ണമായോ ഭാഗികമായോ പ്ലാസ്റ്റിക് സഞ്ചികൾ, അതായത് ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് സഞ്ചികൾ നിരോധിച്ചിട്ടുണ്ട്. ഇന്ത്യയും ബംഗ്ലാദേശും ബ്രിട്ടനും തായ്ലൻഡും അടക്കം വിവിധ രാജ്യങ്ങൾ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന സ്ട്രോ, പാത്രങ്ങൾ തുടങ്ങി പല വസ്തുക്കളും നിരോധിച്ചിട്ടുണ്ട്. പക്ഷേ പലതും പ്രായോഗിക തലത്തിലെത്താൻ ഇനിയും സമയമെടുക്കും. സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന കേരളീയരെങ്കിലും ഇതിന് മാതൃക ആകേണ്ടതുണ്ട്. നമുക്കിനി ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ, പ്ലാസ്റ്റിക് സഞ്ചികൾ വേണ്ടേ വേണ്ട എന്ന ഒരു തീരുമാനമെടുത്താൽ അത് നിഷ്പ്രയാസം നടപ്പിലാക്കാവുന്നതേ ഉള്ളൂ. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ബാഗുകളുടെ നിരോധനത്തിന് ആയുള്ള ബോധവൽക്കരണ ദിനമായ ജൂലൈ 3 പ്രത്യേകതയും സവിശേഷതയെയും കുറിച്ചാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകത്തിൽ പ്രതിപാദിച്ചത്. ഞാൻ വലിയശാല രാജു, അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ.
0: ഇതുവരെ കേട്ടത് അറിവിൻ്റെ പാഠപുസ്തകം.

0: ചുങ്കത് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസഗർ റിപ്പോർട്ട്. ലൈഫ് ടിപ്സ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഖാൻ കരിക്കോൾ. സാങ്കേതിക സഹായം ബോണി ജെ ബേസി.
6: ലൈഫ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഖാൻ കരിക്കോൾ. ഭയപ്പെടുന്നതിന്റെ പിന്നിലെ രഹസ്യത്തെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഭയമില്ലാത്ത ഒരാളെയും ഭൂമുഖത്ത് കാണാൻ കഴിയില്ല. എന്തിനെങ്കിലും ഒക്കെ ഭയന്നുകൊണ്ടാണ് ഏവരും ജീവിക്കുന്നത്. അത് പലതരത്തിലായെന്ന് വരാം. ഭയപ്പെടാൻ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളുണ്ടാകാം. ചിലപ്പോൾ അത് ജീവിത പരാജയമാകാം, ദുഷ്പേരാകാം, അവഹേളനമാകാം, ധനനഷ്ടമാകാം. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ വന്നു പോകാം. ഇപ്പോൾ ഭയത്തിനെ എങ്ങനെയാണ് നേരിടുന്നത്? എന്തിനെയാണ് ഭയക്കുന്നത്? അതിനെ നമ്മൾ പ്രീതിപ്പെടുത്തുന്നു, അതിനോട് സമരസപ്പെടുന്നു. അമിത ബഹുമാനത്തിലൂടെയും വിനയത്തിലൂടെയും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകും. ഒന്നിനെയും ഭയക്കാത്തവർക്കാണ് സന്തോഷത്തോടെയും സ്വാതന്ത്ര്യത്തോടെയും ജീവിക്കാനാകുക. ഇവർക്ക് സ്വാതന്ത്ര്യത്തോടെ വിരാജിക്കാനുമാകും. എന്നാൽ ഭയത്തിൽ കഴിഞ്ഞാലോ? ഓരോന്നും ചെയ്യുന്നതിനോടൊപ്പം ചില ചോദ്യങ്ങളുണ്ടാകും. അത് എന്തെങ്കിലും അപകടം വരുത്തി വെക്കുമോ എന്ന്, ആരുടെയെങ്കിലും അപ്രീതിക്ക് കാരണമാകുമോ എന്ന്, വിജയിച്ചില്ലെങ്കിൽ എന്താകും അവസ്ഥയെന്ന്, ഇങ്ങനെ ചിന്തകൾ കാടുകയറി പോവുകയാണ്. ഇനി സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്നവരാണെങ്കിലോ, അവരുടെ മാനസിക വ്യാപാരങ്ങളിൽ എല്ലാത്തിലും ആ സ്വാതന്ത്ര്യം ഉണ്ടാവും. ഇവർക്ക് ചില പ്രത്യേകതകൾ ഉണ്ടാവും. ഇവരുടെ ചിന്തയിൽ ചില പ്രത്യേകതകൾ കാണാം. എന്തൊക്കെയാണ്? തന്റെ പ്രവൃത്തികൾ വളർച്ചയ്ക്ക് കാരണമാകുമോ? കൂടുതൽ പുതുമയാർന്ന അനുഭവം ലഭിക്കുമോ? ജീവിതം സന്തോഷപ്രദമാകുമോ? തുടങ്ങിയ ചിന്തകളിലൂടെ ഇവർ സഞ്ചരിക്കും. അത്തരം ചിന്തകൾ തന്റെ കർമ്മ മണ്ഡലത്തിൽ ഉണർവും ഊഷ്മളതയും ഉണ്ടാക്കും. ഒന്നിനെയും ഭയപ്പെടാത്തവരെ പുറമേ ഒന്നിനും സാധിക്കാനും പറ്റില്ല. എന്തിനേയും മറികടക്കാനുള്ള സ്വന്തം കഴിവിലായിരിക്കും അവരുടെ വിശ്വാസം ഇരിക്കുന്നത്. മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനായി കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് തന്നിഷ്ടപ്രകാരം ചിരിക്കാനോ കരയാനോ പോലോ കഴിയില്ല. ഇനി നഷ്ടങ്ങളൊന്നുമില്ലാത്തവർ എന്തിനും മുതിരും, എന്തും കീഴടക്കും. അവരെ നിയന്ത്രിക്കാനും ആർക്കും ആകില്ല. അപ്പോൾ അല്പം പേടി ഏവർക്കും വേണ്ടതാണെന്നുകൂടി മനസ്സിലാക്കണം. അങ്ങനെ പലതും വിലയിരുത്തിയ ശേഷം മുന്നോട്ട് പോകാം. അപ്പോൾ നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. ഏവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ഫിലോമിന. സഹകരണ വകുപ്പിന്റെ കീഴിലുള്ള സംസ്ഥാന സഹകരണ യൂണിയന്റെ തിരുവനന്തപുരം കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോ ഓപ്പറേറ്റീവ് മാനേജ്മെന്റിൽ MBA ബാച്ചിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ ഇന്ന് രാവിലെ 10 കൊട്ടാരക്കര അവണൂരുള്ള കോ ഓപ്പറേറ്റീവ് ട്രെയിനിംഗ് കോളേജിൽ നടത്തും. യോഗ്യത 50% മാർക്കോട് കൂടിയുള്ള ബിരുദം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 7994745316, മറ്റൊരു നമ്പർ 8547618290. ഇന്റർനെറ്റ് DDP ഫോട്ടോസ്റ്റാറ്റ് വർക്കേഴ്സ് ആൻഡ് ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പഠന ക്ലാസ് നാളെ രാവിലെ 9 മുതൽ 1 വരെ കൊല്ലം ബീച്ച് റോഡിലുള്ള റെഡ് ക്രോസ് ഹാളിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9188390093. കേരള സർവകലാശാലയുടെ AICTEയുടെ അംഗീകാരത്തോടെ നടക്കുന്ന MBA കോഴ്സുകളിൽ ലോജിസ്റ്റിക്സ്, ബിസിനസ് അനലറ്റിക്സ്, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഹ്യൂമൻ റിസോഴ്സ് എന്നീ വിഷയങ്ങളിൽ സ്പെഷ്യലൈസേഷൻ അവസരമുണ്ട്. മെറിറ്റിൽ പ്രവേശിക്കുന്നവർക്ക് ആകർഷകരമായ സ്കോളർഷിപ്പിന് അർഹതയുണ്ട്. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിനും ഹെൽത്ത് സർവീസ് ഡയറക്ടറേറ്റിനും കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങളിൽ ജനറൽ നേഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി ഡിപ്ലോമയ്ക്കും ഓക്സിലറി നേഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി പ്രോഗ്രാമിനും 23 വരെ അപേക്ഷിക്കാം. മുട്ടറ IHRD സെന്റർ ഫോർ അഡ്വാൻസ്ഡ് ടെക്നോളജി ആൻഡ് സ്കിൽസിൽ വിവിധ വിഷയങ്ങളിൽ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0471255062, മറ്റൊരു നമ്പർ 9495069307, മറ്റൊരു നമ്പർ 8547005087, മറ്റൊരു നമ്പർ 8136883899. സംസ്ഥാന ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനുള്ള കുട്ടികളുടെ സെലക്ഷൻ ട്രയൽസ് നാളെ രാവിലെ 6:30 കൊല്ലം ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ നടത്തും. 2011 ജനുവരി 1 2012 ഡിസംബർ 31 ഇടയിൽ ജനിച്ചവർക്ക് മാത്രമേ ട്രയലിൽ പങ്കെടുക്കാൻ അവസരമുള്ളൂ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 8848306716. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള കേന്ദ്രീകൃത അലോട്ട്മെന്റ് ആരംഭിച്ചു. ജൂലൈ 6 വൈകിട്ട് 4 ഓപ്ഷൻ നൽകാം. മങ്ങാട് സർക്കാർ ഹൈസ്കൂളിൽ UP വിഭാഗം ഹിന്ദി അധ്യാപക തസ്തികയിലെ ഒഴിവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തും. യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം നാളെ രാവിലെ 10 മുതൽ സ്കൂൾ ഓഫീസിൽ നടത്തുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം. ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കും 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. അറിയിപ്പുകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്നു തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
2: വിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ വിസ്മയ കാഴ്ചകൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാർസലസ് എം. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
1: ലോകത്തിലെ പ്രകൃതിദത്തമായ വിസ്മയ കാഴ്ചകളുടെ 111 ഭാഗം. ഇന്ന് നമ്മൾ സഹാറ മരുഭൂമിയുടെ യാത്ര ചെയ്യുകയാണ്. സഹാറ മരുഭൂമിയുടെ തെക്കേ അറ്റത്ത് കിടക്കുന്ന 60,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള 1,430 മീറ്റർ ഉയരത്തിൽ നിൽക്കുന്ന എനഡി എന്ന പീഠഭൂമിയിലേക്ക് പോകാം. എങ്ങനെയാണ് ഈ പീഠഭൂമി ഉണ്ടായതെന്ന് കേൾക്കാം. മണ്ണൊലിച്ച് ക്ഷയിച്ചുപോയ പാറക്കെട്ടുകളും മലയിടുക്കുകളും സഹാറ മരുഭൂമിയുടെ ഒറ്റപ്പെട്ട ഉയർന്ന ഭൂമി അഥവാ കുന്നിൻ പ്രദേശം രൂപം കൊണ്ട് എന്നുള്ളതിന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് എന്നടി. സഹാറ മരുഭൂമിയിൽ അങ്ങിങ്ങായി കിടക്കുന്ന ഉയർന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് എന്നടി പീഠഭൂമി. ചാടിന്റെ വടക്ക് ഭാഗത്തുള്ള സഹാറ മരുഭൂമിയുടെ തെക്കേ അറ്റത്തിനോട് ചേർന്ന് കിടക്കുന്ന എന്നടി പീഠഭൂമി സമുദ്രനിരപ്പിൽ നിന്നും 1,430 മീറ്റർ ഉയരത്തിലാണ്. ഈ പീഠഭൂമി 60,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണത്തിലുള്ള പഴയ കരിങ്കല്ലിന് പുറത്ത് മണൽപ്പാറയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ മണൽപ്പാറയിൽ താഴ്ചയുള്ള പല സ്ഥിതി ചെയ്യുന്നത് ഈ മണൽപ്പാറയിൽ താഴ്ചയുള്ള പല താഴ്വാരങ്ങളും മലയിടുക്കുകളും ഉണ്ട്. സഹാരയുടെ നടുക്ക് കിടക്കുന്ന അഹാങ്കാർ പർവ്വതത്തെ പോലെ എന്നിട്ട് പീഠഭൂമി ഉണ്ടായത് കരിങ്കൽ പാറ അടിത്തട്ടിൽ ആണ്. ഇതുണ്ടായത് 1,000 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ്. പഴയ അടിത്തട്ടിലുള്ള പാറ മണ്ണൊലിപ്പ് പ്രക്രിയയിലൂടെ ഒരു പരന്ന പ്രതലമായി 600 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായി. ഇതിനു മുകളിലായി 400-500 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് വളരെ കട്ടിയുള്ള മണൽപ്പാളികൾ നിക്ഷേപിക്കപ്പെടുകയും ഈ മണൽപ്പാളി സാവധാനത്തിൽ മണൽപ്പാറയായി രൂപാന്തരപ്പെട്ട് എന്നടി പീഠഭൂമിയിൽ കിടക്കുന്നു. എന്നാൽ ഇന്ന് കാണുന്ന ഭൂപ്രകൃതി വളരെ താമസിച്ചുണ്ടായ സംഭവവികാസത്തിന്റെ ഫലമായി ഉണ്ടായതാണ്. ഇക്കഴിഞ്ഞ 100 ദശലക്ഷം വർഷങ്ങൾക്കുള്ളിൽ ഈ പീഠഭൂമി വീണ്ടും ഉയർത്തപ്പെടുകയും ഭൂമിയുടെ മുകളിൽ പീഠഭൂമിയുടെ ചുറ്റുമുള്ള പ്രദേശം താഴുകയും ചെയ്തു.

0: വലുപ്പത്തിനും ഉയരത്തിനുമുള്ള ഈ വ്യത്യാസങ്ങൾ കാറ്റിന്റെ ഈ പ്രതലത്തിലുള്ള പ്രവർത്തനത്തിന്റെ വ്യത്യാസം വരുത്തുകയും നീരുറവുകളുടെ സഞ്ചാരപാതയിൽ വ്യതിയാനം വരുത്തി ഈ പീഠഭൂമിയിലുള്ള മണ്ണൊലിപ്പിന്റെ തീയതി മാറ്റുകയും ചെയ്തു. ഈ പീഠഭൂമിയിലുള്ള മലയിടുക്കുകളുടെ ഭീതിയും താഴ്ചയും കാണിക്കുന്നത് ഈ പീഠഭൂമി ഒരിക്കൽ വളരെ ജലസമൃദ്ധിയിലായിരുന്നു എന്നാണ്. ഇന്ന് വരണ്ടു കാണുന്ന നദീതടങ്ങൾ പണ്ട് വളരെയധികം ജലം ഒഴുകിക്കൊണ്ടിരുന്ന നദികളായിരുന്നു. ശക്തമായ വെള്ളത്തിന്റെ ഒഴുക്കിൽ പാറപ്പുറത്തുണ്ടായിരുന്ന മണൽപ്പാളികൾ മണൽപ്പാറകളുടെ പുറത്തുള്ള ഭാഗത്ത് ശക്തമായി ഉരസി ചുരുട്ടി മാറ്റിയിരുന്നു. ഒരിക്കൽ അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടത്തിന്റെ സ്ഥാനത്ത് താഴ്വാരത്തിൽ ഇന്നൊരു പാറക്കെട്ട് മാത്രമേ കാണുവാനുള്ളൂ. ചില വീതി കുറഞ്ഞ മലയിടുക്കിൽ വെള്ളച്ചാട്ടത്തിന്റെ സ്ഥലത്ത് വലിയ കുഴികൾ മാത്രമേ കാണുന്നുള്ളൂ. ഈ കുഴികൾ വെള്ളച്ചാട്ടത്തിൽ കൂടെ വന്ന് കല്ലുകളും മറ്റവശിഷ്ടങ്ങളും പാറയിൽ ശക്തിയായി പതിച്ചതിന്റെ ഫലമായി ഉണ്ടായതാകാം. ഇന്ന് എന്നുടെ പീഠഭൂമി തികച്ചും ഉണങ്ങി വരേണ്ടതല്ല. ചില സ്ഥലങ്ങളിൽ ചൂട് സമയത്ത് 200 മില്ലിമീറ്റർ മഴ വരെ കിട്ടുന്നുണ്ട്. ഈ പീഠഭൂമിയിലെ മണൽപ്പാറകൾ സുതാര്യമായതുകൊണ്ട് അവിടെ വീഴുന്ന മഴവെള്ളം അലിഞ്ഞ് വിടവുകളിൽ കൂടെ താഴേക്ക് ചെല്ലുകയും ഭൂമിക്കടിയിലുള്ള സംഭരണികളിൽ സൂക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. അവിടെ നിന്നും നീരുറവുകളിലേക്ക് മറ്റു ജലസ്രോതസ്സുകളിലേക്കും ഈ വെള്ളം പോകുന്നു. ഈ ജലസ്രോതസ്സുകൾ ദേശാടനം നടത്തുന്ന ആട്ടിടയന്മാർക്കും ആടുകൾക്കും എന്നിട പീഠഭൂമിയിൽ താമസിക്കുന്ന ഗോത്രവർഗക്കാർക്കും ആവശ്യത്തിന് ജലം നൽകുന്നു. അതാണ് എന്നിട പീഠഭൂമി. അടുത്ത ദിവസം നമുക്ക് സഹാറ മരുഭൂമിയുടെ വടക്കൻ അതിർത്തിക്കടുത്തുള്ള ഏറ്റവും വലിയ മണൽ കുന്നുകളിലൊന്നായ 78,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഗ്രാൻഡ് ഏഗ് ഓക്സിഡന്റൽ എന്ന മണൽ കുന്നുകളെ പറ്റി കേൾക്കാം.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് വിസ്മയ കാഴ്ചകൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ മാർസലസ് എം. ശബ്ദമിശ്രണം ശിവപ്രിയൻ.

0: കല്യാണം ഉറപ്പിച്ചല്ലേ, പർച്ചേസിംഗ് എവിടെയാ? നല്ലൊരു തുകയാകുമല്ലോ.
1: അപ്പൊ അത് അറിഞ്ഞില്ലേ, 4 രാവിലെ 10 മുതൽ എം കെ ഫാബ്രിക്സ് കൊല്ലത്ത് എം കെ ബിഗ് സെയിൽ 2.0 തുടങ്ങുക. 10 മുതൽ 70% വരെ അവിടെ ഓഫർ ഉണ്ട്.
0: എങ്കിൽ പർച്ചേസിംഗ് അവിടെ തന്നെ. ഇത് പൊളിക്കും.
1: അതെ, 4 ആദ്യം എത്തുന്ന 51 പേർക്ക് 51 പട്ടുസാരികൾ തികച്ചും സൗജന്യമായി നൽകുന്നു. അതോടൊപ്പം മെഗാ ക്യാഷ് പ്രൈസ് നേടാൻ ബമ്പർ ലക്കി ഡ്രോയും. വേഗം പോരൂന്നേ എം കെ ഫാബ്രിക്സ് കൊല്ലത്തിലേക്ക്.
2: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
3: കൊല്ലം സുപ്രീം 1 ഡിസൈനർ
2: കെട്ട് കെട്ട്.
3: കൊല്ലം സുപ്രീം 1 ഡിസൈനർ ജ്വല്ലറി, ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം, ആലപ്പി ആൻഡ് കാലിക്കട്ട്.
4: കാതോട് കാതോരത്തിലും മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക. മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
5: നമസ്കാരം എല്ലാ മാന്യ ശ്രോതാക്കൾക്കും. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസ്ഗർ 107.8 ഗ്രീറ്റിംഗ്സ് ടൈമിലേക്ക് സ്വാഗതം. അപ്പോൾ ഗ്രീറ്റിംഗ്സ് ടൈമിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടവർക്കായി ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട സമയമാണ് 9 വരെ. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 04742931111. അതുപോലെ വിളിച്ചിട്ട് കിട്ടാത്തവർക്കും ഒരാൾ ആശംസകൾ പറഞ്ഞത് കേട്ട് ഏറ്റു പറയുന്നത് ഒഴിവാക്കി മെസ്സേജിലൂടെ ആശംസ അറിയിക്കാവുന്നതാണ്. 8:50 വരെയാണ് മെസ്സേജ് അയക്കാനുള്ള സമയം. അപ്പോൾ മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809031311. ഓക്കെ, അപ്പം ഓക്കെ, അപ്പോൾ ബ്രേക്ക് ആയി പോയിരിക്കുകയാണ്. അപ്പം വിളിക്കേണ്ട നമ്പർ 04742931111. വിളിക്കുന്ന ശ്രോതാക്കൾ റേഡിയോയുടെ വോളയും കുറച്ചിട്ട് വിളിക്കുക. നമുക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ ആദ്യത്തെ കോളിലേക്ക് പോവാം. ഹലോ ഹലോ
6: ഹലോ,
5: ഗുഡ് മോർണിംഗ്.
6: ഗുഡ് മോർണിംഗ്.
5: ആ പറഞ്ഞോളൂ.
6: എന്റെ ചെറുമോള് നിഷാന നജീബ്,
5: നിഷാന
6: മോളെ ബർത്ത്ഡേ. ഒരായിരം ആശംസകൾ.
5: ഓക്കെ, അപ്പോൾ നിഷാന നജീമിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിന്റെ ജന്മദിനാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 04742931111. ഹലോ
6: ഹലോ
5: ഹലോ, ഗുഡ് മോർണിംഗ്.
6: ഗുഡ് മോർണിംഗ് മോളെ.

0: പറഞ്ഞോളൂ.
1: മോള എന്റെ മോള വെഡിങ് ആനിവേഴ്സറി ആക്കളെ. ആ മോളെ പേര് രാജി, മോന്റെ പേര് മഹേഷ് കുമാർ.
0: ആ
1: അമ്മ ആ അമ്മയുടെ 100 ജന്മ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കട്ടെ.
0: ഓക്കെ, അപ്പോൾ മഹേഷ് കുമാർ ചേട്ടനും രാജ ചേച്ചിക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിന്റെ വിവാഹ വാർഷികാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കുന്ന നമ്പർ 0474-2931-1111. ഹലോ
2: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ് മോളെ.
0: പറഞ്ഞോളൂ.
2: ഞാൻ കടപ്പാക്കടയിൽ നിന്ന് വിളിക്കുവാ. എന്റെ കൊച്ചുമോന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. ആമ്പാടിന്ന് വിളിക്കുന്ന നിരഞ്ജൻ മോനെ, എന്റെ ഏച്ചി അമ്മമ്മയുടെ 1000
0: ഓക്കേ. അപ്പോൾ അമ്പാടി എന്ന നിരഞ്ജൻ മോന് കമ്മ്യൂണിറ്റി റേഡിയോ ബെയിൻ സിഗറിന്റെ ജന്മദിനാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474-2931-1111. ഓക്കെ, ആ കോൾ ബ്രേക്ക് ആയി പോയിരിക്കുകയാണ്. വിളിക്കേണ്ട നമ്പർ 0474-2931-1111. 8:50 വരെ ആശംസകൾ മെസ്സേജിലൂടെ അയക്കാവുന്നതാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809-0133-1111.
3: ഹലോ
0: ഹലോ,
3: ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്. ആ പറഞ്ഞോളൂ.
3: എന്റെ ചെറുമോന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. ഞാൻ വാഴക്കൂട്ടത്തിൽ നിന്ന് ഐസമ്മായ വിളിക്കുന്നത്.
0: മോന്റെ പേര് പറയോ.
3: മോന്റെ പേര് ആദിൽ മുബാറക്. അവന്റെ ഹാപ്പി ബർത്ത്ഡേ ആണ് ഇന്ന്. 100 ആശംസകൾ മോളും കൂടെ പറഞ്ഞ.
0: അപ്പോൾ ആദിൽ മുബാറക്കിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിന്റെ ജന്മദിനാശംസകൾ.
3: താങ്ക് യു.
0: വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-2931-1111. അടുത്തൊരു കോളിലേക്ക് പോവാം.
4: ഹലോ
0: ഹലോ
4: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ് ഫിലോമിന.
0: ആ പറഞ്ഞോളൂ. ഹലോ,
4: മങ്ങാട്ടുന്ന് ശോഭയാ വിളിക്കുന്നത്.
0: പറഞ്ഞോളൂ ചേച്ചി.
4: എന്റെ അമ്മയുടെ ഹാപ്പി ബർത്ത്ഡേയാ. അമ്മയുടെ പേര് രമണി എന്നാ.
0: അപ്പൊ അമ്മയ്ക്ക് ആശംസ അറിയിക്കുന്നുണ്ടോ?
4: അമ്മ ഹാപ്പി ബർത്ത്ഡേ.
0: ഓക്കെ, അപ്പോൾ രമണി ചേച്ചിക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിന്റെ ജന്മദിനാശംസകൾ. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-2931-1111. ഹലോ
5: ഹലോ
0: ഹലോ,
5: ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്.
5: ഞാൻ കൊട്ടിയത്തൊന്നും
0: പറഞ്ഞോളൂ ചേച്ചി.
5: ഇന്നല്ല എന്റെ അനിയത്തിയുടെ മോന്റെ ബർത്ത്ഡേ ആയിരുന്നു. പേര് നിവേദ്. നിവേദിന് എന്റെ 1000 ഹാപ്പി ബർത്ത്ഡേ.
0: ഓക്കെ, അപ്പോൾ നിവേദിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെയിൻ സിഗറിന്റെ ജന്മദിനാശംസകൾ.
5: താങ്ക് യു.
0: വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474-2931-1111.
6: ഹലോ
0: ഹലോ,
6: ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്.
6: എന്റെ പേര് മുരുകൻ. ഇന്ന് ബർത്ത്ഡേ ആശംസിക്കുന്ന എല്ലാവർക്കും എന്റെ ബർത്ത്ഡേ ആശംസകൾ.
0: ഓക്കെ ഏട്ടാ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-2931-1111. ഹലോ ഹലോ ഹലോ, ഫിയോണ അല്ല.
7: ഫിയോണയുടെ നമ്പർ തരാൻ പറ്റുമോ? നേരത്തെ കണക്റ്റഡ് ആയിട്ടുണ്ട് എനിക്ക്. പക്ഷെ എനിക്ക് ഒരു പാട്ട് വാട്സപ്പിൽ അയച്ചിരുന്നു. ചോദിക്കാം, മോൻ പണ്ട് പാടിയ പാട്ടുണ്ട്, എന്തോ എന്റെ പേര് നാട്ടിലെ പാട്ടില്. എനിക്ക് അയച്ചു തരാന്ന് പറഞ്ഞു, പിന്നെ എനിക്ക് അത് മെസ്സായി പോയിന്തോ. എന്റെ നമ്പർ ചിലപ്പോ ഉണ്ടാവില്ല, അതുകൊണ്ടാണോ എന്നറിയില്ല. പഴയതാ, വന്ന് ബെൻസൺ എന്ന് പറഞ്ഞൊരു സൗണ്ട് എഞ്ചിനീയർ
0: ഒക്കെയായിരുന്നു.
7: ഓക്കെ
0: പറയട്ടെ.
7: 9 8 0 1 6 6 1 1 ഓക്കെ ചേച്ചി,
0: വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474-2931-1111. ഹലോ
8: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
8: ഗുഡ് മോർണിംഗ്.
0: പറഞ്ഞോളൂ ചേച്ചി.
8: ഇന്ന് ബർത്ത്ഡേ ആശംസിക്കുന്ന എല്ലാ മക്കൾക്കും എന്റെ ആശംസകൾ.
0: ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ആ ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474293111. അതുപോലെ 8:50 വരെ ആശംസകൾ മെസ്സേജിലൂടെ അയക്കാവുന്നതാണ്. ടെക്സ്റ്റായും വാട്സപ്പിലൂടെയും മെസ്സേജ് അയക്കാം. അപ്പോൾ മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809013111. ഹലോ,
9: ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്.
9: ഞാൻ രണ്ടാം നമ്പറിൽ നിന്ന് കുമാരിയാ.
0: പറഞ്ഞോളൂ.
9: ആ, എന്റെ നാത്തിന്റെ മോളെ ബർത്ത്ഡേ ഇന്നലെ ആയിരുന്നു. ആ പേര് അനുകൃഷ്ണൻ.
0: അനുകൃഷ്ണൻ. ആശംസ
9: അറിയിക്കുന്നുണ്ടോ? പറയുക.
0: ഓക്കെ, അപ്പോൾ അനുകൃഷ്ണന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിന്റെ ജന്മദിന ആശംസകൾ. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിച്ചോളൂ 0474293111. ഹലോ.
10: ഹലോ, ഞാൻ മുണ്ടക്കിൽ നിന്ന് സാറാമ്മയാണ്.
0: പറഞ്ഞോളൂ.
10: ഇന്ന് തോമസ് ലീഹയുടെ തിരുനാളാണ്. തിരുനാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും വിശുദ്ധന്റെ അനുഗ്രഹങ്ങളും സ്നേഹവും എല്ലാം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
0: ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ. ഹലോ. ഓക്കെ, വിളിക്കുന്ന ശ്രോതാക്കൾ റേഡിയോയുടെ വോളിയം കുറച്ചിട്ട് വിളിക്കുക, അല്ലെങ്കിൽ റേഡിയോയുടെ അടുത്ത് നിന്ന് മാറി നിന്ന് വിളിക്കുക. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474293111. 8:50 വരെ നമുക്ക് ആശംസകൾ മെസ്സേജിലൂടെ അയക്കാവുന്നതാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809093111.

0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: പെട്രോൾ വിലയോർത്ത് വിഷമിക്കേണ്ട, ഇതാ കുറഞ്ഞ ചിലവിൽ കൂടുതൽ യാത്ര ചെയ്യാൻ EVMA ഇലക്ട്രിക് സ്കൂട്ടർ. ലൈസൻസോ രജിസ്ട്രേഷനോ വേണ്ട, വളരെ കുറഞ്ഞ മെയിന്റനൻസ് ചാർജ്, ആകർഷകമായ ബജാജ് ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്. സമയം കളയാതെ ഇന്ന് തന്നെ സ്വന്തമാക്കൂ. മറിയം EV, വിമല ഹൃദയം സ്കൂളിന് സമീപം, പട്ടത്താനം, കൊല്ലം. കോൺടാക്ട് 9444778689846976084.
0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: ജനശബ്ദം, നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ പ്രതികരിക്കുവാനും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ വിളിക്കൂ ജനശബ്ദത്തിലേക്ക്. വെള്ളിയാഴ്ച രാവിലെ 9:30 മുതൽ 10 വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.
6: പ്രിയ ശ്രോതാക്കൾ, കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 ഗ്രീറ്റിംഗ്സ് ടൈമാണ്. ശ്രോതാക്കളുടെ പ്രിയപ്പെട്ടവർക്ക് ആശംസ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474293111. 9 നമ്മുടെ സമയം. അതുപോലെ 8:50 വരെ ആശംസകൾ മെസ്സേജിലൂടെ അയക്കാവുന്നതാണ്. വിളിച്ചിട്ട് കിട്ടാത്തവർക്കും ഒരാൾ ആശംസകൾ പറഞ്ഞാൽ അത് കേട്ട് ഏറ്റു പറയുന്നത് ഒഴിവാക്കി മെസ്സേജിലൂടെ ആശംസകൾ അറിയിക്കാവുന്നതാണ്. അപ്പോൾ മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809. 9010311.

പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈമാണ്. ശ്രോതാക്കളുടെ പ്രിയപ്പെട്ടവർക്കായി ആശംസകൾ അറിയിക്കാൻ വിളിച്ചോളൂ 0474-2931-1111. 9 മണി വരെയാണ് നമ്മുടെ സമയം, അപ്പൊ വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 0474-2931-1111.

0: തിരികെ വരാം ഗ്രീറ്റിംഗ്സിലേക്ക്. അപ്പൊ നമ്മുടെ അടുത്തൊരു കോളിലേക്ക് പോവാം. ഹലോ ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ആ, ഇതാരാണ്?
1: ഞാൻ മുഖത്തരേന്ന് ഗിരിജ.
0: പറഞ്ഞോളൂ ചേച്ചി, ഇന്ന് ആർക്കാണ് ആശംസകൾ അറിയിക്കേണ്ടേ?
1: എന്റെ നാത്തൂന്റെ മോന്റെ കഴിഞ്ഞ 26-ാം തീയതി ആയിരുന്നു.
0: ആ, പേര് പറയാം മോന്റെ?
1: പേര് കാർത്തിക.
0: ആ, ആശംസ അറിയിക്കുന്നുണ്ടോ?
1: ആ, ആശംസ അറിയിക്കുന്നുണ്ട്.
0: ആ, പറഞ്ഞോളൂ. ഓക്കെ, അപ്പോൾ കാർത്തികേയന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ നേരുന്നു. വിളിച്ചതിൽ സന്തോഷം. നമ്മുടെ ആദ്യത്തെ ഒരു മെസ്സേജിലേക്ക് പോവാം. കൊല്ലം അപ്സര ജംഗ്ഷനിൽ നിന്നും ബിനിൽ. എന്റെ ഇരട്ട പെങ്ങൾക്ക് അഖിലേക്കും നിഖിലേക്കും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അഖിലേക്കും നിഖിലേക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ നേരുന്നു. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ നേരുന്നു.

0: സമയം 9 മണി വരെ ആയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വിളിച്ച എല്ലാവർക്കും, ഇന്ന് ജന്മദിനവും വിവാഹ വർഷവും ആഘോഷിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് തന്നെ ഇന്നത്തെ ഗ്രീറ്റിംഗ്സ് ടൈമിൽ നിന്നും സ്നേഹത്തോടെ വിടവാങ്ങുന്നു ഫിലോമിന.
1: ജുങ്കത്സ് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20 ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ജുങ്കത്സ് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
2: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
2: വിലോ 999.
5: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു.
7: കൊല്ലം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിലെ ഒരു പഞ്ചായത്ത് മാത്രമാണ് ഇട്ടിവ. എന്നാൽ ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലൈബ്രറികളുള്ള ഒരു പഞ്ചായത്തായി മാറിയിരിക്കുകയാണ് ഇട്ടിവ പഞ്ചായത്ത് എന്ന് പറയാം. സംസ്ഥാനത്ത് ലൈബ്രറി കൗൺസിലിൻ്റെ അംഗീകാരമുള്ള 26 ഗ്രന്ഥശാലകളും 20 ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകളുമാണ് ഈ നാടിൻ്റെ ജീവനാഡി. ചടയമംഗലം നിയോജക മണ്ഡലത്തിലെ ഇട്ടിവ പഞ്ചായത്താണ് വായനയുടെ ലോകത്ത് വേറിട്ട മാതൃക ഇപ്പോൾ തീർത്തുകൊണ്ടിരിക്കുന്നത്. ഗ്രന്ഥശാലകളുടെ എണ്ണത്തിൽ സംസ്ഥാനത്ത് തന്നെ മുന്നിൽ നിൽക്കുന്ന ഇട്ടിവ പഞ്ചായത്ത് പൗലോ കൊയ്ലയെയും മിലൻ കുന്ദേരയെയും കസാൻ സാക്കീസിനെയും ഒക്കെ വായിക്കുന്നവരും ചർച്ച ചെയ്യുന്നവരുമാണ് ഇവിടെ ഏറെയും എന്ന അഭിമാനമുണ്ട്. ഇവിടത്തെ വായനയുടെ ലോകത്തിന് കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തോളം തന്നെ പഴക്കവുമുണ്ട്. 1948 ഇട്ടിവായിലെ വെളുന്തിറയിൽ വിവേകദായിനി എന്ന പേരിൽ ആദ്യമായി ഗ്രന്ഥശാല ആരംഭിക്കുന്നത്. 1950 കാട്ടാമ്പള്ളിയിൽ സന്മാർഗദായിനി ഗ്രന്ഥശാലയും 1952 ചാണപ്പാറയിൽ സന്മാർഗദായിനി സ്മാരക ഗ്രന്ഥശാലയും 1958 കോട്ടുക്കലിൽ കൈരളി ഗ്രന്ഥശാലയും 1966 വയലയിൽ ഗാന്ധി സ്മാരക വായനശാലയും അതിനുശേഷം 1972 വയ്യാനത്ത് ഗോദവർമ്മ രാജ പബ്ലിക് ലൈബ്രറിയും ആരംഭിക്കുകയുണ്ടായി. ഒരു ഇടവേളയ്ക്ക് ശേഷം 1993 ചരിപ്പറമ്പിൽ നവധാര ഗ്രന്ഥശാല പ്രവർത്തനം ആരംഭിക്കുന്നത്. 1996 ശേഷമാണ് കോവൂർ ബോധി ഗ്രന്ഥശാല, ചുണ്ട ഗ്രാമോദയം ഗ്രന്ഥശാല, മഞ്ഞപ്പാറ AKG ഗ്രന്ഥശാല, മലപ്പേരൂർ നവപ്രഭ വായനശാല, മേളക്കാട് സബ്ദർ ഹാഷ്മി ഗ്രന്ഥശാല എന്നിവയൊക്കെ ആരംഭിക്കുന്നത്. കോട്ടക്കൽ സി അച്യുതമേനോൻ സ്മാരക ഗ്രന്ഥശാലയും ഇതിനോടൊപ്പം തന്നെ ആരംഭിച്ചതാണ്. ഈ ഗ്രന്ഥശാലകളെല്ലാം 1000 മുതൽ 3000 വരെ അംഗങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. 18,000 പുസ്തകങ്ങളുള്ള ചാണപ്പാറ സന്മാർഗ ദായിനി ഗ്രന്ഥശാലയാണ് ഇട്ടിവ പഞ്ചായത്തിൽ ഏറ്റവും അധികം പുസ്തകങ്ങളുള്ള ലൈബ്രറി. മറ്റിടങ്ങളിലും 10,000 പുസ്തകങ്ങളുണ്ട്. തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് വായനയുടെ വെളിച്ചം കടത്തിവിടുന്നതിനോടൊപ്പം കുടുംബാംഗങ്ങൾക്ക് സഹായകരമാകുന്ന ഒട്ടേറെ പ്രവർത്തനങ്ങളും ഇട്ടിവ പഞ്ചായത്തിലെ ഗ്രന്ഥശാലകളുടെ കീഴിൽ നടക്കുന്നുണ്ട്. PSC പരീക്ഷ കോച്ചിംഗ് സെന്ററുകളും വനിതാ ബോധവൽക്കരണ ക്യാമ്പുകളും കലാ സാംസ്കാരിക വേദികളും ചർച്ചാ ക്ലബ്ബുകളും ഒക്കെ ഈ വിവിധ ഗ്രന്ഥശാലകളുടെ നേതൃത്വത്തിൽ തന്നെ ഇവിടെ നടന്നു വരികയാണ്.

0: ഇന്ത്യ റേഡിയോ ബിൻസുകരിൽ ഇപ്പോൾ വേർഡ് ഓഫ് ദി ഡേ. എ പ്രോഗ്രാം ടു എൻറിച്ച് യുവർ ഇംഗ്ലീഷ് വൊക്കാബുലറി. പ്രസന്റഡ് ബൈ ഡോക്ടർ തോമസ് വില്യം ആൻഡ് നിമിഷ ബിജു ജോൺ.
1: Hello friends, welcome to Word of the Day. Today's word is
2: madly. Madly.
1: Madly is spelled as M A D L Y.
2: This is an adverb. It means one, in a mad manner. Two, to an extreme or excessive degree. Three, in a wild or uncontrolled manner. മലയാളത്തിൽ ഉന്മത്തമായി, ഭ്രാന്തമായി, ഉന്മാദത്തോടെ, വന്യമായ അല്ലെങ്കിൽ അനിയന്ത്രിതമായ രീതിയിൽ എന്നൊക്കെ അർത്ഥം.
1: താങ്ക് യു ഓൾ.
3: റേഡിയോ ബെൻസിഗർ 107.8.

0: കിട്ടി പോയാ പോയി. ചോദിക്കാം, പറയാം, അറിവ് നേടാം. കിട്ടിയാ കിട്ടി, പോയാ പോയി. വിളിക്കേണ്ട സമയം എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. കിട്ടിയാ കിട്ടി, പോയാ പോയി.
1: വനിതാ ലോകം സ്ത്രീകൾക്കായി കമ്മ്യൂണിറ്റി റേഡിയോ ബിൻസിഗർ അവതരിപ്പിക്കുന്ന തത്സമയ ഫോണിംഗ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചകളിലും 11:15 മുതൽ 11:45 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111.
2: ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714-6240-10.
3: കല്യാണം ഉറപ്പിച്ചല്ലേ, പർച്ചേസിംഗ് എവിടെയാ? നല്ലൊരു തുകയാകുമല്ലോ.
4: അപ്പൊ അതറിഞ്ഞില്ലേ, 4 രാവിലെ 10 മുതൽ MK ഫാബ്രിക്സ് കൊല്ലത്ത് MK ബിഗ് സെയിൽ 2.0 തുടങ്ങുക. 10 മുതൽ 70% വരെ അവിടെ ഓഫർ ഉണ്ട്.
3: എങ്കിൽ പർച്ചേസിംഗ് അവിടെ തന്നെ. ഇത് പൊളിക്കും.
4: അതെ, 4 ആദ്യം എത്തുന്ന 51 പേർക്ക് 51 പട്ടുസാരികൾ തികച്ചും സൗജന്യം.

0: നൽകുന്നു. അതോടൊപ്പം മെഗാ ക്യാഷ് പ്രൈസ് നേടാൻ ബമ്പർ ലക്കി ഡ്രോയും. വേഗം പോരുന്നേ എം കെ ഫാബ്രിക്സ് കൊല്ലത്തിലേക്ക്.
1: പഠനം മികച്ചതാകണം, ക്യാമ്പസ് നഗരത്തിൽ തന്നെ വേണം, ഒപ്പം പഠിച്ചിറങ്ങിയാൽ ഉടനെ ജോലിയും കിട്ടണം. ഇതെല്ലാം കൂടി എവിടെ കിട്ടും?
2: ഇനി അന്വേഷിച്ച് അലയണ്ട. മികച്ച വിദ്യാഭ്യാസവും ഉറപ്പായ പ്ലേസ്മെന്റും ലക്ഷ്യമാക്കുന്നവർക്കായി കൊല്ലത്തിന്റെ ഹൃദയഭാഗത്ത് റെയിൽ റോഡ് മാർഗം എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന നിങ്ങളുടെ സ്വന്തം ക്യാമ്പസ് ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട്.
0: കൊല്ലം രൂപതയുടെ മാനേജ്മെന്റിന് കീഴിൽ എ പി ജെ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള വിശ്വസ്ത വിദ്യാഭ്യാസ സ്ഥാപനം.
2: ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ തുടരുന്നു. ഞങ്ങളുടെ കോഴ്സുകൾ ബിടെക്, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, കൂടാതെ പുതിയ കാലത്തിന്റെ കോഴ്സുകളായ സി എസ് സി ഡാറ്റ സയൻസ്, സി എസ് സി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇവയ്ക്ക് പുറമെ ബാച്ചലർ ഓഫ് ആർക്കിടെക്ചർ, ഒപ്പം എച്ച് ആർ, ഫിനാൻസ്, മാർക്കറ്റിംഗ് സ്പെഷ്യലൈസേഷനുകളോടെ എം ബി എ കോഴ്സുകൾ.
0: അപ്പോ പ്ലേസ്മെന്റോ? പ്രമുഖ കമ്പനികളിൽ മികച്ച പ്ലേസ്മെന്റ് ഉറപ്പാക്കുന്ന ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം, അതാണ് ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വാഗ്ദാനം.
2: നിങ്ങളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങുന്നു. ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട്, കൊല്ലം റെയിൽവേ സ്റ്റേഷന് സമീപം.
0: അഡ്മിഷനും കൂടുതൽ വിവരങ്ങൾക്കും വിളിക്കൂ 8089214052 അല്ലെങ്കിൽ 0474276402, മറ്റൊരു നമ്പർ 0474276403. ഇന്ന് തന്നെ ക്യാമ്പസ് സന്ദർശിക്കൂ.
3: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീറിൽ ഇപ്പോൾ അറിവിന്റെ ലോകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അരുൺ സ്റ്റീഫൻ, സാങ്കേതിക സഹായം ബോണി ജെ ബേസു.
4: നമസ്കാരം എല്ലാ മാന്യ ശ്രോതാക്കൾക്കും അറിവിന്റെ ലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് ശ്രോതാക്കൾ അറിവിന്റെ ലോകത്തിലൂടെ കേൾക്കുവാൻ പോകുന്നത്, ഇപ്പോ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ വാർത്തകളിലും ഇൻസ്റ്റാഗ്രാം റീൽസിലും ഫേസ്ബുക്കിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രശസ്തമായ കോട്ടയെ കുറിച്ചാണ്. കുന്നിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന കോട്ട, ആ കോട്ടയുടെ പേരാണ് ലോഹഗഡ് കോട്ട. ഒരു മരണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരുപാട്, അല്ലെങ്കിൽ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുന്ന ലോഹഗഡ് കോട്ടയുടെ വിശേഷങ്ങളാണ് ഇന്ന് അറിവിന്റെ ലോകത്തിലൂടെ ശ്രോതാക്കൾ കേൾക്കുവാൻ പോകുന്നത്. ഈ ലോഹഗഡ് കോട്ട എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ മഹാരാഷ്ട്ര സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന കോട്ടയാണ് ഇത്. കുന്നിന്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന കോട്ട കൂടിയാണ് ലോഹഗഡ് കോട്ട എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ലോണാവാല കുന്നിൻ പ്രദേശത്ത് നിന്ന് പൂനെയിൽ നിന്നും 52 കിലോമീറ്റർ വടക്കു പടിഞ്ഞാറായി മാറി സ്ഥിതി ചെയ്യുന്ന കോട്ട കൂടിയാണ് ഇത്. സമുദ്രനിരപ്പിൽ നിന്ന് 1033 മീറ്റർ, അതായത് 3389 അടി ഉയരത്തിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 1033 മീറ്റർ, അതായത് 3389 അടി ഉയരത്തിലാണ് ഈ ഒരു കോട്ട സ്ഥിതി ചെയ്യുന്നത്. മുഗൾ സാമ്രാജ്യത്തിന് കീഴിൽ 5 വർഷത്തെ ഹ്രസ്വകാലത്തേക്ക് ഈ കോട്ട പോയി എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. എന്നാൽ ഈ കോട്ടയുടെ ഭൂരിഭാഗവും ലോഹതാമ്യ സാമ്രാജ്യത്തിന് കീഴിലായിരുന്നു എന്നുള്ളതും മറ്റൊരു പ്രത്യേകത കൂടിയാണ്. ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ പൂനെ ജില്ലയിലാണ്. പശ്ചിമഘട്ടത്തിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. ഈ കോട്ടയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ കോട്ടയുടെ പ്രാരംഭ നിർമ്മാണം AD 10 ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അക്കാലഘട്ടത്തിൽ ഈ പ്രദേശം ഭരിച്ചിരുന്ന ലോഹതാമ്യ രാജവംശത്തിന്റെ കീഴിലായിരുന്നു ഈ കോട്ട. ഏറ്റവും കൂടുതൽ കാലം അവരുടെ കീഴിലായിരുന്നു ഈ കോട്ട നിലനിന്നിരുന്നത് എന്നുള്ളതും ഈ കോട്ടയുടെ ചരിത്രം തന്നെയാണ്. അതിനോടൊപ്പം തന്നെ ഈ ഒരു കോട്ടയ്ക്ക് നീണ്ട ഒരു ചരിത്രം കൂടി നമുക്ക് കാണാനായിട്ട് സാധിക്കും. വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ നിരവധി രാജവംശങ്ങളാണ് ഈ കോട്ട കൈവശപ്പെടുത്തിയിരുന്നത്. ശതവാഹനന്മാർ, ചാലൂക്യന്മാർ, രാഷ്ട്രകൂടന്മാർ, യാദവന്മാർ, ബഹാമണികൾ, നിസാമുകൾ, മുഗളന്മാർ, മറാഠകൾ എന്നിവരൊക്കെയായിരുന്നു അവർ. AD 1648 ഛത്രപതി ശിവാജി മഹാരാജ് ഇത് പിടിച്ചെടുക്കുകയും പിന്നീട് 1665 പുരന്തർ ഉടമ്പടി പ്രകാരം അദ്ദേഹം ഇത് മുഗളന്മാർക്ക് സമർപ്പിക്കുവാൻ നിർബന്ധിതനായി മാറുകയും ചെയ്തു. അതിനുശേഷം AD 1670 ഛത്രപതി ശിവാജി മഹാരാജ് കോട്ട തിരിച്ചുപിടിക്കുകയും തന്റെ ട്രഷറിയായി ഉപയോഗിക്കുവാൻ തുടങ്ങുകയും ചെയ്തു. സൂറത്തിൽ നിന്ന് നേടിയ നേട്ടങ്ങൾ സൂക്ഷിക്കാൻ ഈ കോട്ടയാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. പിന്നീട് പേഷ്വാകാലത്ത് ജ്ഞാന ഫട്നാവിസ് കുറച്ചു കാലം ഈ കോട്ടയിൽ താമസിക്കുവാൻ ഉപയോഗിക്കുകയും കോട്ടയിൽ ഒരു വലിയ ടാങ്ക്, ഒരു സ്റ്റെപ്പ് കിണർ തുടങ്ങി നിരവധി നിർമ്മിതികൾ നിർമ്മിക്കുകയും ചെയ്ത ഒരു കോട്ട കൂടിയാണ് ഇത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും നിരവധി ചരിത്ര പ്രധാനമുള്ള അല്ലെങ്കിൽ ചരിത്ര പ്രാധാന്യമുള്ള സംഭവങ്ങൾ അരങ്ങേറിയ ഒരു കോട്ട കൂടിയാണ് ഇത്. ലോഹഗഡ് കോട്ടയുടെ തെക്ക് ഭാഗത്തായി ലോഹഗഡ് വാടി അഭിമുഖീകരിക്കുന്ന ഗുഹകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ BC 1st രണ്ടാം നൂറ്റാണ്ടിലോ പ്രാകൃത ഭാഷയിലുള്ള ജൈന ബ്രാഹ്മി ലിപിയിലുള്ള ലിഖിതങ്ങളും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ലോഹഗഡി ഗ്രാമത്തിനടുത്തുള്ള ലോഹഗഡ് കോട്ടയുടെ കിഴക്കൻ ഭാഗത്തുള്ള ഒരു പാറയിൽ വെട്ടിമുറിച്ച ഗുഹയുടെ പുറം ഭിത്തിയിലാണ് നമുക്ക് ഈ ലിഖിതങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കുക. സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ഒരു കോട്ട കൂടിയാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ഈ കോട്ടയുടെ ഭൂമിശാസ്ത്രവും കാലാവസ്ഥയും പരിശോധിക്കുകയാണെങ്കിൽ പശ്ചിമഘട്ടത്തിന്റെ ഭാഗം താഴ്ന്ന് കാണപ്പെടുന്ന അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമാണ് ലോഹഗഡ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സമുദ്രനിരപ്പിൽ നിന്ന് 1033 meters അതായത് 3389 feet ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കോട്ടയാണ് ഇത്. മഴക്കാലത്ത് കോട്ടയുടെ മുഗൾ ഭാഗം മൂടൽമഞ്ഞും മേഘങ്ങളും കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഈ കോട്ട. പ്രത്യേകിച്ച് വളരുന്ന പായൽ കൊണ്ട് നനഞ്ഞിരിക്കുന്ന ഒരു കോട്ട കൂടിയാണ് ഇത്. അതുപോലെ ഈ കോട്ട സന്ദർശിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ മുൻകരുതലുകൾ എടുക്കേണ്ടത് ആവശ്യകരമായ ഒരു കാര്യം കൂടിയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ലോണാവാല കുന്നിൻ മുകളിലാണ് ഈ ഒരു കോട്ട സ്ഥിതി ചെയ്യുന്നത്. അല്ലെങ്കിൽ ലോണാവാലയിൽ നിന്നും ഏറ്റവും അടുത്തായിട്ടാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോ എവിടെയാണ് ഈ ലോണാവാല? ലോണാവാല കണ്ടല എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ പൂനെയിലെ തന്നെ അല്ലെങ്കിൽ പൂനെ ജില്ലയിലെ ഒരു ഹിൽ സ്റ്റേഷനും മുനിസിപ്പൽ കൗൺസിലുമാണ് ഈ ഒരു പ്രദേശം. പൂനെയിൽ നിന്ന് ഏകദേശം 64 kilometers അതായത് 40 miles മുംബൈയിൽ നിന്ന് 96 kilometers അതായത് 60 miles കിഴക്കുമായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പൂനെയിൽ നിന്ന് ഏകദേശം 64 kilometers അതായത് 40 miles പടിഞ്ഞാറുമാറിയും മുംബൈയിൽ നിന്ന് 96 kilometers 60 miles കിഴക്കുമായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ ലോണാവാലയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യൻ നാവികസേനയുടെ പ്രമുഖ സാങ്കേതിക പരിശീലന സ്ഥാപനമായ INS Shivaji സ്ഥിതി ചെയ്യുന്നത് ലോണാവാലയിലാണ്. 1945 February 16 HMIS Shivaji എന്ന പേരിലാണ് ഈ സ്ഥാപനം കമ്മീഷൻ ചെയ്യപ്പെട്ടത്. അതിനുശേഷം ഇന്ത്യൻ നാവികസേനയുടെ പ്രമുഖ സാങ്കേതിക പരിശീലന സ്ഥാപനം എന്ന നിലയിൽ ഉദ്യോഗസ്ഥരെ പരിശീലിപ്പിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ഇത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ ലോണാവാലയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇന്നത്തെ ലോണാവാല സ്യൂണ അഥവാ യാദവ രാജവംശത്തിന്റെ ഭാഗമായിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീട് ഈ ഒരു പ്രദേശത്തിന്റെ തന്ത്രപരമായ പ്രാധാന്യം മനസ്സിലാക്കി മുഗളന്മാർ വളരെ കാലം ഈ ഒരു പ്രദേശം കൈവശപ്പെടുത്തി വെച്ചിരുന്നു. ശ്രോതാക്കൾ കേൾക്കുവാൻ പോകുന്നതും ഒരു കോട്ടയുടെ ചരിത്രം തന്നെയാണ്. ആ കോട്ടയുടെ പേരാണ് ബിസാപൂർ കോട്ട. മഹാരാഷ്ട്രയിൽ തന്നെയാണ് ഈ കോട്ടയും സ്ഥിതി ചെയ്യുന്നത്. മഹാരാഷ്ട്രയിലെ ബിസാപൂർ ഗ്രാമത്തിനടുത്തുള്ള ഒരു കുന്നിൻ പുറത്ത് കാണപ്പെടുന്ന കോട്ടയാണ് ബിസാപൂർ കോട്ട. മറാത്ത സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്ന ഈ കോട്ട പിന്നീട് UK കീഴിലും പിന്നീട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലും പിന്നീട് ഇന്ത്യൻ ഭരണകൂടത്തിന്റെ കീഴിലുമായി പ്രവർത്തിക്കുന്ന ഒരു കോട്ട കൂടിയാണ് ഇത്. നിർമ്മിച്ചത് 1713-1720 കാലഘട്ടത്തിലാണ്. നിർമ്മിച്ചത് ബാലാജി വിശ്വനാഥാണ്. ഈ കോട്ടയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം മറാഠ സാമ്രാജ്യത്തിലെ ആദ്യത്തെ പേശ്വയായിരുന്ന ബാലാജി വിശ്വനാഥാണ് ഈ കോട്ട നിർമ്മിക്കുന്നത്. 1713 to 1720 നീണ്ടു നിന്ന 7 years കാലയളവിലാണ് ഈ ഒരു കോട്ട നിർമ്മിക്കുന്നത്. ലോഹഗഡിനേക്കാൾ വളരെ വൈകിയാണ് ബിസാപൂർ കോട്ട നിർമ്മിച്ചത് എന്നും ചരിത്രം പറയുന്നു. എന്നാൽ രണ്ട് കോട്ടകളുടെയും ചരിത്രങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടാണ് കാണപ്പെടുന്നത്. 1818 പേശ്വയുടെ കോട്ടകൾ കുറയ്ക്കുമ്പോൾ ലോഹഗഡിന്റെ ശക്തിയും മറാഠ രാജ്യത്തിന്റെ ട്രഷറി എന്ന അതിന്റെ പ്രശസ്തിയും ഇംഗ്ലീഷുകാരെ അവരുടെ ആക്രമണത്തിനായി പ്രത്യേക തയ്യാറെടുപ്പുകൾ നടത്തുവാൻ പ്രേരിപ്പിച്ച ഒരു സംഭവം കൂടിയുണ്ട്. കൊങ്കണിൽ നിന്ന് വിളിച്ചു വരുത്തിയ ഒരു ആക്രമണ തീവണ്ടിയുമായി 380 European തദ്ദേശീയ സൈനികരും ഉൾപ്പെടുന്ന ഒരു സംഘത്തോടൊപ്പം ചക്കാനിൽ നിന്നുള്ള പീരങ്കികളും മറ്റ് രണ്ട് ബ്രിട്ടീഷ് ബറ്റാലിയനുകളും ചേർന്ന് 1818 March 4 ബിസാപൂർ ആക്രമിക്കപ്പെടുകയും പിടിച്ചടക്കുകയും ചെയ്തു. ലോഹഗഡിന്റെ ഉയർന്ന ഉയരവും സാമീപ്യവും മുതലെടുത്ത് ബ്രിട്ടീഷ് സൈന്യം ബിസാപൂരിൽ പീരങ്കികൾ സ്ഥാപിക്കുകയും ലോഹഗഡിൽ ബോംബാക്രമണം നടത്തുകയും ചെയ്തു. മറാഠക്കാരെ പലായനം ചെയ്യാൻ നിർബന്ധിതരാക്കിയ ഒരു സംഭവം കൂടിയാണ് ഇത്. അങ്ങനെ 1818 ലോഹഗഡ് ബിസാപൂർ AD 1818 ബ്രിട്ടീഷുകാർ ഏറ്റെടുക്കുകയും കേണൽ പ്രോതറിന്റെ നേതൃത്വത്തിൽ ഈ ഒരു കോട്ട സ്ഥാപിക്കുകയും ചെയ്തു. ബിസാപൂരിന്റെ തന്ത്രപരമായ പ്രാധാന്യം കണക്കിലെടുക്കുമ്പോൾ വടക്കൻ തെക്കൻ, വടക്കൻ എന്ന് പറയുമ്പോൾ കൊങ്കണെന്നും തെക്കൻ എന്ന് പറയുമ്പോൾ ഡെക്കാൻ കവാടങ്ങൾ രണ്ടും തകർക്കപ്പെടുകയും ചെയ്തു. ബിസാപൂർ കോട്ട വലുതും അതിന്റെ ഇരട്ടക്കോട്ടയായ ലോഹഗഡിനേക്കാൾ ഉയർന്നതുമാണ് എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. കോട്ടയ്ക്കുള്ളിൽ ഗുഹകള്, ജലാശയങ്ങള്, അലങ്കരിച്ച കമാനം, പഴയ വീടുകൾ എന്നിവയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു കാലത്ത് സർക്കാർ ഓഫീസുകളായിരുന്നു എന്ന് പറയപ്പെടുന്ന പുറം മതിലുകളോ വരാന്തകളോ കൊണ്ട് ചുറ്റപ്പെട്ട മേൽക്കൂരയില്ലാത്ത രണ്ട് കെട്ടിടങ്ങൾ അല്ലെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കല്ലിൽ നിർമ്മിച്ച ഒരു വലിയ വീടിന്റെ അവശിഷ്ടങ്ങൾ, പേഷ്വായുടെ കൊട്ടാരം എന്ന പേരിൽ അറിയപ്പെടുന്ന വസ്തു, ഹനുമാന്റെ വലിയ കൊത്തുപണികൾക്ക് പുറമെ എല്ലായിടത്തും അദ്ദേഹത്തിന് സമർപ്പിച്ചിരിക്കുന്ന നിരവധി ക്ഷേത്രങ്ങളെയും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതിനടുത്ത് തന്നെ നിരവധി ആകർഷണങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഭജ ഗുഹകൾ, കാർല ഗുഹകൾ, ആംബി വാലി സിറ്റി, ലോഹഗഡ് ഇവയൊക്കെ തന്നെയാണ് ഇതിനടുത്തായി കാണപ്പെടുന്ന നിരവധിയായിട്ടുള്ള ആകർഷണങ്ങൾ. അതിൽ ഭജ ഗുഹകൾ എന്താണ് എന്ന് കൂടി ഞാനൊന്ന് പറയാം. എന്താണ് ഭജ ഗുഹകൾ അഥവാ ഭജ ഗുഹകൾ? പ്രത്യേകിച്ച് ഭജ ഗുഹകൾ എന്ന പേരിലാണ് ഈ ഒരു പ്രദേശം അറിയപ്പെടുന്നത്. BC 2nd century നിർമ്മിച്ചതും മുംബൈ പൂനെ എക്സ്പ്രസ് വേയിൽ നിന്ന് ഇന്ത്യയിലെ പൂനെ നഗരത്തിന് അടുത്തുള്ളതുമായ 22 പാറകളിൽ കൊത്തിയ ഗുഹകളുടെ ഒരു കൂട്ടം കൂടിയാണ് ഭജ ഗുഹകൾ അഥവാ ഭജ ഗുഹകൾ. ഈ ഗുഹകളെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അടുത്ത അറിവിന്റെ ലോകത്തിൽ കേൾക്കാം. അപ്പോൾ ഇന്നത്തെ അറിവിന്റെ ലോകത്തിലെ എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും ശ്രോതാക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. അതുവരെ കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ മാന്യ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും അറിവിന്റെ ലോകത്തിന്റെ പേരിൽ നന്ദി, നമസ്കാരം.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: ബിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8.
7: ഗുഡ് മോർണിംഗ്. വാട്സപ്പ് മെലഡിയിലേക്ക് എല്ലാം വാനിയ ശ്രോതാക്കൾക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വാട്സപ്പ് മെലഡിയിൽ ശ്രോതാക്കളോടൊപ്പം ഞാൻ രേഷ്മയാണ്. ശ്രോതാക്കൾക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809011 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ വേഗം തന്നെ മെസ്സേജുകൾ അയക്കുക. 11 വരെയാണ് നമ്മുടെ വാട്സപ്പ് മെലഡിയുടെ സമയം. അപ്പോൾ മെസ്സേജുകൾ അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9809011. അപ്പൊ ദേ നമുക്ക് ഫസ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് മായയാണ്. ഡീസന്റ് ജംഗ്ഷനിൽ നിന്നും ഡീസന്റ് മുക്കിൽ നിന്നും മായയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മായ റിക്വസ്റ്റ് ചെയ്തേക്കുന്ന സോങ് ജീൻസ് എന്ന തമിഴ് മൂവിയിലെ എനക്കേ എനക്ക എന്ന് തുടങ്ങുന്ന മനോഹരമായൊരു ഗാനം തന്നെയാണ്. ഐശ്വര്യ റോയൊക്കെ അഭിനയിച്ച അടിപൊളി ഒരു മൂവി കൂടിയാണ്. അപ്പം മനോഹരമായ ഗാനം കേൾക്കുന്നതിനോടൊപ്പം തന്നെ ശ്രോതാക്കളുടെ ഇഷ്ട ഗാനങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809011.

0: ഒപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: കല്യാണം ഉറപ്പിച്ചല്ലേ, പർച്ചേസിംഗ് എവിടെയാ? നല്ലൊരു തുകയാകുമല്ലോ.
2: അപ്പൊ അത് അറിഞ്ഞില്ലേ, 4 രാവിലെ 10 മുതൽ MK ഫാബ്രിക്സ് കൊല്ലത്ത് MK ബിഗ് സെയിൽ 2.0 തുടങ്ങുക. 10 മുതൽ 70% വരെ അവിടെ ഓഫർ ഉണ്ട്.
1: എങ്കിൽ പർച്ചേസിംഗ് അവിടെ തന്നെ. ഇത് പൊളിക്കും.
2: അതെ, 4 ആദ്യം എത്തുന്ന 51 പേർക്ക് 51 പട്ടുസാരികൾ തികച്ചും സൗജന്യമായി നൽകുന്നു. അതോടൊപ്പം മെഗാ ക്യാഷ് പ്രൈസ് നേടാൻ ബമ്പർ ലക്കി ഡ്രോയും. വേഗം പോരുന്നേ MK ഫാബ്രിക്സ് കൊല്ലത്തിലേക്ക്.
3: തിരികെ എത്താം വാട്സപ്പ് മെലഡിയിലേക്ക്. ശ്രോതാക്കളുടെ ഒപ്പം ഞാൻ രേഷ്മയാണ്. അപ്പം ശ്രോതാക്കളുടെ ഇഷ്ട ഗാനങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി മെസ്സേജ് അയക്കേണ്ട നമ്പർ 9090133311 എന്ന നമ്പറിലേക്കാണ്. സമയം ദേ 10:15 ആയിരിക്കുകയാണ്. 11 മണിവരെയാണ് നമ്മുടെ ടൈം. അപ്പോൾ വേഗം തന്നെ മെസ്സേജുകൾ അയക്കുക. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ഷിബിനാണ്, താമരക്കുളത്ത് നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഷിബിൻ റിക്വസ്റ്റ് ചെയ്തേക്കുന്ന സോങ് മയക്കമെന്ന സിനിമയിലെ ധനുഷിൻ്റെ വരികൾക്ക് ജി വി പ്രകാശ് കുമാർ മ്യൂസിക് നൽകി. ജി വി പ്രകാശ് കുമാറും സൈന്ധവിയും ചേർന്ന് ആലപിച്ച മനോഹരമായൊരു ഗാനം തന്നെയാണ്. ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

ഓക്കെ, തിരികെ എത്താം വാട്സപ്പ് മെലഡിയിലേക്ക്. അങ്ങനെ നല്ലൊരു ഗാനം കേട്ടിട്ട് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ് വാട്സപ്പ് മെലഡിയിൽ ശ്രോതാക്കളോടൊപ്പം. ഞാൻ രീഷ്മയാണ്. അപ്പൊ അതേ, നമുക്ക് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ശ്യാമയാണ്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ശ്യാമ റിക്വസ്റ്റ് ചെയ്തേക്കുന്ന സോങ് കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന സിനിമയിലെ കൈതപ്പുറത്തിന്റെ വരികൾക്ക് ഇളയരാജ മ്യൂസിക് നൽകി കെ ജെ യേശുദാസ് ആലപിച്ച ചെല്ലക്കാറ്റേ ചൊല്ലു എന്ന് തുടങ്ങുന്ന മനോഹരമായൊരു ഗാനം തന്നെയാണ് മകൻ അമ്പാടിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

0: ഫിക്സ് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായ് കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പ്രോഗ്രാം. ഓസ്റ്റിയോപൊറോസിസ്, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു ഡോക്ടർ ധനേഷ് എസ്, കൺസൾട്ടന്റ് ഓർത്തോപീഡിക് സർജൻ, മെഡിട്രീന ഹോസ്പിറ്റൽ, കൊല്ലം. വിളിക്കേണ്ട ഫോൺ നമ്പർ 0474-293-1111. വിളിക്കേണ്ട സമയം ഇന്ന് 3:30 മുതൽ 4:30 വരെ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പ്രോഗ്രാം.
6: തിരികെത്താം വാട്സപ്പ് മെലഡിയിലേക്ക്. അങ്ങനെ നല്ലൊരു ഗാനം കേട്ടിട്ട് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ് വാട്സപ്പ് മെലഡിയിൽ ശ്രോതാക്കളോടൊപ്പം. ഞാൻ രീഷ്മയാണ്. അപ്പൊ ദേ നമുക്ക് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്ന നിതിനാണ്, കുറ്റിച്ചിറയിൽ നിന്ന് നിതിനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നിതിൻ റിക്വസ്റ്റ് ചെയ്തേക്കുന്ന സോങ് വയലിൻ എന്ന സിനിമയിലെ സന്തോഷ് വർമ്മയുടെ വരികൾക്ക് ആനന്ദ് രാജ് ആനന്ദ് മ്യൂസിക് നൽകി. വിധു പ്രതാപും സിസിലിയും ചേർന്ന് ആലപിച്ച് എന്റെ മോഹങ്ങളെല്ലാം എന്ന് തുടങ്ങുന്ന മനോഹരമായൊരു ഗാനം തന്നെയാണ്. ഗാനം കേൾക്കുന്നതിനോടൊപ്പം തന്നെ ശ്രോതാക്കളുടെ ഇഷ്ട ഗാനങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809013111.

ഓക്കേ, തിരികെ എത്താം മ്യൂസിക്കൽ സോറി വാട്സപ്പ് മെലഡിയിലേക്ക്. അപ്പം വയലിൻ എന്ന സിനിമയിലെ നല്ലൊരു ഗാനം കേട്ടിട്ട് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ആശയാണ്, കൊല്ലത്ത് നിന്നും മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആശ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന സോങ് 1998 പുറത്തിറങ്ങിയ കുസൃതിക്കുറിപ്പ് എന്ന സിനിമയിലെ ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ജോൺസൺ മാഷ് മ്യൂസിക് നൽകി. കെ ജെ യേശുദാസും കെ എസ് ചിത്രയും ചേർന്ന് ആലപിച്ച മെല്ലയൻ കണ്ണിലെ എന്ന് തുടങ്ങുന്ന മനോഹരമായൊരു ഗാനമാണ്. ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

ഓക്കെ, തിരികെത്താം വാട്സപ്പ് മെലഡിയിലേക്ക്. ഞാൻ നല്ലൊരു ഗാനം കേട്ടിട്ട് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ് വാട്സപ്പ് മെലഡിയിൽ ശ്രോതാക്കളോടൊപ്പം. ഞാൻ രേഷ്മയാണ്. ശ്രോതാക്കളുടെ ഇഷ്ട ഗാനങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809013111 എന്ന നമ്പറിലേക്കാണ്. അപ്പൊ ദേ നമുക്ക് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. നൂർനിസയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നൂർനിസ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന സോങ് 2007 പുറത്തിറങ്ങിയ രാക്ലിപ്പാട്ട് എന്ന സിനിമയിലെ ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗർ മ്യൂസിക് നൽകി. കെ എസ് ചിത്രയും സുജാത മോഹനും സംഗീതയും ചേർന്ന് ആലപിച്ച ധും ധും ധും ധും എന്ന് തുടങ്ങുന്ന മനോഹരമായ ഒരു ഗാനം തന്നെയാണ്. ഗാനം കേട്ടിട്ട് തിരികെത്താം. അതോടൊപ്പം ശ്രോതാക്കളുടെ ഇഷ്ട ഗാനങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809013111.

0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: ഓക്കെ, രാക്ലിപ്പാട്ട് എന്ന സിനിമയിലെ അടിപൊളി ഒരു ഗാനം കേട്ടിട്ട് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. ശ്രോതാക്കളോടൊപ്പം ഞാൻ രേഷ്മയുടെ ഇഷ്ട ഗാനങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809013311. ഓക്കെ, അപ്പൊ ദീ നമുക്ക് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് അഞ്ജന ഏബിൾ ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് പള്ളിത്തോട്ടത്തിൽ നിന്നും. ഓക്കെ, അഞ്ജന റിക്വസ്റ്റ് ചെയ്തേക്കുന്ന സോങ് അയൺ എന്ന സിനിമയിലെ ന മുത്തുകുമാറിന്റെ വരികൾക്ക് ഹാരിസ് ജയരാജ് മ്യൂസിക് നൽകി കാർത്തിക് ആലപിച്ച വിഴി മൂടിയോസിത്താൻ എന്ന് തുടങ്ങുന്ന മനോഹരമായൊരു ഗാനമാണ്. സൂര്യൻ തമന്നയൊക്കെ ചേർന്ന് അഭിനയിച്ച നല്ലൊരു മൂവി കൂടിയാണ്. ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

ഓക്കെ, തിരികെ എത്താം വാട്സപ്പ് മെലഡിയിലേക്ക്. അപ്പൊ ഇതിൽ നമുക്ക് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ശ്യാമയാണ്. ചാത്തനോട് നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത് ശ്യാമ റിക്വസ്റ്റ് ചെയ്തേക്കുന്ന സോങ് പോക്കിരി എന്ന സിനിമയിലെ നീ മുത്തം ഒൻറു കൊടുത്താൽ മുത്തമിൾ എന്ന് തുടങ്ങുന്ന മനോഹരമായൊരു ഗാനമാണ്. വിജയ് മസ്റ്റൊക്കെ ചേർന്ന് അഭിനയിച്ച അടിപൊളിയും ഒരു മൂവി കൂടിയാണ്. ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

ഓക്കെ, തിരികെ എത്താം. വാട്സപ്പ് മെലഡിയിലേക്ക്. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് മെസ്സേജ് ആണ് കേട്ടോ നമ്മൾ വായിക്കാൻ പോകുന്നത്. നമ്മുടെ പ്രോഗ്രാം വൈകിപ്പിക്കാനുള്ള സമയമായിരിക്കുകയാണ്. അപ്പൊ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഹരികൃഷ്ണനാണ്, ചെമ്മക്കാട് നിന്നും മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹരികൃഷ്ണൻ റിക്വസ്റ്റ് ചെയ്തേക്കുന്ന സോങ്, 2000 പുറത്തിറങ്ങിയ ഡാർലിംഗ് ഡാർലിംഗ് എന്ന സിനിമയിലെ ആർ രമേശൻ നായരുടെ വരികൾക്ക് ഔസേപ്പച്ചൻ മ്യൂസിക് നൽകി. ഹരിഹരൻ ആലപിച്ച ഡാർലിംഗ് ഡാർലിംഗ് എന്ന് തുടങ്ങുന്ന മനോഹരമായൊരു ഗാനം തന്നെയാണ്. ഗാനം കേൾക്കുന്നതിനോടൊപ്പം തന്നെ ഇന്നത്തെ വാട്സപ്പ് മെലഡിയിൽ നിന്നും എനിക്ക് ചാത്ത പറയാനുള്ള സമയമായിരിക്കുകയാണ്. വീണ്ടും അടുത്തൊരു വാട്സപ്പ് മെലഡിയിലൂടെ കേട്ടുമുട്ടുന്നതുവരെ സൈനിങ് ഓഫ് രേഷ്മ.

0: പങ്കജ് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കും. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: ബിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: വനിതാ ലോകം സ്ത്രീകൾക്കായി കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്ന തത്സമയ ഫോണിംഗ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചകളിലും 11:15 മുതൽ 11:45 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. വനിതാ ലോകം.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്നു തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പി ഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിംഗിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിംഗിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
3: കല്യാണം ഉറപ്പിച്ചല്ലേ, പർച്ചേസിംഗ് എവിടെയാ? നല്ലൊരു തുകയാകുമല്ലോ.
4: അപ്പൊ അതറിഞ്ഞില്ലേ, 4 രാവിലെ 10 മുതൽ MK Fabrics കൊല്ലത്ത് MK Big Sale 2.0 തുടങ്ങുക. 10 to 70% വരെ അവിടെ ഓഫർ ഉണ്ട്.
3: എങ്കിൽ പർച്ചേസിംഗ് അവിടെ തന്നെ. ഇത് പൊളിക്കും.
4: അതെ, 4 ആദ്യം എത്തുന്ന 51 51 പട്ട് സാരികൾ തികച്ചും സൗജന്യമായി നൽകുന്നു. അതോടൊപ്പം മെഗാ ക്യാഷ് പ്രൈസ് നേടാൻ ബമ്പർ ലക്കി ഡ്രോയും. വേഗം പോരുന്നേ MK Fabrics കൊല്ലത്തിലേക്ക്.
5: വനിതാ ലോകം, സ്ത്രീകൾക്കായി കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്ന തത്സമയ ഫോണിംഗ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചകളിലും 11:15 മുതൽ 11:45 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111.

0: നമസ്കാരം എല്ലാ പ്രിയ വനിതകൾക്കും, വനിതാ ലോകത്തിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474293111 ഈ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഒപ്പം ഉള്ളത് ശ്രീലക്ഷ്മി എം എസ്. ഒരു മാസം തുടങ്ങിയിരിക്കുന്നു. ഓക്കെ സത്യതി, ഞാൻ ആദ്യം തന്നെ ഒരു സത്യം പറയട്ടെ. ഇപ്പോൾ ഈ പ്രോഗ്രാം തുടങ്ങുന്ന, അതായത് ഇപ്പോൾ സംസാരിക്കുന്ന ഈ സെക്കൻഡ് വരെ എന്താ നിങ്ങളോട് സംസാരിക്കേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല. എൻ്റെ കയ്യിൽ എന്ത് സംസാരിക്കണം എന്ന വിഷയമില്ല. ആഹാ, എന്തൊരു മനോഹരം അല്ലേ, എത്ര മനോഹരമായ ആചാരങ്ങൾ. പരിപാടി ചെയ്യുമെന്ന് തൊട്ട് മുമ്പ് വരെ എന്ത് സംസാരിക്കണം എന്നറിയാതെ ഈ ഒരു പരിപാടി ചെയ്യാൻ വന്നിരിക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ ഞാൻ മാത്രമായിരിക്കാം. പക്ഷേ ഇങ്ങനെ ഇരുന്നപ്പോൾ ഇപ്പം ഞാൻ നിങ്ങളോടൊരു കാര്യം പറയില്ലേ, ഒരു മാസം തുടങ്ങി ആദ്യത്തെ ഒരു വനിതാ ലോകമാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്, നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. എല്ലാ വനിതകൾക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു, അങ്ങനെയാണെങ്കിൽ ഓരോ വനിതകൾക്കും ഒരു മാസത്തിൻ്റെ തുടക്കം ഒരു പ്രതീക്ഷയുണ്ട്. അതായത് നമ്മൾ മാസ അവസാനം വരെ ഈ ഒരു മാസത്തിനെ കൊണ്ടുപോവുക. പിന്നെ ചില വിശ്വാസങ്ങളുണ്ട്. ഒരു മാസം തുടങ്ങുമ്പോഴത്തേക്കും ദൈവമേ എൻ്റെ ഇന്നത്തെ ദിവസം ഇങ്ങനെ ആയിരിക്കണേ, നമ്മൾ ചില സിനിമയിലൊക്കെ കേട്ടതുപോലെ നല്ല കണിയായിരിക്കണേ, എന്താ പറയുക, ആഗ്രഹിച്ച പോലെയുള്ള കാര്യങ്ങൾ നടക്കണം, നല്ല ആഹാരം, ഈ പറയും പോലെ നല്ല വസ്ത്രം, സമാധാനം, സന്തോഷം ഒക്കെ നിറഞ്ഞ ഒരു നല്ല കണിയായിരിക്കണേ എന്നൊക്കെ നമ്മൾ ഒരു ദിവസം എണീക്കുമ്പോൾ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കും എണീക്കുന്നത്. ഇതേപോലെ തന്നെയാണ് ഒരു മാസം, നമ്മൾ മലയാളം മാസം എന്ന് മാത്രമല്ല, നമ്മളൊരു ഇംഗ്ലീഷ് മാസം എടുക്കുമ്പോൾ ഇപ്പോൾ ജൂലൈ 1st തുടങ്ങുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് ദൈവമേ ഒരു മാസം തന്നെ തുടങ്ങിയിരിക്കുന്നു, ഇനി ഈ മാസം മുഴുവൻ നമുക്ക് എങ്ങനെ പോകണം എന്ന് ചിന്തിച്ചായിരിക്കും ഓരോ വനിതകളും ഉറക്കം എണീക്കുന്നത്. പ്രത്യേകിച്ചും നമ്മൾ ആലോചിക്കുന്ന എന്തായിരുന്നു, കഴിഞ്ഞു പോയ മാസം വരെയുള്ള കണക്കൊക്കെ കൂട്ടും. ഈ മാസം നമ്മൾ വിചാരിച്ച പോലെയല്ല, കണക്കൂട്ടുകളിലൊക്കെ തെറ്റിട്ടുണ്ട്, അഡീഷണൽ ഇത്ര ഇത്ര കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് പറയും. അപ്പം നമ്മൾ വിചാരിക്കും അടുത്ത മാസം ഇത്രയും കാര്യങ്ങളിൽ നമ്മൾക്കൊരു പിടുത്തം വേണം എങ്കിലേ ആ മാസം സുഗമമായി കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ എന്ന് ചിന്തിക്കാറുണ്ട്. ഇങ്ങനെ നിങ്ങൾ ഒരു മാസം ആദ്യം മുതൽ ചിന്തിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങൾക്കൊരു പ്ലാനിങ് ഉണ്ടായിരിക്കും അല്ലേ, എന്തൊക്കെ കാര്യങ്ങൾ. അങ്ങനെ ചിന്തിക്കുന്നവരാണോ നിങ്ങൾ, ചിന്തിക്കാത്തവരാണോ നിങ്ങൾ? ആ ഒരു മാസം തുടങ്ങി, ഇനി ഒരു മാസം തുടങ്ങിയത് ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല, ഒരു മാസം തീർന്നത് ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല എന്ന് ചിന്തിക്കുന്നവരാണോ നിങ്ങൾ? ഇങ്ങനെ കുറേ കാര്യങ്ങളായിരിക്കും ഇന്നത്തെ നമ്മൾ സംസാരം. അതായത് ഒരു മാസത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ, അല്ലെങ്കിൽ ഒരു മാസത്തിനെ നിങ്ങൾ എങ്ങനെയാണ് വരവേൽക്കുന്നത്, ഒരു മാസത്തിൻ്റെ ആദ്യം എന്തൊക്കെ ചിന്തകളായിരിക്കും കടന്നു വരുന്നത്? കഴിഞ്ഞു പോയ മാസവുമായി നിങ്ങൾ കണക്ട് ചെയ്യാറുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞതുപോലെ, അയ്യോ ഈ ഒരു മാസം തുടങ്ങിയ, മറ്റേ മാസം തീർന്ന, അയ്യോ ഇത് ജൂലൈ മാസം തുടങ്ങിയ, ഞാനിപ്പോഴും ജൂണാന്ന് വിചാരിച്ചിരിക്കുക എന്ന് ചിന്തിക്കുന്നവരാണോ നിങ്ങൾ? ഇതിൽ ഏത് ഗണത്തിൽപ്പെടും? ഇത്തരം കാര്യങ്ങൾ നമുക്കൊന്ന് സംസാരിച്ചാലോ. മാസങ്ങളും ദിവസങ്ങളും ഒക്കെ കടന്നു പോകുന്നത് അറിയാത്തവരാണോ നിങ്ങൾ? ഒന്ന് നോക്കാം, നമ്മുടെ വനിതകളൊക്കെ റെഡിയല്ലേ? പലരും പറയാറുണ്ട് ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഞാൻ ഡേറ്റൊന്നും ഓർക്കാറില്ലേ, ഡേറ്റൊന്നും അറിയുന്നില്ല, ദിവസം പോകുന്ന അറിയുന്നില്ല, പത്രം പോലും വായിക്കാൻ സമയം കിട്ടുന്നില്ല എന്നും പറയാറുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ സ്ത്രീകളുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന. അപ്പം റെഡിയല്ലേ സംസാരിക്കാനായിട്ട്? പെട്ടെന്ന് ഫോൺ എടുത്ത് വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0474293111. ഈ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത് കേട്ടോ. ഓക്കെ, ഒരുപാട് ചിലവുകൾ ഉണ്ടെങ്കിൽ പോലും ചിലവുകൾ ഒക്കെ ഏത് രീതിയിലാണെങ്കിലും മാനേജ് ചെയ്ത് ഒരു മാസം അവസാനം കൊണ്ടെത്തിക്കാൻ നമ്മുടെ സ്ത്രീകൾക്ക് കഴിയുമോ? കഴിയുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഏത് രീതിയിലാണെങ്കിലും, എന്നാൽ നമ്മൾ അത്ര ലാവിഷാണോ? സ്ത്രീകൾ സാധാരണ അത്ര ലാവിഷാണോ? ഭയങ്കര അടിച്ച് പൊളിച്ച് കൈയിരിക്കുന്ന, ഇപ്പോൾ വല്ലവരും പറയാം 500 രൂപ കയ്യിലുണ്ടെങ്കിൽ 501 രൂപ എങ്ങനെ ചിലവാക്കണം എന്ന് വിചാരിക്കുന്ന ആളാണോ? അങ്ങനെ വിചാരിക്കുന്നവർ വളരെ കുറവാന്ന് തോന്നുന്നു അല്ലേ. അതാ ഞാൻ പറഞ്ഞത്, ഈ ഒരു മാസം പ്രത്യേകിച്ച് ശമ്പളമൊക്കെ കിട്ടുന്ന ദിവസമാണ് 1st എന്നൊക്കെ പറയുന്നത്. ഈ 1st ശമ്പളം കിട്ടുമ്പോഴത്തേക്ക് ആദ്യം വരും EMI ഉണ്ട്, കറണ്ട് ചാർജുണ്ട്, വെള്ളക്കരമുണ്ട്, ഇനി എന്തൊക്കെയാണ്, പച്ചക്കറി വാങ്ങണം, പിന്നെ മീൻ വാങ്ങണം, പിന്നെ കുട്ടികളുടെ കാര്യങ്ങൾക്ക് വേണം, വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണം, ഇങ്ങനെ ഇങ്ങനെ യാത്രാ ചിലവുകൾ വേണം. ഇപ്പം നിങ്ങൾ വിചാരിക്കും പ്രിയദർശിനി ഉണ്ട്, ഞാൻ ബസ്സിൽ കയറി ഇപ്പോൾ കൊള്ളാതുകൊണ്ട് ചിലവില്ല. എന്നാലും ഇപ്പം സ്കൂട്ടറിൽ പോകുന്നവർക്കുണ്ട്, പ്രിയദർശിനി എത്താത്ത സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്നവരുണ്ട്, ഇവിടെയൊക്കെ ചിലവുകളില്ലേ. ഈ ചിലവുകളൊക്കെ ഈ 1st ഇരുന്ന് കണക്കൂട്ടുന്നവരുണ്ട്. പണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് പലരും ഈ ഡയറിയിലൊക്കെ ഇങ്ങനെ എഴുതി വയ്ക്കുന്നത്, അപ്പോൾ അല്ല ഒരു മാസം ഇത്ര രൂപ, അല്ലെങ്കിൽ ഈ കറണ്ട് ചാർജ് കഴിഞ്ഞ മാസം ഇത്രയായിരുന്നു, ഈ മാസം ഇത്രയാണ്, അങ്ങനെ എഴുതി പത്രം, ഇങ്ങനെയൊക്കെ ഓരോന്നും ഇങ്ങനെ ഒരു ഡയറിയിൽ എഴുതി വെക്കുന്നവരുണ്ടായിരുന്നു മുമ്പൊക്കെ. ഇപ്പം നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല, അതൊക്കെ പറഞ്ഞോളൂ. കോളിലേക്ക് പോയാലോ, നോക്കാം ആരാണെന്ന്. ഹലോ,
1: ഹലോ,
0: നമസ്കാരം, ഗുഡ് മോർണിംഗ്.
1: പേരൊന്ന് കൃഷ്ണ ചേച്ചിയാ മോളെ. ജൂലൈയിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് ഇന്ന്. അത് ഇന്ന് കൃഷ്ണ ചേച്ചിക്ക് എന്നെ മുമ്പേ കിട്ടി.
0: ജൂലൈയിലെ ആദ്യത്തെ വെള്ളിയാഴ്ച.
1: അല്ല, ഫസ്റ്റിലെ മോണ് വിഷയങ്ങളൊന്നും മുമ്പേ കൂട്ടി ചിന്തിച്ചിട്ടില്ല, കൊണ്ട് വന്നില്ല, വന്നു ഇരുന്നണൊക്കെയാണ്. ഒരു വിഷയം എടുത്തതെന്നൊക്കെ പറഞ്ഞത് കേട്ടപ്പോഴേ, കൊണ്ടുവന്ന വിഷയം നല്ല വിഷയമാണ്. മോള് ഇപ്പൊ കൊണ്ടുവന്നാലും അന്നേരം വന്നിരുന്നാലും എടുക്കുന്ന വിഷയം നല്ല വിഷയമാണ് കേട്ടോ.
0: ഓക്കെ, താങ്ക് യു ചേച്ചി. അല്ല, അതൊരു എനിക്ക് തോന്നുന്നു അത് ചിലപ്പോ എന്റെ ഒരു അമിത ആത്മവിശ്വാസമായിരിക്കാം. ചിലപ്പോ ഞാൻ വന്നിരിക്കുമ്പോഴായിരിക്കും പല വിഷയങ്ങളും സംസാരിക്കുന്നത്. അതൊരു അമിത ആത്മവിശ്വാസമായിട്ടാണ് എനിക്ക് തോന്നുന്നത്.
1: അല്ല, അമിത ആത്മവിശ്വാസം അത് നല്ലത് തന്നെ. മറ്റുള്ളവർക്ക് കേൾക്കുമ്പോഴും അത് നല്ലതായിട്ട് എടുക്കാം മനസ്സിലാക്കാം.
0: ഓക്കെ ഓക്കെ, താങ്ക് യു ചേച്ചി, താങ്ക് യു ചേച്ചി. അപ്പൊ എന്തായാലും പറഞ്ഞോ ചേച്ചി.
1: ഈ മാസത്തെ കണക്കല്ലേ, കണക്കിനെ പറ്റിയാണ് ചേച്ചി പറയുന്നത്. നമുക്ക് ഒരു മാസത്തിൽ, നമ്മളിപ്പം ഇംഗ്ലീഷ് മാസത്തിലായിരിക്കും നമുക്ക് ശമ്പളം കിട്ടുന്ന, മലയാള മാസം നമ്മള് അങ്ങനെ കണക്കിലെടുക്കുന്നില്ല. എങ്കിലും നല്ല മാസങ്ങൾ വരുമ്പോ നമ്മള് ദൈവമേ ഈ മാസം നന്നായിരിക്കണേ എന്നൊക്കെ നമ്മള്
0: പ്രാർത്ഥിക്കണം. നല്ലതായിരിക്കണേ, ഈ ദിവസം നല്ലത് മാത്രമേ കേൾക്കാവുള്ളേ.
1: അതെ അതെ, ഞാൻ സൂര്യ നമസ്കാരമൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എഴുന്നേൽക്കുമ്പോ തന്നെ ഞാൻ പറയും, പ്രാർത്ഥിക്കാറുണ്ട്, ദൈവമേ ഇന്നത്തെ ദിവസം നന്നായിരിക്കണേ, എന്റെ മക്കൾക്ക് നന്നായിരിക്കണേ, എല്ലാ എന്താണ് കഷ്ടതയും സമാധാനവും ഒക്കെ ഞങ്ങൾക്ക് ഉണ്ടാവണേ, കഷ്ടതയെല്ലാം മാറ്റി സമാധാനമൊക്കെ തരണേ, എന്റെ മക്കള് പോകുന്ന വഴിക്ക് നല്ലത് വരുത്തണേ, അവർക്ക് പിന്നെ പോകുന്ന വഴിക്ക് ഒരു മുള്ളു പോലും കൊള്ളല്ലേ എന്നൊക്കെ ചേച്ചി ദിവസേന പ്രാർത്ഥിക്കാറുണ്ട്. എല്ലാവർക്കും വേണ്ടി ചേച്ചി പ്രാർത്ഥിക്കാറുണ്ട്. ഇനി പ്രകൃതിയെയും പ്രാർത്ഥിക്കാറുണ്ട്, പ്രകൃതി ദേവാ ഇന്ന് നല്ലത് വരുത്തണേ എന്നൊക്കെ ചേച്ചി പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. എങ്കിലും ഈ പ്രാർത്ഥനയുടെ ഇടയിൽ നമ്മൾ ഒന്ന് ചിന്തിക്കാറുണ്ട്, ഇന്നത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്. ഒരു മാസത്തിൽ നമുക്ക് ശമ്പളം കിട്ടുമ്പം ആ ശമ്പളം നമ്മൾ ഒരു 10-20 ദിവസം കഷ്ടിച്ച് അങ്ങോട്ട് കൊണ്ടുപോകും. കഷ്ടിച്ചെന്ന് പറഞ്ഞാൽ മോള് ഈ പറഞ്ഞതുപോലെ കറണ്ട് ബില്ല്, വെള്ളത്തിന്റെ ബില്ല്, പിന്നെ ഫോൺ ചാർജ്.
0: ചില സമയങ്ങളിൽ വിചാരിക്കും ഇവരാരും വേണ്ട, ഈ മാസം ഇവരൊന്നും വേണ്ട,
1: ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് വരുന്ന കുറെ കാര്യങ്ങളുണ്ട്, കല്യാണം, ബാലികാച്ച്, അങ്ങനെ കുറെ കാര്യങ്ങൾ വരും, മരണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴും നമ്മൾ അതിലും പെടണം. ഈ പൈസ കൊണ്ട് നമ്മൾ അതിലും പോണം, പോവാതിരിക്കാൻ പറ്റത്തില്ല. എല്ലാത്തിനും നമ്മൾ ഉൾക്കൊള്ളണം. ഒരു മാസത്തിൽ എന്തെല്ലാം ദിവസം എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് വരുന്നോ ആ കാര്യങ്ങളിലെല്ലാം നമ്മൾ ഈ പൈസ കൊണ്ട് മുന്നോട്ട് പോയേ പറ്റൂ.
0: ശരിയാണ്
1: അല്ലേ?
0: അതെ.
1: ആ പിന്നെ പോരാത്തത് നമ്മൾ അങ്ങൊന്നും ഇങ്ങൊന്നും ഒക്കെ മേടിക്കും, എന്നിട്ട് അടുത്ത മാസം അത് അതിനകത്ത് ഡീൽ ചെയ്ത് പോകും. കാരണം എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മളിപ്പോ വരവ് പിന്നെ വരവനുസരിച്ച് ചെലവാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരു മാസത്തേക്ക് കുറെ സാധനങ്ങൾ വാങ്ങിക്കും, ഒരു മാസം എത്ര രൂപയുടെ സാധനം മേടിക്കാൻ നമുക്ക് പറ്റും എന്ന് നമ്മൾ കണക്ക് കൂട്ടി ഒരു മാസത്തേക്ക് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കും. വാങ്ങിക്കുമ്പോ നമ്മളത് അതിന്റെ രീതിയിൽ കൈകാര്യം ചെയ്യുക, എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അന്നേരം നമ്മൾ വിചാരിക്കും അടുത്ത മാസം ഇത്രയും പൈസക്ക് സാധനം വാങ്ങിക്കണ്ട, അടുത്ത മാസം ഇതിന് കുറച്ച് കാര്യങ്ങൾ നമുക്ക് മാറ്റിവെക്കാം, പൈസ മാറ്റിവെക്കാം, കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാം. പക്ഷെ ഇപ്പൊ സാധനത്തിനും വില കൂടുതലാണ്, ഒരു സാധനം 30 രൂപയായി.
0: അങ്ങോട്ടും വേണ്ട, ഇങ്ങോട്ടും വേണ്ട,
1: ഇങ്ങോട്ടും വേണ്ട, ചില്ലറ വേണ്ട,
0: ചില്ലറ
1: രണ്ടു രൂപ ഇങ്ങോട്ട് തരുവായിരുന്നു, അതിപ്പോ അങ്ങോട്ട് അവരെണ്ണം എടുക്കും. അതുപോലെ തേങ്ങയ്ക്ക്, വെളിച്ചെണ്ണയ്ക്ക്, അങ്ങനെ എല്ലാ സാധനത്തിനും വില കയറിയിരിക്കുകയാണ്. ചിലതിനൊക്കെ വില കുറവുണ്ട്, എങ്കിലും
0: എന്തിനാ മുരിങ്ങയ്ക്ക് വേറെ വില കൂടി,
1: വില കൂടി,
0: അതിന്റെ ആരോഗ്യത്തിനുള്ള വിലയൊന്നും അല്ല അത് ചോദിക്കുന്നത്.
1: അല്ല അല്ല, പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു സാമ്പാർ വെക്കാൻ ഇച്ചിരി മലക്കറി മേടിച്ചാലേ അതിനകത്ത് കുറെ അമരക്കായും കുറെ വെള്ളരിക്കയും കുറെ വെണ്ടക്കായും ഒക്കെ കാണത്തുള്ളൂ, മത്തങ്ങയായി. പക്ഷെ അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും കാണത്തില്ല, കൂടുതലായിട്ട് നമുക്ക് കാണത്തില്ല.
0: മേടിക്കും
1: നമ്മള് ആ മലക്കറി, ഇതെല്ലാം നമ്മളൊരു മാസത്തേക്ക് മലക്കറി ഒന്നും ഒരു മാസത്തേക്ക് മേടിക്കത്തില്ലെങ്കിലും ഒരാഴ്ചത്തേക്ക് നമ്മൾ വാങ്ങി വെക്കും. പിന്നെ
0: ഇങ്ങനെയൊക്കെയാണ് ചേച്ചി ഇങ്ങനെയൊക്കെയാണ് മാനേജ് ചെയ്യുന്നത്. എന്തായാലും ആദ്യത്തെ ഈ പറയുന്ന ഒരു മാസത്തിന്റെ ആദ്യത്തെ ദിവസം മുതൽ ഇതിനിടയിൽ വരുന്ന കുറെ വിശേഷ ദിവസങ്ങൾ കൂടി നമ്മൾ കണക്ക് കൂട്ടും അല്ലേ. ഇന്നൊരു വെള്ളിയാഴ്ച, 1-ാം തീയതി വരുന്നു അല്ലേ, ഇതൊക്കെ ഉണ്ട് ഒരു മാസം തുടങ്ങിയ നമ്മുടെ ചിന്തയിലേക്ക്. ഓക്കെ ചേച്ചി,
1: എന്തായാലും
0: ചേച്ചിക്കൊരു നല്ല മാസം ആശംസിക്കുന്നു കേട്ടോ. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. കേട്ടുകൊണ്ടിരിക്കുന്നവൻ, ഇതാ ലോകം ഇതുപോലെയാണ് ഓരോ മാസവും നമ്മളുടെ ചിന്തകൾ എന്ന് പറയുന്നത്. ഒരു മാസത്തെ കുറിച്ച്, അതായത് എന്താ പറയാ, നമ്മൾ നേരത്തെ കൂട്ടി ചിന്തിക്കും ഈ ഒരു മാസം എങ്ങനെ പോകണം, കഴിഞ്ഞ മാസവുമായി കണക്കുകൂട്ടിയൊക്കെ ചെയ്യുന്നവരുണ്ട്. ഇതിനിടയിലാണ് ഈ ഒരു മാസത്തിന്റെ കണക്കുകൂട്ടലേ നമ്മൾ പറയാറുണ്ട്, ഈ മാസം എപ്പോ മലയാള മാസം എപ്പോ തുടങ്ങും? അപ്പൊ ഒന്നാം തീയതി എന്നാണ് ദൈവമേ, കഴിഞ്ഞ ഒന്നാം തീയതി ഇങ്ങനെയായിരുന്നു. അപ്പൊ ഒരു മാസത്തിന്റെ പകുതി എത്തുമ്പോ ചിന്തിക്കും, അയ്യോ പകുതി ഇതാ ഇത്രയായതേ ഉള്ളൂ, ഇനിയും പകുതി കടക്കുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, ഒരു മാസം ആയ ഒരു ഫീലാണ് നമുക്ക് ഇപ്പോ. ഈ ഒരു 15 ദിവസം ആയപ്പോ തന്നെ ഒരു മാസം ആയതുപോലെ തോന്നുന്നു, പക്ഷെ മാസം ഒട്ട് തീർന്നിട്ടുമില്ല എന്ന് ചിന്തിക്കാറുണ്ട്. ഇങ്ങനെ പല ചിന്തകളും. ഒരു സത്യം പറഞ്ഞ ഒരു മാസത്തെ നമ്മൾ, എനിക്ക് തോന്നുന്നു ഈ ഒരു 2026 തുടങ്ങിയത് 7ാം മാസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ 2026 മിക്ക മാസങ്ങളും വളരെ പെട്ടെന്ന് ഓടി ഓടി ഓടി ഓടി പോയത് കണക്ക് തോന്നിയിട്ടുണ്ട്. 7ാം മാസം വരെ എത്തി 2026 എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ ഇതിനിടയിൽ ഒരു മാസം വന്നപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ, മാർച്ച് മാസം പോകുന്നേ ഇല്ലാതെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് റീലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിലൊക്കെ. അവർ കാരണം ഈ പറയുന്ന ജനുവരി വന്ന് ഓടിപ്പോയി, ഫെബ്രുവരി വന്ന് ഓടിപ്പോയി, പക്ഷെ മാർച്ച് തിരിഞ്ഞും മറിഞ്ഞും തിന്നിട്ടൊന്നും അത് ഓടിപ്പോകുന്നില്ല. അതങ്ങോട്ട് അങ്ങോട്ട് അനങ്ങാത്ത രീതിയിൽ മാർച്ച് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. പക്ഷെ മാർച്ച് അങ്ങോട്ട് കഴിഞ്ഞുണ്ടേതാ അടുത്തടുത്ത മാസം വളരെ പെട്ടെന്ന് അങ്ങോട്ട് പോയി. അതായിരുന്നു, നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്ന് നോക്കുക കേട്ടോ. അടുത്ത കോളിലേക്ക് പോവാണ്. ഹലോ,
2: ഹലോ,
0: നമസ്കാരം.
2: ഇതാരാണ്?
0: രാധ ചേച്ചി. ഓക്കെ, എനിക്ക് മനസ്സിലായി. എന്താണ് ചെയ്യുന്നത്? എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ? ജോലിക്ക് പോകുന്നുണ്ടോ? സുഖമില്ല. എന്താ, എന്താണ് പ്രശ്നം? എന്താ
2: നടുവിന്റെ
0: ആണോ? ഓക്കെ ഓക്കെ ഓക്കെ.
2: അപ്പൊ മാസം
0: ആയിട്ടാ ഈ മാസത്തെ കഴിഞ്ഞല്ലോ, ഇനി മാസം അവസാനമല്ലേ ഉള്ളൂ.
2: ഈ മാസം അവസാനം
0: വലിയൊരു കാത്തിരിപ്പാണ് ആ പെൻഷന് അല്ലേ? അത് തന്നെ ഒരു മാസത്തെ ആദ്യത്തെ പ്രതീക്ഷയാണ് നമ്മളിങ്ങനെ പത്രത്തില്. ആ മനസ്സിലായി, എനിക്ക് മനസ്സിലായി. അതായത് നമ്മളിങ്ങനെ നോക്കും എപ്പോഴാണ് ഒരു അറിയിപ്പ് വരുന്നത്, ക്ഷേമ പെൻഷൻ എന്നു മുതൽ വിതരണം ചെയ്യും അല്ലേ? ആ വീട്ടിൽ കൊണ്ട് തരുവാണ്. ഓക്കെ ഓക്കെ. ആ ശരി ശരി.
2: ഒരാഴ്ച കഴിഞ്ഞാലും പൈസ കിട്ടും.
0: ഇപ്പൊ ശരിക്കും എത്ര കിട്ടുന്നുണ്ട്? 2000 ആണോ?
2: 2000
0: ആണ് കിട്ടുന്നത്. ഇത് വെച്ചിട്ടാണ് ഈ ഒരു വീട് മുന്നോട്ട് പോകുന്നത്? ശരിക്കും പറഞ്ഞാൽ ചേച്ചിട്ട് ഒരു കണക്കനുസരിച്ച് 2800 വെച്ചിട്ട് ഒരു വീട് കൊണ്ടുപോകാൻ പറ്റുന്നു. പറ്റുന്നു
2: ചേച്ചി. പിന്നെ അതിന്റെ ഇടയ്ക്ക് വരുന്ന കല്യാണവും കാര്യങ്ങളും എല്ലാം പോണം.
0: ആ എന്നാലും ഇതിപ്പോ നമ്മളെ ജീവിതം മുന്നോട്ട് പോവുകയാണല്ലോ. ആ അത് നമ്മൾ ഒരു പരുവത്തിലൊക്കെ നമ്മളങ്ങ് കൊണ്ടുപോകുന്നു അല്ല. നമ്മൾ പലരും പറയാറുണ്ട് 50,000 രൂപ സാലറി കിട്ടിയിട്ടും നമുക്കൊന്നും ആവുന്നില്ല എന്ന് പറയാറുണ്ട്. അത് വെച്ചിട്ടൊക്കെ ചേച്ചിയൊക്കെ ഒരു മാതൃകയാ. നമുക്ക് നമുക്ക് എങ്ങനെ എങ്ങനെ ഇതുകൊണ്ട് ജീവിക്കാം. അതെ അതെ. എന്താണ് അത്, എങ്ങനെ ഇത് ഇത്ര ഈ ഒരു പൈസയിൽ നിർത്തി ഒരു ലൈഫ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നേ? വേറൊരു വരുമാനം ഇല്ലേ? 2800 ചേച്ചിക്ക് ഒരു മാസത്തെ ചേച്ചിയുടെ വരുമാനം എന്ന് പറയുന്നേ. എങ്ങനെയാ ചേച്ചി, എങ്ങനെയാ ചേച്ചി ഈ ലൈഫ് ഇങ്ങനെ ഈ 2800 നിർത്തി കൊണ്ടുപോകുന്ന ഒരു മാസം? ഏതൊക്കെ രീതിയിലാണ് അത് അഡ്ജസ്റ്റ് ചെയ്യുന്നേ? ഓക്കെ.
2: പിന്നെ ഒരു വേറെ പാല് മേടിച്ചാൽ 3 ദിവസം 4 ദിവസം എടുക്കും. ചായ
0: കുടിക്കട്ടെ. ശരി. ഒരു കവർ പാല് 3 ദിവസം എടുക്കും. അപ്പൊ ഈ രാവിലെ മാത്രമേ പാൽ ചായ ഉള്ളോ അതോ രണ്ടു നേരവും പാൽ ചായ ഉണ്ടോ?
2: രണ്ടു നേരം
0: കുടിക്കും. എത്ര അംഗങ്ങളുണ്ട് ചേച്ചി വീട്ടിൽ? ആ ചേച്ചി മാത്രമേ ഉള്ളൂ. ഓക്കെ. ആ ഒരു കവർ പാല്. ഒരു 100 രൂപയുടെ മീൻ വാങ്ങിച്ചാൽ ഏകദേശം ഒരു 4-5 ദിവസം പോകും.
2: 3-4 ദിവസം
0: പോകും. ഓക്കെ. അതെ അതെ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ.
2: കൊണ്ടുപോയി.
0: ഒരു മാസം അങ്ങോട്ട് തുടങ്ങുമ്പോ ഉള്ള ഒരു ടെൻഷനാണ്. കറണ്ട് ബില്ല് വരും. അപ്പൊ ഈ വീട്ടില് എങ്ങനെയാണ് പാചകം ഒക്കെ ഇതിലാണ് ചേച്ചി? ഗ്യാസ് തീരുമ്പോ അത് വാങ്ങണം. അതൊരു ചെലവാണ്, അത് വലിയ
2: ചെലവാണ്.
0: ശരി ശരി ചേച്ചി.
2: രണ്ട് കൊച്ചുങ്ങള് പഠിക്കുന്നു.
0: എന്തായാലും മാസമൊക്കെ അങ്ങനെ തുടങ്ങും, നമ്മുടെ കാര്യങ്ങളൊക്കെ അങ്ങ് നടക്കും കേട്ടോ. ടെൻഷൻ ഒന്നും വേണ്ട, ഓരോ മാസവും അതിനെ കുറിച്ച് ആലോചിച്ചൊന്നും ടെൻഷൻ ആവണ്ട കേട്ടോ. വീണ്ടും നമുക്ക് അടുത്ത ഒരു മാസത്തിൽ അടുത്തൊരു പ്രതീക്ഷയില്ലേ, വീണ്ടും വരുമല്ലോ പെൻഷൻ. അങ്ങനെ ഒരു സന്തോഷത്തിലിരിക്കുക കേട്ടോ. അതാണ് നമ്മുടെ ഒരു മാസത്തിൽ ആദ്യത്തെ എല്ലാവർക്കും ഉണ്ട്, ഓരോ മാസം തുടങ്ങുമ്പോ ഒരു പ്രതീക്ഷയുണ്ട്. ജോലിക്കാർക്കൊക്കെ എന്താണ്, ഇന്ന് ഒന്നാം തീയതിയാണ് എനിക്ക് ഇന്ന് ശമ്പളം കിട്ടും എന്നുള്ളതിനേക്കാളും ഏറ്റവും കൂടുതൽ ഒരാൾ ഹാപ്പി ആവുന്ന ഒന്നാം തീയതി ആയിരിക്കും ശമ്പളം കിട്ടുന്ന ദിവസമല്ലേ അല്ലേ.
2: അതെ,
0: അല്ല ഇത് എല്ലാവരുടെയും ഒരു കണക്ക് നോക്കുവാണെങ്കിൽ ചേച്ചി എല്ലാരും ഒന്നാം തീയതി ഭയങ്കര ഹാപ്പി ആയിരിക്കും, രണ്ടാം തീയതി വീണ്ടും കണക്കാ. അടുത്ത ഒന്നാം തീയതി വരെ നമ്മള് അടുത്ത ഒന്നാം തീയതി വരട്ടെ എന്നുള്ള പ്രതീക്ഷയായിരിക്കും. ഓക്കെ ചേച്ചി, സന്തോഷം, സന്തോഷമായിട്ടിരിക്കും കേട്ടോ. ഓക്കെ, ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന വനിതാ ലോകം, നമ്മുടെ വനിതാ ലോകത്തിൽ എങ്ങനെ ഈ കുറച്ച് പൈസയിലാണെങ്കിലും കൂടുതൽ പൈസയിലാണെങ്കിലും നമ്മുടെ ലൈഫ് നമ്മൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നൊരു പ്രധാന കാര്യമുണ്ട്. അതൊരു പ്രധാന കണക്കൂട്ടൽ കൂടിയാണ്. കണക്കൂട്ടൽ അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ എല്ലാം തവിട് പൊടി, അതാണ് പ്രശ്നം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഒരു ചെറിയ ഇടവേള തിരിച്ചെത്താം.
3: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
4: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
3: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം, ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്. കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ, വിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: കേട്ടുകൊണ്ടിരിക്കുന്നത് വനിതാ ലോകം, തത്സമയം ഫോണിംഗ് പ്രോഗ്രാം. സമയം 11 കഴിഞ്ഞിട്ട് 32 ആയിരിക്കുന്നു. ഇനി കുറച്ച് സമയമേ ഉള്ളൂ സത്യം പറഞ്ഞ നമ്മുടെ വനിതാ ലോകം. ഞാൻ അതുകൊണ്ട് പെട്ടെന്ന് അടുത്തൊരു കോളിലേക്ക് പോവാണ്. ഹലോ, ഹലോ, ഹലോ, ജലജ ചേച്ചി, സ്വാഗതം. കേട്ടോ, നമ്മളെ ചേച്ചിമാരൊക്കെ പറയുന്ന കേട്ടോ?
6: കേട്ടു
0: കേട്ടു.
6: പെൻഷൻ കൊണ്ടാവുന്നത്.
0: ആ ഓക്കെ,
6: ഇപ്പൊ പിന്നെ എനിക്ക് രണ്ടുമൂന്ന് മാസം കൊണ്ട് റെഡി ആയിട്ടുണ്ട്.
0: ശരി,
6: അങ്ങനെ മരുന്നിനും എല്ലാം ഒന്നും ഇല്ല, മരുന്ന് വാങ്ങിപ്പൊന്നും ഇല്ലെങ്കിൽ.
0: അപ്പൊ ഈ ക്ഷേമ പെൻഷൻ ഇടയ്ക്ക് ഒരു മാസം കുറച്ചൊന്നും നീണ്ടുപോയാ എന്ത് ചെയ്യും?
6: ഓ, അന്നേരം ഭയങ്കര ബുദ്ധിമുട്ടാണ്, നമുക്ക് ഒത്തിരി കൂടുതലായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും. എന്നുവെച്ചാ പൈസ ഇല്ലല്ലോ.
0: അല്ല, അത് എങ്ങനെ മാനേജ് ചെയ്യുന്നത്? എങ്ങനെയെങ്കിലും
6: തട്ടി കൂട്ടും ആരുടെയെങ്കിലും.
0: ശരി, ഒരു മാസം ഇങ്ങനെ തുടങ്ങുമ്പോൾ, ഓരോ മാസവും ഇങ്ങനെ പുലരുമ്പോൾ ജലജ ചേച്ചിയുടെ മനസ്സിലേക്ക് ഓടി വരുന്ന കാര്യം എന്താ? ആദ്യം വരുന്ന ഒരു പുതിയ മാസം വന്നു, ആ ഇന്ന് ജൂലൈ 1 തുടങ്ങി. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ആദ്യം പ്രതീക്ഷിക്കുന്ന ഒരു മാസം? ആദ്യം
6: ആദ്യം നമ്മൾ ഉറക്കമെഴുന്നേറ്റിട്ട് സൂര്യഭഗവാനെ പ്രാർത്ഥിക്കും.
0: ഓക്കെ, അതൊരു പ്രാർത്ഥന. ഇതിന്റെ അടുത്ത് പ്രതീക്ഷ എന്തായിരിക്കും ഓരോ മാസവും?
6: പ്രതീക്ഷകളെല്ലാം നന്നായിരിക്കണം, നമുക്ക് നല്ല ഇതായിട്ട് നമുക്ക് ഉള്ളത് കൊണ്ട് നല്ല ചെലവ് നടത്തി പോകാനുള്ള ഉണ്ടാകണം എന്ന് പ്രാർത്ഥിക്കും ആദ്യം,
0: നമ്മുടെ ആഗ്രഹം.
6: പിന്നെ നമുക്ക് ആഹാരമായാലും എന്തുമായാലും തുച്ഛമായ കാശ് കൊണ്ട് നമ്മൾ നിറവേറ്റാൻ നോക്കും.
0: ഓക്കെ ഓക്കെ,
6: എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ ചെയ്യുന്നത്. പിന്നെ മരുന്നുള്ളത് നമുക്ക് മുടക്കാൻ ഒട്ടും മുടക്കാൻ പറ്റില്ലല്ലോ.
0: പറ്റില്ല, പറ്റില്ല.
6: അത് കൃത്യമായിട്ട് തന്നെ വേണം.
0: അതെ അതെ, മരുന്നൊന്നും മുടങ്ങാൻ.
6: പിന്നെ ചേട്ടനും അതുപോലെ കണ്ണിന്റെതും അതേപോലെ. പിന്നെ അതുപോലെ തന്നെ ആഹാരങ്ങൾ നമ്മള് എല്ലാം നമ്മള് ചുരുക്കി.
0: ചില സമയങ്ങളിൽ, ചില സമയങ്ങളിലെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ മാസം അങ്ങോട്ട് തീർന്നിട്ട് ഒന്നാം തീയതി വരുന്നില്ലല്ലോ എന്ന് തോന്നിയിട്ടുണ്ടോ? ഇതെന്തൊരു മാസം, ഇത് എന്ത് പോകാത്തത് എന്ന് തോന്നും അല്ലേ?
6: ആ,
0: ഒരു ദിവസം തന്നെ കലണ്ടർ എടുത്ത് 3 പ്രാവശ്യം നോക്കും, ഷോ ഇന്ന് ഇത്ര ആയോളാ ഡേറ്റ്.
6: മലയാളം ഒന്നാം തീയതി പിന്നെ നമ്മള് കറക്റ്റായിട്ട് നോക്കും. എന്താ വെച്ചാല് നമുക്ക് മലയാളം വന്ന് പിന്നെ അത് കഴിഞ്ഞിട്ടേ ഉള്ളു ഇംഗ്ലീഷ്, രണ്ടും നോക്കും,
0: രണ്ടും നോക്കും. മലയാളം മാസം ഒന്നാം തീയതി ആരെങ്കിലും കണി കാണാൻ വേണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ ഭയങ്കര ഐശ്വര്യ, ഞാൻ വേണമെങ്കിൽ വരാം കേട്ടോ.
6: പത്രം ഇടുന്ന ചേട്ടനെ നമ്മള് കേട്ടുന്ന.
0: അങ്ങനെ ഒരു ചേട്ടൻ വരുന്നുണ്ടോ അവിടെ?
6: എങ്ങനെയെങ്കിലും തട്ടി മുട്ടി അതുകൊണ്ട് മാസത്തിൽ പോകും. എനിക്ക് 2 രൂപ വരെയും ഞാൻ 5 രൂപ അങ്ങോട്ട് കൊടുക്കും.
0: ആ ചേട്ടന്റെ ഐശ്വര്യമാണ് അപ്പൊ ചേച്ചിയുടെ ഐശ്വര്യം. ഓക്കെ,
6: എല്ലാ
0: ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ കേട്ടോ. ഓക്കെ, സന്തോഷം. അപ്പൊ ജല ചേച്ചി, അപ്പൊ നമ്മൾ വീണ്ടും അടുത്തൊരു കോളിലേക്ക് പോവാണ്. നോക്കാം ആരാണെന്ന്. അപ്പോ വിളിക്കേണ്ട നമ്പർ 0474293111. കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസി 107.8 വനിതാ ലോകം. ഹലോ
4: ഹലോ
0: ഹലോ, നമസ്കാരം.
4: ശ്രീലക്ഷ്മിയാ?
0: ഞാൻ ശ്രീലക്ഷ്മിയാണമ്മ.
4: കാർമലമ്മ,
0: സുഖാണോ?
4: പിടിച്ചു വെച്ചാന്ന് പറഞ്ഞാടാ. എന്നാലും അമ്മ കഥ കച്ചവടം ചെയ്യുന്നത് കൊണ്ട് അമ്മയുടെ കാര്യങ്ങളെല്ലാം മുമ്പോട്ട്
0: പോകും. ദിവസ വരുമാനം ആയതുകൊണ്ട് അതൊരു വിഷയമല്ല.
4: അപ്പച്ചൻ ഉണ്ടാകുന്നതും എനിക്ക് ആ ഡോക്ടറിന്റെ ദിവസം വിളിച്ചിട്ട് കിട്ടിയില്ല മോളെ. അപ്പൊ പ്രവിൺ നമ്പൂതിരി എന്ന ഡോക്ടർ 180 ഡയാലിസിസ് ചെയ്ത് എന്റെ ഭർത്താവിന്. എന്റെ മക്കളെ കണ്ടാടനെ ചോദിച്ചു, അമ്മ വന്നില്ലേന്ന് ചോദിച്ചു. പക്ഷെ എന്നെ അവസാന ഘട്ടത്തില് എന്നെ കാണുന്നത് തന്നെ ഡോക്ടർ.
0: ഓക്കെ ഓക്കെ.
4: പിന്നെ അവസാന ദിവസം അവസാനമായപ്പോ 155 പുള്ളിക്ക് ഡയാലിസിസ് ചെയ്യാൻ
0: പറ്റി.
4: അങ്ങനെയാണ് ഇനി തിരിച്ചു വിട്ടത്. വീട്ടിൽ കൊണ്ടുപോകും 2-3 ദിവസം.
0: ശരി, എന്തായാലും കുഴപ്പമില്ല, അതെല്ലാം കഴിഞ്ഞു പോയി കാര്യം. നമുക്കതൊക്കെ ഇനിയിപ്പോ ഒരു ഓർമ്മയാണ്. അപ്പൊ കേട്ടോ, എപ്പോഴും അങ്ങനെ വിഷമിച്ചൊന്നും ഇരിക്കണ്ട. അതെ അതെ,
4: വലിയ വരുമാനം.
0: അല്ല, അത് നമ്മൾ എന്താ പ്രശ്നം എന്നറിയാവോ? അമ്മയ്ക്ക് കച്ചവടം നടക്കണമെങ്കിൽ ഈ വെളിയിലുള്ള നമ്മുടെ കയ്യിലും പൈസ വേണം. അപ്പൊ ഈ മാസം ആദ്യം ഉള്ള കണക്കുള്ള പൈസ കാണില്ലല്ലോ പിന്നെ പിന്നെ. അപ്പൊ അമ്മക്ക് എങ്ങനെ കടമൊക്കെ കൊടുക്കോ? പിന്നെ മാസം ആദ്യം മതി എന്നൊക്കെ പറയോ? കൊടുക്കും. അങ്ങനെ പറ്റൊക്കെ ഉണ്ടോ?
4: അവരുടെ സങ്കടങ്ങളെല്ലാം കേൾക്കും, സമാധാനം പറഞ്ഞു കൊടുക്കും.
0: അല്ല, ഈ കടയിൽ പറ്റുബുക്ക് ഉണ്ടോ? പറ്റുബുക്ക്
4: മൂന്നാല് ബുക്കുണ്ട്.
0: ഓക്കെ.
4: സിസന്റെ പിന്നെ കൂടുണ്ടല്ലോ, അത് പൊട്ടിച്ച് ചവറാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്ത് പറ്റ എഴുതി എഴുതി കൊടുത്തു.
0: ഓക്കെ ഓക്കെ. ഇത്ര ഇതുവരെ നിങ്ങൾ പറ്റിയിട്ടുണ്ട് എന്ന് പറയും. അപ്പോ ഇത് ശരിക്കും പറഞ്ഞ ഇതിനൊരു മാസം അവസാനമാണ് അതിന്റെ ഡേറ്റ് അല്ലേ? 1-ാം തീയതി മൊത്തം തീർക്കുക, പറ്റു തീർക്കുക. അങ്ങനെയും ഉണ്ട്. ഓക്കെ ഓക്കെ,
4: ശരി, കൊണ്ടുവന്ന് പറ്റു തീർക്കും.
0: ഓക്കെ.
4: പിന്നെ അമ്മ അമ്മക്ക് ഗുളിക മേടിക്കണം. അമ്മക്ക് ഹാർട്ടിന് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്.
0: ഓക്കെ ഓക്കെ, ശരി. ഗുളിയൊക്കെ വാങ്ങിച്ച് ഗുളിയെ കഴിക്കണം, ആഹാരം കഴിക്കണം, റെസ്റ്റ് എടുക്കണം കേട്ടോ.
4: ഒത്തിരി കാര്യങ്ങളുണ്ട്.
0: എല്ലാം നടക്കും, എല്ലാം നടക്കും. എല്ലാവരും കണക്കൂട്ടില്ല, എല്ലാം നടക്കും.
4: മോന്റെ അടുത്തോ മോളുടെ അടുത്തോ ഒന്നും ചോദിക്കാത്ത വിധത്തിൽ അമ്മ ഇതൊക്കെ എല്ലാം ചെയ്തോണ്ട് പോകും.
0: ശരി അമ്മ, സന്തോഷം കേട്ടോ. സംസാരിക്കാൻ സാധിച്ചില്ല കാർമലമ്മ, സന്തോഷായിട്ടിരിക്കണേ. അപ്പൊ വിളിച്ചതിൽ സന്തോഷം. അടുത്ത കോളിലേക്ക് നമ്മൾ പോവാണ്. നോക്കാം ആരാണെന്ന്. ഹലോ,
7: നമസ്കാരം. ലക്ഷ്മി മോളെ
0: നമസ്കാരം.
7: ശിവൻ പാട്ടത്തി കാവ്
0: അറിയാ.
7: ആദ്യമായിട്ട് ഞാന് ലക്ഷ്മിമോളുടെ അമ്മ പ്രവചേച്ചിക്ക് ഞാൻ ഹാപ്പി ബർത്ത്ഡേ ആശംസ പറഞ്ഞോളൂ.
0: അതിനോടൊപ്പം
7: ആയിട്ട് ആരോഗ്യ സൗഖ്യവും ജഗദീശ്വരൻ ചേച്ചിക്ക് കൊടുക്കട്ടെ എന്നും പ്രാർത്ഥിച്ചോളൂ.
0: സന്തോഷം സന്തോഷം.
7: ഇപ്പൊ മോള് കൊണ്ടുവന്ന വിഷയം നല്ലൊരു വിഷയമാണ്, അതുകൊണ്ടാണ് വിഷയമ്മ സംസാരിക്കാൻ വിചാരിച്ചത്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് ഞാനും എന്റെ ചേട്ടനും അടങ്ങുന്നതാണ് ഒരു കുടുംബം. എന്റെ ചേട്ടൻ ഓട്ടോ ഓടിക്കൊണ്ട് വരുന്ന ഒരു വരുമാനമാണ് എനിക്കുള്ളത്. ഈ വരുമാനത്തിനകത്ത് നിന്നുകൊണ്ട് എനിക്ക് അച്ഛനും അമ്മയൊക്കെ ഉള്ള സമയങ്ങളിൽ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു കൈത്താങ് എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് എന്റെ ചേച്ചി ഉണ്ടായിരുന്നു, ചേച്ചിയുടെ ഒരു കൈത്താങ് ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഞാൻ വന്നുകൊണ്ടിരുന്നത്. പക്ഷെ എന്റെ ചേട്ടൻ വണ്ടി ഓടിക്കൊണ്ട് വരുന്ന പൈസ 1 രൂപ ഞാൻ എവിടെ ചെലവാക്കിയാലും എനിക്ക് 10-2000 രൂപ ഒരു മാസത്തില് മരുന്നിന് തന്നെ വേണം, ഡോക്ടർ ഫീസ് ഉൾപ്പെടെ.
0: അപ്പൊ
7: ഞാൻ അതിന്റെ ഇടയ്ക്ക് എന്റെ മരുന്നിന്റെ കാര്യം അറിയണം. നമ്മളെ വീട്ടിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ കുപ്പൂർത്ത കർപ്പൂരം വരെ വാങ്ങണം. എന്ത് കാര്യം ഞാൻ വാങ്ങിയാലും അത് അന്നേരം അത് ബുക്കിനകത്ത് കണക്ക് എഴുതിയിടും. ഒരു ക്ഷേത്രത്തിൽ പോയാലും അതിന്റെ കണക്ക് ഞാൻ എഴുതിയിടും. എന്ത് വേണമെങ്കിലും നമ്മള് ആ കണക്ക് നമ്മളെ കയ്യിൽ വരുന്ന തുച്ഛമായ വരുമാനം അത് എങ്ങനെ വിനോയിച്ച് കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള ആ ഒരു കണക്ക് എടുത്തുകൊണ്ടാണ് ഞാൻ എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് മോളെ. ഇതിനിടയ്ക്ക് മറ്റു കാര്യങ്ങൾ, കല്യാണം, അങ്ങനെയൊക്കെ പല പല കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ ഫോൺ ചാർജ് ചെയ്യണം, അങ്ങനെയൊക്കെ പല പല ആവശ്യങ്ങളും വരുമ്പോഴും എന്റെ ഞാൻ എത്രത്തോളം ചുരുക്കാം, ഇപ്പൊ ഒരു കവർപ്പാല് തന്നെ ഇപ്പൊ ഒരാൾ പറഞ്ഞല്ലോ ഒരു കവർപ്പാല് 3 ദിവസം എടുക്കും, ഞാൻ 2 ദിവസം എടുക്കത്തുള്ളൂ. കാരണം എന്റെ പൂച്ച മക്കൾക്ക് കൊടുക്കണം, അവർക്ക് രാവിലെ കൊടുത്തില്ലെങ്കിൽ അവർ ബഹളം ഉണ്ടാക്കും. അപ്പൊ അവർക്കൂടെ കൊടുക്കുന്നോണ്ട് എനിക്ക് 2 ദിവസം എടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഒരു നേരമേ ഉള്ളൂ പാൽ ചായ, കട്ടൻ ചായ കുടിയില്ല. പിന്നെ രാവിലത്തെ കാപ്പി കുടി എനിക്കില്ല.
0: അപ്പൊ
7: അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ഞാൻ ചെലവ് ചുരുക്കി ഇങ്ങനെ വരുന്ന ഒരു വ്യക്തിയാണ്.
0: അതെ, ഇതിൽ ഏറ്റവും വലിയ സാധനം നമ്മൾ ഈ വീട്ടിൽ ഈ വളർത്തു മൃഗങ്ങൾ, നമ്മള് നോക്കുന്ന പോലെ ഒരുപക്ഷെ നമ്മളെക്കാൾ നന്നായിട്ട് നമ്മൾ അവരെ നോക്കേണ്ടി വരും. നമ്മൾ ചിലപ്പോ കഞ്ഞിയൊക്കെ കുടിച്ചെന്നിരിക്കുക, അവർക്കത് പറ്റില്ലല്ലോ.
7: അവർക്ക് ഇനി പറഞ്ഞക്ക് ഞാൻ വളർത്തിക്കൊണ്ടുവരുന്ന പൂച്ചക്കുട്ടികൾ എന്ന് പറയുന്നത് അവർക്ക് മീനിനേക്കാൾ ഏറ്റവും പ്രാധാന്യം മോരുചോറുമാണ് ഇഷ്ടം.
0: മോരും ചോറും.
7: അപ്പൊ അവർക്ക് അവരെ മോര് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന ഊണിന്റെ മോരൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് അതൊന്നും വേണ്ട.
0: ഓക്കെ,
7: അവർ ഞാൻ വീട്ടിൽ കാച്ചി കൊടുക്കുന്ന ആ ഒരു മോര് കറി കൊടുത്താണ്
0: ഉണ്ടാക്കുന്ന മോര് കറി അവർക്ക് അത്ര ഇഷ്ടമാണ്.
7: അപ്പൊ മോരും കറിയും കൂട്ടിയാണ് അവര് ചോറ് കഴിക്കുന്നത്.
0: പിന്നെ
7: പച്ചമീൻ എന്ന് പറഞ്ഞാൽ നമ്മള് ആഴ്ചയിൽ 2 ദിവസം ഞാൻ വാങ്ങത്തുള്ളൂ.
0: ശരി,
7: അത് അവർക്ക് വെച്ചിരുന്ന് 3 ദിവസവും 4 ദിവസവും ഒക്കെ ആയിട്ട് ഞാൻ അവർക്ക് അത് കൊടുക്കും.
0: ഇങ്ങനെയൊക്കെയാണ് കൊണ്ടുപോകുന്നത്. എന്തായാലും ഉഷയമ്മയ്ക്ക് കൊണ്ടാവുമല്ലോ, ഒരു മാസം തുടങ്ങുമ്പോൾ ഒരു ടെൻഷൻ കാണുമല്ലോ. ദൈവമേ, ഈ മാസം പ്രത്യേകിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്ന എപ്പോഴായിരിക്കും? ഒരു മാസത്തിൽ 31 ദിവസം വരുമ്പോഴാണ് 30
7: കൂടുതൽ ടെൻഷൻ അടിക്കുന്ന മോളെ. കുടുംബശ്രീന്ന് ലോൺ എടുത്തിട്ടുണ്ട്. അപ്പൊ ആ ലോൺ അടയ്ക്കാൻ സമയമാകുമ്പോഴത്തേക്ക് ഒരു ടെൻഷൻ വരും. അതുപോലെ തന്നെ
0: ശരിയാണ്,
7: പൈസ എടുത്തിട്ടുണ്ട്,
0: അതൊക്കെ ടെൻഷൻ.
7: അതിന്റെ പൈസ
0: അത് ശരിയാണ്. ആ ഒരു മാസത്തെ ഏറ്റവും വലിയ ടെൻഷൻ ഒരു മാസം
7: കഴിയല്ലേ.
0: ശരിയാണ്, ശരിയാണ്.
7: അവരുടെ ഡേറ്റിന് നമ്മൾ പൈസ കൊടുക്കണ്ടേ?
0: അടയ്ക്കണം. അല്ലെങ്കിൽ പിന്നെ പലിശ കൂട്ടുപലിശ അങ്ങനെ അങ്ങ് പോകും.
7: അങ്ങനെ വരും. അത് കാരണം ആ ഒരു ടെൻഷൻ എനിക്കുണ്ട് എന്റെ ജീവിതത്തിൽ.
0: ഓക്കെ ഓക്കെ, മനസ്സിലായി. അത് വലിയ ടെൻഷൻ, അത് പെട്ടെന്ന് തീർത്തോളൂ
7: കേട്ടോ.
0: ഓക്കെ ഓക്കെ, സന്തോഷമായിട്ടിരിക്കും. അപ്പൊ നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം, നോക്കാം ആരാണെന്ന്. ലാസ്റ്റ് കോൾ ആണ് കേട്ടോ ഇന്നത്തെ വനിതാ ലോകത്തില്. ഹലോ.
8: ഹലോ മോളെ.
0: ഹലോ, നമസ്കാരം.
8: നമസ്കാരം.
0: ആ, ശ്യാമളയമ്മയാണല്ലേ? ശ്യാമളയമ്മ, സുഖാണോ? അസുഖാണോ?
8: മക്കളെ ഇനി കൊണ്ടുവന്ന വിഷയം കേട്ടപ്പോഴേ അമ്മയ്ക്ക് അമ്മയ്ക്ക് അമ്മയുടെ വിഷമം മോളെടുത്ത് പറയണോന്നുണ്ടായിരുന്നു.
0: പറഞ്ഞോളെ.
8: അമ്മയ്ക്ക് 2500 രൂപ എനിക്ക് പെൻഷൻ കിട്ടും.
0: ഓക്കെ.
8: ആ 2500 രൂപ വീട്ടിന് വാടക കൊടുക്കണം. പിന്നെ എന്റെ ആഹാരങ്ങള് അയല് വീട്ടിൽ നിന്ന് ആരെങ്കിലും പിള്ളേരൊക്കെ എനിക്ക് ആഹാരങ്ങൾ തരും. പിന്നെ ഞായറാഴ്ച ഞാൻ പ്രാർത്ഥനയ്ക്ക് പോണോന്ന് വിചാരിക്കുമ്പോഴും ഞാൻ ചില പിള്ളേരടുത്ത് പറയും, മക്കളെ നാളെ അമ്മയ്ക്ക് പ്രാർത്ഥനയ്ക്ക് പോകാൻ വണ്ടിക്കൂലിക്ക് പൈസ ഇല്ല. ആരെങ്കിലും പിള്ളേര് 100 രൂപ ചിലര് 50 രൂപയൊക്കെ തന്നിട്ട് പറയും, അമ്മ വിഷമിക്കാതെ അമ്മ പ്രാർത്ഥനയ്ക്ക് പോണോ അമ്മ എന്ന് പറയും. ആ പ്രാർത്ഥന കഴിയുമ്പോ അവിടെ ആരെങ്കിലും ഒക്കെ എനിക്ക് വണ്ടിക്കൂലിക്ക് പൈസ തന്നിട്ടാ എന്നെ പറഞ്ഞു അയക്കുന്നത്. പിന്നെ കറണ്ട് ചാർജിന്റെ ബില്ല് വരുമ്പോ ഞാൻ ആകെ വിഷമിക്കും. കറണ്ട് ഇല്ലാതിരുന്നാ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്ന എനിക്ക് കറണ്ട് ഇല്ലാതിരുന്ന ഞാൻ എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് ഞാൻ വിഷമിക്കും. അതിലൊക്കെ ചെലപ്പം 2 പേര് ചെലപ്പം 3 പേര് എനിക്ക് സഹായിച്ച് എനിക്ക് കറണ്ട് ബില്ല് അടച്ചു തരും. അങ്ങനെയാണ് അമ്മ എപ്പോഴും അമ്മ പ്രാർത്ഥിക്കും, എന്റെ അപ്പ പിതാവേ എനിക്കൊരു വിഷമം വരല്ലേ, എന്റെ കാര്യങ്ങളെല്ലാം സുരക്ഷിതമായിട്ട് നടക്കണേ അമ്മ എന്നും പറഞ്ഞ് അമ്മ കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരുപിടി ആഹാരം എടുക്കുമ്പോഴും എല്ലാ സമയവും അമ്മ പ്രാർത്ഥിച്ചാ മക്കളെ കഴിക്കുന്നത്.
0: 18-ാം തീയതി
8: അമ്മയ്ക്ക് ESA മരുന്നിന് പോണം. ആ കാര്യത്തിന് എനിക്ക് ബസ് കയറാൻ വയ്യ. ഓട്ടോയില് എനിക്ക് പാൻ വെക്കൂ, പോളയത്തോട്ടില് എനിക്ക് ഇയസ. ഞാൻ അതൊരു മൂന്നാല് ദിവസത്തിന് മുമ്പേ ഞാൻ ഒരേ പിള്ളേരെടുത്ത് പറയാം, മക്കളെ അമ്മയ്ക്ക് പതിനെട്ടാന്തി മരുന്നിന് വേണം, മക്കളെ അമ്മയ്ക്ക് ആകെ വിഷമിച്ചിരിക്കുക. ഈ രണ്ടുപേരും മൂന്നുപേരും നാലുപേരൊക്കെ എനിക്ക് 100 രൂപയൊക്കെ തരും. ആ കാശ് ഞാൻ ഓട്ടോക്കാരൻ്റെ അടുത്ത് പറയുമ്പോ ഓട്ടോക്കാരൻ എന്നെ അറിയുന്ന ഒരു ഓട്ടോക്കാരൻ ഇവിടുന്ന് എന്നെ അവിടെ കൊണ്ടുപോയി ആക്കിയിട്ട് ചിലർക്ക് 150 കൊടുക്കണം, ചിലർക്ക് 130 കൊടുക്കണം. ഈ കൊണ്ടുവന്ന ആട്ടോക്കാരെ എന്തേലും 70 രൂപ മേടിക്കത്തുള്ളു പോലെ.
0: ഓക്കെ, അപ്പൊ ശ്യാമളമ്മ, അമ്മ പറയുന്ന വെച്ച് നോക്കുമ്പോ എത്ര സുമനസുകളാണ് അമ്മയ്ക്ക് ഒപ്പം ഉള്ളത്, എത്ര പേരാണ് അമ്മയെ അമ്മയുടെ സമയത്ത് അമ്മയ്ക്ക് കൈത്താങ്ങ് നൽകുന്നത് അല്ലെങ്കിൽ അമ്മയുടെ ഒപ്പം നിൽക്കുന്നത് നല്ലൊരു സപ്പോർട്ട് നൽകുന്നത് എത്ര പേരാണ്. അവർക്ക് ശരിക്കും പറഞ്ഞ ഒരു നല്ലൊരു എന്താ പറയാ നന്ദി പറയാണ് കേട്ടോ. കാരണം ഇങ്ങനെ ഒരു അമ്മയെ അവരെല്ലാവരും സഹായിക്കുന്നുണ്ടല്ലോ. അപ്പൊ അമ്മ സന്തോഷമായിട്ടിരിക്കും, അമ്മ ഒരുപാട് സ്നേഹമുള്ളവർക്ക് ചുറ്റുമാണ് അമ്മ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് സങ്കടപ്പെടണ്ട, കാരണം അവരെല്ലാം അമ്മയുടെ കൂടെ നിന്ന് അമ്മയ്ക്ക് വേണ്ട കാര്യങ്ങൾ ഒരു മക്കള് ചെയ്തു കണ്ട രീതിയിൽ തന്നെ അവര് ചെയ്തു തരുന്നു. ഇപ്പൊ പ്രാർത്ഥനയ്ക്ക് പോകാൻ സഹായിക്കുന്നു, ആശുപത്രിക്ക് പോകാൻ സഹായിക്കുന്നു ഒക്കെ. ആ നാട്ടിലുള്ളവരൊക്കെ അമ്മ പറയുമ്പോൾ സഹായിക്കുന്നില്ലേ, അവരൊക്കെ വലിയ ആളുകൾ. അപ്പൊ അവരൊക്കെ ശരിക്കും അമ്മയെ അമ്മയായി കാണുന്നു, അമ്മയുടെ സ്വന്തം മക്കളെ പോലെ തന്നെ സ്നേഹിക്കുന്നു. അപ്പോ അതുകൊണ്ട് സമാധാനമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക കേട്ടോ. ഓക്കെ, എന്തായാലും അപ്പം അവർക്ക് എല്ലാവർക്കും ഒരു നന്ദി കേട്ടോ, അങ്ങനെ അമ്മയോട് അവർ സ്നേഹം കാണിക്കുന്നില്ലേ. ഇതാണ് നമ്മൾ ഓരോ മാസവും ഓരോരുത്തരുടെയും ഓരോരോ പ്രശ്നങ്ങൾ അല്ലേ. ഒരു മാസം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഓരോന്നും ആഗ്രഹിക്കും. ഇപ്പം നേരത്തെ ഉഷമ്മ പറഞ്ഞ പോലെ ബാങ്കിലേക്ക് ഒരു പൈസ അടയ്ക്കാൻ ഒരു ദിവസമുണ്ട്. അപ്പോൾ ഒരു മാസം തുടങ്ങുമ്പോൾ ആദ്യം ചിന്തിക്കുന്ന അതായിരിക്കും. അങ്ങനെ ഓരോ മാസവും ഓരോ ടെൻഷനുണ്ട്, ഓരോ മാസം ഇങ്ങനെ കടന്നു പോകണമെന്ന് ആലോചിക്കുന്നവരുണ്ട്. എന്തായാലും ഒരു മാസം എല്ലാവർക്കും ഒരുപോലെയും അല്ല, ഓരോ മാസം തുടങ്ങുമ്പോൾ തന്നെ ടെൻഷനോടുകൂടിയും സന്തോഷത്തോടുകൂടിയും തുടങ്ങുന്നവരുമുണ്ട്. എന്തായാലും മാസങ്ങൾ കടന്നു പോകുക തന്നെ ചെയ്യും. നമുക്ക് ഈ പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ച് തന്നെ ആകണം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വനിതാ ലോകം ഇവിടെ സമാപിക്കുന്നു. ടാറ്റ പറയുന്നു, ശ്രീലക്ഷ്മി എം എസ്.
3: ചുങ്കത്സ് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്സ് പ്രൈസ് ഹുണ്ടായി, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസ് ഗർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ഫിലോമിന. ഇന്റർനെറ്റ് DDP ഫോട്ടോസ്റ്റാറ്റ് വർക്കേഴ്സ് ആന്റ് ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പഠന ക്ലാസ് നാളെ രാവിലെ 9 മുതൽ 1 വരെ കൊല്ലം ബീച്ച് റോഡിലുള്ള റെഡ് ക്രോസ് ഹാളിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9188 3910 93. കേരള സർവകലാശാലയുടെ AICTE അംഗീകാരത്തോടെ നടക്കുന്ന MBA കോഴ്സുകളിൽ ലോജിസ്റ്റിക്സ്, ബിസിനസ് അനലറ്റിക്സ്, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഹ്യൂമൻ റിസോഴ്സ് എന്നീ വിഷയങ്ങളിൽ സ്പെഷ്യലൈസേഷൻ അവസരമുണ്ട്. മെറിറ്റിൽ പ്രവേശിക്കുന്നവർക്ക് ആകർഷകരമായ സ്കോളർഷിപ്പിന് അർഹതയുണ്ട്. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിനും ഹെൽത്ത് സർവീസ് ഡയറക്ടറേറ്റിനും കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങളിൽ ജനറൽ നേഴ്സിംഗ് ആന്റ് മിഡ് വൈഫറി ഡിപ്ലോമയ്ക്കും ഓക്സിലറി നേഴ്സിംഗ് ആന്റ് മിഡ് വൈഫറി പ്രോഗ്രാമിനും 23 വരെ അപേക്ഷിക്കാം. മുട്ടറ IHRD സെന്റർ ഫോർ അഡ്വാൻസ്ഡ് ടെക്നോളജി ആന്റ് സ്കിൽസിൽ വിവിധ വിഷയങ്ങളിൽ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0471255062. മറ്റൊരു നമ്പർ 9495069307. മറ്റൊരു നമ്പർ 8547005087. മറ്റൊരു നമ്പർ 8136883899. സംസ്ഥാന ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനുള്ള കുട്ടികളുടെ സെലക്ഷൻ ട്രയൽസ് നാളെ രാവിലെ 6:30 കൊല്ലം ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ നടത്തും. 2011 ജനുവരി 1 2012 ഡിസംബർ 31 ഇടയിൽ ജനിച്ചവർക്ക് മാത്രമേ ട്രയലിൽ പങ്കെടുക്കാൻ അവസരമുള്ളൂ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 8848306716. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള കേന്ദ്രീകൃത അലോട്ട്മെന്റ് ആരംഭിച്ചു. ജൂലൈ 6 വൈകിട്ട് 4 വരെ ഓപ്ഷൻ നൽകാം. മങ്ങാട് സർക്കാർ ഹൈസ്കൂളിൽ UP വിഭാഗം ഹിന്ദി അധ്യാപക തസ്തികയിലെ ഒഴിവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തും. യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം നാളെ രാവിലെ 10 മുതൽ സ്കൂൾ ഓഫീസിൽ നടത്തുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം. ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കും 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. അറിയിപ്പുകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.

0: പരിപാടി?
1: ആ റൈഹാൻ, ഞാനേ കിംസെൽത്ത് ഡി ബി എം മാരത്തോണിലേ പങ്കെടുക്കാൻ വേണ്ടി രജിസ്ട്രേഷൻ ചെയ്തോണ്ടിരിക്കുക.
0: ഓ അത് ശരി, നമ്മൾ കഴിഞ്ഞ വർഷം പങ്കെടുത്ത സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ്ബ് ആശ്രാമം മൈതാനത്ത് വെച്ച് നടത്തിയ ആ അടിപൊളി പ്രോഗ്രാം ആണോ, അതിന്റെ രജിസ്ട്രേഷൻ തുടങ്ങിയോ?
1: പിന്നെ മാർച്ച് 15 രജിസ്ട്രേഷൻ തുടങ്ങി. ജൂലൈ 12 ഞായറാഴ്ച റൺ, 21 കിലോമീറ്റർ ഉള്ള ഹാഫ് മാരത്തോൺ, 10 കിലോമീറ്റർ പിന്നെ 3 കിലോമീറ്റർ ഫാമിലി റണ്ണും ഉണ്ട്. നീ രജിസ്റ്റർ ചെയ്യുന്നില്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് വഴിയാണ്. അറിയാലോ,
0: ഉറപ്പായും ചെയ്യും. പിന്നെ നമുക്ക് നമ്മുടെ കൂട്ടുകാരെ വിളിക്കാം, അടിച്ചു പൊളിക്കാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കാതോട് കാതോരത്തിലും മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക, മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
3: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്നു കാതോട് കാതോരം. തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം.
4: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണി. ഇന്നത്തെ കാതോട് കാതോരം ഞാനാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അപ്പോൾ അതുപോലെ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ട് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474-293-1111, 0474-293-1111 അതാണ് വിളിക്കേണ്ട നമ്പർ. നല്ല പാട്ടുകളൊക്കെ ചോദിക്കുക, അതിനൊക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ പൊതു താല്പര്യം അർത്ഥം എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ പറയണമെങ്കിൽ പറയാം. ഓക്കെ, അങ്ങനെ പിന്നെ എന്തെങ്കിലുമൊക്കെ ഈ പാട്ടുകൾ പാടണമെങ്കിൽ രണ്ടു വരി പാടുന്നുകൊണ്ടും കുഴപ്പമില്ല. എന്തായാലും ഇത് കാതോട് കാതോരമാണ്, പാട്ടുകളുടെ പ്രധാനമായിട്ട് പാട്ടുകളാണ് പ്ലേ ചെയ്യുന്നത്. അതിനോടൊപ്പം നിങ്ങൾക്ക് പാട്ടുകളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ, അത് കണ്ട ആദ്യമായിട്ട് കണ്ട സിനിമയെക്കുറിച്ചോ അല്ലെങ്കിൽ ആ പാട്ടിനെ കുറിച്ചോ അല്ലെങ്കിൽ സിനിമയെക്കുറിച്ചോ ആ പാട്ടുള്ള ഉൾപ്പെടുത്തിയിരിക്കുന്ന സിനിമയെക്കുറിച്ചോ എന്തെങ്കിലുമൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അതുമൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം, ആദ്യത്തെ ഒരു കോളിലോട്ട് കടക്കാം. ഹലോ, നമസ്കാരം.
5: ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ ബീച്ചിനടുത്തു നിന്ന് രാജുവാണ്.
4: ഓക്കെ രാജു ചേട്ടാ, പറയൂ.
5: പിന്നെ സുഖമായിട്ടിരിക്കുന്നു?
4: സുഖമായിട്ടിരിക്കുന്നു,
5: വേറെ കുഴപ്പമൊന്നുമില്ല. വേറെ
4: ടോപ്പിക് ഒന്നും ഇല്ല, എന്തെങ്കിലുമൊക്കെ പറയാം. പൊതുവേ ഞാൻ ഇതിനകത്ത് കാതോട് കാതോരത്തിൽ ടോപ്പിക് ഒന്നും എടുക്കാറില്ല. സാറിന് ടോപ്പിക് എടുക്കുന്ന വേറെ പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് ഇത് ഇതിനകത്ത് ഞാൻ പൊതുവെ അത് ഒഴിവാക്കും. പിന്നെ ഇഷ്ടപ്പെട്ട ഒരു ഗാനം ആലപിക്കാം, എന്തെങ്കിലുമൊക്കെ രണ്ട് വരി മൂളണമെങ്കിൽ മൂളാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ സംസാരിക്കണമെങ്കിൽ സമൂഹമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പൊതു താല്പര്യമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ കാണുമല്ലോ, അതൊക്കെ. ആ ശരി, ഓക്കെ.
5: പേരറിയാത്തൊരു നൊമ്പരത്തെ പ്രേമമെന്നാരോ വിളിച്ചു, പേരറിയാത്തൊരു നൊമ്പരത്തെ പ്രേമമെന്നാരോ വിളിച്ചു,

ഉഗ്രൻ അല്ലേ, അവന്റെ വരികൾ ഭയങ്കര അർത്ഥവത്തായ വരികളാണ് അല്ലേ. പ്രേമത്തിനൊരു നൊമ്പരവും കൂടെ ഉണ്ട് പലപ്പോഴും അല്ലേ. നമ്മൾ ആ നൊമ്പരത്തെ കുറിച്ച് പറയാറില്ല എപ്പോഴും, പ്രേമത്തിന്റെ അല്ലേ വേറെ വൈകാരികമായിട്ടുള്ള പല കാര്യങ്ങളുമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കൊളക്കട്ടെ എന്തോ അല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത ആദ്യത്തെ ഗാനത്തിലോട്ട് കടക്കാം.

0: ഓക്കെ, അങ്ങനെ അടുത്തതും നമ്മൾ കേട്ടതും വളരെ അർത്ഥവത്തായ പാട്ടാണ് അല്ലേ, മനസ്സിലിങ്ങനെ അതിരുകളില്ല എന്നുള്ള. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തൊരു കോളിലോട്ട് കിടക്കുകയാണ്. ഹലോ, നമസ്കാരം. ഇതാരാണ്? ആ, സുധീർ. ഓക്കെ, പറയൂ. സുഖമായിട്ടിരിക്കുന്നു?
1: മനസ്സിലായി.
0: കേട്ടുകളെ. ഓക്കെ, സന്തോഷം വിളിച്ചതിന്.

0: വിഷമിക്കേണ്ട, ഇനി വിശ്വസിച്ച് കഴിക്കാം ശുദ്ധമായ രുചികരമായ സസ്യഭക്ഷണം.
1: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റിൽ നിന്നും 49 രൂപയുടെ കോംബോ ഓഫർ.
0: കൂടാതെ പൂരി, ദോശകൾ, പൊറോട്ട എന്നിവയടങ്ങുന്ന മികച്ച പ്രഭാത ഭക്ഷണം.
1: എല്ലാ ദിവസവും വിഭവ സമൃദ്ധമായ സദ്യ.
0: രാവിലെ 7:30 മുതൽ രാത്രി 10 മണി വരെ
1: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റ്, കടപ്പാക്കട മാക്സിന് എതിർവശം. വരൂ, ഈ രുചി നേരിട്ടറിയൂ. ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
2: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
1: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
2: ഞങ്ങളുടെ പ്രത്യേകതകൾ:
1: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
2: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
1: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
2: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
1: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
2: പിന്നെ മറ്റൊരു

0: ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
0: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
1: ഫോൺ 8848533001.
0: മറ്റൊരു നമ്പർ 8129520477.
2: ഓക്കെ, നമ്മൾ തുടരുകയാണ്. അപ്പോൾ നമ്മുടെ യൂറോപ്പ് വല്ലാതെ ഉഷ്ണ തരംഗത്തിൽ ഇങ്ങനെ വലയുകയാണ്. ഫ്രാൻസിലും സ്പെയിനിലും ഏകദേശം 1000 പേരോളം മരിച്ചെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഈ പ്രായം ചെന്ന വയോധികർ, സീനിയർ സിറ്റിസൺസാണ് മരിക്കുന്നത്, 80 വയസ്സിന് മുകളിലുള്ളവരൊക്കെ. അപ്പോൾ അത്രയ്ക്കുള്ള കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ യൂറോപ്പിലൊക്കെ ഈ ചൂട് ഉഷ്ണതരംഗം പിടിമുറക്കുന്നു, പലയിടത്തും അതിൻ്റെ പ്രശ്നങ്ങളാണ്. 40 ഡിഗ്രി സെൽഷ്യസിന് മേളിൽ പോകുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അല്ലേ, നമ്മളും ഈ ഒരു ഉഷ്ണതരംഗമൊക്കെ നമ്മൾ ഈ വേനൽക്കാലത്ത് അനുഭവിച്ചതാണ്. അപ്പോൾ വരും കാലങ്ങളിൽ നമ്മൾ ഇതൊക്കെ പ്രതീക്ഷിക്കണം, ഇങ്ങനെയുള്ള അല്ലെ കാലാവസ്ഥ മാറ്റങ്ങൾ, അതിനൊക്കെ തയ്യാറെടുത്ത് ഇരിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തൊരു കോളിലോട്ട് കിടക്കുന്നു. ഹലോ, നമസ്കാരം.
3: ഹലോ, നമസ്കാരം.
2: നമസ്കാരം, ഇതാര്?
3: സുഭാഷ്.
2: മുറ്റത്തൊരു മൈന സുഭാഷ്. അത് കൊള്ളാം
3: സുരേഷ്, ഇത് രണ്ടും ഞാനാണ്.
2: ആ, എന്നാലും പറഞ്ഞു സുരേഷും സുഭാഷും.
3: മൂന്നാം ക്ലാസ്സിലാണ് സുരേഷ് തിരിഞ്ഞോക്കി മുറ്റത്തൊരു മൈന. ക്ലാ ക്ലാ ക്ലാ.
2: ആ, സഹോദരനാണ് അല്ലേ? അല്ലേ,
3: സാറ് പഠിച്ചിട്ടുണ്ടോ അത്?
2: അതെ അതെ, അല്ലേ, കേട്ടിട്ടുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു.
3: പഠിച്ചിട്ടുണ്ട്,
2: പഠിച്ചിട്ടുണ്ട്. മലയാളം അല്ലേ? മലയാളം പാഠപുസ്തകം അല്ലേ?
3: അതെ അതെ അതെ അതെ. മൂന്നാം ക്ലാസ്സിലൊരു ഇതാണ് പറ്റി. അത് ഭയങ്കര പാട്ടാണ്. അത് കാട്ടുതി എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര പദ്യമാണ്. ആ, ഞാനിപ്പം പ്രധാനമായിട്ട് വിളിച്ചെന്ന് പറഞ്ഞാല് ഒരാൾ ഒരു പരാതി പറഞ്ഞു. പരാതി അല്ല,
2: വിഷമം. പറയാം, വിഷമം. കമ്മ്യൂണിറ്റി റേഡിയോ ആണല്ലോ, അപ്പൊ നിങ്ങളുടെ ശ്രോതാക്കളുടെ ഒക്കെ വിഷമവും പറയാം, സന്തോഷവും പറയാം.
3: ഹലോ,
2: ആ കേക്കുന്നില്ലേ?
3: അല്ലെ, പുള്ളിക്കാരൻ എന്റെ അടുത്ത് പറഞ്ഞു, എന്റെ പൊന്നു ചേട്ടാ ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അയാൾക്ക് വിഷമം. അയാൾ പൊറോട്ട മേക്കറ. അയാള് വട്ടത്തിലടിക്കുന്ന പൊറോട്ടയൊക്കെ ഇപ്പൊ നിങ്ങളൊക്കെ പോവുക.
2: ഇത് കിട്ടാത്തുണ്ട്.
3: ഇന്നലെ എന്റെ അടുത്ത് പറഞ്ഞു, എന്റെ പൊന്നു ചേട്ടാ ഞാൻ വിളിച്ചൊന്ന് പറയണേന്ന്. കാരണം പുള്ളി വിളിച്ചത് നിങ്ങളുടെ പെർമനന്റ് ആളാ പുള്ളി. പുള്ളിയാണെങ്കിലും മെസ്സേജ് ഇട്ട് നമ്മുടെ ഡയറക്ടർ റേഡിയോ മേടിച്ചില്ലേ? ആ, മേടിച്ചായിരുന്നു.
2: ഓക്കെ ഓക്കെ, പുള്ളിയെടുത്ത് പറയണം ഇങ്ങനെ ഈ പൊറോട്ട
3: കേട്ടോണ്ടിരിക്കുക.
2: ഓക്കെ, അല്ല ഞാൻ പറയാം, കേൾക്കുന്നതെങ്കിൽ കുഴപ്പമില്ല. ഈ പൊറോട്ട അങ്ങോട്ട് അടി ഇങ്ങോട്ട് കുറച്ചു നേരം മാറ്റി വെച്ചിട്ട് ഈ ഫോണിൽ അങ്ങോട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കണം.
3: കാരണം ഈ സമയത്ത് അവിടെ തിരക്കാട്ടോ.
2: ഓ, ആണോ? എന്നാ പിന്നെ വേണം.
3: ഈ സമയത്ത് ഫുഡിന്റെ തിരക്കാ. കാരണം പുള്ളി ആർക്കും ചോറ് കൊണ്ട് കൊടുത്ത് വെള്ളം കൊടുത്തില്ലെങ്കിൽ.
2: എന്നാ പിന്നെ അതങ്ങ് മറന്നേക്കുന്നു പറ. അല്ലാതെ റേഡിയോ
3: പറ്റത്തില്ല.
2: അല്ല, റേഡിയോ എവിടെ നിന്ന് അങ്ങോട്ട്, എന്താ പറയാ?
3: അല്ല, റേഡിയോ കേട്ടോ, ഓൾറെഡി അവിടെ റേഡിയോ ഉണ്ട്. പുള്ളിയുടെ പേര് സിബിൻ. പുള്ളി സാറിനറിയാം.
2: എന്താ, എന്താണ്?
3: ശിബിൻ.
2: ശിബിൻ ആണോ വിളിക്കാത്ത ആള്? എല്ലാ ലൈവിലും വിളിക്കുന്ന വ്യക്തിയാണ് ശിബിൻ. ഈ ശിബിനെ കുറിച്ചാണ് പറഞ്ഞത്. എന്താണ് ശിബിൻ വിളിക്കാത്ത ലൈവ് ഇല്ല. ഓക്കെ, അത് കോൾ കട്ടാ ഞാൻ തോന്നുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും എനിക്ക് ശിബിനെ ഒന്ന് ആക്കിയതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. വിളിച്ചാൽ കിട്ടാത്ത ആളെന്നൊക്കെ പറഞ്ഞപ്പോൾ അതാണ് പരാതി എന്നൊക്കെ പറഞ്ഞപ്പോൾ ശിബിൻ വിളിക്കുന്ന എല്ലാത്തിലും കിട്ടുന്നുണ്ട്. ഓക്കെ, നമുക്ക് അടുത്തൊരു പാട്ടിലോട്ട് കിടക്കാം.

0: ഓക്കെ, അടുത്തൊരു കോളിലോട്ട് കടക്കുന്നു. ഹലോ, നമസ്കാരം. ഹലോ
1: ഹലോ,
0: ആ നമസ്കാരം
1: സാർ, ഞാൻ അജിതേ സാർ.
0: ഓ അജിത, പറയൂ, എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു. പറയൂ, എന്താണ്
1: വിശേഷം? മഴയും വെയിലും കൂടെ അല്ലേ?
0: ആ ആ, മഴ അല്ലേ? മഴ എനിക്കൊന്ന് ഇന്നും വീണ്ടും അല്ലേ നല്ല കാര്യമായിട്ട് രാവിലെ ഉണ്ടായിരുന്നു, പലയിടത്തും മഴ
1: പെയ്തു.
0: ആ പാടിക്കോ പാടിക്കോ പഠിക്കും പാടിക്കോ പാടിക്കോ, ഞാൻ പറഞ്ഞായിരുന്നു പാടാന്ന്. ആണോ, റോഡിൽ നിന്ന് പാടുമ്പോ ആൾക്കാരെ തെറ്റിദ്ധരിക്കും.

0: ഗോപകന്യകയായോടി വന്നതാണു ഞാൻ. അമ്പലപ്പുഴ ചെന്നിക്കണ്ണനോടുനീ എന്തു പരിഭവം ഇല്ലയോടി വന്നതോ. ഹലോ.
1: കുഴപ്പമൊന്നും ഇല്ലല്ലോ, റോഡ് സൈഡിൽ നിന്ന് പാടിയിട്ട്. റോഡ് സൈഡിൽ നിന്ന് പാടിയിട്ട് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചു.
0: പെട്ടെന്ന് കിട്ടാൻ പ്രതീക്ഷിച്ചില്ല.
1: ഓക്കെ, നല്ല പാട്ടാണ്.
0: എല്ലാവർക്കും വേണ്ടിയാണ്.
1: ഓക്കെ ഓക്കെ ഓക്കെ. ഓ, താങ്ക് യു.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. അതിർത്തി കടന്നുള്ള പാക് ഭീകരവാദത്തെ അപലപിച്ച് ഇന്ത്യ ജപ്പാൻ സംയുക്ത പ്രസ്താവന. 3 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി ജപ്പാൻ പ്രധാനമന്ത്രി ഇന്ന് മടങ്ങും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റ വിഷയത്തിൽ അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കണമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. ലഹരിക്കെതിരെ തൂഫാൻ ജാഗരൺ ജനകീയ പ്രതിരോധത്തിന് പെരുമ്പാവൂരിൽ ഇന്ന് തുടക്കമാകും. ദേശീയ ഇ ഗവേണൻസ് പുരസ്കാരങ്ങളിൽ ഗോൾഡ് അവാർഡ് സ്വന്തമാക്കി കേരള ഹൈക്കോടതി. പത്തനംതിട്ടയിൽ 10 വയസ്സുകാരിക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട് ജില്ലയിൽ മലമ്പനിക്കെതിരെ ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. അതിർത്തി കടന്നുള്ള പാക് ഭീകരവാദത്തെ അപലപിച്ച് ഇന്ത്യ ജപ്പാൻ സംയുക്ത പ്രസ്താവന. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജപ്പാൻ പ്രധാനമന്ത്രി സനേയ് തകൈച്ചിയുമാണ് എല്ലാ രൂപത്തിലുമുള്ള ഭീകരതയെയും ശക്തമായി നേരിടണമെന്ന് ആഹ്വാനം ചെയ്തത്. പഹൽഗാമിലും ഡൽഹിയിലും കഴിഞ്ഞ വർഷം നടന്ന ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച ഇരു പ്രധാനമന്ത്രിമാരും കുറ്റവാളികളെ ഉടൻ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ടു. 3 ദിവസത്തെ ഇന്ത്യാ സന്ദർശനം പൂർത്തിയാക്കി ജപ്പാൻ പ്രധാനമന്ത്രി ഇന്ന് മടങ്ങും. രാജ്യത്തുടനീളമുള്ള അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ എബോള പരിശോധനയ്ക്ക് നവീകരിച്ച സംവിധാനം ആരംഭിച്ചു. എയർ സുവിധ 2.0 എന്ന പോർട്ടൽ വ്യോമയാന മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസും ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡും സംയുക്തമായാണ് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വികസിപ്പിച്ചത്. അന്താരാഷ്ട്ര യാത്രക്കാർക്കായി പൂർണമായും സമ്പർക്കരഹിതവും കടലാസുരഹിതവുമായ ആരോഗ്യ സ്വയം പ്രഖ്യാപന സംവിധാനമാണ് ഇത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റ വിഷയത്തിൽ പരിശോധിച്ച് മറുപടി അറിയിക്കുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. ഇപ്പോഴത്തെ അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കണമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു.
1: നിയമസഭയിൽ മുഖ്യമന്ത്രി ക്ലിയർ ആയിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഇൻഫർമേഷൻ ഞങ്ങൾക്ക് ഇപ്പൊ വന്നേ ഉള്ളൂ. ഞങ്ങളോട് ഔദ്യോഗികമായി ഒന്നും ബന്ധപ്പെട്ടിട്ടില്ല. ഇനി ബന്ധപ്പെട്ടതിന് ശേഷമുള്ള കാര്യങ്ങൾ ഗുണാണോ ദോഷാണോ, രാജ്യരക്ഷയ്ക്ക് വേറെ വല്ല പ്രശ്നങ്ങളുണ്ടോ, എല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ട് മറുപടി പറയാം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതാണ്. എല്ലാത്തിലും കോൺട്രവേഴ്സിക്ക് പ്രാമുഖ്യം കൊടുക്കേണ്ട.
0: സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണ് വിഴിഞ്ഞം തുറമുഖത്ത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി 49% ഓഹരി പങ്കാളിത്തത്തോടെ നിക്ഷേപം നടത്തുമെന്ന പ്രഖ്യാപനമുണ്ടായതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. അടുത്ത വർഷത്തേക്കുള്ള ഹജ്ജിന് അപേക്ഷിക്കുന്ന തീർത്ഥാടകരുടെ പാസ്പോർട്ട് അപേക്ഷകൾ എത്രയും വേഗം തീർപ്പാക്കാൻ പാസ്പോർട്ട് ഓഫീസുകൾക്ക് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ട് മന്ത്രി എൻ ഷംസുദ്ദീൻ കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രിക്ക് കത്തയച്ചു. 2027 ഹജ്ജിനുള്ള ഓൺലൈൻ അപേക്ഷകൾ ഈ മാസം 20 വരെയാണ് സ്വീകരിക്കുന്നത്. പാസ്പോർട്ട് ലഭിക്കുന്നതിൽ കാലതാമസം ഒഴിവാക്കാൻ റീജിയണൽ പാസ്പോർട്ട് ഓഫീസുകളിൽ പ്രത്യേക കൌണ്ടറുകൾ ആരംഭിക്കാനും അപേക്ഷകൾ സമയബന്ധിതമായി തീർപ്പാക്കാനും അടിയന്തര നിർദ്ദേശം നൽകണമെന്നും മന്ത്രി കത്തിൽ ആവശ്യപ്പെട്ടു. ലഹരിക്കെതിരെ ഉണർന്ന് പെരുമ്പാവൂർ എന്ന പ്രഖ്യാപനവുമായി തൂഫാൻ ജാഗരൺ ജനകീയ പ്രതിരോധത്തിന് ഇന്ന് പെരുമ്പാവൂരിൽ തുടക്കമാകും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ചടങ്ങിൽ പങ്കെടുക്കും. തൂഫാൻ പതാക ഉയർത്തി പെരുമ്പാവൂർ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ഏറ്റുചൊല്ലും. അതിഥി തൊഴിലാളികളുടെ ക്യാമ്പുകളിൽ നേരിട്ടെത്തി മന്ത്രി സംവദിക്കും. അന്താരാഷ്ട്ര സഹകരണ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട പരിപാടി നാളെ തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുമെന്ന് മന്ത്രി എം ലിജു. മികച്ച സഹകരണ സംഘങ്ങൾക്കുള്ള അവാർഡുകൾ ചടങ്ങിൽ സമ്മാനിക്കും. സി ക്ലാസ് സഹകരണ സംഘങ്ങളിലെ വോട്ടവകാശം സംബന്ധിച്ച് നയപരമായ തീരുമാനമുണ്ടാകുമെന്ന് മന്ത്രി എം ലിജു തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. പ്ലസ് വൺ മെറിറ്റ് വിഭാഗത്തിനുള്ള പ്രവേശന നടപടികൾ ഇന്ന് അവസാനിക്കും. 3ാമത്തെയും അവസാനത്തെയും ഘട്ട അലോട്ട്മെന്റ് ലഭിച്ചവരുടെ പ്രവേശനം വൈകിട്ട് 5 മണിക്ക് പൂർത്തിയാകും. ഉയർന്ന ഓപ്ഷൻ നിലനിർത്താൻ ഇനി അവസരം ലഭിക്കാത്തതിനാൽ അലോട്ട്മെന്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടണം. ഒന്നിൽ കൂടുതൽ ക്വാട്ടകളിൽ പ്രവേശനത്തിന് അർഹത ലഭിച്ചവർ ഏറ്റവും അനുയോജ്യമായ ക്വാട്ടയിലെ പ്രവേശനം തെരഞ്ഞെടുക്കണം. സപ്ലിമെന്ററി അലോട്ട്മെന്റ് സംബന്ധിച്ച വിവരങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും. പത്തനംതിട്ട ജില്ലയിൽ ഷിഗല്ല സ്ഥിരീകരിച്ചു. ആറന്മുള എഴിക്കാട് ഉന്നതിയിലെ 10 വയസ്സുകാരിക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. പനിയും വയറിളക്കവുമായി കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കുട്ടി രോഗം ഭേദമായി വീട്ടിലേക്ക് തിരികെ പോയ ശേഷമാണ് പരിശോധനാ ഫലം ലഭിച്ചത്. ആരോഗ്യവകുപ്പ് തുടർ നടപടികൾ ആരംഭിച്ചു. എഴുത്തുകാരനും ആകാശവാണി കോഴിക്കോട് നിലയം മുൻ വാർത്താ അവതാരകനുമായിരുന്ന വി കെ രഘുനാഥ് നിര്യാതനായി. 69 വയസ്സായിരുന്നു. വയനാട് മേപ്പാടി സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് തൃശിലേരി ശാന്തി കവാടത്തിൽ നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സാമ്പത്തിക പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ക്രഡായിസ് സംസ്ഥാന കോൺഫറൻസ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തുറമുഖ നഗരമായി കേരളത്തെ വികസിപ്പിക്കുന്നതിലൂടെ സംസ്ഥാനത്തിന് മുന്നിൽ വലിയ സാധ്യതകളാണ് തുറക്കുന്നത്. സമഗ്ര വികസനത്തിന് എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ മിക്ക ജില്ലകളിലും ഇന്ന് ശക്തമായ മഴ ലഭിക്കാൻ സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് തിങ്കളാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിൽ മലമ്പനിക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അതിഥി തൊഴിലാളി ക്യാമ്പുകൾ, നിർമ്മാണ സ്ഥലങ്ങൾ, തോട്ടം മേഖലകൾ എന്നിവ കേന്ദ്രീകരിച്ച് പരിശോധനകൾ നടക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
3: മലമ്പനി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ അതിഥി തൊഴിലാളി ക്യാമ്പുകൾ, നിർമ്മാണ സ്ഥലങ്ങൾ, തോട്ടം മേഖലകൾ എന്നിവ കേന്ദ്രീകരിച്ച് പരിശോധനകൾ ആരംഭിച്ചു. വാർഡ് തലത്തിൽ കൊതുക് നശീകരണ പ്രവർത്തനങ്ങൾ, എൻഡമോളജിക്കൽ സർവേ എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട്. കോഴിക്കോട് വടകര റെയിൽവേ സ്റ്റേഷനുകളിൽ എൻട്രി പോയിന്റ് സ്ക്രീനിംഗും നടക്കുന്നു. മലമ്പനി വിരുദ്ധ വാസാചരണത്തിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പ്, ചെക്യാട് ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ BSF ക്യാമ്പിൽ സ്ക്രീനിംഗും ബോധവൽക്കരണ ക്ലാസും നടത്തി. BSF ക്യാമ്പിലെ 153 പേരുടെ രക്തസാമ്പിൾ പരിശോധനയ്ക്കായി ശേഖരിച്ചു.
0: ദേശീയ ഇ ഗവേണൻസ് പുരസ്കാരങ്ങളിൽ കേരള ഹൈക്കോടതിക്ക് ഗോൾഡ് അവാർഡ്. ഡിസ്ട്രിക്ട് കോർട്ട് കേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന സംവിധാനത്തിനാണ് പുരസ്കാരം. സംസ്ഥാനത്തെ ജില്ലാതല കോടതികളിൽ നടപ്പിലാക്കിയ സമഗ്രവും സമ്പൂർണവുമായ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് DCMS. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. കണ്ണൂർ മഹാത്മാമന്ദിരത്തിൽ നടക്കുന്ന കുടുംബശ്രീയുടെ ചക്കമേള ശ്രദ്ധേയമാകുന്നു. ചക്ക വിഭവങ്ങളുടെ രുചി അറിയാൻ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: കുടുംബശ്രീ CDS അംഗങ്ങൾ ചേർന്ന് നിർമ്മിച്ച ചക്ക കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന എല്ലാ വിഭവങ്ങളുടെ പ്രദർശനമാണ് കണ്ണൂർ മഹാത്മാമന്ദിരത്തിൽ നടന്നുവരുന്നത്. ചക്കയുടെ പ്രാധാന്യത്തെയും പോഷകമൂല്യത്തെയും കുറിച്ച് ബോധവൽക്കരിക്കുക എന്നതിനൊപ്പം മാറി ചിന്തിക്കാൻ സമൂഹത്തെ പ്രേരിപ്പിക്കുക കൂടിയാണ് കുടുംബശ്രീ. മേള നാളെ സമാപിക്കും.
0: ഇത്തവണത്തെ ഓണം വാരാഘോഷം അടുത്ത മാസം 24 മുതൽ 30 വരെ സംഘടിപ്പിക്കും. ഓണത്തിന്റെ തനത് പാരമ്പര്യവും സംസ്കാരവും വിദേശ ആഭ്യന്തര വിനോദസഞ്ചാരികൾക്ക് മുന്നിൽ പൂർണ്ണമായി എത്തിക്കുന്ന രീതിയിലുള്ള അനുഭവമാക്കി ഓണം വാരാഘോഷത്തെ മാറ്റാനാണ് സർക്കാരിന്റെ ശ്രമം. ആഘോഷങ്ങളുടെ ഭാഗമായി കവടിയാർ മുതൽ മണക്കാട് വരെയുള്ള പ്രദേശം ഉത്സവ മേഖലയായി പ്രഖ്യാപിക്കും. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള ഓൺലൈൻ ഓപ്ഷൻ രജിസ്ട്രേഷന് ഈ മാസം 6 വരെ അവസരം. CEE.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി തിങ്കളാഴ്ച വൈകിട്ട് 4 മണി വരെ ഓപ്ഷൻ സമർപ്പിക്കാം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്രൊയേഷ്യയെ പരാജയപ്പെടുത്തി പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിൽ. ഇന്ന് പുലർച്ചെ നടന്ന നോക്കൌട്ട് മത്സരത്തിൽ 1-2 ഗോളുകൾക്കാണ് ക്രൊയേഷ്യയെ തോൽപ്പിച്ചത്. ഇന്ന് നടന്ന മറ്റൊരു മത്സരത്തിൽ അൾജീരിയയെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി സ്വിറ്റ്സർലാന്റും പ്രീ ക്വാർട്ടറിലേക്ക് പ്രവേശിച്ചു. ഇന്ന് രാത്രി 11:30 ഓസ്ട്രേലിയ ഈജിപ്തിനെയും നാളെ പുലർച്ചെ 3:30 അർജന്റീന കാബോ വെർദയെയും രാവിലെ 7 മണിക്ക് കൊളംബിയ ഖാനയെയും നേരിടും. പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ നാളെ രാത്രി മുതൽ ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. അതിർത്തി കടന്നുള്ള പാക് ഭീകരവാദത്തെ അപലപിച്ച് ഇന്ത്യ ജപ്പാൻ സംയുക്ത പ്രസ്താവന. 3 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി ജപ്പാൻ പ്രധാനമന്ത്രി മടങ്ങി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റ വിഷയത്തിൽ അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കണമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. ലഹരിക്കെതിരെ തൂഫാൻ ജാഗരൺ ജനകീയ പ്രതിരോധത്തിന് പെരുമ്പാവൂരിൽ ഇന്ന് തുടക്കമാകും. ദേശീയ ഇ ഗവേണൻസ് പുരസ്കാരങ്ങളിൽ ഗോൾഡ് അവാർഡ് സ്വന്തമാക്കി കേരള ഹൈക്കോടതി. പത്തനംതിട്ടയിൽ 10 വയസ്സുകാരിക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട് ജില്ലയിൽ മലമ്പനിക്കെതിരെ ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
5: അടിപൊളി കോലാഹലമായിരിക്കണം നൈന, ഇടിപൊളി സറന്നിട്ടിരിക്കണം നൈന. സൊന്നാൽ വെട്ടത്ത് വീട് തിരുവാണിയൂര് കുറവൻമലയിലെ കുമ്പനാട്, കുമ്പനാട്ടിലെ നിന്ന് വന്താൻ തിരുമൈ സതങ്കം അഗ്നിതീർത്ഥം രാജയോഗം രുദ്രമഹായോഗം ഇപ്പിടിപ്പെട്ട ഗുണങ്ങളായിരിക്കും പരദേശി നാനപ്പ.

0: 8:56 അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഭീകര സംഘടനകൾക്കെതിരെ ആഗോളതലത്തിൽ സംയോജിത നടപടികൾ വേണമെന്ന ആവശ്യമുയർത്തി ഇന്ത്യയും ജപ്പാനും. ഇന്ത്യ ഫ്രാൻസ് പങ്കാളിത്തം സുസ്ഥിര വളർച്ചയുടെ പുതിയ ഘട്ടത്തിന് വഴിയൊരുക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. വെനസ്വേലയിൽ മരിച്ച ഇന്ത്യൻ നാവികന്റെ മൃതദേഹത്തിൽ നിന്നും ആന്തരിക അവയവങ്ങൾ മാറ്റിയ സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ഇന്ത്യ. സംസ്ഥാനത്ത് മദ്യനയം സംബന്ധിച്ച ചർച്ചകൾ സർക്കാർ തുടങ്ങിയതായി എക്സൈസ് മന്ത്രി എം ലിജു. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്ന കാര്യത്തിൽ മദ്യനയത്തിലൂടെ വ്യക്തത വരുത്തുമെന്നും മന്ത്രി. അമർനാഥ് തീർത്ഥാടനത്തിന് തുടക്കമായി. ആദ്യ സംഘം ഇന്ന് രാവിലെ പുറപ്പെട്ടു. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന കാബോവർദ്ദെ മത്സരം നാളെ പുലർച്ചെ 3:30. വാർത്തകൾ വിശദമായി. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ അപലപിച്ച് ഇന്ത്യയും ജപ്പാനും. എല്ലാ രൂപത്തിലുമുള്ള ഭീകരതയെയും ശക്തമായി അടിച്ചമർത്തണമെന്ന് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകൈച്ചിയും സംയുക്തമായി ആഹ്വാനം ചെയ്തു. പഹൽഗാമിലും ഡൽഹിയിലും കഴിഞ്ഞ വർഷം നടന്ന ഭീകരാക്രമണങ്ങളെ ഇരുവരും അപലപിച്ചു. അൽഖ്വയ്ദ, ഐസിസ്, ലഷ്കർ ഇ ത്വയ്ബ തുടങ്ങിയ ഭീകര സംഘടനകൾക്കെതിരെ സംയോജിത നടപടികൾ വേണമെന്നും നേതാക്കൾ വ്യക്തമാക്കി. 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനം പൂർത്തിയാക്കി ജാപ്പനീസ് പ്രധാനമന്ത്രി അല്പസമയം മുൻപ് മടങ്ങി. ഇന്ത്യ ഫ്രാൻസ് പങ്കാളിത്തം സുസ്ഥിര വളർച്ചയുടെ അടുത്ത ഘട്ടത്തിന് വഴിയൊരുക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. പാരീസിൽ നടന്ന ഇന്ത്യ ഫ്രാൻസ് ബിസിനസ് റൌണ്ട് ടേബിളിൽ സംസാരിക്കുകയായിരുന്നു അവർ. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയായതായും 1000+ ഫ്രഞ്ച് കമ്പനികൾ ഇന്ത്യയിൽ വിജയകരമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ആധാർ, UPI തുടങ്ങിയ ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെ ഇന്ത്യ ആഗോള ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയിൽ മുൻപന്തിയിൽ നിൽക്കുകയാണ്. 2030 500 GW ഫോസിൽ ഇതര ഇന്ധനശേഷി കൈവരിക്കുകയാണ് രാജ്യത്തിന്റെ ലക്ഷ്യമെന്നും ശ്രീമതി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി. ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും പുതിയ അനുഭവങ്ങൾ ഉൾക്കൊള്ളുവാനും നിയമസഭാ അംഗങ്ങൾ ശ്രമിക്കണമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. പശ്ചിമബംഗാൾ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട പുതിയ അംഗങ്ങൾക്കായുള്ള 2 ദിവസത്തെ ഓറിയന്റേഷൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. നിയമസഭയ്ക്കുള്ളിൽ അംഗങ്ങൾ നടത്തുന്ന യുക്തിസഹവും വസ്തുതാപരവുമായ ചർച്ചകളിലൂടെയാണ് നേതൃത്വം കൂടുതൽ മികച്ചതാകുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
2: आप जितनी विधानसभा के अंदर तर्कपूर्ण तरीके से तथ्यों के आधार पर अच्छी चर्चा संवाद करेंगे उतना ही आप अच्छा नेतृत्व दे पाएंगे और ये विधानसभा के इस नेतृत्व से ही राज्य का नेतृत्व निकलता है देश का नेतृत्व निकलता है और इसलिए मेरा आपसे निवेदन है हमेशा जीवन में सीखते रहें नए अनुभव लेते रहें अच्छे श्रेष्ठ विचारों को साझा करते रहें.
1: 2047 വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ രാജ്യത്തെ യുവജനങ്ങൾ നിർണായക പങ്ക് വഹിക്കുമെന്ന് കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ന്യൂഡൽഹിയിൽ യുവജനകാര്യ വകുപ്പ് സംഘടിപ്പിച്ച മൈ ഭാരത് ഇൻഡസ്ട്രി അസോസിയേഷൻ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വ്യവസായ മേഖലയും മൈ ഭാരതം തമ്മിലുള്ള സഹകരണം ദേശീയ പുരോഗതി വേഗത്തിലാക്കാൻ സഹായിക്കുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. അസോച്ചം, ഫിക്കി, CII തുടങ്ങിയ വ്യവസായ സംഘടനകൾ കോൺക്ലേവിൽ പങ്കെടുത്തു. വെനസ്വേലയിൽ അന്തരിച്ച ഇന്ത്യൻ നാവികൻ രാകേഷ് ചൌഹാന്റെ മൃതദേഹത്തിൽ നിന്നും ആന്തരിക അവയവങ്ങൾ മാറ്റിയ സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട ഇന്ത്യ. വിഷയത്തിൽ പ്രാദേശിക അധികാരികളുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്ന് കാരക്കാസിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജസ്ഥാനിലും ഗുജറാത്തിലും ഔദ്യോഗിക സന്ദർശനം നടത്തും. രാജ്യത്തിന്റെ വ്യോമയാന, ഊർജ്ജ, സെമി കണ്ടക്ടർ മേഖലകൾക്ക് കരുത്ത് പകരുന്ന വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം ഇരു സംസ്ഥാനങ്ങളിലുമായി തുടക്കം കുറിക്കും. ജോധ്പൂർ വിമാനത്താവളത്തിലെ 480 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പുതിയ ടെർമിനൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വ്യോമയാന വികസനം ലക്ഷ്യമിട്ടുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിയും ഇതോടൊപ്പം അവതരിപ്പിക്കും. 13,000 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ജയ്പൂർ മെട്രോ രണ്ടാം ഘട്ടത്തിന്റെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. വൈകുന്നേരത്തോടെ ഗുജറാത്തിലെത്തുന്ന ശ്രീ മോദി സാനന്ദിലെ സെമി കണ്ടക്ടർ അസംബ്ലി ആന്റ് ടെസ്റ്റ് ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്ന കാര്യം സംബന്ധിച്ച് മദ്യനയത്തിൽ വ്യക്തത വരുത്തുമെന്ന് മന്ത്രി എം ലിജു. മദ്യനയം സംബന്ധിച്ച ചർച്ചകൾ സർക്കാർ തുടങ്ങിയതായും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നികുതി ഘടന മുൻകൂട്ടി നിശ്ചയിച്ചുവെന്ന് മാത്രമേ ഉള്ളൂവെന്നും സർക്കാരിന്റെ വിജ്ഞാപനം വന്നാൽ മാത്രമേ അത് നടപ്പിൽ വരൂവെന്നും അദ്ദേഹം പറഞ്ഞു.
4: ഫിനാൻസ് ബില്ലിലെ ഈ ക്ലോസുകൾ നിലവിൽ വരണമെന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ നോട്ടിഫിക്കേഷൻ നിലവിൽ വരണം. നോട്ടിഫിക്കേഷൻ നിലവിൽ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അബ്കാരി നയം പാസ്സാക്കിയിട്ട് നോട്ടിഫിക്കേഷൻ ഇറക്കിയാൽ പോരെ? അബ്കാരി നയത്തിൽ വിൽക്കാനാണ് എന്ന് തീരുമാനിക്കുന്നതെങ്കിൽ അതനുസരിച്ച് വരും. വിൽക്കണ്ടെന്നാണെങ്കിൽ തീരുമാനം വരും. ഇപ്പം മുൻകൂട്ടായിട്ട് പറയാൻ പറ്റുമോ? അബ്കാരി നയവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ ഉള്ള ഇനിഷ്യേഷൻ ഗവൺമെന്റ് ആരംഭിച്ചു കഴിഞ്ഞു. അതിന്റെ അടുത്ത ദിവസങ്ങളിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിച്ചു.
1: പ്ലസ് വൺ മെറിറ്റ് വിഭാഗത്തിനുള്ള പ്രവേശന നടപടികൾ ഇന്ന് അവസാനിക്കും. മൂന്നാമത്തേതും അവസാനത്തേതും ഘട്ട അലോട്ട്മെന്റ് ലഭിച്ചവരുടെ പ്രവേശനം വൈകിട്ട് 5 മണിക്ക് പൂർത്തിയാകും. അമർനാഥ് തീർത്ഥാടനത്തിന് ജമ്മുകശ്മീരിൽ ഇന്ന് തുടക്കമായി. 3880 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗുഹാക്ഷേത്രത്തിലേക്ക് ബേസ് ക്യാമ്പിൽ നിന്ന് പുറപ്പെട്ട ആദ്യ സംഘത്തിൽ 4822 തീർത്ഥാടകരാണുള്ളത്. 57 ദിവസം നീളുന്നതാണ് അമർനാഥ് തീർത്ഥാടനം. അടുത്ത മാസം 28 സമാപിക്കും. യാത്രയ്ക്കായുള്ള രണ്ടാം സംഘം ജമ്മുവിൽ നിന്ന് ഇന്ന് രാവിലെ യാത്ര ആരംഭിച്ചു. ലക്ഷക്കണക്കിന് തീർത്ഥാടകർ എത്തിച്ചേരുന്ന അമർനാഥ് യാത്രയ്ക്കായി മെഡിക്കൽ ക്യാമ്പുകൾ ഉൾപ്പെടെ വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അമർനാഥ് തീർത്ഥാടകർക്ക് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയ പ്രമുഖർ ആശംസ നേർന്നു. തൃണമൂൽ കോൺഗ്രസിലെ ഇരു വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കത്തിൽ വിശദീകരണം തേടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംഘടനാ തെരഞ്ഞെടുപ്പ്, നേതൃത്വ ചുമതലകൾ എന്നിവയുമായി ബന്ധപ്പെട്ട് മമതാ ബാനർജിക്കും ഋതപ്രത ബാനർജിക്കും വെവ്വേറെ കത്തയച്ചതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. അടുത്ത തിങ്കളാഴ്ചയ്ക്കകം ഇരുവിഭാഗവും മറുപടി നൽകണമെന്നാണ് കമ്മീഷന്റെ നിർദ്ദേശം. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയതുള്ള അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകളിൽ മകനും നിലവിലെ പരമോന്നത നേതാവുമായ മുജ്തബ ഖമനേയി പങ്കെടുക്കില്ലെന്ന് റിപ്പോർട്ട്. മുജ്തബ ഖമനേയിക്ക് നേരെ വധഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. നാളെ മുതൽ ഈ മാസം 9 ഇറാനിലും ഇറാഖിലുമായാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗരറ്റിയും ബീഹാർ ഗവർണർ സയ്യിദ് അദാഹസ്നെയും സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അതേസമയം മുജ്തബ ഖമനേയിക്ക് നേരെയുള്ള വധഭീഷണികളിൽ നിന്ന് ഇസ്രായേലിനെ പിന്തിരിപ്പിക്കണമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഖ്ചി യുഎസിനോട് ആവശ്യപ്പെട്ടു. ഇറാന് നേരെയുള്ള ഏത് ഭീഷണികൾക്കും ശക്തമായ മറുപടി നൽകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ടിൽ ക്രൊയേഷ്യയെ 1-2 പരാജയപ്പെടുത്തി പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിൽ കടന്നു. രാവിലെ നടന്ന മത്സരത്തിൽ അൾജീരിയയെ ഏകപക്ഷീയമായ 2 പരാജയപ്പെടുത്തി സ്വിറ്റ്സർലൻഡും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇന്ന് രാത്രി 11:30 ഓസ്ട്രേലിയ ഈജിപ്റ്റ് മത്സരം. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന നോക്കൌട്ട് റൌണ്ടിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന നവാഗതരായ കാബോ വെർദയെ നേരിടും. കൊളംബിയ ഖാന മത്സരം നാളെ രാവിലെ 7 സംസ്ഥാനത്ത് മിക്ക ജില്ലകളിലും ഇന്ന് ശക്തമായ മഴ ലഭിക്കാൻ സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. 9 മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് തിങ്കളാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് ഫെബ്രുവരിയിലാണ് നടക്കുക. രാജ്യത്തെ വിമാനത്താവളങ്ങളിൽ എബോള പരിശോധനയ്ക്കായി എയർ സുവിധ 2.0 പോർട്ടൽ ആരംഭിച്ച് വ്യോമയാന മന്ത്രാലയം. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസും ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡും സംയുക്തമായാണ് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വികസിപ്പിച്ചത്. ഭൂകമ്പത്തിൽ കനത്ത നാശനഷ്ടം നേരിട്ട വെനസ്വേലയിലേക്ക് ഇന്ത്യ ഓപ്പറേഷൻ അമിസ്താദ് വഴി മാനുഷിക സഹായം എത്തിക്കുന്നത് വിപുലീകരിച്ച് ഇന്ത്യ. ദുരന്തബാധിത മേഖലയിൽ ഇന്ത്യൻ ആർമി ഫീൽഡ് ഹോസ്പിറ്റൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കേന്ദ്ര പഞ്ചായത്ത്രാജ് മന്ത്രാലയം എന്ന ന്യൂഡൽഹിയിൽ സംസ്ഥാന പഞ്ചായത്ത്രാജ് മന്ത്രിമാരുടെ ദേശീയ ശില്പശാല സംഘടിപ്പിക്കും. 16 ധനകാര്യ കമ്മീഷന്റെ ശുപാർശകൾ ചർച്ച ചെയ്യുന്നതിനായാണ് ശില്പശാല. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീകര സംഘടനകൾക്കെതിരെ ആഗോളതലത്തിൽ സംയോജിത നടപടികൾ വേണമെന്ന് ആവശ്യമുയർത്തി ഇന്ത്യയും ജപ്പാനും. ഇന്ത്യ ഫ്രാൻസ് പങ്കാളിത്തം സുസ്ഥിര വളർച്ചയുടെ പുതിയ ഘട്ടത്തിന് വഴിയൊരുക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. വെനസ്വേലയിൽ മരിച്ച ഇന്ത്യൻ നാവികന്റെ മൃതദേഹത്തിൽ നിന്നും ആന്തരിക അവയവങ്ങൾ മാറ്റിയ സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ഇന്ത്യ. സംസ്ഥാനത്ത് മദ്യനയം സംബന്ധിച്ച ചർച്ചകൾ സർക്കാർ തുടങ്ങിയതായി എക്സൈസ് മന്ത്രി എം ലിജു. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്ന കാര്യത്തിൽ മദ്യനയത്തിലൂടെ വ്യക്തത വരുത്തുമെന്നും മന്ത്രി. അമർനാഥ തീർത്ഥാടനത്തിന് തുടക്കമായി. ആദ്യ സംഘം ഇന്ന് രാവിലെ പുറപ്പെട്ടു. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന കാബോവർദെ മത്സരം നാളെ പുലർച്ചെ 3:30. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
3: ചിരിക്കുവാനും ചിന്തിക്കുവാനും നർമ്മ കവിതകളും നർമ്മ ഭാവനകളും കോർത്തിണക്കി അവതരിപ്പിക്കുന്നു അച്ചായൻ സ്പീക്കിംഗ്. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് KM തോമസ്, കൊല്ലം. വെള്ളിയാഴ്ച 3 മണിക്ക് പുനഃപ്രക്ഷേപണം, ഞായറാഴ്ച രാവിലെ 8:15.
5: ഓക്കെ, അപ്പോൾ നമ്മൾ തുടരുകയാണ് കാത്തോട് കാത്തോരം. 1 മണി മുതൽ ഇനി 3 മണി വരെ നിങ്ങൾക്ക് ശ്രോതാക്കൾക്ക് വിളിക്കാം. നിങ്ങളോടൊപ്പം ഉള്ളത് ബോണി. വിളിക്കേണ്ട നമ്പർ 0474293111, 0474293111. കാതോട് കാതോരം പാട്ടുകളുടെ പരിപാടിയാണ്, പ്രധാനമായിട്ട് പാട്ടുകളുടെ പരിപാടിയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ സംസാരിക്കാം, നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ പറയണമെങ്കിൽ, വിശേഷങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ പറയാം. അതോടൊപ്പം തന്നെ നല്ല 2 വരികളൊക്കെ മൂളുന്നത് കൊള്ളാം. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോവാം അല്ലേ. ഞാൻ ഈ തുടങ്ങുമ്പോൾ പറയാമെന്ന് വിചാരിച്ചൊരു കാര്യമുണ്ട്. നമ്മൾ അല്ലേ സ്ഥിരം വിളിക്കുന്ന ചിലരൊക്കെ അപ്രതീക്ഷമാവുന്നുണ്ട്, ആ സ്വരമൊക്കെ നിലയ്ക്കുന്നുണ്ട്. അപ്പം നമ്മൾ കേശവൻ ചേട്ടൻ പത്തനംതിട്ടയിൽ നിന്ന്, അതുകൊണ്ട് തന്നെ ബാഹുലിയൻ എന്ന് പറഞ്ഞ് കല്ലുന്താഴത്ത് നിന്ന് വിളിക്കുന്ന ഒരു ചേട്ടൻ, അവരൊക്കെ ഈ ലോകത്തോട് വിട വാങ്ങി. അപ്പോൾ ആ സ്വരവും നിലച്ച് നമ്മുടെ ലൈവിലൊക്കെ സ്ഥിരം വിളിക്കുന്നവരായിരുന്നു ഇവരൊക്കെ. കേശവൻ ചേട്ടൻ കുറച്ച് നാളായിട്ട് വിളിക്കുന്നില്ല, പക്ഷെ ബാബുലൻ ചേട്ടനൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ അല്ലേ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സ്വരങ്ങളാണ്. ഇടയ്ക്ക് അവർ അല്ലേ നമ്മളെ വിട്ടു പോയെന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരു ശൂന്യത തോന്നും, അങ്ങനെ ഒരു ആ ഒരു സ്വരം നിലച്ചല്ലോ എന്ന് തോന്നും. ഒരു അവതാരകൻ എന്നുള്ള നിലയിൽ എനിക്കൊരു മനസ്സിലൊരു ചെറിയൊരു ചെറിയൊന്നല്ല നമുക്കൊരു വല്ലാത്തൊരു ഒരു ലൈവ് ചെയ്യുമ്പോൾ ഇവരൊക്കെ ഇനി വിളിക്കത്തില്ല എന്നുള്ളൊരു തോന്നൽ വരും. ഓക്കെ, അപ്പോൾ ഇവർക്ക് ഇവരുടെ മുമ്പിൽ അല്ലെ ഇവരെ ഓർമ്മകൾക്ക് മുമ്പിൽ ഓർമ്മപ്പൂക്കൾ അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ എൻ്റെ ഒരു അങ്കിളും ഇവിടെ വാങ്ങി, അദ്ദേഹവും റേഡിയോ ഒക്കെ സ്ഥിരം കേൾക്കുന്ന ഒരാളാണ്. അപ്പോൾ വീൽ ചെയറിൽ കഴിഞ്ഞൊരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹവും റേഡിയോ ഒക്കെ കേട്ട് ഇങ്ങനെ അഭിപ്രായം പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹവും ഇന്നലെ ഇവിടെ വാങ്ങി. അപ്പോൾ ഇന്ന് ഇരുന്നു അടക്കം. അപ്പോൾ നമുക്ക് അടുത്തൊരു കോളിലോട്ട് കിടക്കാം. ഹലോ, നമസ്കാരം.
6: നമസ്കാരം ബോണി.
5: ഇതാര്?
6: ഇതാരെന്ന് ചോദിച്ചാൽ ആര് തന്നെ,
5: എനിക്ക് ആളിനെ മനസ്സിലായി. ആ ഈണവും താളവും ഒരാക്കേ ഉള്ളു ഈ ലോകത്ത്. അതാണ്,
6: വേറെ ആർക്കും ഇല്ല.
5: അതെ അതെ, ഇങ്ങനെ സംസാരിക്കുന്ന ഒരേ ഒരു വ്യക്തിയേ ഉള്ളു. അതിപ്പോ എനിക്ക് ശ്രോതാക്കൾക്കും പിടികിട്ടിക്കാണും.
6: പിടികിട്ടും, ശ്രോതാക്കളെല്ലാം നമ്മളെ ആൾക്കാരല്ലേ.
5: അതെ അതെ അതെ അതെ,
6: അവര് ഷാജഹാനെന്ന്
5: അവർക്കറിയാം,
6: പേര് പറയാതെ തന്നെ അവർക്കറിയാം. എല്ലാരും രണ്ടുപേര് ഇപ്പൊ ഇവിടുന്ന് പോയല്ലോ. കേശവൻ ചേട്ടൻ പോയി, പിന്നെ
5: മറ്റേ ആളുടെ
6: നല്ല ഒരു പാട്ടുകാരനാണ്.
5: നല്ല പാട്ടുകൾ ചോദിക്കുമായിരുന്നു, പഴയ പാട്ടുകളൊക്കെ ചോദിക്കുന്ന ഒരു വ്യക്തിയാണ്.
6: പഴയ പാട്ടുകളൊക്കെ ചോദിക്കുന്ന ഒരു കക്ഷിയായിരുന്നു. എന്ത് ചെയ്യും, ദൈവത്തിന്റെ ഓരോ വികൃതികൾ.
5: അതെ, വികൃതികൾ എന്ന് പറയില്ല, അതൊരു എന്താ പറയാ, ഒരു
6: അതൊരു ഈ സമൂഹത്തുള്ളതല്ലേ.
5: ജനനവും എല്ലാവർക്കും ഉള്ളതാണ്.
6: മരണവും ജനനവും എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതാ.
5: അപ്പൊ
6: ആരെയും മാറ്റി നിർത്താൻ
5: പറ്റില്ല,
6: മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു സന്ദർഭമാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത്.
5: അതെ അതെ അതെ അതെ, പക്ഷേ അതെനിക്കൊന്ന് കൂടെ അല്ലേ അടുത്ത ഇടപഴകുന്നവർക്കൊക്കെ ഒരു നൊമ്പരമായിരിക്കും, ഒരു നൊമ്പരം അവശേഷിച്ചുകൊണ്ട്.
6: പിന്നെ നമ്മളെ ബന്ധുക്കൾ മരിച്ചാലും അന്യര് മരിച്ചാലും വേറൊരു പാർട്ടി മരിച്ചാലും എല്ലാം നമുക്ക് വിഷമമുണ്ടാവും.
5: അതെ അതെ അതെ അതെ അതെ,
6: പക്ഷെ പിന്നെ കുറച്ചാൾക്കാർ മറക്കും. അത് ഈ മനുഷ്യന്റെ ഒരു, മറന്നല്ലേ പറ്റൂ.
5: അതെ അതെ അതെ അതെ,
6: മനസ്സ് വെച്ചോണ്ട് നടക്കാൻ പറ്റത്തില്ല.
5: നമ്മളും ഇതിന്റെ ഒരു ഭാഗമാണ്, നമ്മളും ഇതിനകത്ത് ഒരു കാലത്ത് ഇടുന്നു. അതെ, പോവാനുള്ള എന്നുള്ള തോന്നല്. ഇത് എനിക്കൊന്ന് ഓരോ മരണവും
6: എനിക്ക് പോയാൽ മരിക്കും.
5: അതെ അതെ,
6: എനിക്കായിരിക്കണം.
5: ആ അല്ല, അതാ പറഞ്ഞത്, അതൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. നമ്മളും ഇതിന് പാത്രമാണ്, അല്ലെങ്കിൽ ഈ ഒരു പ്രക്രിയക്ക്
6: എത്ര കൊടി കെട്ടി പറക്കുന്നാലും മരിക്കും.
5: അതെ, അതിജീവിക്കാൻ അല്ലെ, ചിരഞ്ജീവിയായിട്ടൊന്നും ആർക്കും കഴിയാൻ സാധിക്കത്തില്ല. അപ്പോൾ പിന്നെ വേറെന്താണ് വിശേഷം? കാല് എങ്ങനെ ഉണ്ട്? കാല് എന്താ ഒടിഞ്ഞ് കിടക്കിയല്ലേ, അപ്പൊ എങ്ങനെ ഉണ്ട്? അപ്പൊ പ്ലാസ്റ്റർ മാറ്റിയോ?
6: ഇന്നലെ മനയാളി എന്നിരുന്നു.
5: എന്നിട്ട് എന്താ പറഞ്ഞു?
6: എന്നപ്പം ഞാൻ ഇരി നടന്ന് ഒരു പക്ഷെ ടോക്കൺ 81 150 ടോക്കൺ. അപ്പൊ രാത്രി വരെ മറ്റേ ആൾ നോക്കുന്നത്, രാവിലെ 8 കയറിയ ആള് രാത്രി 10 വരെ
5: നോക്കും.
6: അന്നങ്ങൾ ഈ 150 ടോക്കൺ നോക്കി തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരാള് അവിടെ കയറി കഴിഞ്ഞാൽ 15-20 ആണ് സമയം പോകുന്നത്. പിന്നെ മോളുണ്ടായോണ്ട് ഞാൻ 12 എനിക്ക് കയറി അവിടെ ടോക്കൺ 10 ആവുന്നുള്ളൂ.
5: അയ്യോ,
6: പിന്നെ 70 കിടക്കുന്നു. അങ്ങനെ നടന്ന് ചെന്ന് പോയത് ദേഷ്യമായിപ്പോ. വീൽ ചെയറിൽ വരാണ്ട് ഞാൻ നോക്കത്തില്ല, നിങ്ങൾ വേറെ എവിടെയും കൊണ്ട്
5: കാണിക്കുക. നടന്നു വന്നോണ്ട്?
6: നടന്നു
5: വന്നോണ്ട്.
6: മോള് പറഞ്ഞ അതുമില്ല, അവള് ഡ്യൂട്ടിയിൽ നിൽക്കുമ്പോഴായിരുന്നു ഞാൻ അവളെ വിളിച്ചോണ്ട് അങ്ങോട്ട് പോന്നത്. പെട്ടെന്ന് കാണിച്ചിട്ട് വരാ ഇവളുണ്ടെങ്കിലേ. അങ്ങനെ പെട്ടെന്ന് കാണിക്കാൻ കയറിയപ്പോ ആള് പറഞ്ഞു ഞാൻ നോക്കത്തില്ല നിങ്ങൾ വേറെ കൊണ്ട് കാണിക്കാൻ, കാലിന് കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ കമ്പി ഇടേണ്ടി വരും, ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. ഒരാഴ്ചയാണ് നടന്നേക്കുന്നു.
5: ആര് നടന്നേക്കുന്നു?
6: ഞാൻ നടന്ന ശരിയായിരുന്നെ.
5: ആണോ നടന്നോ?
6: നടന്ന് വണ്ടി ഓടി.
5: ഓ അത് ശരി.
6: അപ്പൊ അയാളെ നോക്കിയപ്പോഴത്തേ ഇത് കംപ്ലീറ്റ് അടുത്തുപിടിച്ചിരിക്കും.
5: നിസ്സാരകാര്യ ആളല്ല, പ്ലാസ്റ്റർ വിട്ട് വണ്ടി ഓടിച്ചു നടന്നു ഒരാഴ്ച, എന്നിട്ട് ഡോക്ടറിനെ കാണാൻ ചെന്നു. ഡോക്ടർ ഇതല്ലാതെ എന്ത് പറയണം?
6: വീൽ ചെയറും ഇല്ലാതെ. പിന്നെ അയാൾ പറഞ്ഞു വീൽ ചെയറിനകത്ത് ഇരുത്തി എന്നെ കൊണ്ടുവച്ചല്ല, പിന്നെ പോയി വീൽ ചെയർ എടുത്തോണ്ട് വന്നിട്ട് എന്നെ ഇരുത്തി അയാളെ കൊണ്ടു ചെന്നു. പിന്നെ 15 കഴിഞ്ഞ് അയാൾ വീണ്ടും വന്ന് നോക്കി.
5: എന്താണ് കാലിന്റെ അവസ്ഥ? എന്താണ് പ്ലാസ്റ്റർ?
6: കാലിന്റെ ഇടത് ഭാഗം ഇച്ചിരി പൊട്ടിപ്പോയി, നല്ല പൊട്ടല.
5: വീണ്ടും ഈ നടന്നത് കൊണ്ട് വീണ്ടും പൊട്ടല് കൂടി?
6: ഇല്ല, നേരത്തെ പൊട്ടിയിരിക്കുകയായിരുന്നേ, പക്ഷെ ഞാൻ വളവൊക്കെ തെറ്റില്ലായിരുന്നു. ആര് വൈദ്യശാലയെ കാണിച്ചപ്പോ അവിടെ ഇച്ചിരി പൂച്ചൊക്കെ ഇട്ട് ബാൻഡേഡൊക്കെ ചുറ്റി തന്നു. അന്നേരപ്പോഴത്തെ പിന്നെ എക്സ്റേ എടുക്കാൻ പോയപ്പോഴാണ് എക്സ്റേ എടുത്ത് നോക്കിയപ്പോ നല്ല പൊട്ടല്.
5: ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? എന്താണ് നടപടിക്രമം? എന്താണ് ചികിത്സ?
6: അവര് പറഞ്ഞിരിക്കുന്നത് ഒരു ബാൻഡേജ് കൂടെ എന്റെ വേലി കൂടെ അങ്ങ് ചുറ്റി, എന്റെ പറയും ഒന്നുകൂടെ ചുറ്റുവന്ന്. ഞാൻ പറയും വേണ്ട കാര്യം, 5 kg വെയിറ്റ് ഉണ്ട്, കാല് പൊക്കാൻ വയ്യ. അതല്ല, ഞാൻ അഹങ്കാരം കാണിച്ചോണ്ട് ഞാൻ 2.5 ചുറ്റുവന്നു. അങ്ങനെ ഒന്നുകൂടെ ചുറ്റി പിന്നെ ഇതൊക്കെ ഒട്ടിച്ച്
5: വീണ്ടും വീട്ടിലായി. റെസ്റ്റ് എത്ര നാളത്തെ റെസ്റ്റ് ആണ്?
6: 15
5: നീ 15 വീട്ടിൽ തടങ്കലിലാണ്? അല്ലെങ്കിൽ പോരുന്നു കട്ടിലിൽ നിന്ന്?
6: കട്ടിലിൽ നിന്ന് ഇറങ്ങലും പിന്നെ ഉപ്പൂറ്റി വിചാരിച്ച നടക്കാവ്, അല്ലെങ്കിൽ ഇത് വാങ്ങാൻ,
5: വോക്കർ വാങ്ങാൻ. ഓക്കെ ഓക്കെ ഓക്കെ,
6: അതിൽ അതിൽ കൂടെ നടക്കാവ്.
5: ഓക്കെ ഓക്കെ ഓക്കെ.
6: ഇത് ബ്ലഡ് ഓട്ടം ഫോട്ടായി. ഈ കാല് കറുത്തത്.
5: ഓ ഹോ ഹോ
6: ഹോ, അതിനകത്ത് ഗുളി കഴിക്കുന്നത്.
5: ഓ അയ്യോ,
6: അങ്ങനെ
5: ഇരിക്കുന്നു. സൂക്ഷിക്കുക, അങ്ങനെ കാല് കറുത്തെന്നൊക്കെ പറഞ്ഞ നല്ല കാര്യമല്ല.
6: ബ്ലഡ് ഇല്ല, ബ്ലഡ് ബ്ലഡ് ഇപ്പം അലിയാനുള്ള ഉള്ളിയായി
5: തന്നേക്കുന്നു.
6: ചുമ്മാ ഇരിക്കുക.
5: റേഡിയോ ഉണ്ടല്ലോ, റേഡിയോ കേട്ട് അങ്ങനെ ഇരിക്കുക, റെസ്റ്റ് എടുക്കുക. എന്തായാലും ഒരു 15
6: എങ്ങനെയും കിടക്കും.
5: തള്ളി നീക്ക്, എങ്ങനെയെങ്കിലും തള്ളി നീക്ക്, അപ്പൊ അതിന് മാറ്റം ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഞാൻ ഇനി പാട്ടിലോട്ട്
6: കിടക്കട്ടെ.
5: ശരി, പിന്നെ ഒരു അവസരത്തിലാണ് നമ്മൾ ഉത്തരനേരം സംസാരിച്ചത്. ഓക്കെ.

0: വിഷമിക്കേണ്ട, ഇനി വിശ്വസിച്ച് കഴിക്കാം ശുദ്ധമായ രുചികരമായ സസ്യഭക്ഷണം.
1: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റിൽ നിന്നും 49 രൂപയുടെ കോംബോ ഓഫർ.
0: കൂടാതെ പൂരി, ദോശകൾ, പൊറോട്ട എന്നിവയടങ്ങുന്ന മികച്ച പ്രഭാത ഭക്ഷണം.
1: എല്ലാ ദിവസവും വിഭവ സമൃദ്ധമായ സദ്യ.
0: രാവിലെ 7:30 മുതൽ രാത്രി 10 മണി വരെ
1: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റ്, കടപ്പാക്കട മാക്സിന് എതിർവശം. വരൂ, ഈ രുചി നേരിട്ടറിയൂ.
2: കല്യാണം ഉറപ്പിച്ചല്ലേ, പർച്ചേസിംഗ് എവിടെയാ? നല്ലൊരു തുകയാകുമല്ലോ.
1: അപ്പൊ അതറിഞ്ഞില്ലേ? 4 രാവിലെ 10 മണി മുതൽ MK ഫാബ്രിക്സ് കൊല്ലത്ത് MK ബിഗ് സെയിൽ 2.0 തുടങ്ങുക. 10 മുതൽ 70% വരെ അവിടെ ഓഫർ ഉണ്ട്.
2: എങ്കിൽ പർച്ചേസിംഗ് അവിടെ തന്നെ. ഇത് പൊളിക്കും.
1: അതെ, 4 ആദ്യം എത്തുന്ന 51 പേർക്ക് 51 പട്ട് സാരികൾ തികച്ചും സൗജന്യമായി നൽകുന്നു. അതോടൊപ്പം മെഗാ ക്യാഷ് പ്രൈസ് നേടാൻ ബമ്പർ ലക്കി ഡ്രോയും. വേഗം പോരുന്നേ MK ഫാബ്രിക്സ് കൊല്ലത്തിലേക്ക്.
3: ഓക്കെ, നമ്മൾ തുടരുകയാണ്. ഇപ്പോൾ ഒരു ഗാനം കേട്ടു, നല്ലൊരു ഗാനമായിരുന്നു അല്ലേ? ഏത് സിനിമയാണ് പലർക്കും അറിയായിരിക്കും, പാട്ട് ആസ്വദിക്കുന്നവർക്കും അറിയായിരിക്കും. ഈറ്റ എന്ന് പറഞ്ഞ സിനിമയിലെ ഗാനമാണ്, ഐശേഷി സംവിധാനം ചെയ്ത സിനിമയാണ് ഈറ്റ. ജി ദേവരാജനാണ് സംഗീതം, അത് കണക്കിനെ യൂസഫ് അലി കേച്ചേരിയാണ് വരികൾ, പി മാധുരിയും യേശുദാസും ആലപിച്ച ഗാനം. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത

0: കോളിലോട്ട് കിടക്കുന്നു. ഹലോ, നമസ്കാരം. ആ, എന്തുണ്ട് വിശേഷം?
1: എപ്പോഴും ഞാൻ റോഡിൽ നോക്കും.
0: ആ, നമ്മളിങ്ങനെ റോഡിൽ വെച്ച് കാണാറുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ പ്രേമാനന്ദൻ ഒരു കാര്യം പറഞ്ഞു അല്ലേ, മെസ്സേജുകൾ അല്ലേ, ഇതണക്ക് വാഗ്ദാനം നൽകി ഇത്ര അല്ലേ?
1: എന്തുവായിരുന്നു ഒരു ബന്ധമില്ലാത്തതാ.
0: ആ ആ,
1: പിന്നെ ഞാനിപ്പോ മൈൻഡ് ആയതുകൊണ്ട് ഇപ്പൊ
0: വരുന്നില്ല. ഇങ്ങനെ ഫേക്ക് ആയിട്ടുള്ള ഇഷ്ടം പോലെ മെസ്സേജ് വരുന്നുണ്ട് അല്ലേ, എത്ര സമ്മാനം കിട്ടും, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ സമ്മാനം കിട്ടും, സ്വർണം കിട്ടും. അതൊക്കെ സൂക്ഷിക്കുക, എനിക്കൊന്ന് പ്രേമാനന്ദൻ.
1: അതുകൊണ്ടല്ലേ ഞാൻ സാറിന് ഇപ്പൊ പറയുമ്പോ ഒരു പത്ത് പേര് അറിയും.
0: പത്ത് പേര് അറിയും. അപ്പൊ എന്തായാലും വിളിച്ചത് നല്ല, ഞാൻ അന്നേരം ഓർത്തത് പെട്ടെന്ന് പറഞ്ഞതാണ്. ഓക്കെ, അങ്ങനെ ജോയ് അയൽക്കാസിന് സമ്മാനം കിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞ് ഒത്തിരി മെസ്സേജുകൾ ഇങ്ങനെ പരക്കെ പോകുന്നുണ്ട്.
1: ഇപ്പൊ ബോണിസാർ പറഞ്ഞ ഒരു 50 രാജാന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പൈസ കൊടുക്കുന്ന വേറെ പ്രശ്നം, 50 500 ചോദി അങ്ങനെ ആരും അല്ലെങ്കിൽ സാറ് വിളിച്ച് പറയും. ഇത് ഒരു ബന്ധമില്ലാതെ നമുക്ക് തൊട്ടടുത്ത അവര് വിചാരിച്ച ജോലി അയൽക്കാരെന്ന് പറയുമ്പോ നമുക്ക് ഇവിടെ നിന്ന് അറിയത്തില്ല എന്നുള്ള ധാരണയില്ല. അവര് മെസ്സേജ് അയക്കും, ചിലവരൊക്കെ വിട്ടുപോകും
0: സാറേ. സാധാരണക്കാർ മാത്രമല്ല, പലപ്പോഴും വിദ്യാഭ്യാസം ഉള്ളവരും നല്ല ഉന്നത പദവിയൊക്കെ അലങ്കരിച്ചവരും ഒക്കെ പലപ്പോഴും ഇങ്ങനെയുള്ള മെസ്സേജുകൾക്ക് വീഴാറുണ്ട്. ജോയ് അയൽക്കാസ് ശ്രദ്ധിക്കുക, നിങ്ങളുടെ പേരിലൊക്കെ ഇങ്ങനെ മെസ്സേജുകളൊക്കെ പരക്കുന്നുണ്ട്, എന്തോ സമ്മാനം കിട്ടുമെന്നൊക്കെ പറഞ്ഞ്. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കുക. ഓക്കെ, ശരി. ഇങ്ങനെ വിളിച്ചറിയിക്കുക, ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ഇത് നമ്മുടെ മാധ്യമം കമ്മ്യൂണിറ്റി റേഡിയോ ഒക്കെ ഉപയോഗിക്കുക. ഓക്കെ. ആ, അപ്പൊ നമ്മൾ അടുത്ത ഒരു പാട്ടിലോട്ട് കിടക്കുന്നു.

0: അപ്പോൾ അടുത്തൊരു മനോഹര ഗാനം കഴിഞ്ഞു കേട്ട് കഴിഞ്ഞു. കാട് എന്ന് പറഞ്ഞ സിനിമയിലെ ഗാനമാണ് കേട്ടത്. എൻ്റെ വരികൾ ശ്രീകുമാരൻ തമ്പിയാണ് എഴുതിയത്. അത് ആലപിച്ചത് കെ ജെ യേശുദാസ്, പി സുശീല. അതിനു സംഗീതം ആരായിരുന്നു? ദേവ്പാൽ വർമ്മ. അതാണ്, അദ്ദേഹമാണ് സംഗീതം നൽകിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പലർക്കും ഇതൊക്കെ അറിയാൻ താല്പര്യമുള്ളവർ കാണും, അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഓക്കെ, നമ്മൾ അടുത്തൊരു കോളിലോട്ട് കടക്കുന്നു. ഹലോ, നമസ്കാരം. നമസ്കാരം മണികണ്ഠൻ ചേട്ടാ, പറയൂ, എന്തുണ്ട്? രണ്ടു ദിവസമായി.
1: ഞാൻ ഒരു മാസം മുമ്പ് പുള്ളിയെ വിളിച്ചായിരുന്നു. ഞാൻ വീട് അവിടെ നിന്ന് മാറി വേറെടുത്തോട്ട് ആയതുകൊണ്ട് വിളിക്കാൻ പറ്റത്തില്ലെന്ന് എന്റെ അടുത്ത്
0: പറഞ്ഞു. അതെ അതെ, എന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞായിരുന്നു. ഈ അവിടെ റേഞ്ച് ഇല്ല, ഇത്
1: എനിക്ക്
0: റേഡിയോ കേൾക്കുന്നില്ലായിരുന്നു തോന്നുന്നു.
1: കേൾക്കുന്നില്ല പറഞ്ഞായിരുന്നു.
0: സുഖമായിട്ടിരിക്കുന്നു. എങ്ങനെയുണ്ട് കണ്ണൊക്കെ?
1: കണ്ണുണ്ട്. എനിക്ക് ഞാൻ ഇപ്പൊ രണ്ടു ദിവസം ഇല്ലായിരുന്നു, തൃശ്ശൂരായിരുന്നു. മോളെ ഒരു അഡ്മിഷൻ്റെ കാര്യത്തിന് അങ്ങനെ അങ്ങോട്ടൊക്കെ
0: പോയായിരുന്നു.
1: നീറ്റ് എഴുതിയിട്ടുണ്ട്, അതുകൂടെ കിട്ടിയാണെങ്കിൽ അത് ഇത് വിട്ടിട്ട് അങ്ങോട്ട്
0: പോകും.
1: ഇതൊരു അഡ്മിഷൻ എടുക്കേണ്ട ഡേറ്റ് അല്ല, അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് പോയി എല്ലാം റെഡിയാക്കി. അവിടെ നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ കുട്ടൻ തമ്പുരാന്റെ ഒരു കോളേജുണ്ട്, നല്ല
0: കോളേജാ.
1: അങ്ങനെ അവിടെ അഡ്മിഷൻ കിട്ടി. എനിക്ക് വേണ്ട പാട്ടേ കൂടെ ഇവിടെ 1983 ഇറങ്ങിയതാ
0: കൂടെ ഇവിടെ.
1: അതില് റഹ്മാൻ ആദ്യമായിട്ട് അഭിനയിച്ച ആ സിനിമയാണ്,
0: പത്മരാജന്റെ പടമാണ്. മമ്മൂട്ടിയുണ്ട്,
1: സുഹാസിനിയാണ് അഭിനയിച്ചേക്കുന്നത്. ഒ എൻ വിയുടെ രചനയ്ക്ക് ജോൺസൺ മാഷ് സംഗീത എഫ്ഡാണ്
0: കേപ്പാടിയിരിക്കുന്നത്.
1: പൂക്കാലം നിന്നെ കാണാൻ വന്നു, പൊന്നാട തളിരാട കാണിക്കയായി തന്നു, കൂടെ വാവെല്ലാം പാടി പുതിയ പാട്ട്.
0: ഉഗ്രൻ, നല്ല സെലക്ഷനാ. അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാം.
1: ഓക്കെ
0: ഓക്കെ, താങ്ക് യു.

0: പഠനം മികച്ചതാകണം, ക്യാമ്പസ് നഗരത്തിൽ തന്നെ വേണം, ഒപ്പം പഠിച്ചിറങ്ങിയാൽ ഉടനെ ജോലിയും കിട്ടണം. ഇതെല്ലാം കൂടി എവിടെ കിട്ടും?
1: ഇനി അന്വേഷിച്ച് അലയണ്ട. മികച്ച വിദ്യാഭ്യാസവും ഉറപ്പായ പ്ലേസ്മെന്റും ലക്ഷ്യമാക്കുന്നവർക്കായി കൊല്ലത്തിന്റെ ഹൃദയഭാഗത്ത് റെയിൽ റോഡ് മാർഗം എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന നിങ്ങളുടെ സ്വന്തം ക്യാമ്പസ് ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട്.
2: കൊല്ലം രൂപതയുടെ മാനേജ്മെന്റിന് കീഴിൽ APJ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള വിശ്വസ്ത വിദ്യാഭ്യാസ സ്ഥാപനം
1: ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ തുടരുന്നു. ഞങ്ങളുടെ കോഴ്സുകൾ BTech സിവിൽ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്. കൂടാതെ പുതിയ കാലത്തിന്റെ കോഴ്സുകളായ CSE ഡാറ്റ സയൻസ്, CSE ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇവയ്ക്ക് പുറമെ ബാച്ചലർ ഓഫ് ആർക്കിടെക്ചർ, ഒപ്പം HR, ഫിനാൻസ്, മാർക്കറ്റിംഗ് സ്പെഷ്യലൈസേഷനുകളോടെ MBA കോഴ്സുകൾ.
2: അപ്പോ പ്ലേസ്മെന്റോ? പ്രമുഖ കമ്പനികളിൽ മികച്ച പ്ലേസ്മെന്റ് ഉറപ്പാക്കുന്ന ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം, അതാണ് ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വാഗ്ദാനം.
1: നിങ്ങളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങുന്നു. ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട്, കൊല്ലം റെയിൽവേ സ്റ്റേഷന് സമീപം.
2: അഡ്മിഷനും കൂടുതൽ വിവരങ്ങൾക്കും വിളിക്കൂ 8089214052 അല്ലെങ്കിൽ 0474276402, മറ്റൊരു നമ്പർ 0474276403. ഇന്ന് തന്നെ ക്യാമ്പസ് സന്ദർശിക്കൂ.

0: കാലത്തിൽ നിന്നൊരു തുള്ളിയാണ് ചെറുകഥ. നല്ല ചെറുകഥകൾ സമൂഹത്തെ നവീകരിക്കുകയും ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും സഹൃദയരെ ആനന്ദിപ്പിക്കുകയും ചെയ്യുന്നു. കഥ പറയും നേരം, കഥ പരിചയപ്പെടുന്ന നേരമാണ്, കഥ പാരായണം ചെയ്യുന്ന നേരമാണ്, കഥ കേൾക്കുന്ന നേരമാണ്. കാലത്തെ കീഴടക്കി നിൽക്കുന്ന ചെറുകഥകളെ റേഡിയോ പെൻസിൽ ശ്രോതാക്കളുടെ ഹൃദയത്തിലേക്ക് എത്തിക്കുക എന്ന ദൗത്യമാണ് കഥ പറയും നേരത്തിലൂടെ ഞങ്ങൾ ഏറ്റെടുക്കുന്നത്. കഥ പറയും നേരം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:15 ഞായറാഴ്ച വൈകുന്നേരം 4 തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ RS രാജീവ്.
1: ഓക്കെ, നമുക്ക് തുടരാം. കാതോടെ കാതോടാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളോടൊപ്പം ഉള്ളത് ബോണി. അപ്പോൾ ഞാൻ ഇന്ന് പത്രം വായിച്ചപ്പോൾ കണ്ട ഒരു കൗതുകമുള്ള ഒരു വാർത്തയാണ്. അതായത് ഫാൻസി നമ്പർ 3 കൊല്ലത്തിന് ലഭിച്ചത്, കൊല്ലം RTO ഓഫീസിന് ലഭിച്ചത് 67.3 lakh രൂപയാണെന്ന്. അപ്പൊ ഈ ഫാൻസി നമ്പർ കാറുകൾക്കും വാഹനങ്ങൾക്കും ഒക്കെ നൽകുക ചിലരുടെ ഒരു കൗതുകമാണ്. അതിന് ചോദിക്കുന്ന പൈസ കൊടുക്കും. അത് അങ്ങനെ ഏറ്റവും കൂടുതൽ തുക കരസ്ഥമാക്കിയ നമ്പർ 4444. ഈ നമ്പറിന് 1.90 lakh രൂപ ലഭിച്ചു എന്നാണ് ഇന്നത്തെ വാർത്തയിലുള്ളത്. അല്ലേ, അങ്ങനെയും വരുമാനം കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു കോളിലോട്ട് കിടക്കാം. ഹലോ, നമസ്കാരം.
2: ഹലോ
1: ഹലോ നമസ്കാരം. ഇതാരാണ്? രേവതിയാ. പറയൂ രേവതി, എന്തുണ്ട്
2: വിശേഷം? മഴ.
1: വിശേഷം ഒന്നും പറയാനില്ലല്ലേ, മഴ അല്ലേ. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, മഴ അല്ലേ. നമ്മുടെ യാത്രയൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് മഴയത്ത്. ആയാലും ബൈക്കുകാർക്ക്, പ്രത്യേകിച്ച് കാറിലൊക്കെ പോകുന്നവർക്ക് വലിയ കുഴപ്പമില്ല. ബൈക്കുകാർക്ക് പിന്നെ ഈ മഴ പെയ്യുമ്പോൾ പിന്നെ ഊരി എവിടെയെങ്കിലും കയറി നിൽക്കണം, പിന്നെ ഈ റെയിൻകോട്ട് എടുത്തിടണം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നനഞ്ഞു പോവും. അതൊക്കെയാണ് ബുദ്ധിമുട്ട് അല്ലേ. കാൽനടക്കാർ പിന്നെ കൂടെയൊക്കെ പിടിച്ചു പോകണം. ഇയാൾക്ക് എത്ര എത്ര മാസം പ്രായമായി?
2: 1
1: ഓക്കെ. എന്താ പേര്? മോളാണോ മോനാണോ?
2: മോന.
1: ലല്ലു. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ അപ്പൊ നമുക്ക് പാട്ടിലോട്ട് കിടന്നാലോ. എനിക്കൊന്നും വിശേഷം ഒന്നും പറയാനില്ല, മഴയെ കുറിച്ച് മാത്രം പറയാനുള്ളൂ അല്ലേ.
2: ഓക്കെ,
1: കഴിച്ച് കഴിച്ച് കഴിച്ച്.

0: ഓക്കെ, നമ്മൾ അടുത്തൊരു കോളിലോട്ട് കടക്കുന്നു. ഹലോ, നമസ്കാരം.
1: ഹലോ, നമസ്കാരം.
0: ആ, ഇതാരാണ്? അഞ്ജു. പേരൂർ. ഓക്കെ, അഞ്ജു പറയൂ. മഞ്ജു, എന്തൊക്കെ അബദ്ധങ്ങളാ പറ്റുന്നത്! അഞ്ചല്ല മഞ്ജു, അഞ്ജു അല്ല മഞ്ജു. ഓക്കെ പറയൂ, പിന്നെ എന്താണ്?
1: ഒരു മണി തൊട്ട് 3 മണി വരെ വിളിച്ചായിരുന്നു പ്രവീൺ സാറിനെ
0: കിട്ടാൻ,
1: കിട്ടിയില്ല.
0: എന്തോ ചെയ്യും ഇനിയിപ്പം, എന്താ ചെയ്യാനപ്പൊ? ഈ പ്രവീനെ കൊണ്ട് തോറ്റ്, ഈ പ്രവീനെ കൊണ്ട് തോറ്റ് അല്ലേ? വിളിച്ചിട്ട് എടുക്കുന്നില്ല ഫോൺ, അതങ്ങനെയാണോ ചിന്തിക്കുന്നത്? ആ, ഭയങ്കര ട്രാഫിക് ആയിരിക്കും, ഈ എല്ലാരും കൂടെ കിടന്ന് വിളിക്കുന്നോണ്ടാണ് കിട്ടാത്തത്.
1: ആ,
0: പിന്നെ
1: ആ
0: ഏത് പാട്ടാണ്?
1: നീ വരുവോളം.
0: ആ, അതിനകത്ത്. ഓക്കെ, കേക്കാം, നമുക്ക് ആ പാട്ട് കേട്ടുകളേ.

0: ഓക്കെ, അപ്പോൾ തുടരുകയാണ് കാതോട് കാതോരം. നിങ്ങളോടൊപ്പം ഉള്ളത് ബോണി. ഞാൻ ഈ സിനിമ എനിക്കൊന്ന് എൻ്റെ കോളേജ് വിദ്യാഭ്യാസ കാലത്ത് കണ്ടതാണ്. നീ വരുവോളം ദിലീപൊക്കെ അഭിനയിച്ച ഒരു സിനിമയാണ്. ഇതിനകത്ത് വരികൾ എഴുതിയിരിക്കുന്ന ഗിരീഷ് പുത്തഞ്ചേരിയാണ്. ദലീമ പാടിയൊരു ഗാനമാണ് അല്ലേ, പ്രത്യേക സ്വരമാണ് ദലീമയുടെ. ഇതൊന്നും അത്ര അവസരങ്ങൾ ആ ഗായികയ്ക്ക് കിട്ടിയോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. പക്ഷേ ഒരു നല്ല പ്രത്യേകതയുള്ളൊരു സ്വരമാണ്, ജോൺസൺ മാഷിൻ്റെ സംഗീതവുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു കോളിലോട്ട് കിടക്കാം. ഹലോ,
1: സാറിന്റെ പേരെന്താ?
0: എന്റെ പേര് ബോണി.
1: എനിക്കൊരു പാട്ട് വേണേട്ടാ. അർജുനൻ സാറിന്റെ. അർജുനൻ സാറ്, തമിഴില്ല, സൂപ്പർ
0: സാർ അർജുനൻ. ഓക്കെ, അദ്ദേഹത്തിന്റെ സിനിമയിലെ പാട്ട് വേണം. ഓക്കെ, കേട്ടുകളയാം. ശരി, കേട്ടോളൂ.

0: റാണി, നമ്മൾ ഇപ്പൊ തന്നെ ലേറ്റായി, ഒന്ന് വേഗം വന്നേ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യാനോ, എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് ഡി ബി എം മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് ഡി ബി എം 2026 എന്ന പേരിൽ ഈ വരുന്ന July 12 ആശ്രമത്ത് വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതയ്ക്കെതിരെ എറൈസ് എവേക്ക് അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാം, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പോ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാ.
0: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാൻ ഇവിടെ രജിസ്റ്റർ ചെയ്യട്ടെ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: ഓക്കെ, അപ്പോൾ നമ്മൾ തുടരുകയാണ്. ജെന്റിൽമാൻ എന്ന് പറയുന്ന സിനിമയിലെ ഗാനമാണ് കേട്ടത്. അർജുൻ അഭിനയിച്ച സിനിമയാണ്. ഒരു കാലത്ത് വലിയ ഒരു രാജ്യമൊട്ടാകെ ഹിറ്റായ ഒരു സിനിമയാണ് എ റഹ്മാൻ്റെ സംഗീതം. അതാണ് എടുത്തു പറയേണ്ട കാര്യം. വേറൊരു കാര്യം, ഈ കൃത്രിമമായിട്ട് കോശം നിർമ്മിച്ചു, അത് വലിയൊരു കണ്ടുപിടുത്തമാണ്. നമ്മളൊന്നും അങ്ങനെ അങ്ങനെ സാധ്യമാണോ എന്ന് ചിന്തിച്ചൊരു കാര്യമാണ്. അങ്ങനെ സാധ്യമല്ല എന്ന് നമ്മൾ വിചാരിച്ചൊരു കാര്യമാണ്. അങ്ങനെ കൃത്രിമമായിട്ട് കോശം എങ്ങനെ നിർമ്മിക്കും? അതും രാസഘടകങ്ങളിൽ നിന്ന് കോശം നിർമ്മിച്ചിരിക്കുകയാണ്. അതൊരു ഒരു എന്തായാലും ഒരു ശാസ്ത്രത്തിൻ്റെ ഒരു ചരിത്രത്തിലൊരു നാഴികക്കല്ലാണ് തീർച്ചയായിട്ടും. വേറൊന്നും കൊണ്ടല്ല, ഇനി കൃത്രിമ കോശം നിർമ്മിച്ചാൽ ഇതിനൊക്ക് ഓർഗൻസൊക്കെ അല്ലേ പലപ്പോഴും ഹാർട്ടും ഈ പറയണൊക്കെ കിഡ്നിയും ഒക്കെ ഫെയിലിയറായിട്ട് എത്രയോ പേര് കഴിയുന്നുണ്ട്. അവർക്കൊക്കെ ഇങ്ങനെ വല്ല ഓർഗൻസൊക്കെ നിർമ്മിക്കാൻ ഭാവിയിൽ ഇങ്ങനെയുള്ള അല്ലേ ഈ കണ്ടുപിടുത്തങ്ങൾ സാധ്യമാവും അല്ലേ? അതിനൊരു ഒരു എന്താ മുന്നോടിയായിട്ടായിരിക്കും ഇങ്ങനൊരു ഈ പറയണക്ക് കൃത്രിമ കോശം കണ്ടെത്തിയത് നിർമ്മിച്ചത്. ഓക്കെ, അങ്ങനെയുള്ള അല്ലെ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ, അല്ലേ നമുക്ക് ഒത്തിരി പേർക്ക് അത് കൊണ്ട് പ്രയോജനം ഉണ്ടാവട്ടെ. അടുത്തൊരു കോളിലോട്ട് കിടക്കുന്നു. ഹലോ, നമസ്കാരം.
4: ഹലോ, നമസ്കാരം.
3: ഇതാരാണ്?
4: വി പാർക്കിന്ന് വിളിക്കുവാണ്.
3: വി പാർക്കിന്ന് വിളിക്കാണോ? ഓ, അത് ശരി. അത് സന്തോഷം.
4: ജനമാസം കഴിഞ്ഞിട്ട് ഇടയ്ക്ക് 2-3 കിട്ടി. ഇന്നും കിട്ടി.
3: എന്റെ പേര് ബോണി.
4: ബോണി
3: കേൾക്കാറുണ്ടോ റേഡിയോ?
4: ഞാൻ കണ്ടിന്യൂ
3: കേൾക്കുന്ന. ഞാൻ പേര് ചോദിച്ചോണ്ട്.
4: അല്ല, രാവിലെ മുതൽ നമ്മള് പിന്നെ എനിക്ക് ഇവിടെ ക്ലീനിങ് പണിയാണേ. കുഞ്ഞുങ്ങളെ കാതോട് കുഞ്ഞുങ്ങളുടെ കുഞ്ഞു ബസ്താണ് ഞങ്ങള് കേക്കാന്. എനിക്ക് പിന്നെ മക്കളുണ്ട്, പക്ഷെ എന്നാലും അപ്പനായില്ല.
3: കുഞ്ഞുങ്ങളുടെ
4: എല്ലാവരുടെ പേര് എനിക്ക് രേസ്മേ അറിയാം, നിമ്മി അറിയാം, പിന്നെ നമ്മുടെ
3: അഡ്വക്കേറ്റ് സന്തോഷ്,
4: പ്രവീൺ സാറ്, എല്ലാരും അറിയാം. എല്ലാം കേട്ടിട്ടുണ്ട്, പക്ഷെ നമ്മൾ നേരത്തെ
3: സംസാരിച്ചിട്ടേ.
4: പാട്ട് പാടുന്നുണ്ട് എല്ലാവർക്കും വേണ്ടി.
3: നമുക്ക്
4: വേറെ വിശേഷമൊന്നുമില്ലല്ലോ.
3: ഒന്നുമില്ല. അപ്പം വി പാർക്കില് മഴയായിട്ടൊക്കെ ആളുകൾ കുറവാണോ?
4: ആള് കുറവാണ്. ഇപ്പൊ മഴയില്ല.
3: ഓക്കെ,
4: ചിലപ്പോ ഇത് കഴിഞ്ഞ് മഴ പെയ്താ പണിയാ.
3: ഓക്കെ ഓക്കെ, ശരി എന്നാ നമുക്ക് പാട്ടിലോട്ട്.
4: ഓക്കെ.

0: ഓക്കെ, നമ്മൾ തുടരുകയാണ്. അടുത്തൊരു കോളോട്ട് കിടക്കുന്നു. ഹലോ, നമസ്കാരം.
1: ഹലോ
0: ഹലോ നമസ്കാരം, പറഞ്ഞോളൂ.
1: ഞാൻ ശ്രീലതയാണ്.
0: ശ്രീലത, ഓക്കെ, പറഞ്ഞു. എന്തുണ്ട് വിശേഷം?
1: വിശേഷം, കൊച്ചു മോള് വന്നിട്ടുണ്ട്.
0: അതിന്റെ സന്തോഷത്തിലാണ്.
1: എന്തൊക്കെയാന്ന് വെച്ചാൽ ചോദിക്കും.
0: ഹലോ, എന്താണ് മോളുടെ പേര്? എന്താണ് എന്താണ്? വലിയ പേരാണെന്ന്
2: തോന്നുന്നു.
0: ഓക്കെ, ആ എനിക്കൊന്നും വ്യക്തമായില്ല, എന്നാലും കുഴപ്പമില്ല. എനിക്കൊന്നും അവിടെ റേഡിയോ ഒന്നാമത് വരുന്നെന്ന് തോന്നുന്നല്ലേ. ദൂരെ ഇരിക്കുകയാണ്, എന്നാലും കേൾക്കാം. അതിന്റെ ഒരു എക്കോ ഉണ്ട്. ആ പറഞ്ഞോ
1: പറഞ്ഞോ.
0: പാട്ട് പറയണോ? എന്തോ, ഏത് പാട്ടാ വേണ്ടത്? ആ മിന്നൽ വള വേണം അല്ലേ, അതാണ് മോക്ക് ആവശ്യം അല്ലേ. ആ എത്രയല്ലേ മോള് പഠിക്കുന്ന? യു കെ ജി. ആ ഓക്കെ, ആ പിന്നെ ഏത് സ്കൂളാണ്?
2: ഇന്ത്യൻ സ്കൂൾ.
0: ആ എന്തൊക്കെയോ പറഞ്ഞു കേട്ടോ, ഇന്ത്യൻ സ്കൂൾ എന്ന് ഞാൻ വ്യക്തമായി. കൊള്ളാം.
1: പാട്ട് പാടട്ടെ.
0: ആ പാട്ട് പാടിക്കോ.
2: മിന്നൽ വള കൈ തപ്പനാകേ എത്തിക്കോടാ എത്തുകില്ല മാറിവില്ല നീ കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ ആയിരം കായകൾ പൂത്തു നിന്നു നിന്നെയും എന്റെയും കണ്ടനേരം പുഞ്ചി പൂത്തു നിന്നു കാണാതെ വയ്യപ്പോൾ തോന്നലായി കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി തെറ്റപ്പോൾ ആത്മാവ് തേന്നിവഞ്ഞു പോലെ നീവിരിഞ്ഞു ഉള്ളിലൊഴിക്കുന്ന മോഹമില്ല കള്ള കരഞ്ഞുള്ളികൾ കണ്ടനേരം കൊണ്ടതായി കണ്ടനേരം മിന്നലായി മിന്നലാള കൈവിട്ട പെണ്ണഴകേ എത്തിത്തോതാൻ എത്തുകില്ല മാറിവില്ല നീ
0: ഉഗ്രൻ. അത് കേൾക്കാൻ രസമുണ്ട്, കുട്ടികൾ പാടുന്നത് കേൾക്കാൻ ഭയങ്കര രസമാണ് അല്ലേ. അവര് വാക്കുകളൊക്കെ തെറ്റിച്ചാലും അല്ലേ, നമുക്ക് അതൊരു കൗതുകമാണ്. എന്റെ പേരോ? എന്റെ പേര് ബോണി. ആ റേഡിയോ കേൾക്കാറുണ്ടോ മോള്? റേഡിയോ കേൾക്കാറുണ്ടോ? റേഡിയോ പരിപാടിയൊക്കെ കേൾക്കാറുണ്ടോ? ഓ ആണോ, അത് ശരി. അല്ലാതെ കേൾക്കാറില്ല. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് റേഡിയോ ഒക്കെ കേൾക്കണം കേട്ടോ, ചുമ്മാ വെറുതെ രസമാണ്. ഓക്കെ, കൊള്ളാം, മിടിക്കുകയാണ്. ഓക്കെ, പാട്ട് ചോദിച്ചോ ശ്രീലതമ്മ. ആ ഓക്കെ, ശരിയാ.

0: ഹേ, എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ?
1: അതെ, എന്റെ അനിയന്റെ കല്യാണത്തിന് നല്ല ഒരു ബ്ലേസർ വാങ്ങണം, അതോടൊപ്പം ഒരു സൂട്ടും. എവിടെ നിന്ന് വാങ്ങുമെന്നാ ഞാൻ ഈ ആലോചിക്കുന്നത്?
0: അതിനാണോ ഇങ്ങനെ ആലോചിക്കുന്നേ? നമ്മുടെ ബ്ലേസർ സോൺ ഉണ്ടല്ലോ, മികച്ച വെഡിംഗ് സൂട്ടുകളും ബ്ലേസേഴ്സും വൈവിധ്യമാർന്ന ഡിസൈനുകളും കൂടാതെ ബർത്ത്ഡേ പാർട്ടിക്കും ആദ്യ കുർബാനയ്ക്കുമുള്ള വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങൾ ഇവിടെ ലഭ്യമാണ്.
2: നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ തുണിത്തരങ്ങൾ വളരെ പെട്ടെന്ന് തയ്ച്ചു നൽകുന്നു. വൈവിധ്യമാർന്ന ഇറ്റാലിയൻ തുണിത്തരങ്ങൾ ന്യായമായ വിലയിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു.
3: ബ്ലേസേഴ്സ് സോൺ, നിയർ ശങ്കർസ് ഹോസ്പിറ്റൽ, ആശ്രാമം റോഡ്, കൊല്ലം. ഫോൺ 8606268080.
4: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പ്രോഗ്രാം. ഓസ്റ്റിയോപൊറോസിസ്, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു ഡോക്ടർ ധനേഷ് എസ്, കൺസൾട്ടന്റ് ഓർത്തോപീഡിക് സർജൻ, മെഡിട്രീന ഹോസ്പിറ്റൽ, കൊല്ലം. വിളിക്കേണ്ട ഫോൺ നമ്പർ 0474239111. വിളിക്കേണ്ട സമയം ഇന്ന് 3:30 മുതൽ 4:30 വരെ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പ്രോഗ്രാം.
5: ഓക്കെ, നമ്മൾ തുടരുന്നു, അടുത്തൊരു കോളിലോട്ട് കടക്കുന്നു. ഹലോ, നമസ്കാരം.
6: നമസ്കാരം.
5: സുജി. ഓക്കെ ഓക്കെ. പറയൂ, എന്താ വിശേഷം?
6: ഇവിടെ വിശേഷമായിട്ടൊന്നുമില്ല, ചെറിയ മഴയും ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നു, പിന്നെ വെയിലും.
5: വെയില്, മഴയും വെയിലും ഒക്കെ ആയിട്ട് മാറിയും തിരിഞ്ഞും ഒക്കെ പോയാണല്ലേ ദിവസങ്ങള്. പിന്നെ മഴയാണോ കൂടുതൽ ഇഷ്ടം, വെയിലാണോ കൂടുതൽ ഇഷ്ടം?
6: ഒരുപാടങ്ങ് മഴ പെയ്താലും പ്രശ്നമാണ്,
5: ഒരുപാടങ്ങ് വെയിലും ഉണ്ടെങ്കിലും പ്രശ്നമാണ് അല്ലേ. ഒന്നും അധികം ആകരുത് അല്ലേ, എല്ലാം അധികം. ഓക്കെ ഓക്കെ, അതാണ് നമ്മുടെ ഒരു ജീവിതത്തിന്റെ തത്വം, അത് തന്നെയാണ്. ഒന്നും അധികമായാൽ അല്ലെ, അധികം ആയാൽ അധികം, അമൃതും അധികമായാൽ വിഷമാണ് എന്നൊക്കെ പറയുന്ന നിനക്ക്.
6: നമുക്ക് അധിക ചൂടായിരുന്നു അന്നേരം, നമുക്ക് അത് സഹിക്കാൻ പറ്റത്തില്ല.
5: അതെ അതെ, ഇന്നിപ്പം യൂറോപ്പ് അനുഭവിക്കുന്നതാണ്, ആയിരക്കണക്കിന് പേരാണ് യൂറോപ്പില് മരിച്ച്
6: വാർത്ത.
5: അതെ, അവിടെ ഒക്കെ ഈ വെളിയിലൊക്കെ ഇങ്ങനെ ഷവർ കണക്കൊക്കെ വെച്ചിട്ടുണ്ട്, ചെറിയ വെള്ളം ഇങ്ങനെ തുള്ളി കണക്കെ.
6: എന്റെ ചേച്ചിയുടെ മോന് യൂറോപ്പിലാ.
5: ആ ആ ആ, അപ്പൊ അവിടെ 40 ഡിഗ്രിക്ക് മേളിലൊക്കെ പോയി, അപ്പൊ അവർക്ക് അത് താങ്ങാൻ പറ്റുന്നതിനപ്പുറമാണ്. അങ്ങനെ കാണാത്തൊരു ചൂടാണ്.
6: അയാളാണെങ്കിൽ ഇപ്പൊ 3 ദിവസമായതേ ഉള്ളു പോയിട്ട്, ലീവ് കഴിഞ്ഞ് അങ്ങോട്ട് പോയതേ ഉള്ളു.
5: അപ്പൊ നമ്മള് ഇതെല്ലാം കണ്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്, നമ്മള് പ്രകൃതിയോട് എന്തൊക്കെയോ അല്ലേ വളരെ വലിയ ക്രൂരത ചെയ്തതുകൊണ്ടാണ് നമ്മൾ തിരിച്ച് അത് അങ്ങനെ വരുന്നത്, ആ ഒരു പ്രതിഭാസമൊക്കെ വരുന്നത്. അപ്പോൾ എവിടെയൊക്കെയോ നമ്മളിങ്ങനെ ഈ വണ്ടിയൊക്കെ അമിതമായിട്ട് ഉപയോഗിച്ച് അല്ലെ, എല്ലാം ഇങ്ങനെ പുകയൊക്കെ മേളിലോട്ട് വിടുമ്പോൾ, വിഷവായുവൊക്കെ മേളിലോട്ട് വിടുമ്പോൾ, ഇതൊക്കെ ഇങ്ങനെ മഴയുടെ രൂപത്തിലും ചൂടിന്റെ രൂപത്തിലും ഒക്കെ തിരിച്ച് ഭൂമിയിലോട്ട് തന്നെ വരുന്നു അല്ലേ. പിന്നെ വേറെ എന്തുണ്ട്?
6: പാട്ട്
5: ഏതാണ് ചോദിച്ചത്?
6: എന്റെ ഒരു ചേച്ചിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തതാണ്. അയാൾ എപ്പോഴും എന്നോട് പറയും ഈ പാട്ട് സജിത ചോദ്യം ചെയ്ത്,
5: ഏതാണ് ആ പ്രത്യേകതയുള്ള പാട്ട്?
6: പിന്നെ ഇത് ആൽബത്തിനകത്ത പാട്ടാണ്, പിന്നെ യേശുവാസ് വാടിയ, മുടിപ്പൂക്കൾ വാടിയ.
5: ചേച്ചി
6: ഒരുപാട് കാലം കൊണ്ട് പറയാം, അപ്പൊ ആ ചേച്ചിക്ക് വേണ്ടിയാണ്.
5: ഓക്കെ ഓക്കെ, ചേച്ചിയുടെ പേരെന്താണ്?
6: ചേച്ചിയുടെ പേര് ശ്രീദേവി.
5: ശ്രീദേവി, അപ്പൊ ശ്രീദേവി ആവശ്യപ്പെട്ട ഗാനമാണ്. ഓക്കെ, നമുക്ക് അത് കേട്ടുകളയാം.
6: താങ്ക് യു.
5: ഓക്കെ.

0: കല്യാണം ഉറപ്പിച്ചല്ലേ, പർച്ചേസിംഗ് എവിടെയാ? നല്ലൊരു തുകയാകുമല്ലോ.
1: അപ്പൊ അത് അറിഞ്ഞില്ലേ, 4 രാവിലെ 10 മുതൽ MK ഫാബ്രിക്സ് കൊല്ലത്ത് MK ബിഗ് സെയിൽ 2.0 തുടങ്ങുക. 10 മുതൽ 70% വരെ അവിടെ ഓഫർ ഉണ്ട്.
0: എങ്കിൽ പർച്ചേസിംഗ് അവിടെ തന്നെ. ഇത് പൊളിക്കും.
1: അതെ, 4 ആദ്യം എത്തുന്ന 51 പേർക്ക് 51 പട്ടു സാരികൾ തികച്ചും സൗജന്യമായി നൽകുന്നു. അതോടൊപ്പം മെഗാ ക്യാഷ് പ്രൈസ് നേടാൻ ബമ്പർ ലക്കി ഡ്രോയും. വേഗം പോരുന്നേ MK ഫാബ്രിക്സ് കൊല്ലത്തിലേക്ക്. കിട്ടി പോയാ പോയി, ചോദിക്കാം പറയാം അറിവ് നേടാം. കിട്ടിയാ കിട്ടി പോയാ പോയി. വിളിക്കേണ്ട സമയം എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-111. കിട്ടിയാ കിട്ടി പോയാ പോയി.
0: ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ ഒരു പാട്ടും കൂടെ കഴിഞ്ഞു. നമ്മൾ അടുത്തൊരു കോളിലോട്ട് കിടക്കുകയാണ്. ആരാണ് നോക്കാം ഇത് വിളിക്കാൻ. ഓക്കെ, ഹലോ, നമസ്കാരം.
2: ഹലോ, നമസ്കാരം സാറേ, ഞാൻ കടപ്പാകടയിൽ നിന്ന് വിളിക്കുക.
0: ആ, പേരെന്താണ് അമ്മയുടെ?
2: എന്റെ പേര് യമുന.
0: യമുന, ഓക്കെ.
2: ഞാനൊരു പാട്ട് പറഞ്ഞിട്ടുണ്ട്.
0: ആ, ഏത് പാട്ടാ അത്? നല്ല പാട്ടാണ്. ഔസേപ്പ് അച്ഛൻ സംഗീതം നൽകിയ ആ ഗാനം, എം ജി ശ്രീകുമാർ ആലപിച്ച ആ ഗാനം നമുക്ക് അങ്ങ് കേട്ടുകളയാം. ഓക്കെ,
2: ശരി.

0: അപ്പൊ നമ്മൾ തുടരുന്നു, അടുത്ത കോളിലോട്ട് കടക്കുന്നു. ഹലോ, നമസ്കാരം.
1: മങ്ങാടുന്ന് ലളിതയാ.
0: പറയോമേ.
1: രണ്ടാം നമ്പർ കമ്പനി ഇരുന്ന് വിളിക്കുക.
0: ഓക്കെ, പറ. എന്താണ് വിശേഷം? അപ്പൊ എല്ലാവർക്കും
1: കിട്ടി. ഇന്നലെ ഞാനാണെങ്കിൽ വിളിച്ചു മിനിങ്ങാന്നൊക്കെ വിളിച്ചിട്ട് കിട്ടിയില്ല.
0: അയ്യോ. അപ്പൊ ഇന്ന് കിട്ടാത്തവർക്ക് വേണ്ടിയുള്ള ദിവസമാണ് ഇന്ന്. ഇന്ന് കിട്ടാത്തവർക്ക് വേണ്ടിയുള്ള ദിവസമാണ് ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ.
1: വിളിച്ച്
0: കിട്ടാത്തവർക്ക് ഇന്ന് കിട്ടും. അതങ്ങനെയാണ്. അവിടെ അങ്ങ് ബഹളമാണല്ലോ. തകർത്ത് പണിയുന്നതാണോ അതോ ബഹളം വെക്കുന്നതാണോ? സന്തോഷമാണ്. ഓക്കെ, അപ്പൊ എല്ലാരും അന്വേഷിച്ചായിട്ട് പറഞ്ഞേരെ. ഓക്കെ,
1: ഇവിടെ ഞങ്ങളെ മേശിരിയും അവർക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ പാട്ട് പറഞ്ഞേക്കുന്നു.
0: മേശിരി അടുത്തുണ്ടോ? ഇതൊക്കെ കേൾക്കുന്നുണ്ടോ? മേശിരിക്ക് ഈ പാട്ടൊക്കെ പറയുന്നത് മേശിരി കേൾക്കുന്നുണ്ടോ? അവിടെ ഉണ്ടോ മേശിരി?
1: എല്ലാരും
0: എല്ലാവർക്കും ഹായ്. ഓക്കെ ഓക്കെ. ഏത് പാട്ടാണ് കേക്കേണ്ടത്?
1: ഇവിടെ കാറ്റിനു
0: സുഗന്ധം,
1: ഇതിലെ പോയത്
0: വസന്തം, വസന്തത്തിൻ വാക്കി പാട്ടിൽ കേക്കാം. ഓക്കെ.

0: ഓക്കെ, അപ്പോൾ നമ്മൾ കേട്ട ഗാനം അല്ലെ രാഗം എന്ന് പറഞ്ഞ സിനിമയിലെ ഗാനമാണ്. നെല്ല് രാഗം എന്നൊക്കെ പറയുന്ന സലിൽ ചൗധരിയുടെ ഹിറ്റ് സിനിമകളാണ് അല്ലേ. കെ ജെ യേശുദാസും ആരാണ് വാണി ജയറാമും ചേർന്ന് ആരംഭിച്ച ഗാനമാണ്. തണുക്കനെ വയലാറിൻ്റെ വരികൾ അല്ലേ, സലിൽ ചൗധരിയുടെ സംഗീതം എത്ര മനോഹരമാണ് ഈ ഗാനങ്ങൾ. ഓക്കെ, നമ്മൾ അടുത്തൊരു കോളോട്ട് കിടക്കുന്നു. ഹലോ, നമസ്കാരം.
1: ഹലോ,
0: നമസ്കാരം. ഇത് ബോണിയാണ്.
1: ഓ, മുമ്പ് ഞാൻ വിളിച്ചിട്ടുണ്ട് ബോണിയെ, വർഷങ്ങളായി. ഒത്തിരി നാളായി
0: വിളിച്ചിട്ട്.
1: അങ്ങനെ മനഃപ്രയാസത്തിൽ കിടന്ന് കിടന്നപ്പോ ഉറക്കം വരുന്നില്ല. അപ്പൊ വിചാരിച്ച സ്വർണ്ണമുഖിലെ കേൾക്കുമ്പോ എനിക്ക് ഉറക്കം വരും.
0: ഉറങ്ങാൻ വേണ്ടിട്ടാണോ വിളിച്ചത്?
1: ഉച്ചകഴിച്ചെടുക്കും.
0: ഞാൻ വിചാരിക്കുന്നു ഉറക്കം പോവാൻ വേണ്ടിട്ടാണ് കാതോട് കാതോടുത്ത് വിളിക്കുന്നത്.
1: പാട്ട് കേട്ടാ ഉറക്കം ഒരിക്കലും പോകില്ല
0: പണി. അത് കൊള്ളാം. ശരി,
1: എന്താ?
0: അപ്പൊ ഈ കാതോട് കാതോടും തുടക്കം മുതൽ കേൾക്കുന്നില്ലായിരുന്നു?
1: ഇല്ല,
0: അത് മോശമായി പോയി. അതൊക്കെ
1: അങ്ങോട്ട് കേറിയതേ ഉള്ളൂ.
0: അത് നമ്മളെയൊക്കെ ഒരു അപമാനിക്കുന്നതൊക്കെ ആയിപ്പോയി. അത് ശരി. ഓക്കെ, എന്നാലും ഈ ഇതങ്ങോട്ട് പാട്ടങ്ങോട്ട് വെച്ചോണ്ട് തുണി കഴുകായിരുന്നു. ഒരു എന്താ പറയാ, ഒരു വേഗതയൊക്കെ ഉണ്ടാവുമായിരുന്നു. ഇപ്പൊ പണി ചെയ്യാനൊരു ഉത്സാഹമൊക്കെ വരുമായിരുന്നു.
1: അത് ശരി, അപ്പൊ ഇനി ആയിക്കോട്ടെ, അങ്ങനെ
0: ചെയ്തോണാണിക്കേണ്ടി
1: ഒരു വരി ഒന്ന് വിടാം.
0: ആ ഓക്കെ.
1: നീല ജലാശയത്തിൽ സംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ

0: ഓക്കെ, ഗംഭീരാണ്. എനിക്കൊന്ന് കുറച്ച് ഒരു ഗായികയാണ് അല്ലേ, അത്യാവശ്യം പാടുന്ന ആളാണ്. ആ അത് ആ കറക്റ്റ് ലൈനിനൊത്ത് പാടി ഈണം എനിക്കൊന്ന് കറക്റ്റ് ആയിട്ട് വന്നു. എങ്ങനെയാ സ്കൂളിലൊക്കെ പാടുമായിരുന്നോ?
1: ആ സ്കൂളിൽ പാടും, പിന്നെ നമ്മളെ വളത്തെങ്കിലും നമ്മുടെ സൂപ്പർ മാർക്കറ്റ് ഫാമിലി പോയി കിടന്ന് എന്നും പാടും
0: കിടന്നു. അതറിയാനുണ്ട്.
1: പാരൊക്കെ പിടിക്കാൻ പോകുമ്പോഴേ അവിടെ പാടും. പിന്നെ റേഡിയോ മനുഷ്യർ ഞാൻ ഒരുപാടായിട്ട്
0: പാടിയിട്ടുണ്ട്. അത് നമുക്ക് പാട്ട് കേൾക്കുമ്പോൾ
1: സാറൊക്കെ ഒന്നപ്പഴേ തൊട്ടേ
0: പാടിക്കൊണ്ട് അങ്ങനെ പാടി പാരമ്പര്യമുള്ള വ്യക്തിയാണ്.
1: പാടും പാടും പാടും, നല്ല പഴയ പാട്ടുകളൊക്കെ ഒരുപാട് പാടും. അത് എനിക്ക് ഇപ്പൊ ഈ സ്വർണ്ണമുഖിലെ ഇഷ്ടമാണ്.

ഓക്കെ, കൊള്ളാം, ഗംഭീരമായിരിക്കുന്നു. നീ പാടുക, നീ തുടർന്നും പാടുക, അല്ല അത്രേ എനിക്ക് പറയാനുള്ളൂ. അത്രയ്ക്ക് നല്ല നല്ല രീതിയിൽ പാടുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. ശരി.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്നു തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പി ഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: ഓക്കെ, നമ്മൾ തുടരുന്നു. ഇത് ഞങ്ങളുടെ കഥ എന്ന് പറയുന്ന സിനിമയിലെ ഗാനമാണ് നമ്മൾ കേട്ടത്. ജോൺസന്റെ സംഗീതം, പി ഭാസ്കരന്റെ വരികൾ, എസ് ജാനകി ആലപിച്ച ഗാനം. ഓക്കെ അല്ലേ, എത്ര കേട്ടാലും മതി വരാത്തൊരു ഗാനങ്ങളിലൊന്നാണിത്. നമുക്ക് അടുത്തൊരു കോളിലോട്ട് കിടക്കാം. ഹലോ, നമസ്കാരം.
3: ഹലോ, നമസ്കാരം സാറ്.
2: ആ, ഇതാര്? ഇത്ര ഊർജത്തോടെ
3: ഇതാരെന്നാ ഞാന് രണ്ടുമൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് വിളിക്കാമെന്നും പറഞ്ഞിരുന്നതാ. പക്ഷേ സാറ് വിളിക്കെന്നറിഞ്ഞപ്പോഴത്തേക്ക് വിളിക്കാന്ന് വിചാരിച്ചു.
2: ഓ, അത് ശരി.
3: ഞാൻ ഇപ്പൊ ഹോസ്പിറ്റലിൽ പോവാ ഒരുങ്ങി നിന്നതാ.
2: നായസ് ഹോസ്പിറ്റലാണോ?
3: നമ്മളെ നായസ് ഹോസ്പിറ്റലില് എനിക്ക് ചൊറിച്ചില് സാറേ, മീൻ കൂട്ടി.
2: ഓഹോ, അത് ശരി. മീൻ എന്താണ്, ചൂരയോ അയിലയോ എല്ലാം കഴിച്ചോ? ചാള കഴിച്ചിട്ട് ചോദിച്ചല്ലോ.
3: അല്ല, ഉണ്ട് ചാളക്കാത്തവന്മാരെ അമോണിയം കേറ്റു.
2: ഓ, അത് ശരി.
3: ഒത്തിരി പൈസയായി, ഒത്തിരി പൈസയായി. ഇപ്പൊ ഒരു ടെസ്റ്റ് പണിക്ക് ഡോക്ടർ എഴുതി തന്നു 3600 രൂപ.
2: എന്തിനു എഴുതി തന്നു? ടെസ്റ്റോ?
3: ഒരു ടെസ്റ്റിന് എഴുതി തന്ന. എനിക്ക് എന്തുകൊണ്ടാ ഈ ചൊറിച്ചിന്
2: അലർജി ടെസ്റ്റിനായിരിക്കും. അപ്പൊ അതിന്
3: 3600 പോയി പരിശോധിച്ചപ്പോ 3600 രൂപ.
2: റിസൾട്ട് വന്നോ?
3: അപ്പൊ അത് ഇനിയിപ്പൊ ഇതിന്റെ റിസൾട്ട് ഇന്ന് കിട്ടി ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കണം. അപ്പൊ ഞാൻ ഒരുങ്ങി ഇങ്ങനെ നിന്ന് ഇതുകൂടെ കിട്ടിയിലേക്ക് ഞാൻ അങ്ങ് പോയേനെ ഹോസ്പിറ്റലിലോട്ട്.
2: അപ്പോഴാണ് കിട്ടിയത് അല്ലേ?
3: അപ്പോഴാണ് കിട്ടിയത്.
2: ഓക്കെ,
3: ഒരു രണ്ടു വരി
2: പാടിക്കും.

0: സുഖമായിട്ടിരിക്കുന്നു.
1: എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
0: വലിയൊരു ഹിറ്റ് ഗാനമാണ്.
1: ആൾക്കാര് പരാതി പറയുന്നില്ലേ എപ്പോഴും
0: ചിലർക്ക് മാത്രം കിട്ടുന്നു.
1: ഞാൻ വിളിച്ചത്
0: ഓക്കെ സന്തോഷം. ഓക്കെ
1: ശരി എന്നാ.
0: അപ്പൊ ആശുപത്രിയിലേക്ക് പോയി റിസൾട്ട് ഒക്കെ കാണിച്ചോണ്ട് വാ. ഓക്കെ
1: ഓക്കെ
0: ഓക്കെ ശരി.

0: ഓക്കെ, നമ്മൾ അടുത്തൊരു കോളിലോട്ട് കിടക്കുന്നു. ഹലോ, നമസ്കാരം.
1: ഹലോ, നമസ്കാരം ബോഡി.
0: നമസ്കാരം.
1: ഞാന് വള്ളിക്കിൽ സിദ്ധാർത്ഥ
0: പറയും. എന്തുണ്ട്?
1: പരിചയപ്പെട്ടിട്ടുണ്ട്, ഓർക്കുന്നുണ്ടോ?
0: എവിടെ?
1: വയോജനങ്ങളുടെ പരിപാടിക്ക് വന്നപ്പം ബോഡിയായിട്ട് പരിചയപ്പെട്ടു.
0: ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ ഇവിടെ റേഡിയോയില് എനിക്ക് തോന്നുന്നു അല്ലേ? പിന്നെ എന്തുണ്ട് വിശേഷം? കുറെ നാളായല്ലോ വിളിക്കാറൊന്നുമില്ല.
1: ഞാനങ്ങനെ വിളിക്കാറില്ല. ഞാൻ മുമ്പ് നമ്മുടെ ഗോപനീരാവിലൊക്കെ ഉണ്ടപ്പോ സ്ഥിരമായിട്ട്
0: വിളിക്കുമായിരുന്നു.
1: ഇപ്പോഴ് മറ്റേ ഒരുപാട് തിരക്കല്ലേ, മറ്റേ നമ്മുടെ കാശി തൊഴിലാളി സൗകര്യം മാറി തന്നെ
0: വിളിക്കണം. മാറിയിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇടയ്ക്ക് വിളിക്കാം. പിന്നെ സ്ഥിരം ആവുമ്പോഴാണ് ഒരു പ്രശ്നം ആവുന്നത്, അല്ലാതെ വേറെ
1: പുതിയ ആൾക്കാർക്കൊക്കെ
0: അവസരം
1: കൊടുക്കുന്നില്ല.
0: ഓക്കെ, അപ്പൊ വള്ളിക്കീഴ് എന്തുകൊണ്ട്? ഉത്സവമൊക്കെ കഴിഞ്ഞു അല്ലേ? ഇനിയിപ്പം
1: പല ഉത്സവം കഴിഞ്ഞു.
0: അതെ അതെ,
1: പിന്നെ ഉത്സവങ്ങളെല്ലാം കഴിഞ്ഞില്ലേ?
0: എല്ലാം കഴിഞ്ഞു. ഞാൻ പറയും, വള്ളിക്കിഴന്ന് കേൾക്കുമ്പോ നമുക്ക് ശക്തികുളങ്ങര വള്ളിക്കിഴന്ന് കേൾക്കുമ്പോ ഉത്സവമാണ് പെട്ടെന്ന്. അതെ അതെ, പെട്ടെന്ന് ഉത്സവമാണ് മനസ്സിലോട്ട് കടന്നു.
1: ബ്ലോക്ക്
0: ചെയ്തോണ്ടുള്ള
1: ഉത്സവമാണ്. അതുപോലെ ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ അവരുടെ ഗ്രാന്റും കിട്ടുന്ന ഒരേ ഒരു
0: ഉത്സവമാണ്.
1: കൊല്ലം ജില്ലയില് പൈസ കിട്ടുന്ന ഒരേ ഒരു ഉത്സവം ശക്തോത്സവം മാത്രമാണ്.
0: ഉത്സവമാണ്. ഓക്കെ ഓക്കെ. അതങ്ങനെ ഭയങ്കര കാണാനൊരു ഗംഭീരമായിട്ടുള്ള ഉത്സവമാണ്. അല്ല, ഇപ്പൊ പ്ലോട്ടുകൾ, പണ്ട് ഞാൻ എന്റെ കുട്ടിക്കാലത്ത് കണ്ടിട്ടുള്ളത് വണ്ടിക്കുതിരകളും ഈ എടുപ്പ് കുതിരകളും, അതിന്റെ ഒരു മൂന്നാല് എടുപ്പ് കുതിരയൊക്കെ കാണാം.
1: ഇപ്പോഴും ഉണ്ട്, ഇപ്പഴും എടുപ്പുകുതിരയുണ്ട്. പക്ഷേ എടുപ്പുകുതിരയുടെ ഈ എടുപ്പുകുതിരി എന്ന് പറയുന്നത് ഒരു വൻപിച്ച സാധിച്ച ചെലവാണ്. നമ്മുടെ നാട്ടിൽ എടുക്കാൻ ആളില്ല.
0: ആളില്ല അല്ല, ആ പൊക്കം ഇപ്പോഴും ഇല്ലല്ലോ. അത്രയും പൊക്കം ഉണ്ടോ?
1: ആ പൊക്കം ഇപ്പോഴും
0: ഉണ്ട്.
1: മറ്റേ നമ്മളെ ചെട്ടികുളങ്ങനെ പൊക്കം ഇല്ലെന്നേ ഉള്ളു. ഇവിടെ കൊല്ലത്തെ പരിസര പ്രദേശങ്ങളിൽ, അതായത് പുത്തൂര്, മറ്റേ കല്ലട, അല്ലെങ്കിൽ മറ്റേ വലിയ കമ്പം നടന്ന സ്ഥലം, അവിടുത്തെ കുതിരയുടെ അത്രയും പൊക്കം ഉണ്ട്. ഇവിടുത്തെ കുതിരയ്ക്ക് കടവൂര്, പക്ഷെ നമ്മുടെ ചെട്ടികുളങ്ങര കുതിരയാണ്, അത് എടുക്കാറില്ലല്ലോ. അത് ചാറിന്റെ അത് വലിക്കുകയായി.
0: ഇവിടെ വണ്ടിക്കുതിര ധാരാളം ഉണ്ടാവാറുണ്ടല്ലോ. വണ്ടിക്കുതിര,
1: വണ്ടിക്കുതിരയുടെ കാലം പോയി. കാരണം ഇപ്പൊ ആർക്കും വലിക്കാനൊന്നും
0: വയ്യ.
1: ഇപ്പം അത് ലാരിക്കകത്തൊക്കെ കൊണ്ടുവരുന്ന
0: ഫ്ലോട്ടുകളായിട്ട് മാറി. ഫ്ലോട്ടുകൾക്ക് ഒരു സുഖമില്ല, ഇവിടെ ലൈറ്റുകളും ബേളും ഒക്കെ ആയിട്ട്.
1: ഇലക്ട്രോണിക്
0: മറ്റേതാണ് കാണാൻ രസമാണ്. അന്ന് ആരോഗ്യം പരീക്ഷിക്കുന്നത് കൂടിയാണ് അല്ലേ? അന്നത്തെ ആരോഗ്യം വേണം. അത് കണ്ട് ബുക്ക് എടുക്കണം.
1: ഈ എടുപ്പൂര എടുക്കുന്നതിന് ഞാൻ ഒരു ഐതിഹ്യം പറയുന്നത്, പണ്ട് കാലത്ത് ഈ കൂടുതലും ഈ കെട്ടുത്സവങ്ങൾ നടത്തുന്ന കൂടുതലും ഈ നായർ സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ്. കരക്കെട്ടെന്നില്ലേ
0: പറയുന്നത്?
1: അപ്പൊ ഈ നമ്പൂതിരിമാര് ഈ നാഥന്മാരുടെ അഹങ്കാരം മാറ്റാൻ വേണ്ടി ഇവന്മാരെ നടുകൂടിയട്ടെ എന്നും പറഞ്ഞുള്ള ആള് ഈ എടുപ്പൂര എടുപ്പ് പ്രോത്സാഹിപ്പിച്ചതെന്നാണ്
0: പഴയ ഒരു ഐതിഹ്യം. ഓ, അങ്ങനെ ഒരു
1: ഐതിഹ്യമല്ല, അതൊരു കെട്ടുകഥയാണ്. എങ്കിലും നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനകത്ത് കുറെ യാഥാർത്ഥ്യമുണ്ട്.
0: പക്ഷെ നായന്മാർ മാത്രമല്ലല്ലോ, എല്ലാ ഭാഗക്കാരും അത് എടുക്കാറില്ലേ?
1: ഇപ്പോഴൊന്നും അല്ല, എടുത്തുകൊണ്ടിരുന്നത് കൂടുതലും കർഷക തൊഴിൽ, ആരോഗ്യമുള്ള കർഷക തൊഴിലാളികൾ, മരകയറ്റ
0: തൊഴിലാളികൾ,
1: അങ്ങനെയൊക്കെയുള്ള ആരോഗ്യമുള്ളവരാണ്.
0: ഇപ്പൊ
1: തമിഴ്നാട്ടിൽ നിന്ന് ആളൊന്നും എടുക്കുന്നു.
0: ഓ ശരി,
1: തമിഴ്നാട്ടിൽ നിന്ന് ഒരു പൂര എടുക്കാൻ രണ്ട് ടൂറിസ്റ്റ് ബസ്സിനകത്ത് ആളുകൾ വരും.
0: ഓ ശരി,
1: 1,50,000 രൂപയാണ് ചെലവ്.
0: ഓ, അവർക്ക് അവരുടെ കൂലി
1: കൊണ്ടുവരാം. പിന്നെ വേറൊരു കാര്യം പ്രധാനപ്പെട്ട ഉദ്ദേശിക്കാൻ പോയത്, നമ്മുടെ ഈ ചരിത്ര കാലങ്ങള് ഇപ്പോഴും ഏറ്റവും വലിയ അവഗണന നേരിടുന്ന ഒരു അനുഗ്രഹിക്കുന്ന ഗായകനായിരുന്നു ഈ ബ്രഹ്മാനന്ദൻ.
0: ബ്രഹ്മാനന്ദൻ,
1: നമ്മുടെ കൊല്ലത്തിന്റെ സ്വന്തം ബ്രഹ്മാനന്ദൻ. അതായത് നമ്മളെ നീരാവിൽ ആ ഭാഗത്താണ് പുള്ളി താമസിച്ചിരുന്നത്. അങ്ങനെ ഈ ഗോവിന്ദ് നീരാവിൽ സാർ ആ പരിപാടി അവതരിപ്പിച്ചിരുന്ന കാലത്ത് ഒന്ന് രണ്ട് ദിവസം ഈ ബ്രഹ്മാനന്ദന്റെ ഗാനങ്ങൾ മാത്രം
0: പ്ലേ
1: ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത് നടത്തിയിട്ടുണ്ട്. ഇടയ്ക്ക് വെച്ച് പിന്നെ ബോണിയോ അതുപോലെ ഒന്ന് രണ്ട് പരിപാടി അവതരിപ്പിച്ചില്ല?
0: ഞാനങ്ങനെ എന്റെ പാട്ടിന്റെ പാലാഴിയിൽ ഇങ്ങനെ ഓരോ ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് ഞാൻ ചെയ്യാറുണ്ട്. ഇപ്പൊ ഞാൻ ആശാ ഭോസ്ലെയാണ് കഴിഞ്ഞത്, ഇപ്പൊ ഒരു 10 എപ്പിസോഡോളം.
1: അതുകൊണ്ട് ഈ ബ്രഹ്മാനന്ദന്റെ കാര്യം ഒന്ന്
0: ശ്രദ്ധിക്കാം എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ.
1: ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ചാല്, ഈ യേശുദാസായാലും എൻ ജി ശ്രീകുമാറായാലും ജയിച്ചെന്നായാലും ഒരുപാട് ശ്രദ്ധിക്കാതെ പോയ പാട്ടുകൾ അല്ലെങ്കിൽ നിലവാരം കുറഞ്ഞ പാട്ടുകൾ
0: പാടിയിട്ടുണ്ട്.
1: അതൊക്കെ ആളെങ്കിൽ അവഗണിക്കുകയും അവരുടെ ചിറ്റായ പാട്ടുകൾ കൊണ്ട് അവരെ പൊക്കി പിടിച്ചു നടക്കുകയും ചെയ്യുകയാണ്. അസമം ബ്രഹ്മാനന്ദം പാടിയ 99% പാട്ടുകളും സൂപ്പർ ഹിറ്റുകളായിരുന്നു. അകാലത്തിലാണ് പുള്ളി അന്തരിച്ചത്. പുള്ളിക്ക് വലിയ പ്രായമൊന്നും ആവുന്നതിനും
0: മരിച്ചത്. എന്തായാലും അദ്ദേഹത്തിന്റെ പാട്ടുകളൊക്കെ ആൾക്കാർ ഓർക്കുന്നുണ്ട്. ഹൃദയത്തിൽ ഒരു സ്ഥാനം ലഭിച്ചു ആ പാട്ടുകൾക്ക്.
1: അതാണ്
0: ആസ്വാദക വൃന്ദത്തിന് എനിക്ക് തോന്നുന്നു അദ്ദേഹം ആ പാട്ടുകളെല്ലാം വളരെ ഇഷ്ടമുള്ള പാട്ടുകളാണ്. ഈ പറഞ്ഞ 99% പാട്ടുകളും
1: എന്റെ ചെറുപ്പത്തിലെ പുള്ളിയുടെ ഒന്ന് രണ്ട് ഗാനമേളകള്, ഒരു പ്രാവശ്യം കടവൂരമ്പലത്തിൽ വെച്ചും ഒരു പ്രാവശ്യം മുളങ്ങാടത്ത് അമ്പലത്തിൽ വെച്ചും എനിക്ക് ആദ്യ അവസരം കേൾക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്.
0: അപ്പൊ അത് അല്ലേ, അത് അപ്പോഴും ഓർമ്മകൾ ഇപ്പോഴും അല്ലേ വളരെ ജീവനുള്ള ഓർമ്മകളായിട്ട് നിൽക്കുന്നു. എന്താ വെച്ചാൽ അത്രയും മധുരമുള്ള ഗാനങ്ങളായിരുന്നു അദ്ദേഹം ആലപിച്ചത്. ഓക്കെ,
1: എന്താ
0: കൊള്ളായിരുന്നു ആ സംസാരം, കൊള്ളായിരുന്നു. എനിക്കും വളരെ കുറച്ചൊരു രസമുള്ള ഒരു സംസാരമായിട്ട് തോന്നി. കുറച്ച് വിജ്ഞാനമൊക്കെ കിട്ടുന്ന ഒരു സംസാരമായിരുന്നു. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് ശരി ശരി ശരി ശരി. അപ്പൊ നമുക്ക് ഇനി ഒരു കൊമേഴ്ഷ്യൽ ബ്രേക്ക് ആണ്, അത് കഴിഞ്ഞിട്ട് ഗാനത്തിലോട്ട് വരാം.
2: കല്യാണം ഉറപ്പിച്ചല്ലേ, പർച്ചേസിംഗ് എവിടെയാ? നല്ലൊരു തുകയാകുമല്ലോ.
3: അപ്പൊ അതറിഞ്ഞില്ലേ, 4 രാവിലെ 10 മുതൽ MK ഫാബ്രിക്സ് കൊല്ലത്ത് MK ബിഗ് സെയിൽ 2.0 തുടങ്ങുക. 10 മുതൽ 70% വരെ അവിടെ ഓഫർ ഉണ്ട്.
2: എങ്കിൽ പർച്ചേസിംഗ് അവിടെ തന്നെ. ഇത് പൊളിക്കും.
3: അതെ, 4 ആദ്യം എത്തുന്ന 51 പേർക്ക് 51 പട്ടു സാരികൾ തികച്ചും സൗജന്യമായി നൽകുന്നു. അതോടൊപ്പം മെഗാ ക്യാഷ് പ്രൈസ് നേടാൻ ബമ്പർ ലക്കി ഡ്രോയും. വേഗം പോരുന്നേ MK ഫാബ്രിക്സ് കൊല്ലത്തിലേക്ക്.
4: ഹലോ ഹലോ, അബിയല്ലേ? എടാ, എന്താ രാവിലെ പരിപാടി?
5: ആ റൈഹാൻ, ഞാനേ കിംസിൽത്തെ DBM മാരത്തോണിലേ പങ്കെടുക്കാൻ വേണ്ടി രജിസ്ട്രേഷൻ ചെയ്തോണ്ടിരിക്കുക.
4: ഓ, അത് ശരി. നമ്മൾ കഴിഞ്ഞ വർഷം പങ്കെടുത്ത സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ്ബ് ആശ്രാമം മൈതാനത്ത് വെച്ച് നടത്തിയ ആ അടിപൊളി പ്രോഗ്രാം ആണോ? അതിന്റെ രജിസ്ട്രേഷൻ തുടങ്ങിയോ?
5: പിന്നെ മാർച്ച് 15 രജിസ്ട്രേഷൻ തുടങ്ങി. ജൂലൈ 12 ഞായറാഴ്ച റൺ, 21 ഉള്ള ഹാഫ് മാരത്തോൺ, 10 പിന്നെ 3 ഫാമിലി റണ്ണും ഉണ്ട്. നീ രജിസ്റ്റർ ചെയ്യുന്നില്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് വഴിയാണ്.
4: ഉറപ്പായും ചെയ്യും. പിന്നെ നമുക്ക് നമ്മുടെ കൂട്ടുകാരെയും വിളിക്കാം, അടിച്ചു പൊളിക്കാം.
6: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
7: ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുന്ന ചേട്ടാ, എന്താ ഫോൺ അറ്റൻഡ് ചെയ്യാത്തത്?
8: അതെ, ഒരു പരസ്യം തയ്യാറാക്കുകയായിരുന്നു.
7: എന്തിനാ? പത്രത്തിലിടാനാണോ?
8: ഏയ്, അല്ല, റേഡിയോയിലിടാനാ.
7: റേഡിയോയിലോ?
8: അതെ, റേഡിയോയിൽ പരസ്യമിട്ടാൽ കൂടുതൽ പേർ കേൾക്കും. കേട്ട് കേട്ട് ആളുകളുടെ മനസ്സിൽ പതിയുകയും ചെയ്യും. അതാണ് റേഡിയോയിൽ പരസ്യമിട്ടാലുള്ള ഗുണം.
7: അതെയോ?
8: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ പരസ്യം ചെയ്തതിന് ബന്ധപ്പെടുക. 9809016611
7: നമ്പർ ഒരിക്കൽ കൂടി, 9809016611.

0: ഓക്കെ, നമ്മൾ അടുത്തൊരു കോളിലോട്ട് കടക്കുന്നു. ഹലോ, നമസ്കാരം.
1: നമസ്കാരം സാർ.
0: നമസ്കാരം, ഇതാരാണ്?
1: ഞാൻ ഷീബ.
0: ഷീബ, ഉമയനല്ലൂർ. ഓക്കെ, പറയൂ, എന്തുണ്ട് വിശേഷം?
1: വിശേഷമായിട്ടൊന്നുമില്ല, ജോലിയൊന്നുമില്ല.
0: ആഹാ, എവിടെയായിരുന്നു വർക്ക് ചെയ്തത്?
1: കാഷു
0: കമ്പനിയിലാണ്. ഏത് കമ്പനിയിലാ ജോലി ഇല്ലാത്തത്?
1: മൈലാപ്പൂര് തെറ്റിക്കുടി. കാഷു കമ്പനിയുടെ ഇപ്പൊ പൊതുവെ എല്ലാ കമ്പനിയിലും ജോലി നിർത്തി.
0: ആണോ? അയ്യോ,
1: നിർത്തി. ആ, അവര് മാസത്തില് ഒരു 5-6 ദിവസത്തെ ജോലി കൊണ്ടുവയ്ക്കും, പിന്നെ അടുത്ത മാസം 5-6 ജോലി. ഈ ജോലിയേ ഉള്ളു, അതുകൊണ്ടൊക്കെ ജീവിച്ചു പോവാൻ
0: ബുദ്ധിമുട്ടായി തുടങ്ങി.
1: ഇതായിട്ട് ഇതുകൊണ്ട് ജീവിക്കുന്നവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ്.
0: വേറെ ജോലിയൊക്കെ ഉള്ളവര്, സൈഡായിട്ടുള്ളവർക്ക്,
1: ആൾക്കാർ ഈ ജോലി കഴിഞ്ഞിട്ട് വേറെ എവിടെയെങ്കിലും ജോലിക്ക് പോകും. അവിടെ പോയി ജോലിക്ക് സെറ്റിലായി നിൽക്കുമ്പോ വീണ്ടും ഇവിടെ ജോലി തുടങ്ങും, 5 ദിവസത്തെ ജോലി. അന്നേരം അതിന് നമുക്കൊരു പരിഹാരം
0: കണ്ടെത്തണം.
1: അത് നമുക്ക് ഇതിനകത്തോട്ട് തന്നെ മുഖ്യമന്ത്രി സാറിനോട് പറയുന്നത് പറയാമല്ലോ അല്ലേ?
0: ഇതിലൂടെ നമ്മൾ വിഷയം അവതരിപ്പിക്കാം, അത് പലരുടെയും ചെവികളിൽ എത്തും. പറഞ്ഞ കണക്ക് നേതാക്കന്മാരുടെയും അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്കും ഒക്കെ ഇത് കേൾക്കാൻ സാധിക്കും. അപ്പൊ അതാണ്.
1: അതാ, അപ്പൊ വ്യവസായ മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ ഇത് കേട്ട് നമുക്ക് കാഷു കോർപ്പറേഷനിലേ ഒരു മാസം ഒരു 15 ജോലി നമുക്ക് തന്നാ മതി.
0: 15 ദിവസം ജോലി തന്നാ വലിയ ഉപകാരം.
1: തന്നാ മതി, നമ്മൾ കൂടുതലും ചോദിക്കുന്നില്ല. ഒരു 15 ജോലി, ബാക്കിയുള്ള സ്ഥാപനങ്ങളിലെല്ലാവർക്കും 30 ദിവസം ജോലി ചെയ്ത് അവർക്ക് ശമ്പളം ഒക്കെ കിട്ടുന്നു. അപ്പൊ ഒരു 15 ദിവസത്തെ ജോലിയെ നമ്മൾ ചോദിക്കുന്നുള്ളു. അത് നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. അങ്ങനെയും കൂടെ ഒരു പരാതി ഉണ്ടായിരുന്നു.
0: അവിടുത്തെ MLA-ക്കൊക്കെ പരാതി കൊടുക്കണം.
1: നമ്മളെ മറ്റേ എന്താ വിഷ്ണുമോഹൻ,
0: വിഷ്ണുമോഹൻ അദ്ദേഹത്തിന്റെ അടുത്ത് RSP
1: അവിടെ സാറൊക്കെ അവിടെ വോട്ടിന് വന്നപ്പോ എല്ലാം ഞങ്ങൾ മുമ്പേ അവതരിപ്പിക്കുന്ന ഈ കാര്യമാണ്. അപ്പോഴെല്ലാം ഉറപ്പായിട്ട് ചെയ്യാന്നും പറഞ്ഞ് എല്ലാരും പോകും.
0: പക്ഷെ വോട്ട് ഇലക്ഷൻ കഴിഞ്ഞ് പിന്നെ
1: ഒക്കെ കഴിഞ്ഞ് അവർക്കൊക്കെ ഒരു സ്ഥാനമായപ്പം പിന്നെ ആരെയും കണ്ടില്ല.
0: അത് തൊഴിലാളി വർഗ പാർട്ടിയാണ് RSP എന്ന് പറയുന്നത്, റിവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ തൊഴിലാളികളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുകയും അതിനൊരു ഒരു എന്താ പറയാ ഒരു പരിഹാരം കാണുകയൊക്കെ ചെയ്യേണ്ടതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഏറ്റെടുക്കണം. വിഷ്ണുമോഹൻ കേൾക്കുന്നുണ്ടെങ്കിൽ MLA അല്ലേ,
1: ഇതൊന്നും ഞങ്ങളെ ഈ കശുവണ്ടി തൊഴിലാളികൾക്ക് ജോലി ഉറപ്പായിട്ടും തരണം. അതൊരു ഞങ്ങളുടെ എല്ലാ തൊഴിലാളികളുടെയും ഒരു അഭ്യർത്ഥന.
0: അതെ, വെറുതെ വാഗ്ദാനങ്ങൾ തന്നു പോയാൽ പോലെ വാഗ്ദാനങ്ങൾ പാലിക്കുകയും കൂടെ വേണം അല്ലേ. MLA-മാരെ അതൊക്കെ ചെയ്യണം. ഈ പണ്ട് ഇങ്ങനെ വോട്ട് സമയത്ത് വോട്ട് ചോദിക്കുമ്പോൾ കുറെ വാഗ്ദാനങ്ങൾ വാരിക്കോരി പറഞ്ഞിട്ട് കാര്യമില്ല, അതൊക്കെ നടപ്പിലാക്കുകയും വേണം എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്.
1: ഞങ്ങള് തൊഴിലാളികളെല്ലാം ഒന്നടങ്കം സാറിന്റെ അടുത്ത് പറയുന്നത് പോലെ തന്നെ ഈ റേഡിയോ കൂടെ ഞാൻ അവതരിപ്പിക്കും.
0: ഓക്കെ ഓക്കെ, ശരി. ഓക്കെ, നമുക്കൊരു പരിഹാരം പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ നമ്മള് അവസാന ഗാനത്തിലോട്ട് കടക്കുകയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഗംഭീരമായിരുന്നു, കാതോട് കാതോട് നല്ല പാട്ടുകളായിരുന്നു എല്ലാവരും ചോദിച്ചത്, എനിക്കതാണ് ഇഷ്ടപ്പെട്ടത്. ഇന്നത്തെ സെലക്ഷൻ ഒത്തിരി നല്ല ഗാനങ്ങൾ ചോദിച്ചു. അപ്പോൾ എല്ലാവർക്കും നന്ദി, ഇന്നത്തെ സജീവമായി പങ്കെടുത്തു, ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു, സംസാരിച്ചു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ് ബോണി.

റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്നു കാതോട് കാതോരം. തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം. ഇന്നത്തെ കാതോട് കാതോരം സമാപിക്കുന്നു. കാതോട് കാതോരം വീണ്ടും നാളെ 12 മണിക്ക് ആരംഭിക്കും.

0: ഡോക്ടറോട് ചോദിക്കാം. തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം. ഓസ്റ്റിയോപൊറോസിസ്, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു ഡോക്ടർ ധനേഷ് എസ്, കൺസൾട്ടന്റ് ഓർത്തോപീഡിക് സർജൻ, മെഡിട്രീന ഹോസ്പിറ്റൽ, കൊല്ലം. വിളിക്കേണ്ട ഫോൺ നമ്പർ 0474-293-1111. വിളിക്കേണ്ട സമയം ഇന്ന് 3:30 മുതൽ 4:30 വരെ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബിൻസിയലിൽ ഇപ്പോൾ അച്ചായൻ സ്പീക്കിംഗ്. അവതരിപ്പിക്കുന്നത് കെ എം തോമസ്, കൊല്ലം. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
2: കവിത പുറകോട്ട് നടക്കണം.

0: ആരോഗ്യം നിലനിർത്താം. പുറകോട്ടു നടക്കേണം, പുറകോട്ടു നടക്കേണം, പുറകോട്ടു നടന്നു നാം ചീലിക്കേണം. നന്ദി.
1: അച്ചായൻ സ്പീക്കിംഗ്. തയ്യാറാക്കി അവതരിപ്പിച്ചത് KM തോമസ്, കൊല്ലം. ശബ്ദമിശ്രണം ശിവ.

പുരുഷനെയും സ്ത്രീയെയും വേർതിരിക്കേണ്ട ഘടകങ്ങളല്ല. എങ്കിലും രണ്ടു കൂട്ടർക്കും ചിന്തകളും വർത്തമാനങ്ങളും രണ്ട് രീതികളിൽ ആയിരിക്കും. അങ്ങനെയെങ്കിൽ പുരുഷന്മാർക്ക് മാത്രമായി ഇതാ ഒരു വേദി ഒരുക്കുന്നു. ചാറ്റ് വിത്ത് പ്രവീൺ, ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും അനുഭവങ്ങളും അറിവുകളും പങ്കുവെച്ച് ലൈവ് ഫോണിൻ പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചയും 4:30 മുതൽ 5:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474293111.

ഉടനെയാ കിട്ടി, പോയാ പോയി. ചോദിക്കാം, പറയാം, അറിവ് നേടാം. കിട്ടിയാ കിട്ടി, പോയാ പോയി. വിളിക്കേണ്ട സമയം എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. കിട്ടിയാ കിട്ടി, പോയാ പോയി.

0: ഫിക്സ് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
4: വിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: പ്രോഗ്രാം. ഓസ്റ്റിയോപൊറോസിസ്, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു ഡോക്ടർ ധനേഷ് എസ്, കൺസൾട്ടന്റ് ഓർത്തോപീഡിക് സർജൻ, മെഡിട്രീന ഹോസ്പിറ്റൽ, കൊല്ലം. വിളിക്കേണ്ട ഫോൺ നമ്പർ 0474239111. വിളിക്കേണ്ട സമയം ഇന്ന് 3:30 മുതൽ 4:30 വരെ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പ്രോഗ്രാം. നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് അസ്ഥിക്ഷയം എന്നുള്ളതാണ് ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം പരിപാടിയുടെ വിഷയം. പൊതുവേ ഒരുപാട് പേർ, എനിക്ക് തോന്നുന്നു ഒരു 25 വയസ്സ് മുതലുള്ള ആളുകൾക്ക് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ അസ്ഥി സംബന്ധമായിട്ടുണ്ട്. അപ്പം ഇതിനെക്കുറിച്ചൊക്കെയുള്ള സംശയങ്ങൾക്ക് ഇന്ന് വിളിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളോടൊപ്പമുള്ള ഡോക്ടർ ധനേഷ് ആണ്, കൺസൾട്ടന്റ് ഓർത്തോപീഡിക് സർജൻ, മെഡിട്രീന ഹോസ്പിറ്റൽ, കൊല്ലം. വിളിക്കേണ്ട നമ്പർ 0474293111. ഡോക്ടറെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം ഡോക്ടർ.
1: നമസ്കാരം.
0: നമുക്ക് ഈ ഒരു വിഷയത്തെ ആദ്യം അല്ലേ, ഈ ഒരു അസ്ഥി ക്ഷയം എന്നുള്ളത് പൊതുവേ ഒരുപാട് പേർ പറയുന്നതാണ്, പക്ഷെ അതിൽ പലതരത്തിലുള്ള ഒരു ആശയക്കുഴപ്പമോ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷനോ ഒക്കെ ഉണ്ടാകുന്നതാണ്. എന്താണ് ഇത് ശരിക്കും, അങ്ങനെ ഒരു പ്രശ്നം തന്നെയാണോ, ഇതന്നെയാണോ അസുഖം എന്നൊക്കെ ഉള്ള ഒരുപാട് സംശയം വരാം. ആദ്യം നമുക്ക് ആ ഒരു അസുഖത്തെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം.
1: അതെ, നമുക്ക് ആദ്യം തന്നെ ഈ വിഷയത്തിൽ കുറച്ചൊരു ക്ലാരിറ്റി വരുത്താം. ലളിതമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ അസ്ഥിക്ഷയം, അതായത് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത്, എല്ലുകളുടെ സാന്ദ്രത കുറവ് വന്നിട്ട് എല്ലുകൾ ദുർബലപ്പെടുകയും അത് കാരണം ഒരു ചെറിയൊരു വീഴ്ചയിൽ പോലും എല്ലൊടിയുന്നൊരു കണ്ടീഷനിലേക്ക് പോകുന്നൊരു അസുഖമാണ് ഈ ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത്. പല ആൾക്കാർക്കും ഇതും ഈ പറഞ്ഞ പോലെ തേയ്മാനം തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് തന്നെ ഒരു സംശയം കാണും. തേയ്മാനം എന്ന് പറയുന്നത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആണ്, അതായത് ജോയിന്റുകളെയാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് കൂടുതലും ബാധിക്കുന്നത്. അതായത് ജോയിന്റുകൾ നമുക്കൊരു ലൈഫ് സൈക്കിൾ ഉണ്ട്, ഇത്ര തവണ മടക്കി നോക്കുകയും ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ ഇടയ്ക്കുള്ള മാഷറൊക്കെ തേഞ്ഞു പോവുകയും അങ്ങനെ വരുന്നൊരു ബുദ്ധിമുട്ടാണ് തേയ്മാനം എന്ന് പറയുന്നത്. മറ്റേ ബലക്ഷയം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ എല്ലുകളുടെ അസ്ഥിക്ക് ഉള്ളിലുള്ള ബോണ്ട് കണ്ടന്റ് കുറയുന്നതാണ്, ബോൺ മാസ് കുറഞ്ഞ് എല്ലുകൾ പൊള്ളയായി പോകുന്ന ഒരു കണ്ടീഷനാണ് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത്.
0: ഓക്കെ, ഇന്നിപ്പോ എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ഇങ്ങനെ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഡോക്ടറിന്റെ അടുത്തേക്ക് വരാറുണ്ട്, പ്രായഭേദം എന്നി അതിപ്പോ ചോദിക്കുമ്പോൾ ചെറുപ്രായക്കാർ തന്നെ അങ്ങനെ ഒരു വിഷയമായി എത്തുന്നുണ്ടോ?
1: സി, ഈ പറഞ്ഞ ഓസ്റ്റിയോപൊറോസിസ് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളിപ്പം കൂടുതലായിട്ടും കണ്ടുപിടിക്കുന്നതാണ്. അതായത് പണ്ട് തൊട്ടേ ആൾക്കാർക്ക് അസുഖമുണ്ട്, പക്ഷെ ആൾക്കാരിത് അധികം ശ്രദ്ധിക്കാത്തത് കൊണ്ടും പലപ്പോഴും ഈ അസുഖത്തില് ഒരു ഫ്രാക്ചറോ എന്തെങ്കിലും ഇത് കാരണം കോംപ്ലിക്കേഷൻ വരുമ്പോൾ മാത്രമാണ് ഈ പേഷ്യന്റ് ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടായിരുന്നു നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്. പക്ഷെ ഇപ്പൊ ആൾക്കാർ കുറച്ചുകൂടെ അലേർട്ടാണ്, അതുകൊണ്ട് ഇതിന്റെ റിസ്ക് ഫാക്ടറും കാര്യങ്ങളും ഒക്കെ കുറച്ചുകൂടെ ആൾക്കാർ ബോധവാന്മാരായതുകൊണ്ട് ഇപ്പൊ കുറച്ചുകൂടെ ഒരു അവയർനെസ് ആൾക്കാരുടെ ഇടയിൽ ഉണ്ട്.
0: അപ്പൊ നമുക്കിത് മുൻപ് ഇത്രത്തോളം ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതായിരുന്നല്ലോ അപ്പൊ അതിന്റെ ഒരു പ്രധാന കാരണം, അല്ലെങ്കിൽ കുറച്ച് വലിയ ധാരണയില്ല. അപ്പൊ ഈ അവര് ഈ ഒരു പ്രശ്നങ്ങളെ അങ്ങ് ഏറെക്കുറെ അതിജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ ഇത് അറിയാവുന്നത് കൊണ്ട് ഇതൊരു പ്രശ്നമായിട്ട് ഇങ്ങനെ വരുമ്പോ അത് തീരെ ഉൾക്കൊള്ളാൻ പറ്റാത്തതോ അങ്ങനെ ഒരു സാഹചര്യമോ അല്ലെങ്കിൽ ഈ ഒരു അസുഖം ഭാവിയിൽ അവർക്ക് എന്തുണ്ടാക്കാം, എന്ത് പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാം എന്നുള്ള കുറിച്ചൊരു ധാരണ അവർക്കുണ്ടോ?
1: അതെ, ഇപ്പൊ ഈ ഓസ്റ്റിയോപൊറോസിസ് നമ്മളിപ്പോ ഒരു സൈലന്റ് ഡിസീസ് എന്നാണ് വിളിക്കുന്നത്. കാരണം ഇതിന്റെ രോഗലക്ഷണങ്ങൾ അധികം പ്രകടമായിട്ട് പുറമെ കാണണമെന്നില്ല. പല സിറ്റുവേഷൻസിലും ഇത് കാരണം ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടായതിന് ശേഷം, അത് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ഫ്രാക്ചർ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രായമായിട്ടുള്ള ആൾക്കാരിൽ ഉയരം കുറയുന്നത്, അല്ലെങ്കിൽ കൂന് വരുന്നത്, ഇതൊക്കെ ഈ പറഞ്ഞ പോലെ ഇത് അഡ്വാൻസ് സ്റ്റേജ് എത്തുമ്പോഴാണ് ഇങ്ങനത്തുള്ള സിറ്റുവേഷൻസ് എത്തത്തുള്ളൂ. ഏർലി സ്റ്റേജസിൽ പലപ്പോഴും ഇതിന് പ്രത്യേകിച്ച് ഒരു രോഗലക്ഷണങ്ങളും പുറമെ കാണണമെന്നില്ല. ഇപ്പൊ നമ്മളൊരു ഓസ്റ്റിയോപൊറോസിസ് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി നമുക്കിപ്പോ ഒരു രണ്ട് കെട്ടിടങ്ങൾ എടുക്കാം. ഒരു കെട്ടിടം, രണ്ട് കെട്ടിടങ്ങൾ ഒരേ സൈസ് ഉള്ളത്, ഒരെണ്ണത്തിൽ ഒരു 100 തൂണുണ്ടെന്ന് വെച്ചോ, മറ്റേതിൽ 10 തൂണേ ഉള്ളു. അപ്പൊ പുറമെ നോക്കുമ്പോ രണ്ടും ഒരേ സൈസിലുള്ള കെട്ടിടം, പക്ഷെ 10 തൂണുള്ള കെട്ടിടത്തിന് ബലക്കുറവുണ്ടായിരിക്കും. അത് ഇടിയുന്നത് വരെ അത് നോർമലായിട്ട് തന്നെ കാണപ്പെടും.
0: ഓക്കെ,
1: അതാണ് ബേസിക്കലി.
0: അപ്പൊ ഇതുപോലെ മനുഷ്യനും ഉണ്ട് പ്രശ്നങ്ങൾ, പ്രായം ആകുന്തോറും നമ്മുടെ അസ്ഥികൾക്ക് ബലം കുറയും, നമ്മളുടെ നടക്കുന്നതിന് പ്രശ്നം ഉണ്ടാവും, ഇരിക്കുന്നതിന് പ്രശ്നം ഉണ്ടാകും, ശരീരത്തിൽ ചില ഇപ്പം ഡോക്ടർ പറഞ്ഞ ഉയരക്കുറവ്, കൂന്, ഇതൊക്കെ ഇതിന്റെ ഒരു ലക്ഷണമായിട്ട് തന്നെ പറയാവുന്നതാണ്. അപ്പൊ ഇത്തരത്തില് ശ്രോതാക്കൾക്ക് ഒരുപാട് സംശയങ്ങൾ ചോദിക്കാനുണ്ടാവും. നമുക്ക് സമയമുണ്ട്, 4:30 വരെ പെട്ടെന്ന് ഫോൺ എടുത്ത് വിളിച്ചോളും. വിളിക്കേണ്ട നമ്പർ 0474293111. അപ്പോ ഇതിന്റെ ഒരു ആദ്യ ലക്ഷണം പ്രധാനമായിട്ട് ഇപ്പൊ കൂനൊക്കെ നമുക്ക് ആദ്യ ലക്ഷണം ഒന്നും ചിലപ്പോ പറയാൻ പറ്റത്തില്ലായിരിക്കുമല്ലോ, എന്തൊക്കെയായിരിക്കും ആദ്യ കാലങ്ങളിൽ തരുന്ന ലക്ഷണങ്ങൾ എന്ന് പറയാം?
1: ആദ്യമായിട്ട് വരുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും പേഷ്യൻസ് പറയുന്നത് ഡോക്ടർ എനിക്ക് ശരീരം മൊത്തത്തിൽ അസ്ഥി വേദനയാണെന്ന് പറയും. അങ്ങനെ ആയിരിക്കും മിക്ക പേഷ്യൻസും പറയുന്നത്. പിന്നെ ഈ സ്ഥിരമായിട്ട് വിട്ടുമാറാത്ത നടുവേദന, പിന്നെ ഈ മസിലിന്റെ ബലക്കുറവ്, ക്ഷീണം, ഇങ്ങനെയൊക്കെ ഉള്ള ചെറിയ ചെറിയ ഇതായിട്ടൊക്കെ ആയിരിക്കും ആദ്യം പേഷ്യൻസ് വരുന്നത്.
0: ഓക്കെ, അപ്പൊ ഈ പ്രായമാകുന്ന നമ്മൾ സാധാരണ പലരിലും ഈ ഒരു കൂന് ചിലരിൽ കാണാറുണ്ട്, ചിലരുടെ ഒരു ശരീര രീതി ആയിരിക്കാം. പക്ഷെ ഇത് കേൾക്കുന്നവർക്ക് ഇപ്പൊ ഒരു തോന്നലയ്യോ എനിക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന് തോന്നിയേക്കാം. അപ്പൊ അത് ഒന്ന് വ്യക്തമാക്കാം. ഈ കൂനിന്റെ ഒരു ഇതൊരു ബലക്ഷയമാണ് അല്ലെങ്കിൽ ആസ്തി സംബന്ധമായിട്ടൊരു പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? അതൊരു ഈ കൂനൊരു പ്രായമാകുമ്പോൾ മാത്രം വരുന്നത് കൊണ്ടാണോ?
1: കൂനുണ്ടാവുന്നത് ബേസിക്കലി നമ്മുടെ എല്ലിന്റെ നട്ടെല്ലില് കുറെ കട്ടകൾ പോലെയാണ് ഒരു സ്ട്രക്ചർ ഉള്ളത്. അതിന്റെ മുൻഭാഗം നമ്മൾ കൂടുതലും എപ്പോഴും മുന്നിലോട്ടാണ് ഒരു ഫോർവേഡ് ആയിട്ടാണ് നമ്മൾ ബെൻഡ് ചെയ്യാനും കൂടുതൽ ചാൻസ് കൂടുതൽ. അപ്പൊ കൂടുതൽ സ്ട്രെയിൻ വരുന്നതും ഈ പറഞ്ഞ പോലെ നട്ടെല്ലിന്റെ മുൻഭാഗത്താണ്. അപ്പൊ ബലമില്ലാത്ത ഒരു നട്ടെല്ലിൽ ഇങ്ങനെ കൂടുതലും മുന്നോട്ട് ആയുന്ന സിറ്റുവേഷനിൽ മുൻഭാഗം ഇടിവ് സംഭവിക്കും. ഇതൊരു ചുടുകട്ട അല്ലെങ്കിൽ ചോക്കിന്റെ ഒരു കഷ്ണം പോലെ നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ അതിങ്ങനെ ഫ്രണ്ട് ഭാഗം ഒരു ഇടിയുന്ന ഒരു അവസ്ഥ വന്നിട്ട് എല്ലിന്റെ ഷേപ്പ് തന്നെ മാറി ആണ് ഇതുപോലെ കൂന് പോലെ വരുന്നത്.
0: അപ്പൊ
1: കൂടുതലും നമ്മുടെ ഒരു മധ്യഭാഗത്തായിരിക്കും കൂടുതലും എല്ലിടിയാൻ സാധ്യത കൂടുതൽ. കാരണം ഏറ്റവും കൂടുതൽ സ്ട്രെയിൻ വരുന്നതും ആ ഒരു ഭാഗത്താണ്. ഓക്കെ, അപ്പൊ എല്ലിന് പെർമനന്റ് ആയിട്ടൊരു സ്ട്രക്ചറിൽ വ്യത്യാസം വരുമ്പോഴാണ് ഇതുപോലെ കൂന് വരുന്നത്.
0: ഓക്കെ, നമ്മള് അങ്ങനെ പറയുമ്പോഴത്തേക്ക് ചെറിയ വീഴ്ചയിലൊക്കെ ഈ പൊട്ടല് സംഭവിക്കുന്നതുണ്ടല്ലോ, അതെന്തായിരിക്കും? അപ്പൊ നമ്മൾ പറയൂ ചെറിയ വീഴ്ചയിൽ പോലും പൊട്ടൽ സംഭവിച്ചു, അത് ഈ ഒരുപക്ഷെ ബലക്ഷയം കൊണ്ടായിരിക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്?
1: അതെ, ഈ ചെറിയ വീഴ്ചയിൽ ഉണ്ടാകുന്ന പൊട്ടലിന് നമ്മളൊരു പേര് പറയും, പിന്നെ പത്തോളജിക്കൽ ഫ്രാക്ചർ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ പത്തോളജിക്കൽ ഫ്രാക്ചർ ഉണ്ടാവാനുള്ള മെയിൻ കാരണം 90% കേസും ഇതുപോലെ ഓസ്റ്റിയോപൊറോസിസ് കാരണം തന്നെയാണ്. അത് എല്ലുകൾ ബലം കുറഞ്ഞ് പൊള്ളയായതുകൊണ്ട് ചെറിയൊരു വീഴ്ചയെ പോലും അത് ഇടിയുന്നത്. പിന്നെ അത് ഓസ്റ്റിയോപൊറോസ് കണ്ട് മാത്രമല്ല, വേറെയും എല്ലിന് ബലക്ഷയം വരുന്ന കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് എല്ലിൽ ഇപ്പോ ഒരു മുഴയോ ട്യൂമറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും അത് കാരണം എല്ലിന് ബലക്ഷയം വന്നിട്ട് ഇതുപോലെ പത്തോളജിക്കൽ ഫ്രാക്ചേഴ്സ് ഉണ്ടാവാം. പിന്നെ ഉണ്ടാവുന്നത് ഈ പറയുന്നത് പോലെ എല്ലുകളിൽ ഇൻഫെക്ഷൻ, അത് നട്ടലിൽ ഇപ്പൊ TB ട്യൂബർകുലോസിന്റെ ആരംഭം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബാക്ടീരിയൽ ഓസ്റ്റിയോമൈലൈറ്റിസ് എന്ന് പറയും, എല്ലിലുള്ള അണുബാധ വന്നാലും ഇതുപോലുള്ള എല്ലിന് ബലക്ഷയം വന്നിട്ട് പത്തോളജിക്കൽ ഫ്രാക്ചേഴ്സ് ഇതുപോലെ ഉണ്ടാവാം.
0: ഏറ്റവും കൂടുതൽ സാധ്യത എവിടെയൊക്കെ സംഭവിക്കാനാണ്? നമ്മളുടെ നട്ടലിനാണോ അതോ കൈത്തണ്ടയിലാണോ, എങ്ങനെയാണത് കൂടുതൽ സാധ്യതയുള്ളത്?
1: അതായത് കൂടുതലും സാധ്യത വരുന്നത് നട്ടെല്ലിലും ഇടുപ്പിന്റെ എല്ലിലും കൈത്തണ്ടയിലുമാണ്. ഇതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്ത് പ്രധാനമായിട്ട് രണ്ട് ടൈപ്പുള്ള എല്ലുണ്ട്. ഒന്ന് ഈ പറയുന്നത് കോർട്ടിക്കൽ ബോൺ, അതായത് കട്ടിയുള്ള എല്ല്, പിന്നുള്ളത് ട്രബിക്കുലർ ബോൺ എന്ന് പറയും, അത് ഒരു കട്ടി കുറഞ്ഞ എല്ലാണ്. അപ്പൊ ഇത് രണ്ടു ടൈപ്പാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. അപ്പൊ ഈ കട്ടി കുറഞ്ഞ എല്ലിന്റെ കൂടുതലും കണ്ടുവരുന്നത് ഈ പറഞ്ഞ പോലെ നട്ടെല്ലിലും പറഞ്ഞ പോലെ ഇടുപ്പിലും കൈത്തണ്ടയിലുമാണ്.
0: ഓക്കെ, ഇത് പൊതുവെ സ്ത്രീകളിലാണോ അതോ ഈ പുരുഷന്മാരിലാണോ ഈ അസുഖം കൂടുതൽ?
1: കൂടുതലും സ്ത്രീകളിലാണ് കണ്ടുവരുന്നത്.
0: എന്തായിരിക്കും അതിന്റെ ഒരു റീസൺ? എന്തായിരിക്കും
1: റീസൺ എന്ന് പറയുന്നത്, ഈ രണ്ട് രീതിയിൽ ഓസ്റ്റിയോപൊറോസ് വരാം. ഒന്ന് പ്രായ സംബന്ധമായിട്ടുള്ള ഓസ്റ്റിയോപൊറോസ് ഉണ്ട്, അതിന് സിനൈൽ ഓസ്റ്റിയോപൊറോസ് എന്ന് പറയും. അത് കൂടുതലും 70 മുകളിലുള്ള ആൾക്കാരിലാണ് കാണുന്നത്. അത് പൊതുവെ സ്ത്രീകളിലും വരും പുരുഷന്മാരിലും വരും. ഇത് കൂടാതെ സ്ത്രീകളിലും മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേക വിഭാഗം തന്നെ ഉണ്ട്, അത് ഈ പറഞ്ഞ പോലെ പോസ്റ്റ് മെനോപോസൽ ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയും. അതായത് ആർത്തവം നിൽക്കുന്നത് സംബന്ധമായിട്ട് വരുന്ന ഓസ്റ്റിയോപൊറോസ് ഉണ്ട്, അത് കണ്ടുകാണ് കൂടുതലും സ്ത്രീകളിൽ കൂടുതലും കാണുന്നത്.
0: ഓക്കെ, അങ്ങനൊരു ഈ ബലക്ഷയം ആ സമയത്ത് വരാനുള്ള കാരണം?
1: ശരി, അതായത് ഈ ആർത്തവ സംബന്ധമായിട്ടുള്ള വരുന്നതിന്റെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ എല്ലിന്റെ ഒരു കട്ടിയും എല്ലിന്റെ വളർച്ചയും നിർണ്ണയിക്കുന്ന ഒരു പ്രധാന കമ്പോണന്റ് ആണ് നമ്മുടെ ഈ സെക്സ് ഹോർമോൺ എന്ന് പറയുന്നത്. അതായത് സ്ത്രീകൾക്ക് ഈസ്ട്രോജൻ എന്ന് പറയുന്ന സെക്സ് ഹോർമോൺ ആണ് ഉള്ളത്, പുരുഷന്മാർക്ക് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന സെക്സ് ഹോർമോൺ ആണ് ഉള്ളത്. അപ്പൊ പുരുഷന്മാരുടെ ശരീരത്തിൽ ഒരു 60 വരെയും ഈ ടെസ്റ്റോസ്റ്റിറോൺ അത്യാവശ്യം നോർമൽ ലെവലിൽ തന്നെ എപ്പോഴും നിൽക്കും. അതുകൊണ്ട് അവർക്ക് അധികം ടെസ്റ്റോസ്റ്റിറോൺ അളവ് കുറവ് ഒരു 60 വരെയും വരാറില്ല. എന്നാൽ ഈ സ്ത്രീകൾക്ക് ആർത്തവം നിൽക്കുന്നതോടെ ഈസ്ട്രജന്റെ അളവ് കുത്തനെ ഇടിയും. അപ്പൊ ഈസ്ട്രജന്റെ അളവ് പെട്ടെന്ന് കുറയുന്നതോടെ എല്ലിന്റെ ആ ഒരു കാൽസ്യം നിലനിൽക്കാനുള്ള കപ്പാസിറ്റിയും നഷ്ടപ്പെടും. അതുകൊണ്ട് ഒരു 45 അല്ലെങ്കിൽ ഒരു 50 മുതലേ തന്നെ സ്ത്രീകളിൽ ശരീരത്തിൽ നിന്നും കാൽസ്യം നഷ്ടപ്പെടുകയും എല്ലിന് ബലക്ഷയം വന്നു തുടങ്ങുകയും ചെയ്യും.
0: ശരി, കേട്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറോട് ചോദിക്കാൻ തത്സമയം ഫോണിങ് പ്രോഗ്രാമാണ് അസ്ഥിക്ഷയം. എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ഈ ഒരു പ്രശ്നം നേരിടുന്നതാണ്. ശ്രോതാക്കൾക്ക് അതുകൊണ്ട് തന്നെ വിളിക്കാവുന്നതാണ്, ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ ഡോക്ടറോട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474-293-1111. ചെറിയൊരു ഇടവേളയാണ്, തിരിച്ചെത്താം.
2: പെട്രോൾ വിലയോർത്ത് വിഷമിക്കേണ്ട. ഇതാ കുറഞ്ഞ ചിലവിൽ കൂടുതൽ യാത്ര ചെയ്യാൻ EVMA ഇലക്ട്രിക് സ്കൂട്ടർ. ലൈസൻസോ രജിസ്ട്രേഷനോ വേണ്ട. വളരെ കുറഞ്ഞ മെയിന്റനൻസ് ചാർജ്. ആകർഷകമായ ബജാജ് ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്. സമയം കളയാതെ ഇന്ന് തന്നെ സ്വന്തമാക്കൂ. മറിയം EV, വിമല ഹൃദയം സ്കൂളിന് സമീപം, പട്ടത്താനം, കൊല്ലം. കോൺടാക്ട് 9444778 9846976084.
0: ഓക്കെ, അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറോട് ഇരിക്കാൻ തത്സമയം ഫോണിംഗ് പ്രോഗ്രാമാണ്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474-293-1111. ഡോക്ടർ ധനേഷ് ആണ് നമ്മളോടൊപ്പം ഉള്ളത്. അപ്പം ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു, ബലക്ഷയമൊക്കെ നമ്മുടെ ഒരു പ്രായത്തിൽ, ഏത് പ്രായം മുതലാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു അസുഖത്തെക്കുറിച്ച് ശ്രദ്ധിച്ച് തുടങ്ങേണ്ടത്, ഇങ്ങനെ അസുഖം വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണമല്ലോ, അത് ഏതൊരു പ്രായം മുതലായിരിക്കണം?
1: അതെ, തീർച്ചയായും നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രായം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ പ്രായസംബന്ധമായിട്ട് വരുന്നത് യൂഷ്വലി ഒരു 70 വയസ്സ് മുതലാണ് പ്രായസംബന്ധമായിട്ട് വരുന്ന ഓസ്റ്റിയോപൊറോസിസ് വരുന്നത്. അല്ലാതെ ഈ പറഞ്ഞ പോലെ ആർത്തവ സംബന്ധമായിട്ടുള്ളത് യൂഷ്വലി ഒരു 50 വയസ്സിന് ശേഷമാണ് അത് വരുന്നത്. അപ്പൊ 50-നും 70-നും ഇടയ്ക്ക് കൂടുതലും ആർത്തവ സംബന്ധമായിട്ട് വരുന്ന ഓസ്റ്റിയോപൊറോസിസ് ആണ് കണ്ടുവരുന്നത്. 70 വയസ്സിന് മുകളിലാണെങ്കിൽ പ്രായസംബന്ധമായിട്ടുള്ള ഓസ്റ്റിയോപൊറോസിസ് അത് സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരേ രീതി തന്നെയാണ്. ഒരു 70 വയസ്സിന് ശേഷം
0: പ്രായം കഴിയുമ്പോൾ നമുക്കത് ഉണ്ടാവാനുള്ള സാധ്യത വളരെ സാധ്യത കൂടുതൽ തന്നെയാണ് സ്ത്രീയിലും പുരുഷനും
1: എന്തായാലും.
0: ഓക്കെ, നമുക്കൊരു കോൾ എത്തിയിട്ടുണ്ട്, നമുക്ക് കോളിലേക്ക് പോകാം. ഹലോ,
3: ഹലോ,
0: സ്വാഗതം ഡോക്ടറോട് ഇരിക്കാൻ പരിപാടിയിലേക്ക്.
1: ഹലോ
3: സാറേ, എന്റെ പേര് താജുദ്ദീൻ, 67 വയസ്സുണ്ടേ.
1: പറഞ്ഞു.
3: കൊല്ലത്താണ് താമസിക്കുന്ന, രണ്ടാം വീട്ടില്.
1: ഓക്കെ,
3: പഴയ ഒരു പഠിക്കുന്ന സമയത്തൊക്കെ ചെറിയ സ്പോർട്സിനൊക്കെ പോകുമായിരുന്നു കേട്ടോ.
1: ശരി ശരി.
3: അടുത്ത സമയത്ത് ഇപ്പൊ ഒരു 1.5 വർഷമായി ഇടിപ്പല്ലിന് ഭയങ്കര വേദന വന്ന്, ഞാൻ ഓർത്തോയെ കൊണ്ടുപോയി കാണിച്ചപ്പോ പറഞ്ഞു എത്ര എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു ഇടിപ്പല്ലിന് തേയ്മാനം ഉണ്ട്, ഇടിപ്പല്ല് മാറ്റി വെക്കണോന്ന് പറഞ്ഞു.
1: ശരി ശരി.
3: ഞാൻ പേടിച്ച് അത് ചെയ്തില്ല, തൽക്കാലം ഗുളിക തന്നു. ഞാനത്
1: രണ്ടിടുപ്പലിനും തേയ്മാനം ഉണ്ടെന്ന് പറഞ്ഞു. രണ്ടിടുപ്പലിനും തേയ്മാനം ഉണ്ടെന്ന് പറഞ്ഞു, അത് ഒരു സൈഡിൽ മാത്രമേ പറഞ്ഞുള്ളൂ.
3: ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ.
1: ആ സൈഡിൽ മുമ്പ് വീണിട്ട് എന്തെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നോ?
3: ഇല്ല, ഒന്നും പറ്റിയിട്ടില്ല.
1: ഒന്നും പറ്റിയിട്ടില്ല. വേറെ എന്തെങ്കിലും അസുഖമുള്ളതാണോ അച്ഛന്?
3: പക്ഷെ അസുഖങ്ങളൊന്നും ഇല്ല, പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ല.
1: ഷുഗർ, കൊളസ്ട്രോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
3: ഷുഗർ ഇല്ല, പ്രഷർ ഇല്ല, കൊളസ്ട്രോൾ ഇല്ല, ഇതൊന്നും ഇല്ല.
1: ആസ്മയുടെ അങ്ങനെ ഇൻഹേലറോ സ്റ്റെറോയിഡ് മരുന്നുകളോ എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ?
3: ഇല്ല ഇല്ല, മരുന്നുകളൊന്നും കഴിക്കുന്നില്ല.
1: മദ്യപിക്കുന്നുണ്ടോ?
3: കുറച്ച് ദിവസം ഈ കാൽസ്യത്തിന്റെ ഗുളിക കഴിച്ചായിരുന്നു, പിന്നെ ഇടയ്ക്കാണെങ്കിൽ വെച്ചു. അത് കഴിക്കുന്നോണ്ട് കുഴപ്പമുണ്ടോ?
1: ഇല്ല ഇല്ല, കാൽസ്യം ഗുളിക കഴിക്കുന്ന നല്ലതാ. ഡെയിലി ഒരെണ്ണം ബസ്സല്ലേ കഴിക്കുന്നത്?
3: ഡെയിലി ഉച്ചയ്ക്ക് ഒരെണ്ണം
1: കഴിക്കുന്നത് നല്ലത് തന്നെ.
3: അത് ഹോസ്പിറ്റലിൽ
1: 500 രൂപ. ഈ പറഞ്ഞ പോലെ ഇടുപ്പിന്റെ തേയ്മാനം വന്നിട്ടുണ്ടെങ്കിൽ അതിപ്പോ 4 സ്റ്റേജ് ആയിട്ടുണ്ട്. അത് 1-ഓ 2-ഓ സ്റ്റേജ് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, മരുന്ന് കൊണ്ട് നമുക്ക് തൽക്കാലം നോക്കാം. ഇടയ്ക്ക് ഇടുപ്പിന്റെ മസിലിന്റെ എക്സസൈസുകളും കാര്യങ്ങളും ഉണ്ട്, ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ കൊണ്ടുപോകാം. പക്ഷേ ഇടുപ്പിന്റെ എല്ലിന്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് മൊത്തത്തിൽ പോയിട്ടുണ്ടെങ്കിൽ, അതായത് ഗ്രേഡ് 4 എന്ന് പറയും, കംപ്ലീറ്റ് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മാറ്റി വെക്കൽ മാത്രമേ നമുക്ക് ഓപ്ഷൻ ആയിട്ടുള്ളൂ.
3: രണ്ട് ഡോക്ടർമാരും മാറ്റി വെക്കണമെന്നാ പറഞ്ഞത്.
1: പറഞ്ഞത് പക്ഷെ മാറ്റി വെച്ചു കഴിഞ്ഞാൽ അച്ഛന് പിറ്റേന്ന് തന്നെ നടക്കാൻ പറ്റും, വേദനയില്ലാതെ. അതെ,
3: ഒരു കാര്യം വളരെ ബുദ്ധിമുട്ടിലാണ് നടക്കുന്നത്, കുറച്ചേരം നടക്കുമ്പം
1: വേദന കൂടുതലല്ലേ? അതെ അതെ. അപ്പൊ ഇടുപ്പ് മാറ്റി വെക്കുമ്പോഴത്തേക്കും ആ ഒരു എല്ലും എല്ലും തമ്മിൽ ഒരേന്ന് ആ ബുദ്ധിമുട്ട് മാറിയിട്ട് പെട്ടെന്ന് വേദന മാറി പിറ്റേന്ന് തന്നെ നടക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തും.
0: ഓക്കെ, എന്തായാലും വിളിച്ചതിന് വളരെ സന്തോഷം. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടറോട് ചോദിക്കാൻ തത്സമയം ഫോണിംഗ് പ്രോഗ്രാമാണ്. ഇതുപോലെ എനിക്കൊന്ന് പ്രായമായവർക്ക് കൂടുതൽ സംശയങ്ങൾ ഉണ്ടായിരിക്കാം ചോദിക്കാനായിട്ട്. പ്രത്യേകിച്ചും ഈ ഒരു തണുപ്പ് സമയമൊക്കെ വരുമ്പോഴത്തേക്കും അവർ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ. ഈ ഒരു അസുഖവുമായി ബന്ധപ്പെട്ട് പ്രായമായവർക്ക് ഈ ഒരു ക്ലൈമറ്റിൽ ഉണ്ടാകുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കാം?
1: ക്ലൈമറ്റ് സംബന്ധമായിട്ട് എല്ലിന്റെ ബലക്കുറവിന് വലിയ പ്രശ്നങ്ങൾ വരില്ല. കൂടുതലും ഈ അസ്ഥിരോഗം ഈ പറഞ്ഞ പോലെ തേയ്മാനത്തിനൊക്കെയാണ് കൂടുതലും തണുപ്പ് പിടിക്കുമ്പോൾ ബുദ്ധിമുട്ട് വരുന്നത്. അത് ആർത്രൈറ്റിസ് തന്നെ ഈ പറഞ്ഞ പോലെ സന്ധിവാതം, അതായത് ഈ പറഞ്ഞ പോലെ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് ഉണ്ട്. അതായത് നമ്മുടെ ശരീരത്തിലെ ഘടകങ്ങൾ നമ്മുടെ ജോയിന്റിനെ പോയിട്ട് ആക്രമിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട്, ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് ആണ്. അങ്ങനെയുള്ള അവസ്ഥയിൽ ഈ പറഞ്ഞ പോലെ തണുപ്പടിക്കുമ്പോഴത്തേക്കും ജോയിന്റിന് കൂടുതൽ ബുദ്ധിമുട്ട് വരും.
0: ഓക്കെ, ഇപ്പം അല്ലെങ്കിൽ പറയുന്ന അസ്ഥിക്ക് ക്ഷയമുള്ളവർക്ക് നമുക്ക് ഈ ഒരു സാഹചര്യത്തില് അവർക്ക് ഇപ്പോ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ?
1: ശ്രദ്ധിക്കാനുള്ളത് നമ്മളെ ഡയറ്റിൽ നിന്നും, അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നും ആവശ്യത്തിനുള്ള പോഷകങ്ങൾ.
0: അപ്പൊ
1: എല്ലിനാവശ്യമായിട്ടുള്ള മെയിനായിട്ട് രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് പ്രോട്ടീനും പിന്നെ കാൽസ്യവും. ഈ രണ്ട് വസ്തുക്കൾ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് കിട്ടുന്നതെന്ന് എന്തായാലും ഉറപ്പ് വരുത്തണം.
0: ഓക്കെ, ശരി. ഇനി നമ്മള് പ്രധാന ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, നമ്മളുടെ ഈ ഒരു ആരോഗ്യം അതും കൂടെ എടുത്ത് ചോദിക്കേണ്ടത്. സാധാരണ നമ്മൾ ഈ മെലിഞ്ഞവർക്കോ അല്ലെങ്കിൽ ഭാരം കുറഞ്ഞവർക്കോ ഒക്കെ ഇത്തരത്തിലുള്ളൊരു അസ്ഥിക്ഷയം വരാനുള്ള സാഹചര്യം കൂടുതലാണോ അല്ലെങ്കിൽ സാധ്യത കൂടുതലാണോ?
1: അതെ, മെലിഞ്ഞ ഒരു പ്രകൃതമുള്ള ആൾക്ക് ഡെഫിനറ്റ്ലി ഒരു വണ്ണമുള്ള ആളിനെ അപേക്ഷിച്ച് ഓസ്റ്റിയോപൊറോസിസും അത് കാരണമുള്ള ബുദ്ധിമുട്ടുകളും നേരിടാൻ കൂടുതൽ സാധ്യതയുണ്ട്. അതിന്റെ മൂന്നാല് കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ പറയുന്ന പോലെ മെലിഞ്ഞ പ്രകൃതമുള്ള ആൾക്കാർക്ക് മൊത്തത്തിൽ ബോണിന്റെ അളവ് കുറവായിരിക്കും ഒരു വണ്ണമുള്ള ആളിനെ അപേക്ഷിച്ച്. അതുകൊണ്ട് അവർക്ക് തുടക്കത്തിൽ തന്നെ ബോണിന്റെ അളവ് കുറവായതുകൊണ്ട് അത് നേരത്തെ തന്നെ ശരീരത്തിൽ നിന്നും ഒരുപാട് എല്ല് നഷ്ടപ്പെട്ട് ബലക്ഷയം നേരത്തെ വരും. പിന്നെ കൂടാതെ ഈ പറഞ്ഞ പോലെ വണ്ണം കൂടുതലുള്ള ആൾക്കാർക്ക് ഈ അവരുടെ വെയിറ്റും അവരുടെ ഭാരം കാരണം എല്ലുകളിൽ കുറച്ച് ലോഡ് വരും.
0: എല്ലിൽ
1: എപ്പോഴും ലോഡ് വരുന്നത് എല്ലിന്റെ കട്ടി കൂട്ടാൻ സഹായിക്കുന്നതാണ്. അപ്പൊ വണ്ണമുള്ള ആൾക്ക് എന്തായാലും ഓൾറെഡി ആ ലോഡ് കൂടുതലായതുകൊണ്ട് കൂടുതൽ എല്ലിന് കട്ടി കാണും. പിന്നെ ഈ പറഞ്ഞ പോലെ കൊഴുപ്പിന്റെ അംശം കൂടുമ്പോൾ ഈസ്ട്രജന്റെ അളവ് കുറച്ച് കൊഴുപ്പിൽ നിന്നും വരാം. അങ്ങനെ ഉള്ളവർക്ക് കുറച്ച് ഈസ്ട്രജന്റെ ബെനിഫിറ്റ് ആയിട്ടുള്ള എഫക്ട് കാരണം എല്ലിന് കുറച്ച് കട്ടി കൂടും. പിന്നെ ഈ പറഞ്ഞാലും വണ്ണമുള്ള ഒരാൾ വീണാലും കുറച്ച് കുഷനിങ് ഉള്ളത് കൊണ്ട് പെട്ടെന്ന് ഒടിയാനുള്ള സാധ്യത കുറവാണ്.
0: ശരി, പക്ഷെ ഇതിനകത്ത് ഒരു പ്രശ്നം ചോദിക്കാനുള്ള, ഇതൊരു പാരമ്പര്യമായിട്ടുള്ള ഒരു അസുഖം, അല്ലെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള ഒരുപാട് അസുഖങ്ങൾ പറയാറുണ്ട്, ഈ ഒരു സാധ്യത ഉണ്ടോ ഇതിനും, ഈ ഒരു അസുഖത്തിനും?
1: ഈ അസുഖത്തിനും ഇതുപോലെ ഒരു പാരമ്പര്യ സാധ്യതയുണ്ട്. അതായത് എല്ലിന്റെ കട്ടി നിർണ്ണയിക്കുന്ന പല ജീനുകളും ഉണ്ട്. വൈറ്റമിൻ ഡിയോട് എങ്ങനെ നമ്മള് നമ്മുടെ ദേഹം എങ്ങനെ പ്രതികരിക്കുന്നുള്ളതും പറഞ്ഞാൽ എല്ലിന്റെ കട്ടി കൂട്ടുന്ന ഘടകങ്ങളുടെ ബാധിക്കുന്ന പല ജീനുകളും പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മുടെ വീട്ടിലാർക്കെങ്കിലും ഓസ്റ്റിയോപൊറോസ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്കും വരാൻ നല്ലൊരു സാധ്യതയുണ്ട്. നമ്മുടെ വീട്ടിലാർക്കെങ്കിലും ഓസ്റ്റിയോപൊറോസ് കാരണം ഒരു ഫ്രാക്ചർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് 100% സാധ്യതയുണ്ട് നമുക്ക് ഓസ്റ്റിയോപൊറോസ് ഉണ്ടാകാൻ. അപ്പൊ ഡെഫിനറ്റ്ലി ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നമ്മൾ അതിനുള്ള മുൻകരുതലുകളും കാര്യങ്ങളും എടുക്കണം.
0: നമ്മൾ ഈ പാരമ്പര്യമായി വരുന്ന ഒരു അസുഖം എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ സാധാരണ ഒരു പ്രായം പറയാറുണ്ട്. ഈ ഒരു പ്രായത്തിന് ശേഷമാണ് ഇത് വരുന്നതെങ്കിൽ അതിനൊരു സാധ്യത കുറവുണ്ട്, അല്ലെങ്കിൽ ഇത്ര പ്രായത്തിന് മുൻപ് വന്നാൽ, ഇപ്പം മിനിമം ഒരു 55 മുൻപാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, ഒരു 70% വരെ ഉണ്ടെന്ന് പറയും. അതുപോലെ ഇതും നമുക്കിപ്പോൾ പറഞ്ഞു 50 മുകളിലോട്ടോ 70 മുകളിലോട്ടോ എന്ന് പറഞ്ഞു.
1: അപ്പോൾ
0: അങ്ങനെ വരുന്ന ഒരാൾക്ക് ഇതിനകത്ത് പാരമ്പര്യം ഒരു ഘടകമാണോ? കാരണം പ്രായമായത് കൊണ്ട് വരുന്ന ഒരു രോഗം.
1: അതെ, കാര്യം 50 കഴിഞ്ഞിട്ടുള്ള എല്ലാവർക്കും ഓസ്റ്റിയോപൊറോസിസ് വരണം എന്നില്ല. അത് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ജനറ്റിക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മറ്റ് അസുഖങ്ങൾ കാരണം ഈ പറഞ്ഞ പോലെ ഓസ്റ്റിയോപൊറോസ് വരുന്നതാണ്. അല്ലാതെ എല്ലാ 50 കഴിഞ്ഞ സ്ത്രീകൾക്കും ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടാവണമെന്നില്ല. എല്ലാ 70 കഴിഞ്ഞിട്ടുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടാവണമെന്നില്ല.
0: അപ്പൊ
1: അതുകൊണ്ട് ഡെഫിനറ്റ്ലി ഒരു പാരമ്പര്യമായിട്ടുള്ള ഘടകങ്ങളും ഈ പറഞ്ഞ പോലെ മറ്റ് അസുഖങ്ങളുണ്ട്. ചില അസുഖങ്ങൾ കാരണം ഓസ്റ്റിയോപൊറോസിസിന് കൂടുതൽ സാധ്യതയുള്ളതാണ്.
0: അത് ഏതൊക്കെയാണ് അത്തരം ഒരു അസുഖങ്ങൾ?
1: തൈറോയിഡിന്റെ അധികമായിട്ടുള്ള പ്രവർത്തനം, പ്രമേഹം, കൊളസ്ട്രോള്, പിന്നെ ഈ പറഞ്ഞ പോലെ പുകവലി, മദ്യപാനം, ഇങ്ങനത്തെ ശീലങ്ങൾ ഉള്ളവർക്കും കൂടുതൽ സാധ്യതയാണ് ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടാവാൻ.
0: അപ്പൊ ഈ സ്റ്റീറോയിഡ് നേരത്തെ പറഞ്ഞിരുന്നു, സ്റ്റീറോയിഡ്സ് ഒക്കെ കഴിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നു.
1: അപ്പം
0: അതെന്താണ്, അതൊരു പ്രശ്നം കഴിക്കുന്നവർക്ക് എന്താണ് ഇങ്ങനെ വരാനുള്ള സാഹചര്യം എന്താണ്? അങ്ങനെ
1: നമ്മൾ മെഡിക്കൽ പ്രാക്ടീസിൽ ഉപയോഗിക്കുന്ന സ്റ്റീറോയിഡ്സ് നമ്മൾ കോർട്ടിക്കോ സ്റ്റീറോയിഡ്സ് എന്ന് പറയുന്നത്. ഈ സ്റ്റീറോയിഡ്സിന്റെ മെയിൻ പ്രവർത്തന രീതി എന്ന് പറയുന്നത് ശരീരത്തിലെ പല ഘടകങ്ങളെയും എന്താ പറയുന്നത് കനം കുറയ്ക്കുന്ന ഒരു ടൈപ്പാണ്. അതായത് എല്ലാത്തിനെയും കട്ടി കുറയ്ക്കുന്നു, മസിലിന്റെ കട്ടി കുറയ്ക്കും, എല്ലിന്റെ കട്ടി കുറയ്ക്കും, അങ്ങനെ ഇൻഫ്ലമേഷൻ കുറയ്ക്കുക എന്നുള്ളതാണ് സ്റ്റീറോയിഡ്സിന്റെ മെയിൻ പ്രവർത്തന രീതി. അപ്പൊ ഈ സ്റ്റീറോയിഡ്സ് പ്രത്യേകിച്ച് ഒരു 3 കൂടുതൽ കൊടുക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഉള്ള ബുദ്ധിമുട്ട് വരുന്നത്.
0: അല്ലാതെ
1: ഒരാഴ്ച നമ്മൾ ഉപയോഗിച്ചാൽ അങ്ങനെ പ്രശ്നമൊന്നും വരത്തില്ല. 3 കൂടുതൽ ഉപയോഗിക്കുമ്പോൾ ശരീരത്തിലെ പല ഭാഗങ്ങളെയും ഈ സ്റ്റീറോയിഡ്സ് ദോഷമായിട്ട് ബാധിക്കും. നമ്മുടെ രക്തത്തിന്റെ സെല്ലുകളുടെ ഉണ്ടാക്കുന്ന രീതി കുറയ്ക്കും, എല്ലിന്റെ കട്ടി കുറയ്ക്കും, കൊഴുപ്പിന്റെ അംശം കൂട്ടും, മസിലിന്റെ അംശം കുറയ്ക്കും, അങ്ങനെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഇത് കാരണം ഉണ്ടാവാം.
0: ഓക്കെ, അപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറോട് ചോദിക്കാൻ തത്സമയം ഫോണിംഗ് പ്രോഗ്രാമാണ്. വിളിക്കേണ്ട നമ്പർ 0744-2939-1111. ഒട്ടുമിക്ക പ്രായമായവർക്കും ചോദിക്കേണ്ട ചോദ്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുക, എനിക്കറിയാം. പക്ഷെ എങ്കിലും നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കാം. പ്രിയപ്പെട്ടവർ വിളിക്കുക. അപ്പൊ നിങ്ങളുടെ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ അമ്മയ്ക്കോ അച്ഛനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അടുത്ത ആളുകൾക്കോ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതൊരു സംശയമൊക്കെ മാറ്റാനുള്ള ഒരു നല്ല അവസരമാണ്. അപ്പൊ അതിനായിട്ട് വിളിച്ചോളൂ, 4:30 വരെ സമയമുണ്ട്. നേരത്തെ ഡോക്ടർ ഒരു നമ്മുടെ നേരത്തെ വിളിച്ച ശ്രോതാവിനോട് ചോദിച്ച ചോദ്യം എനിക്കൊന്നും ശ്രോതാവ് കേട്ടില്ല. മദ്യപാനമുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. ഈ നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാത്തൊരു കാര്യമാണ് മദ്യപാനവും പുകവലിയൊക്കെ ആരോഗ്യത്തിന് ഹാനികരം എന്ന് പറയുമ്പോഴും. ഈ ഒരു അസുഖത്തിന് ഇത് എത്രത്തോളം ഒരു വില്ലനാകുന്നുണ്ട്?
1: സി പുകവലി ആയാലും മദ്യപാനം ആയാലും, പുകവലിക്ക് നമ്മൾ പ്രശ്നങ്ങൾ പറയുന്നത് ഈ പറഞ്ഞ പോലെ രക്തക്കുഴലൊക്കെ കറകൾ പോയി അടിയും, പല ഭാഗത്തേക്കുള്ള രക്ത ഓട്ടം കുറയുകയും ചെയ്യുന്നതാണ് പുകവലിയുടെ ബുദ്ധിമുട്ട്. മദ്യപാനം എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ കൊഴുപ്പിന്റെ അംശത്തിൽ ശരീരത്തിൽ വ്യതിയാനങ്ങൾ സംഭവിക്കുകയും ഇത് കാരണം ബോഡിയിൽ പല ഭാഗത്തും ഇൻഫ്ലമേഷൻ വരികയും ചെയ്യുന്ന ഒരു കണ്ടീഷൻ വരും. ഇത് കാരണം എല്ലിന്റെ ഉൽപാദനവും കുറയുകയും എല്ല് നശിച്ചു പോകുന്ന റേറ്റ് കൂടുകയും ചെയ്യുന്നതാണ് മദ്യപാനം കാരണമുള്ള ബുദ്ധിമുട്ട്. പിന്നെ ഈ നേരത്തെ വിളിച്ച ആൾക്ക് മദ്യപാനത്തിന്റെ ഒരു പുള്ളി പറഞ്ഞ കണ്ടീഷനിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാര്യം ഈ പറഞ്ഞാൽ കൊഴുപ്പിന്റെ അംശം വ്യത്യാസം വരുമ്പോൾ നമ്മുടെ ഇടുപ്പിന്റെ എല്ലിലെ ഹെഡ് നമ്മുടെ ബോളിന്റെ രക്തയോട്ടം വളരെ കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഈ രക്തയോട്ടം കുറയുമ്പോൾ ആ എല്ലിന്റെ ആ ഒരു കാർട്ടിലേജ് മൊത്തം, അതായത് തരുണാസ്ഥി മൊത്തം തേഞ്ഞു പോകുന്ന ഒരു കണ്ടീഷൻ വരികയും ചെയ്യുന്നത് ഓസ്റ്റിയോനെക്രോസിസ് എന്ന് പറയും. അത് കൂടുതലും ഒന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ കൂടുതലും സ്റ്റിറോയിഡ് യൂസ് ചെയ്യുന്ന ആൾക്കാരും അല്ലെങ്കിൽ മദ്യപിക്കുന്ന ആൾക്കാരുമാണ് കൂടുതലും കണ്ടുവരുന്നത്. അങ്ങനെയാണ് കൂടുതൽ ആൾക്കാർക്ക് ചെറുപ്രായത്തിൽ പോലും ചിലപ്പം ഈ ഇടുപ്പ് മാറ്റി വെക്കേണ്ട കണ്ടീഷൻ വരാം. പുള്ളിക്ക് 63 വയസ്സുണ്ട്. അപ്പം കൂടുതലും ആ ഒരു പ്രായ സംബന്ധമായിട്ടുള്ള തീരുമാനത്തിനായിരിക്കും കൂടുതലുള്ളത്.
0: ഓക്കെ, അപ്പോൾ ഈ ഇടുപ്പ് മാറ്റി വെക്കൽ ഇതിനെ കുറിച്ചിട്ടൊന്നും പറയാം. പലർക്കും അങ്ങനെ ഒരു സാഹചര്യം വരുന്നത് എപ്പോഴായിരിക്കാം, അല്ലെങ്കിൽ അത് ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഏത് കണ്ടീഷനിൽ നമുക്കത് ചെയ്യാൻ സാധിക്കും?
1: ഇടുപ്പ് മാറ്റി വെക്കൽ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഇടുപ്പിന്റെ എല്ല് എല്ല് രണ്ട് എല്ലുകളുണ്ട്. മേളിലൊരു എല്ലും താഴെ ഒരു ബോൾ പോലത്തെയുണ്ട്, ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പിന്റെ ഇടയ്ക്ക് നമ്മൾ കാണുന്നതാണ് ഈ തരുണാസ്ഥിയും, പിന്നെ ഈ പറഞ്ഞ പോലെ ചുറ്റുമൊരു വാഷർ പോലത്തെ സാധനമുണ്ട്. അപ്പൊ നമ്മള് പ്രായസംബന്ധമായിട്ട് നമ്മൾ ജോയിന്റുകൾ ഉപയോഗിക്കുന്ന അനുസരിച്ച് ഈ കാർട്ടിലേജുകൾ തമ്മിൽ ഉരഞ്ഞുരഞ്ഞ് അത് തേഞ്ഞു പോവുകയും തേഞ്ഞു പോയതിനു ശേഷം എല്ലും എല്ലും തമ്മിൽ ഉരയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോഴാണ് ഈ അതിസഹിക്കാൻ വയ്യാത്ത ഈ വേദനയും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരികയും അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പോയി സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ഒട്ടും ഗ്യാപ്പില്ല, എല്ല് വരഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ MRI സ്കാൻ ചെയ്ത് നോക്കി അതിൽ ഒട്ടും കാർട്ടിലേജ് ബാക്കിയില്ല എന്ന് കണ്ടുപിടിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ പിന്നെ ജോയിന്റ് റിപ്ലേസ്മെന്റ് പറയുന്നത്.
0: ഓക്കെ, നമുക്ക് പലർക്കും ഉള്ളൊരു പ്രശ്നമാണ് മുട്ടുവേദന, നടക്കും അല്ലെ മുട്ടു മടക്കാൻ പറ്റാത്തൊരു സാഹചര്യം. ചിലപ്പോൾ എന്താ പറയുക, ഒരിടത്ത് ഇരുന്നിട്ട് പെട്ടെന്ന് എണീക്കുമ്പോഴുള്ള പ്രശ്നം, ഇതെല്ലാം ഈ ഒരു അസുഖത്തിൽ വരുന്ന ഒരു പ്രശ്നങ്ങൾ തന്നെയാണോ?
1: ഈ പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം ഈ പറഞ്ഞ പോലെ മുട്ടിന്റെ തേയ്മാനത്തിലാണ് വരുന്നത്. അസ്ഥിരോഗത്തിൽ അസ്ഥി സംബന്ധമായിട്ടുള്ള വേദന ആയിരിക്കും കൂടുതലും ഈ പറഞ്ഞ പോലെ കൈത്തണ്ടിലും നടുവിലും ഇടുപ്പിലും ഒക്കെ ആയിരിക്കും കൂടുതലും വരുന്നത്.
0: ഇതേ അവസ്ഥ നമുക്ക് കയ്യിലും കിട്ടില്ലേ? അപ്പം ചിലർക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറേ നേരം നമുക്ക് പിടിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഹാൻഡിൽ പിടിക്കുമ്പോഴോ സ്റ്റിയറിൽ പിടിക്കുമ്പോഴോ ഒക്കെ ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ കൈ കഴക്കുന്ന പോലെ തോന്നിയിട്ട് ചിലപ്പോൾ ഒരു കൈ മാറ്റി വയ്ക്കുന്ന കാണാം, കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും വയ്ക്കുക. ഇതും ഈ ഒരു അസുഖവുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നത്?
1: അതിലേക്ക്
0: വരാൻ ഒരു കോൾ ഉണ്ട്, നോക്കാം ആരാണെന്ന്. ഹലോ
1: ഹലോ
3: ഹലോ,
0: ആ സ്വാഗതം ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക്.
1: നമസ്കാരം.
3: പ്രായമായ ആൾക്കാർക്ക് വേണ്ടിയാ ചോദിക്കുന്നത്. അതായത് ഒരു 10 കുറെ വയസ്സായി കഴിഞ്ഞാൽ നമ്മള് കക്കുഷിലൊക്കെ പോകുന്ന സമയത്ത് കുത്തി ഇരിക്കാൻ പറ്റത്തില്ല, അഥവാ എങ്ങനെ ഇച്ചിരി ബുദ്ധിമുട്ടി കുത്തി ഇരുന്നാ പിന്നെ എണീക്കണമെങ്കിൽ കൈ കുത്തി എണീക്കേണ്ട അവസ്ഥ വരും. കാലിന്റെ മുട്ടിനെ അത് ബാധിക്കുന്നുണ്ട്. അതെന്താ കാരണം
1: സർ? ഒരുപാട് കുത്തി ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ പറഞ്ഞ പോലെ വാഷറും കാര്യങ്ങളും ഒരുപാട് തേഞ്ഞിരിക്കുവാണെങ്കിൽ എല്ലും എല്ലും തമ്മിൽ തട്ടുന്നൊരു സാഹചര്യമുണ്ട്. അപ്പൊ എല്ലാം ഒരുപാട് തേഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ മുട്ട് ഒരു 90 ഡിഗ്രിയിൽ കൂടുതൽ മടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് ഈ പറഞ്ഞ പോലെ നമ്മള് മുട്ട് മാറ്റി വെച്ചാൽ കൂടിയും ഈ പറഞ്ഞ പോലെ ഒരുപാട് തറയിൽ, അതായത് ഇന്ത്യൻ ക്ലോസറ്റിന്റെ ലെവലിലേക്കൊക്കെ കുത്തിയിരിക്കുന്നത് ഓപ്പറേഷൻ ചെയ്താലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യമായിട്ട് തന്നെയാണ് പറയുന്നത്.
3: ഈ യൂറോപ്യൻ ക്ലോസറ്റ് ഉണ്ടായതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ല, പക്ഷെ അവിചാരിതമായിട്ട് ചില സാഹചര്യങ്ങളിൽ ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ കുത്തിയിരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ബുദ്ധിമുട്ടാ, വളരെ ബുദ്ധിമുട്ടാണ്. അത് അതുകൊണ്ടാണ് ചോദിച്ചത്.
1: അതെ, അത് തേയ്മാനം വന്നു കഴിഞ്ഞാൽ അത് പിന്നെ അത് തൊണ്ണൂറ് ഡിഗ്രിയിൽ കൂടി മടക്കി അത്രയും കുത്തിയിരിക്കാൻ പറ്റത്തില്ല. അതിനിപ്പോ ഓപ്പറേഷൻ ചെയ്ത് മുട്ട് മാറ്റി വെച്ചാൽ കൂടിയും അത് ചെയ്യാൻ പറ്റുന്നതല്ല. പിന്നെ ഇതുപോലെ ഈ ചമ്രമണഞ്ഞിരിക്കുന്നതും ഇതുപോലെ തന്നെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ.
0: ഓക്കെ, സന്തോഷം വിളിച്ചത്. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടറോട് ചോദിക്കാം തത്സമയം ഫോണിംഗ് പ്രോഗ്രാമാണ്. അസ്ഥിക്ഷയമാണ് ഇന്ന് നമ്മൾ ഡോക്ടറോട് ചോദിക്കാം പരിപാടിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ തനേഷ് ആണ് നമ്മളോടൊപ്പം ഉള്ളത്. ചെറിയൊരു ഇടവേളയാണ്, തിരിച്ചെത്താം.
2: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിംഗിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിംഗിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624410.

0: ഓക്കെ, അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിംഗ് പ്രോഗ്രാമാണ്. അസ്ഥിക്ഷയമാണ് ഇന്നത്തെ വിഷയം. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474-293-1111. ഡോക്ടർ, നമ്മൾ ഇതിനൊരു പരിശോധനയൊക്കെ, ഈ ഒരു അസുഖമുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് ഒരു പരിശോധനയൊക്കെ നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടല്ലോ, അല്ലെങ്കിൽ നടത്തുന്നത് നല്ലതായിരിക്കുമല്ലോ. പക്ഷെ അത് എപ്പം മുതലാണ്, നമ്മൾ എന്ത് സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു പരിശോധന ചെയ്യേണ്ടതായിട്ട് വരുന്നത്?
1: നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ ചെറിയ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോഴും, അല്ലെങ്കിൽ നേരത്തെ റിസ്ക് ഫാക്ടർ ഉള്ള ആൾക്കാർ, അതായത് പാരമ്പര്യമായിട്ട് ഓസ്റ്റിയോപോറോസിസ് ഉള്ളവർക്കോ അല്ലെങ്കിൽ വേറെ മറ്റേ പല അസുഖങ്ങളെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു, തൈറോയിഡിന്റെ ബുദ്ധിമുട്ട്, പ്രമേഹം, ഇങ്ങനെ അസുഖങ്ങൾ കുറച്ച് ഉള്ള ആൾക്കാർ കുറച്ച് നേരത്തെ അലേർട്ട് ആവുകയും ഒരു 45 വയസ്സ് മുതലേ തന്നെ സ്ത്രീകളാകുമ്പോഴത്തേക്കും ഒന്ന് ശ്രദ്ധിച്ചു തുടങ്ങാം. അപ്പൊ ആർത്തവം നമുക്ക് നേരത്തെ നിന്ന് പോകുന്ന ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ, അതായത് ഇപ്പം ചില ആൾക്കാർക്ക് യൂട്രസും ഓവറിയൊക്കെ നേരത്തെ എടുക്കേണ്ട അവസ്ഥ വരാം. ഇപ്പൊ ഒരു 35 വയസ്സിൽ അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ അവർ നേരത്തെ തന്നെ ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് ഒരു ഹോർമോൺ റിപ്ലേസ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത്. അതുകൊണ്ട് ഇപ്പൊ ഒരു 50 വയസ്സ് വരെ അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നോർമലി അവർക്ക് കിട്ടുന്ന രീതിയിലുള്ള ഹോർമോൺ അവരുടെ ശരീരത്തിലേക്ക് ചെല്ലും. പിന്നെ ഈ പറഞ്ഞ പോലെ സ്കാനിങ് ടെസ്റ്റുകളൊക്കെ എക്സ്റേ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അത്രയ്ക്കും സിവിയർ ആയിട്ടുള്ള കേസിൽ മാത്രമേ നമുക്ക് എക്സ്റേയിൽ നിന്നും ഓസ്റ്റിയോപോറോസിസ് കണ്ടുപിടിക്കാൻ സാധിക്കുള്ളൂ.
0: ഏതൊക്കെ പരിശോധന നമുക്ക് വരാം, അതിനു മുമ്പ് നമുക്കൊരു കോളിലേക്ക് പോകാം. ഹലോ
2: ഹലോ
1: ഹലോ,
0: സ്വാഗതം ഡോക്ടറോട് ഇരിക്കാൻ പരിപാടിയിലേക്ക്.
1: ആ പറഞ്ഞോ.
2: ഹലോ, ഗുഡ് ഈവനിങ് ഡോക്ടർ.
1: ഗുഡ് ഈവനിങ്, പറഞ്ഞു.
2: ഞാൻ ഇപ്പൊ തൈറോയിഡിന്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് ഡോക്ടർ ഞാൻ ചോദിച്ചത്, വിളിക്കാൻ വെച്ചത്.
1: പറഞ്ഞു.
2: ഞാൻ ഏതാണ്ട് 97 മുതല് ഹൈപ്പോ തൈറോയിഡിസത്തിന് ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ട്. അത് എന്താണെന്ന് കണ്ടുപിടിച്ചില്ല, വീട്ടിൽ കൂടി കൂടി വന്നു. അങ്ങനെ പിന്നെ അവസാനം തൈറോയിഡ് ചെക്ക് ചെയ്തപ്പം എനിക്ക് ഒരുപാട് കൂടുതലായിരുന്നു. 200 mg തുടങ്ങിയത് ടാബ്ലറ്റ് തുടങ്ങിയത് തന്നെ. അപ്പം ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് TSH ഒന്ന് കുറഞ്ഞു, ചിലപ്പോ കൂടും. അപ്പം വീണ്ടും പോയി, ഭയങ്കര ക്ഷീണവും അണപ്പും കിടപ്പും ഒക്കെ വരും. അങ്ങനെ പിന്നെയും ഡോക്ടറെ കണ്ടോണ്ടിരിക്കുവായിരുന്നു. അപ്പൊ എനിക്ക് ശരിക്കും ഒരു പേടിയാ, ഇത്രയും വർഷമായിട്ട് ഈ തൈറോയിഡ് മരുന്ന് കഴിച്ചോണ്ടിരുന്നാല് വേറെന്തെങ്കിലും അസുഖമൊക്കെ വരുമോ?
1: ഇല്ല, ഇപ്പൊ അമ്മയ്ക്ക് തൈറോയിഡിന്റെ അസുഖം കൂടുതലായിട്ട്
2: മാത്രമല്ല, അത് മാത്രമല്ല, ഇനിയുണ്ട്, മുട്ടുവേദനയുണ്ട്. മുട്ടുവേദന ഒരു 13 വർഷമായിട്ട് മുട്ടുവേദനയുണ്ട്. പിന്നെ അതിന് 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് നടുവിന് പ്രശ്നം വന്നു, ഡിസ്കിന് ഒരു സർജറി കഴിഞ്ഞു. അങ്ങനെ ഇപ്പം അതിനുശേഷം ഒരുപാട് 6 മാസം വരെ ഒരേ കിടപ്പ് കിടന്നു. കുഞ്ഞിയുണ്ടാ, രണ്ടാ വെയിറ്റ് എടുക്കരുത് എന്നൊക്കെ പറഞ്ഞു, കൊറേയൊക്കെ ശ്രദ്ധിച്ചു. ഇപ്പം ഒറ്റയ്ക്കൊക്കെ ആവുമ്പോ നമുക്ക് ബുദ്ധിമുട്ട് വരത്തില്ലേ? അപ്പൊ അതിനുശേഷമാണ് ഈ മുട്ടുവേദന തുടങ്ങുന്നത്. ശരിക്കും ഡിസ്കും ഈ മുട്ടുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ?
1: അമ്മയ്ക്ക് നടക്കുമ്പം മുട്ട അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന പോലെ തോന്നാറുണ്ടോ?
2: ആടുന്നൊന്നുമില്ല ഡോക്ടർ, പക്ഷെ ഭയങ്കര ഈ ഡിസ്ക് സർജറിക്ക് ശേഷം ഞാൻ ഒരു 7 തവണ 8 തവണ എങ്കിലും വീണിട്ടുണ്ട്.
1: വീണിട്ടുണ്ട്. കാല് ആട്ടം പോലും തോന്നില്ല. കാല് ഉറപ്പിക്കുമ്പം ബാലൻസ് പോകുന്ന പോലെ തോന്നുന്നുണ്ടോ?
2: ബാലൻസ് പോകുന്ന പോലെ തോന്നിയിട്ട് ഞാൻ എങ്ങനെയാ വീഴുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല. ഞാൻ അങ്ങനെ അങ്ങ് വീഴും. അങ്ങനെ 2-3 തവണ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി വന്നിട്ടുണ്ട്. വീണ്ടും
1: മുട്ടിന്റെ എക്സ്റേ ഒക്കെ എടുത്തിട്ടുണ്ടോ? അപ്പം
2: എക്സ്റേ ഒക്കെ എടുത്തിട്ടുണ്ട്.
1: MRI
2: ഒക്കെ എടുത്തിട്ടുണ്ട്.
1: എക്സ്റേയില് വളവ് എന്തെങ്കിലും ഉള്ളതായിട്ട് പറഞ്ഞായിരുന്നോ ഡോക്ടർ?
2: വളവ് പറഞ്ഞില്ല ഡോക്ടറെ. ഒരു ഒരു മുട്ടിന് ഒരു സർജറി ചെയ്തത്. പിന്നെ എന്താ പറഞ്ഞത്, പെട്ടെന്ന് അങ്ങ് മറന്നുപോയി. ST40 പോയിട്ട് അപ്പം പറഞ്ഞതില്ലേ, ജനലിലൊക്കെ വിജാഗീറ്റിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓയിൽ കൊടുക്കുമല്ലോ.
1: സർജറി ആയിരുന്നു,
2: ഓപ്പൺ സർജറി ആയിരുന്നു.
1: അതിനുശേഷം
2: ആ വേദന മാറാ, അത് അത് അതിന്റെ പേര് പെട്ടെന്ന് വിട്ടുപോയി. ഞാൻ എനിക്കറിയായിരുന്നു.
1: ശരി ശരി. കമ്പി ഇട്ടായിരുന്നു? അത്
2: കമ്പിയൊന്നും ഇട്ടില്ല ഡോക്ടർ, കമ്പി ഇട്ടില്ല. ഒരു 9-10 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. അതെനിക്ക് 3 മാസം ഞാൻ നടക്കാനേ പറ്റാതെ ഞാൻ ബെഡിലിരുന്ന് പോയി. അങ്ങനെ അവസാനം ഡോക്ടർ SE40 പോയി, കൊല്ലത്തൊക്കെ പലയിടത്തും പോയി. അവര് എനിക്ക് അൾട്രാസെറ്റ് ടാബ്ലറ്റ് ഒക്കെ തന്ന് ഇരിക്കാൻ പറഞ്ഞു. ഞാനിങ്ങനെ കലന്നിട്ട് ഇത്ര നാളിൽ ഇരിക്കാനെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ SE40 പോയപ്പം സ്കാൻ ചെയ്തുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ട് ചെന്നപ്പോഴാ ഒരു സർജറി വേണമെന്ന് പറഞ്ഞത്. അപ്പോഴും ശരിക്കും നടക്കാൻ ഒക്കത്തില്ല നമുക്ക്. അങ്ങനെ അതിന് ശേഷം ആ സർജറിക്ക് ശേഷമാണ് എനിക്ക് നടുവേദന തുടങ്ങുന്നത്. നടുവേദന വന്ന് അതിന്റെ ഇതെടുത്തപ്പോ MRI എടുത്തപ്പോഴത്തേക്ക് ഒരു നരമ്പം കണ്ട് മാറി നിൽക്കുന്നു, അങ്ങനെയാ സംതിങ് ആ പറഞ്ഞത്. അല്ലാതെ എല്ലിന്റെ പ്രശ്നമായിട്ട് പറഞ്ഞില്ല.
1: ഡിസ്കിന്റെ പ്രശ്നമായിട്ടാണ് പറഞ്ഞത് അല്ലേ?
2: എന്നിട്ട് അത് സ്റ്റംപ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് ഞാൻ കുനിയെ നൂരിയും വെയിറ്റ് എടുക്കുകയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പൊ ഇതെല്ലാം കണക്റ്റഡ് ആണോ തൈറോയിഡുമായിട്ട്?
1: തൈറോയിഡിന്റെ ഓവർ പ്രവർത്തനം കാരണം ഈ പറഞ്ഞ പോലെ ബലക്ഷയം വരാം. ബലക്ഷയം വരുന്ന ആൾക്കാരിൽ ഈ പറഞ്ഞ പോലെ അമ്മയ്ക്ക് ഭാരം കൂടുതലാണോ?
2: വെയിറ്റ് കൂടുതലുണ്ടായിരുന്നു, ക്ലിയറായിട്ട് വെയിറ്റ് കുറയുന്നുണ്ട്.
1: കുറയുന്നുണ്ട്. അപ്പൊ ഭാരം കൂടുമ്പോഴാകുമ്പോഴും
2: വെയിറ്റ് വെക്കും ഡോക്ടറെ?
1: ആണല്ലേ. അപ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ ഭാരം കൂടിയിട്ട് എല്ലുകളുടെ തേയ്മാനം, ജോയിന്റുകൾ കുറച്ച് പെട്ടെന്ന് തേഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ മുട്ടിലും നട്ടലും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ തേയ്മാനം
2: അതാണ് പ്രശ്നം. ഇടയ്ക്കിടയ്ക്ക് നല്ല കാലുകഴപ്പുണ്ടാവും. ഇപ്പോഴും തന്നെ തണുപ്പടിക്കുമ്പോ നല്ല കാലുകഴപ്പാ.
1: ശരി,
2: കാല് കഴിച്ചിട്ട് ഉറങ്ങാനേ പറ്റത്തില്ല, ഉറക്കവും ഒക്കെ കുറവാണ്.
1: ശരി, അപ്പൊ നട്ടല് ഈ പറഞ്ഞ പോലെ ഡിസ്കുകൾ പുറയിലോട്ട് തെള്ളി വരുമ്പം ഞരമ്പുകളിൽ പോയത് പ്രസാവും. അപ്പോഴേ കാലോട്ടുള്ള ഞരമ്പുകളിൽ ഇത് പോയി തട്ടുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ കാലിലോട്ട് ഈ ബുദ്ധിമുട്ടും കാര്യങ്ങളും വരുന്നത്. അപ്പൊ നട്ടലിന്റെ ഒരു ഉറപ്പില്ലാത്തത് കൊണ്ടാണ് നടക്കുമ്പോഴേ ഇങ്ങനെ ഒരു ആട്ടവും ബുദ്ധിമുട്ടും വരുന്നത് കേട്ടോ. അമ്മ
2: കാൽസ്യം മരുന്ന് നമ്മൾ എന്നും ഇത് നോർമൽ ആയാലും നോക്കുന്നത് നോക്കി നോർമൽ ആയാലും വീണ്ടും നമ്മൾ മരുന്ന് കഴിക്കണം.
1: അതെ, ലൈഫ് ലോങ് കഴിക്കണം. നോർമൽ ആയിട്ട് നിൽക്കുന്നത് അമ്മ മരുന്ന് കഴിക്കുന്നോണ്ട് മാത്രമാണ്. അമ്മ മരുന്ന് നിർത്തുമ്പോഴത്തേക്കും അത് പിന്നെയും കൂടി പോകും. അതെ അതെ.
2: അതുകൊണ്ട് ഡയബറ്റിക് വരാൻ ചാൻസ് ഉണ്ട്?
1: ഡയബറ്റിക് അതുകൊണ്ടല്ല, ഡയബറ്റിക് അല്ലാതെ വരുന്നത്.
2: വണ്ണം അല്ല, വെയിറ്റ് കൂടിയിട്ട് നമ്മൾ ഒട്ടും നടക്കാതെ എക്സസൈസ് ഇല്ലാതെ ഇരിക്കുമ്പോൾ നമുക്ക് ഡയബറ്റിക് അങ്ങനെ ആവോ?
1: ഡയബറ്റിക്കിന്റെ അമ്മയ്ക്ക് ആശങ്കയുണ്ടെങ്കിൽ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഒന്ന്. ആഹാരത്തിന് മുമ്പ്
2: ഒരു തവണ നോക്കുന്നുണ്ട് ഡോക്ടറെ, പക്ഷെ ഇതുവരെ കുഴപ്പമില്ല. കഴിഞ്ഞ മാസം നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് 82 ആണ്.
1: അത് ശരിയാ, കുഴപ്പമില്ല.
2: അതിൽ കുറഞ്ഞു പോവാണെ പ്രശ്നം ഇല്ല അന്നേരം.
1: ആ 82 കുഴപ്പമൊന്നുമില്ല, പറയാൻ നോക്കിയാ. ഇല്ല,
2: ഡോക്ടറെ പോവാൻ പറ്റിയില്ല. ടെസ്റ്റ് റിസൾട്ട് വാങ്ങിച്ചോണ്ടിരിക്കുക, പോയില്ല.
1: ശരി, ഷുഗറിന് വേറൊരു ടെസ്റ്റും കൂടെ ഉണ്ട്, HbA1c എന്ന് പറഞ്ഞ. 3 മാസത്തിൽ HbA1c എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട് ഷുഗറിനെ നോക്കാൻ പറ്റി. അതെ, അത് 3 മാസത്തിൽ നമ്മുടെ ആവറേജ് ഷുഗർ എത്ര ഉണ്ടായിരുന്നു എന്നുള്ളത് കണ്ടുപിടിക്കുന്ന ടെസ്റ്റ് ആണ്. അതും കൂടെ ചെയ്ത് നോക്കിയിട്ട് നോർമൽ ആണെങ്കിൽ അമ്മയ്ക്ക് അത് സമാധാനമായിട്ടിരിക്കും.
2: അതുപോലെ ഒരു ഡോക്ടർ കഴിഞ്ഞോട്ടെ ഡോക്ടർ, എനിക്ക് ഇടയ്ക്ക് വെച്ച് ഈ മുട്ട് വേദനയ്ക്ക് വേണ്ടിട്ട് ഒരു ഇഞ്ചക്ഷൻ എടുത്തായിരുന്നു ഹോസ്പിറ്റലില്.
1: ഓക്കെ.
2: അപ്പൊ ഒരു ഒരു കാലിനെടുത്ത് രണ്ടു മുട്ടിന് ഇപ്പൊ വീണ് വേണ്ടി രണ്ടു മുട്ടിന് വേദനയാണ് എങ്കിലും ആ സർജറി കഴിഞ്ഞ മുട്ടിന് വലിയ കുഴപ്പമില്ല. ഇടത് മുട്ടാണ് വലിയ പ്രശ്നമായിട്ടിരിക്കുന്നത്. അപ്പൊ ആ ഇഞ്ചക്ഷൻ എടുത്ത് 2 മാസം കഴിഞ്ഞ് അടുത്ത ഇഞ്ചക്ഷൻ എടുക്കാവുള്ളൂ എന്ന് പറഞ്ഞു.
1: പക്ഷെ
2: ഈ ആ ഇഞ്ചക്ഷൻ എടുക്കുമ്പോ എന്റെ ഷുഗർ ഒത്തിരി കൂടുന്നുണ്ടായിരുന്നു, അതായത് 130 വരെ എത്തി അന്ന്. അപ്പൊ അത് ആ ഇഞ്ചക്ഷന്റെ വല്ലതും കൊണ്ടാണോ?
1: അമ്മയ്ക്ക് 2 മാസം കൂടുമ്പോ എടുക്കാനല്ലേ പറഞ്ഞത്? അപ്പൊ അത് മിക്കവാറും PRP ഇഞ്ചക്ഷൻ ആയിരിക്കും പറഞ്ഞത്.
2: എനിക്കത് മെഡിസിൻ അറിയില്ല ഡോക്ടറെ, മോളാണ്.
1: അതായത് അമ്മയുടെ സ്വന്തം ബ്ലഡ് എടുത്ത് അരിച്ചിട്ട് അത് കുത്തിവെച്ചതാണോ ചെയ്തത്, അതോ നമ്മള് ഫാർമസിയിൽ നിന്ന് മേടിച്ച മരുന്നാണോ കുത്തിവെച്ചത്?
2: അല്ല, മരുന്നാണ്.
1: മരുന്നാണല്ലേ. അങ്ങനെയാണെങ്കിൽ
2: അല്ല,
1: അപ്പം സ്റ്റീറോയിഡിന്റെ ഇഞ്ചക്ഷൻ ആയിരിക്കും കുത്തിവെച്ചത്. ആക്ച്വലി 2 മാസത്തേം കൂടുമ്പോ എടുക്കാറില്ല, ഒരു 6 മാസം കൂടുമ്പോഴൊക്കെ എടുക്കാറുള്ളൂ.
2: എന്നിട്ട് വീണ്ടും അടുത്ത വർഷം അടുത്ത കാല് ചെയ്തു. 3 ഇഞ്ചക്ഷൻ മൊത്തത്തിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഡോക്ടർക്ക് പോകാൻ പറ്റിയിട്ടില്ല.
1: ശരി ശരി.
2: ചെറിയ വേദന കുറവുണ്ട് കേട്ടാ, കുറച്ചൊക്കെ നടക്കാം.
1: സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ നല്ല രീതിയിൽ വേദന കുറയ്ക്കുന്ന ഒരു മരുന്നാണ്. ഇല്ല, അത് മുട്ടിനകത്തേക്ക് മാത്രമാണ് നമ്മള് കുത്തിവെക്കുന്നത്. അപ്പൊ രക്തത്തിലേക്ക് അധികം കലരാതെ മുട്ടിനകത്തിന് മാത്രമുള്ള പ്രവർത്തനം മാത്രമേ ഉള്ളത്. അത് കുഴപ്പം വരത്തില്ല. ഇല്ല.
0: സന്തോഷം വിളിച്ചതിൽ. അപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറോട് ഇരിക്കാൻ തത്സമയം ഫോണിംഗ് പ്രോഗ്രാം വിളിക്കേണ്ട നമ്പർ 0474-293-1111. അടുത്ത കോൾ ഉണ്ട്, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
3: ഹലോ, നമസ്കാരം. തിരുമുല്ലവാരം
0: സംസാരിച്ചോളൂ ഡോക്ടറായിട്ട്.
3: ഡോക്ടറെ, ഇപ്പം HbA1c കാര്യം പറഞ്ഞായിരുന്നല്ലോ. അത് ഈ ഒരുപാട് ലേറ്റ് ആയിട്ട് ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നവർ നോക്കിയാൽ മതിയോ, അതോ മാസം തോറും ഫോളോ അപ്പ് ചെയ്യുന്നവർ HbA1c ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ?
1: ഇല്ലല്ല, മാസം തോറും നോക്കേണ്ട കാര്യമില്ല, അത് 3 മാസം കൂടുമ്പോ നോക്കിയാൽ മതി.
3: അല്ല, അത് HbA1c അല്ലാതെ നമ്മള് ഈ ഫാസ്റ്റിംഗ് ഷുഗറും മറ്റേ PPBS മാസം തോറും നോക്കുന്ന ഒരാൾക്ക് HbA1c നോക്കേണ്ട കാര്യമുണ്ടോ എന്നാണോ ചോദിച്ചത്?
1: അല്ല, ഈ
3: അത് അവരും 3 മാസം കൂടുമ്പോ ഇത് നോക്കണോ?
1: അല്ലെ, HbA1c നോക്കിയപ്പം കൂടുതലായിരുന്നെങ്കിൽ അത് 3 മാസം കൂടുമ്പോ നോക്കിക്കൊണ്ടിരിക്കണം. HbA1c നോർമൽ ആണെങ്കിൽ എപ്പോഴും നോക്കണമെന്നില്ല, അല്ലാതെ ഈ ഫാസ്റ്റിംഗും അല്ലാത്ത ഷുഗറും നോക്കിയാൽ മതി.
3: ഓക്കെ ഓക്കെ ഓക്കെ
1: ഓക്കെ.
0: ഓക്കെ, സന്തോഷം വിളിച്ചതിൽ. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറോട് ചോദിക്കാൻ തത്സമയം ഫോണിംഗ് പ്രോഗ്രാമാണ്. അപ്പോൾ ഇതുപോലുള്ള സംശയങ്ങൾക്ക് വിളിക്കുക, വിളിക്കേണ്ട നമ്പർ 0474293111 ഈ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഡോക്ടർ, നമ്മൾ നേരത്തെ പരിശോധനകൾ എന്തൊക്കെയാണ് ഉള്ളതെന്നാണ്, അപ്പോൾ അതിലേക്ക് നമുക്ക് വരാം. എന്തൊക്കെ പരിശോധനകളാണ് ഉള്ളത്?
1: ശരി, നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ എക്സ്റേ എടുത്തത് കൊണ്ട് മാത്രം പൂർണ്ണമായിട്ട് ഓസ്റ്റിയോപോറോസിസ് കണ്ടുപിടിക്കാൻ എല്ലാ കേസുകളും പറ്റാറില്ല. അത്രയും എന്താ പറയുക, സീരിയസ് ആയിട്ടുള്ള ഓസ്റ്റിയോപോറോസിസ് ഉണ്ടെങ്കിൽ മാത്രമേ എക്സ്റേയിൽ അത്രയും പ്രകടമായിട്ട് കാണാറുള്ളൂ. അപ്പൊ നമ്മള് യൂഷ്വലി സജസ്റ്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് ഡെക്സാ സ്കാൻ ആണ്. അതും എക്സ്റേ പോലെ തന്നെ എടുക്കുന്ന ഒരു ടെസ്റ്റ് ആണ്. പക്ഷേ എക്സ്റേയുടെ അത്രയും റേഡിയേഷൻ ഇല്ല. എക്സ്റേ, ഒരു സ്റ്റാൻഡേർഡ് എക്സ്റേ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു 100 മടങ്ങ് കുറവ് റേഡിയേഷനാണ് ഡെക്സാ സ്കാനുള്ളത്. അപ്പോൾ വളരെ കുറച്ച് എനർജിയുള്ള എക്സ്റേ ഉപയോഗിച്ചിട്ടാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ബോൺ മിനറൽ ഡെൻസിറ്റി, അതായത് എല്ലിൻ്റെ സാന്ദ്രത എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അത് നമ്മുടെ നാഷണൽ ഡേറ്റാബേസിൽ നമ്മുടെ യങ് ആയിട്ടുള്ള ആൾക്കാരുടെ ഈ ബോൺ സാന്ദ്രത ആയിട്ട് താരതമ്യം ചെയ്തിട്ട് നമുക്കൊരു സ്കോറിംഗ് തരും ഈ ടെസ്റ്റ്. ഈ സ്കോറിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആൾക്ക് ഓസ്റ്റിയോപോറോസിസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിർണ്ണയിക്കുന്നത്.
0: ശരി, നമുക്കൊരു കോളിലേക്ക് കൂടെ പോകാം, നോക്കാം ആരാണ്. ഹലോ
4: ഹലോ
1: ഹലോ, പറഞ്ഞോളൂ.
4: ഹലോ, കേൾക്കാമോ?
1: ആ, കേൾക്കാം, പറഞ്ഞു.
4: ഓക്കേ, ഗുഡ് ഈവനിംഗ് ഡോക്ടർ.
1: ആ, ഗുഡ് ഈവനിംഗ്.
4: ഞാൻ, എനിക്കാണെങ്കിലേ ഈ കഴുത്തിന്റെ ബാക്കിലായിട്ട് ഒരു പെയിൻ
1: കഴുത്തിന്റെ പുറകിൽ മാത്രമേ ഉള്ളൂ അതോ തോളിലോട്ടൊക്കെ വരാറുണ്ടോ?
4: ഇല്ല ഇല്ല, കഴുത്തിന്റെ പുറകിൽ
1: മാത്രമേ ഉള്ളൂ അല്ലേ. എന്ത് ചെയ്യാ ജോലി?
4: ഞാൻ ടീച്ചറാണ്.
1: ടീച്ചറാണല്ലേ. ഒരുപാട് ഫോൺ ഉപയോഗം എന്തെങ്കിലും ഉണ്ടോ? ലാപ്ടോപ്പോ ഫോണോ? അധികം ഒരുപാട് നേരം കഴുത്ത് കുനിഞ്ഞിരിക്കുന്ന ജോലിയാണോ ചെയ്യുന്നത്?
4: അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്.
1: ചെയ്യാറുണ്ടല്ലേ. കയ്യിലോട്ടൊന്നും പക്ഷെ വേദനയില്ല അല്ലേ?
4: ഇല്ല ഇല്ല.
1: കഴുത്ത് പുറകിലോട്ട് ആക്കുമ്പോ വേദനയുണ്ടോ?
4: ഇല്ല, ആ ഒരു സൈഡിൽ മാത്രം, ആ ഷോൾഡറിന്റെ അങ്ങ്, ആ നെക്കിന്റെ താഴോട്ട്,
1: താഴോട്ട് അല്ലേ. ആ, എല്ല് തെള്ളി നിക്കുന്ന പോലെ തോന്നുന്നുണ്ടോ? എല്ല് പുറകിൽ തെള്ളി നിക്കുന്ന പോലെ തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നില്ല. കഴുത്ത് അനക്കുമ്പോഴും വേദനയൊന്നും ഇല്ല അല്ലേ?
4: ഇല്ല ഇല്ല, വേറെ വിഷയം
1: ഒന്നുമില്ല. എന്തെങ്കിലും എക്സ്റേ എന്തെങ്കിലും എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നോ?
4: ഇല്ല, ഇതുവരെ എടുത്ത് നോക്കിയിട്ടില്ല.
1: ശരി ശരി, ഒന്നെങ്കിൽ കഴുത്തിന്റെ പുറകിലുള്ള മസിലിന്റെ ബലക്കുറവ് കൊണ്ട് സാധാരണഗതിയിൽ ഇങ്ങനെ വരാം. പിന്നെ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് കൂടെ ഉണ്ടോ നോക്കാൻ ഒരു ഡോക്ടറെ കണ്ടിട്ട് എക്സ്റേ സ്കാനിംഗ് ഒക്കെ ചെയ്ത് നോക്കുന്നതായിരിക്കും നല്ലത്.
0: ഓക്കെ, സന്തോഷം വിളിച്ചതിൽ. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറോട് ചോദിക്കാം തത്സമയം ഫോണിംഗ് പ്രോഗ്രാം, വിളിക്കേണ്ട നമ്പർ 0474293111 ഈ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഡോക്ടർ, ഈ രക്തപരിശോധനയിലൂടെ നമുക്ക് ഈ ഒരു അസുഖം മനസ്സിലാക്കാൻ സാധിക്കുമോ?
1: രക്തപരിശോധനയിലൂടെ
0: എല്ലുകളുടെ ബലക്കുറവ്,
1: ഡയറക്റ്റ് എല്ലുകളുടെ ബലക്കുറവ്.

0: നോർമൽ ആണെന്ന് വിചാരിച്ച് നമുക്ക് ഓസ്റ്റിയോപൊറോസിസോ അല്ലെങ്കിൽ ബലക്കുറവോ ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. അതിന് കൃത്യമായിട്ട് നോക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ എക്സ്റേ സ്കാനിങ് തന്നെ വേണം.
1: സോ അപ്പൊ അതിന് എത്രത്തോളം ഈ ഒരു പ്രാധാന്യമുണ്ട്, കാൽസ്യം വൈറ്റമിൻ ഡിയുടെ ഒക്കെ ഒരു പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്നാണ്?
0: ഡെഫിനറ്റ്ലി നമ്മള് എല്ലിന്റെ ബലം നിലനിർത്തണമെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രോട്ടീൻ വേണം, കാൽസ്യം വേണം. പ്രോട്ടീനും കാൽസ്യവും ആണ് നമ്മുടെ എല്ലിന്റെ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത്. ഇത് രണ്ടും ഇല്ലാതെ എല്ലിന് ഒരിക്കലും കട്ടി ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ കഴിക്കുന്ന കാൽസ്യം നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ആവശ്യമുള്ള മറ്റൊരു വസ്തുവാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. അപ്പൊ വൈറ്റമിൻ ഡി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കുടലിൽ നിന്നും കാൽസ്യം നമ്മുടെ ശരീരത്തേക്ക് പ്രവേശിക്കാറുള്ളൂ. ഈ ശരീരത്തോട് പ്രവേശിക്കുന്ന ഈ സാധനത്തിന് എല്ലിൽ പിന്നെ പോയിട്ട് അടിഞ്ഞുകൂടുകയും അങ്ങനെ എല്ലിന്റെ കട്ടി കൂടുകയാണ് ചെയ്യുന്നത്. പിന്നെ വേറെ ഒന്ന് രണ്ട് വസ്തുക്കളുണ്ട്, ഈ പറഞ്ഞ പോലെ മഗ്നീഷ്യം, സിങ്ക്, പിന്നെ വൈറ്റമിൻ K2 എന്നൊക്കെ പറഞ്ഞ് വേറെ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഇതും ഈ പറഞ്ഞ പോലെ എല്ലിലേക്ക് ഈ കാൽസ്യം ട്രാപ്പ് ചെയ്യാൻ സഹായിക്കും.
1: അപ്പൊ നമുക്ക് ഈ കാൽസ്യം കൂട്ടുന്നതിന് വേണ്ടി എന്തൊക്കെയാണ് ഭക്ഷണക്രമങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് കഴിക്കാം?
0: അതെ, നമ്മുടെ കാൽസ്യം മെയിൻ ആയിട്ടും നമുക്ക് പാല് അല്ലെങ്കിൽ പാല് സംബന്ധമായിട്ടുള്ള വസ്തുക്കളിൽ നിന്നാണ് നമുക്ക് കാൽസ്യം കൂടുതലും കിട്ടുന്നത്. അല്ലാതെ കാൽസ്യം ഉള്ളത് ഇലക്കറികളിലൊക്കെ കാൽസ്യം ഉണ്ട്, നട്ട്സ് അതായത് പ്രത്യേകിച്ച് ബദാം അങ്ങനത്തെ നട്ട്സിലൊക്കെ കാൽസ്യം ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഫിഷ്, പറഞ്ഞ പോലെ ചെറിയ മീനുകൾ അതായത് മുള്ളോടുകൂടി കഴിക്കാൻ പറ്റുന്ന മീനുകൾ, ഇപ്പൊ നെത്തോലി അല്ലെങ്കിൽ മത്തി അങ്ങനെ മുള്ളോടുകൂടി കഴിക്കാൻ പറ്റുന്ന മീനുകളിൽ ആ എല്ലിനകത്തും കുറെ നല്ല കാൽസ്യം ഉണ്ട്.
1: അതുപോലെ വൈറ്റമിൻ ഡിയുടെ കാര്യം പറഞ്ഞാൽ നമ്മളെല്ലാം സൂര്യപ്രകാശം കൊള്ള എന്ന് പറയാറുണ്ട്. പക്ഷെ പലപ്പോഴും പല ടൈമുകൾ ആളുകൾ പറയും. ചിലപ്പോൾ ചിലർ പറയും നമുക്ക് രാവിലത്തെ വെയിലാണ് ഏറ്റവും നല്ലത്. ഇടയ്ക്ക് വെച്ച് ഞാൻ ഇങ്ങനെ പറയുന്ന കേട്ടോ. ഓക്കെ, നമുക്ക് അതിലേക്ക് വരാം, നമുക്കൊരു കോൾ ഉണ്ട്, നോക്കാം ആരാണ്. ഹലോ
2: ഹലോ
0: ഹലോ, നമസ്കാരം, പറഞ്ഞോളൂ.
2: പിന്നെ ഡോക്ടറെ, ഞാനേ വണ്ടി ഓടിക്കുക, പിന്നെ എന്റെ തോളിന് ഭയങ്കര വേദന, ഈ മസിലിന് ആ വലത്തെ കഴിഞ്ഞ മസിലിനും ഭയങ്കര വേദന,
0: കഴുത്തിനും തോളിനും വേദന ഉണ്ടല്ലേ.
2: ആ അത് ഒരു തവണ എനിക്ക് പെടലിക്കും ഉണ്ടായിരുന്നു വേദന, അങ്ങനെ ഞാൻ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോ അത് പറഞ്ഞ് ഞാൻ സ്ട്രോക്ക് ആണെന്ന് പറഞ്ഞു.
0: സ്ട്രോക്ക് ആണോ?
2: ഞരമ്പിന് സ്ട്രോക്ക് ഉണ്ട് അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടുന്ന് പിന്നെ ഗുളിക തന്ന ഗുളികളൊക്കെ കഴിച്ചോണ്ടിരിക്കും. 7 മാസം വരെ ആയി.
0: ശരി, കയ്യില് ബലക്കുറവുണ്ടായിരുന്നോ?
2: ആ ബലക്കുറവുണ്ട്, വൈ പൊക്കാനൊക്കെ വലിയ പാടെ. അങ്ങനെ ബെൻസിലിൽ പോയൊരു ഡോക്ടറെ കാണിച്ചു, അപ്പൊ അയാള് 2 ഗുളിക തന്നു, അദ്ദേഹം 2 സൈസ് ഗുളിക കുറിച്ചു തന്നു, അത് കഴിച്ചോണ്ടിരിക്കുക ഇപ്പോഴും.
0: കയ്യില് മാത്രം ബലക്കുറവുള്ളൂ, കാലിലില്ല അല്ലേ?
2: കാലിലില്ല, കൈയുടെ ഈ മസിലുണ്ടല്ലോ നമ്മളെ വലത്തെ കയ്യില, വലത്തെ തോളിലും
0: വലത്തെ തോളിലും കഴുത്തിലും വേദന ഉണ്ടല്ലേ. കഴുത്ത് പുറകിലോട്ടാക്കുമ്പോ വേദന ഉണ്ടോ?
2: ഇല്ല ഇല്ല, കഴുത്തിന് പുറകിലോട്ടൊന്നും ആക്കുമ്പോ വേദന ഇല്ല. ഈ കൈ പറഞ്ഞോട്ടും പോത്തില്ല, പൊങ്ങൽ പൊങ്ങത്തും ഇല്ല.
0: ശരി അച്ഛന്, ഷുഗറോ തൈറോയിഡോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ?
2: ഇല്ല ഉണ്ട്, പക്ഷെ നോർമലാ.
0: അതിന്റെ മരുന്ന് കഴിച്ചോണ്ടിരിക്കുക അല്ലേ?
2: എല്ലാവരും മരുന്ന് കഴിക്കുന്നുണ്ട്, ഒരു 10 ഗുളിയെങ്കിലും കഴിക്കുന്നുണ്ട് പറഞ്ഞത്.
0: കൈ പൊക്കാനെന്ന് പറയുമ്പോ അച്ഛന് വേറൊരാള് പിടിച്ചു പൊക്കാനും പറ്റുന്നില്ലേ?
2: അല്ല അല്ല അല്ല അല്ല, നമ്മൾ സാധാരണ പൊക്കാ, എന്നാലും പൊക്കുമ്പോ ഒരു വേദനയുണ്ട് ഇത്രയേ ഉള്ളൂ.
0: പൊക്കുമ്പോ തോളിനകത്താണോ വേദന വരുന്നത് അതോ കഴുത്തിലോ?
2: തോളിന് ആ മസിലുണ്ടല്ലോ നമ്മളെ വലത്തെ കയ്യുടെ മസില്, അവിടെ ബലക്കുറവ് പോലെ വരും.
0: ബലക്കുറവ് പോലെ അല്ലേ? എന്തെങ്കിലും എക്സ്റേ എന്തെങ്കിലും എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നോ?
2: എല്ലാം എടുത്ത്, അതിന്റെ സ്കാനിങ് എല്ലാം ചെയ്ത്,
0: MRI ചെയ്തു അല്ലേ?
2: MRI എല്ലാം ചെയ്ത, അതില്ല തോളിന് ഇത് വന്നില്ലേ വേദന, അങ്ങനെ ഈ കഴുത്തിന് വേദന വന്നപ്പോ അവര് അവിടെ എല്ലാം ചെയ്ത്, ആദ്യം നമ്മളെ NSC കൊണ്ടുപോയി ചെയ്ത്, അത് കഴിഞ്ഞ് മെഡിക്കൽ കോളേജിൽ പോയി ഞാൻ.
0: ശരി, അപ്പൊ MRI ചെയ്തിട്ട് എന്ത് പറഞ്ഞു? ഞരമ്പിന് മുറുക്കുണ്ടെന്നെല്ലാം പറഞ്ഞു.
2: അവര് പറഞ്ഞു ചെറിയ സ്ട്രോക്കാ, അത് പോയിപ്പൊ കുഴപ്പമില്ല, കുറവുണ്ട്, മാസം തോറും വന്ന് ടെസ്റ്റ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. 2 മാസം 3 മാസം ഒക്കെ ആകുമ്പോ.
0: ശരി, എന്നിട്ട് ഫിസിയോതെറാപ്പിയും ചെയ്യാൻ പറഞ്ഞു.
2: ആ ഫിസിയോതെറാപ്പി ചെയ്യാൻ പറഞ്ഞു, അതുകൊണ്ട് കൊടുത്തപ്പോണ്ട് കൈയെല്ലാം വലിച്ചു ഓടിച്ച് തോളൊക്കെ ഭയങ്കര വേദന കൂടി, പിന്നെ ഞാൻ പോയില്ല.
0: ശരി, അല്ലാതെ സ്വന്തമായിട്ട് ചെയ്യുന്ന കുറച്ച് എക്സസൈസുകളും പറഞ്ഞു തന്നില്ലേ?
2: അതറിയാം, അത് പറഞ്ഞു കഴിഞ്ഞാൽ കൈ മേലോട്ട് വെക്കാനും അത് ഞാൻ ചെയ്യുന്നുണ്ട്, പക്ഷെ ചെയ്താൽ ഇത് ഭയങ്കര വേദന ചില സമയത്തേ ഉള്ളു, എല്ലാം എപ്പോഴും ഇല്ല.
0: ശരി, ചില സമയത്തുള്ള ബുദ്ധിമുട്ടേ ഉള്ളു അല്ലേ. ശരി ശരി, അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ചൂട് പിടിച്ചു കൊടുക്കാൻ നല്ലതാ കേട്ടോ. ചൂട് പിടിച്ചിട്ട് ഈ പറഞ്ഞ എക്സസൈസുകളും കുറച്ച് ചെയ്യുക കേട്ടോ. കൂടുതൽ അറിയണമെങ്കിൽ നേരിട്ടൊന്ന് കണ്ട് പരിശോധിച്ചാലേ പറ്റത്തുള്ളൂ.
2: എവിടെ ഡോക്ടർ ഇരിക്കുന്നത്?
0: ഞാൻ കൊല്ലത്ത് മെഡിട്രീന ഹോസ്പിറ്റലിലാണ്, അയത്തില്.
2: ഞാൻ മുമ്പ് ദിവസം വന്നായിരുന്നു വേറെ ആവശ്യത്തിന്. ശരി,
1: ഓക്കെ, സന്തോഷം വിളിച്ചതിൽ. അപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടറോട് ചോദിക്കാൻ തത്സമയം ഫോണിംഗ് പ്രോഗ്രാമാണ്. വിളിക്കുന്ന നമ്പർ 0474-293-1111. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ
3: ഹലോ
0: ഹലോ, പറഞ്ഞോളൂ.
3: നമസ്കാരം ഡോക്ടർ.
0: നമസ്കാരം, പറഞ്ഞോളൂ.
3: എനിക്ക് കുറച്ചു നാള് മുന്നേ കാലിന്റെ ഉപ്പൂട്ടി

0: നല്ല വേദന ഉണ്ടായിരുന്നേ.
1: ശരി.
0: അപ്പൊ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോഴത്തേക്ക് ഒരുപാട് ഡോക്ടറെ കാണിച്ചാലും കാലിന് കുറവൊന്നും വന്നില്ല. പിന്നീട് ഞാൻ ഡോക്ടർ എക്സസൈസ് ഒക്കെ പറഞ്ഞു തന്നു.
1: ശരി.
0: ഉപ്പുവെള്ളത്തില് ചൂടുവെള്ളത്തില് കാല് വെച്ചിട്ട് പിന്നെ ഐസ് വെള്ളത്തിൽ വെക്കണം, പിന്നെ ഐസ് ക്യൂബില് കാലിങ്ങനെ ഉരുട്ടണം എന്നൊക്കെ പറഞ്ഞു തന്നു.
1: ശരി ശരി.
0: അങ്ങനെയൊക്കെ ചെയ്തിട്ടും കുറവില്ല. അപ്പൊ പിന്നെ ടെസ്റ്റ്, ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തപ്പോ വൈറ്റമിൻ ഡിയുടെ കുറവാന്ന് പറഞ്ഞു.
1: ശരി.
0: ആ അപ്പൊ ഡോക്ടർ 7 ആഴ്ച കഴിക്കാനായിട്ട് വൈറ്റമിൻ ഡിയുടെ ഇത് കുറിച്ച് തന്നു മരുന്ന്.
1: അപ്പൊ
0: എനിക്ക് 5 ആഴ്ച കഴിക്കാനേ പറ്റിയുള്ളായിരുന്നു. എങ്കിലും മാറിയായിരുന്നു എനിക്ക് കാലുവേദന. പക്ഷെ ഇപ്പം എനിക്ക് രാവിലെ എണീക്കുമ്പോഴൊക്കെ എനിക്ക് 2 കാലും തറയിൽ ചവിട്ടാൻ പറ്റത്തില്ല, ഭയങ്കര
1: വേദന. കിടന്നിട്ട് എണീക്കുന്ന ഉടനെയാണ് വേദന വരുന്നത് അല്ലേ?
0: ആ അന്ന് വൈറ്റമിൻ ഡിയുടെ കുറവായിരുന്നു.
1: അപ്പൊ കുറച്ച് നടന്നു കഴിയുമ്പോ ഈ വേദന കുറയാറുണ്ടോ?
0: ആ നമ്മളൊരു കുറച്ച് സ്റ്റെപ്പ് നടന്നു കഴിയുമ്പം കുറയും.
1: കുറയും അല്ലേ. കാലിന്റെ ഉപ്പുറ്റിയുടെ എക്സ്റേ എന്തെങ്കിലും എടുത്തു നോക്കിയായിരുന്നോ?
0: ആ എക്സ്റേ ഒക്കെ എടുത്തായിരുന്നു.
1: എല്ല് വളർച്ച
0: ഒന്നും ഇല്ലായിരുന്നു.
1: എല്ല് വളർച്ച ഒന്നും ഇല്ലെന്ന് പറഞ്ഞല്ലേ?
0: ആ ഇല്ല.
1: ശരി. അപ്പൊ ഈ വൈറ്റമിൻ ഡി എത്ര ഉണ്ടായിരുന്നു ഓർമ്മയുണ്ടോ?
0: അത് പോയിന്റ് എനിക്ക് ഓർമ്മയില്ല. 7 ആഴ്ച കഴിക്കണോന്ന് പറഞ്ഞായിരുന്നു. ഒരു കുഞ്ഞു കുപ്പിയായിരുന്നു, ഒരു ആഴ്ചയിലൊരിക്കലേ.
1: ശരി ശരി.
0: അങ്ങനെ 7 ആഴ്ച കഴിക്കണോന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ 5 ആഴ്ച കഴിച്ചുള്ളായിരുന്നു.
1: കഴിച്ചുള്ളല്ലേ. അപ്പൊ വൈറ്റമിൻ ഡി കുറവാകുമ്പോ നമ്മൾ യൂഷ്വലി ഒരു 8 ആഴ്ചത്തേക്കാണ് വൈറ്റമിൻ ഡി കൊടുക്കുന്നത്, ആഴ്ചയിലൊരിക്കൽ കഴിക്കുന്ന ഗുളിക. ഈ കഴിക്കുന്ന ഗുളിക തന്നെ ഒരു 5 ആഴ്ചയാകുമ്പോഴേ ഈ കുറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഇച്ചിരി ഒന്ന് കൂടി വരത്തുള്ളു. അപ്പൊ അമ്മ 5 ആഴ്ച കഴിച്ചിട്ടങ്ങ് നിർത്തി. അപ്പൊ ജസ്റ്റ് ഒന്ന് കൂടി വന്ന സമയത്താണ് അമ്മ നിർത്തിയത്. അത് കോഴ്സ് അമ്മ മൊത്തമായിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. അത് പിന്നെ അപ്പൊ വൈറ്റമിൻ ഡി വീടിന് കുറഞ്ഞാവാനാണ് സാധ്യതയുള്ളത്. ഇപ്പൊ കുറച്ചുനാളായോ നിർത്തിയിട്ട്?
0: ഇപ്പൊ
1: വീണ്ടും വൈറ്റമിൻ ഡി ഒന്നുകൂടെ കുറഞ്ഞു കാണും. അപ്പൊ ഒരു 8 ആഴ്ചത്തേക്ക് ഒന്നുകൂടെ ഒന്ന് കഴിച്ചു തുടങ്ങുന്നതായിരിക്കും നല്ലത്. ഈ പറഞ്ഞ പോലെ എക്സസൈസും കാര്യങ്ങളും ഈ ചൂട് പിടിക്കുന്നതൊക്കെ നല്ലതാണ്. കാലിന്റെ അടിയിലുള്ള പ്ലാന്റാർ ഫേഷ്യ എന്ന് പറയുന്നൊരു സാധനമുണ്ട്, ഒരു ഉപ്പൂറ്റിയുടെ അടിഭാഗത്ത്. പ്ലാന്റാർ ഫേഷ്യൈറ്റിസ് എന്നുള്ള ബുദ്ധിമുട്ടിലാണ് ഇങ്ങനത്തെ ലക്ഷണങ്ങൾ വരുന്നത്. അപ്പൊ കാലിന്റെ ആ ഒരു സാധനം സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുന്ന കുറെ എക്സസൈസുകളൊക്കെ പറഞ്ഞു തന്നു കാണും. വീട്ടിനകത്തും പുറത്തും ഈ ചെരുപ്പ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുക കേട്ടോ. വൈറ്റമിൻ ഡി ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഒരു 8 ആഴ്ചത്തേക്ക്
0: ഡോക്ടർ പറയാതെ തന്നെ ആ വൈറ്റമിൻ ഡി എടുത്ത് കഴിക്കാൻ പറ്റൂ?
1: കഴിക്കാം, കുഴപ്പമില്ല.
0: എനിക്ക് ഗുളിക അല്ലായിരുന്നു, എനിക്ക് മരുന്നായിരുന്നു കുറച്ചൊന്ന്.
1: എന്താ സിറപ്പ് ആയിരുന്നോ? കുഴപ്പമില്ല, സിറപ്പാണെങ്കിലും ഈ ഗുളിയെല്ലാം ആഴ്ചയിൽ ഒരിക്കൽ തന്നെ കഴിക്കുന്നത്. വേണേ അമ്മ ഒന്നുകൂടെ ജസ്റ്റ് വൈറ്റമിൻ ഡിയുടെ അളവ് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കുന്ന നല്ലതായിരിക്കും.
2: സന്തോഷം വിളിച്ചപ്പോ. ചെറിയൊരു ഇടവേളയാണ് ഡോക്ടറോട് ഇരിക്കാൻ പരിപാടിയിൽ.
3: കല്യാണം ഉറപ്പിച്ചല്ലേ, പർച്ചേസിംഗ് എവിടെയാ? നല്ലൊരു തുകയാകുമല്ലോ.
4: അപ്പൊ അത് അറിഞ്ഞില്ലേ? 4ാം തീയതി രാവിലെ 10 മണി മുതൽ MK ഫാബ്രിക്സ് കൊല്ലത്ത് MK ബിഗ് സെയിൽ 2.0 തുടങ്ങുക. 10 മുതൽ 70% വരെ അവിടെ ഓഫർ ഉണ്ട്.
3: എങ്കിൽ പർച്ചേസിംഗ് അവിടെ തന്നെ. ഇത് പൊളിക്കും.
4: അതെ, 4ാം തീയതി ആദ്യം എത്തുന്ന 51 പേർക്ക് 51 പട്ടു സാരികൾ തികച്ചും സൗജന്യമായി നൽകുന്നു. അതോടൊപ്പം മെഗാ ക്യാഷ് പ്രൈസ് നേടാൻ ബമ്പർ ലക്കി ഡ്രോയും. വേഗം പോരുന്നേ MK ഫാബ്രിക്സ് കൊല്ലത്തിലേക്ക്.
5: പുരുഷനെയും സ്ത്രീയെയും വേർതിരിക്കേണ്ട ഘടകങ്ങളല്ല, എങ്കിലും രണ്ടു കൂട്ടർക്കും ചിന്തകളും വർത്തമാനങ്ങളും രണ്ട് രീതികളിൽ ആയിരിക്കും. അങ്ങനെയെങ്കിൽ പുരുഷന്മാർക്ക് മാത്രമായി ഇതാ ഒരു വേദി ഒരുക്കുന്നു. ചാറ്റ് വിത്ത് പ്രവീൺ, ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും അനുഭവങ്ങളും അറിവുകളും പങ്കുവെച്ച് ലൈവ് ഫോണിൻ പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചയും 4:30 മുതൽ 5:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111.
2: ഡോക്ടറോട് ഇരിക്കാൻ തത്സമയ ഫോണിംഗ് പ്രോഗ്രാമാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474-293-1111 ഈ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. അപ്പം എന്തായാലും നമുക്ക് കോൾ വരുന്നതിന് മുമ്പ് ഞാൻ പെട്ടെന്നൊരു ചോദ്യം കിട്ടും. നമ്മൾ വൈറ്റമിൻ ഡിയുടെ കാര്യമാണ് ഇത് കിട്ടുന്നതിന് വേണ്ടി സൂര്യപ്രകാശം കൊള്ളുക എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇതിനൊരു സമയമുണ്ടോ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ? ഏർലി മോർണിംഗ് എന്നൊക്കെ നേരത്തെ പറയും, അല്ലെങ്കിൽ സൂര്യൻ ഉദിച്ച് വരുന്ന സമയത്ത് എന്ന് പറയും, ഏതാണ് ശരിക്കും നല്ലൊരു സമയം?
1: ശരിക്കും പറയുന്ന സമയം എന്ന് വെച്ചാൽ 10 മണി മുതൽ 4 മണി വരെയുള്ള സൂര്യപ്രകാശമാണ് ഇത് ഈ പറഞ്ഞ പോലെ വൈറ്റമിൻ ഡി ഉൽപാദനത്തിന് ആവശ്യമായിട്ടുള്ളത്. അതായത് സൂര്യനിൽ നിന്ന് കിട്ടുന്ന അൾട്രാവയലറ്റ് ബി രശ്മികളാണ് ഈ പറഞ്ഞ പോലെ നമ്മുടെ തൊലിയിൽ പതിക്കുമ്പോൾ തൊലിയുടെ അടിയിലുള്ള കൊളസ്ട്രോള് ഈ വൈറ്റമിൻ ഡി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. 10 മുതൽ 4 മണി വരെയാണ് പറയുന്ന സമയം. പറഞ്ഞ പോലെ ഈ പറഞ്ഞ ഡയറക്റ്റ് ആയിട്ട് കൊള്ളണം. അതായത് നമ്മുടെ തുണിക്കകത്തുകൂടെ വെയിൽ കൊണ്ടിട്ട് കാര്യമില്ല, കണ്ണാടി സില്ലിനകത്തൂടെയും വെയിൽ കൊണ്ടിട്ടും കാര്യമില്ല. കാര്യം ഈ അൾട്രാ വയലറ്റ് ബി രശ്മികൾ കണ്ണാടിക്കകത്തൂടെ കടന്നു പോകത്തില്ല. നമ്മള് കാറിനകത്തിരുന്ന് വെയിൽ കൊണ്ടു കഴിഞ്ഞാല് അത് പറ്റത്തില്ല.
2: ഈ 10 മുതൽ 4 മണി വരെ ഇതിന്റെ ഇടയിൽ വരുന്ന ഈ ഉച്ച സമയത്തെ വെയിൽ, മുമ്പൊക്കെ നമ്മൾ പറയുന്ന ആ സമയത്തെ വെയിൽ അത്ര നല്ലതല്ല എന്നാണല്ലോ.
1: തീർച്ചയായിട്ടും ഒരു സ്ഥിരമായിട്ട് ഇതുപോലെ ഉച്ച വെയിൽ കൊണ്ടു കഴിഞ്ഞാല് വേറെ കുറെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും. നമ്മള് വെയിൽ കൊള്ളുന്നത് പറയുന്ന വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം ഒരു 10 മിനിറ്റ് അത്രയും മതി. ഒരു 10 മിനിറ്റ് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ഒരു 10,000 യൂണിറ്റ് വൈറ്റമിൻ ഡി നമുക്ക് കിട്ടും.
2: സ്ഥിരമായി പോയി വെയിൽ കൊള്ളണ്ട,
1: സ്ഥിരമായിട്ടൊന്നും പോയി വെയിൽ കൊള്ളണ്ട. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു 10 മിനിറ്റ്.
2: നമ്മൾ ഈ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യുന്ന കാര്യം ഡോക്ടർ നേരത്തെ ശ്രദ്ധാനോട് ഞാൻ പറഞ്ഞ, ഇപ്പൊ മിക്കവാറും ഉള്ളവരിലൊക്കെ നമ്മളത് പരിശോധിക്കുകയാണെങ്കിൽ എല്ലാവർക്കും മിക്കവർക്കും വൈറ്റമിൻ ഡി വളരെ കുറവുള്ള ഒരു കാര്യമാണ്. പക്ഷേ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞു ഇതിനു വേണ്ടി ഗുളിക കഴിക്കുന്നു എന്ന് പറഞ്ഞാലും ഇപ്പോ 7 ആഴ്ചയോ 8 ആഴ്ചയോ ആയിരിക്കാം ചിലപ്പോ ഡോക്ടർ ഇത് കൊടുക്കുക, ഇത്ര കഴിക്കുക എന്ന് പറഞ്ഞു. ഇതിനിടയിൽ വെച്ച് ചിലപ്പോ നിർത്തി കളയാം. പക്ഷെ 8 ആഴ്ച കഴിച്ചാലും ചിലപ്പോ ചെറിയൊരു പോയിന്റിലായിരിക്കാം വ്യത്യാസം വരുന്നത്. പിന്നെ അവർക്കത് കണ്ടിന്യൂ ആണെങ്കിൽ 8 ആഴ്ച കഴിഞ്ഞ് വീണ്ടും പറ്റുമോ, അതോ കുറച്ച് നാൾ കഴിഞ്ഞേ വീണ്ടും കഴിക്കാൻ പറ്റുള്ളൂ?
1: യൂഷ്വലി 8 ആഴ്ച ഒരു കോഴ്സ് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് മാസത്തിൽ ഒരിക്കൽ ഒരു ഗുളിക വെച്ചാൽ കഴിക്കുക എന്നുള്ളതാണ്.
2: അപ്പൊ
1: ആ ഒരു കുറവ് നികത്തിയതിനു ശേഷം പിന്നെ അത് നിലനിർത്താൻ വേണ്ടി മാസത്തിൽ ഒരിക്കൽ വെച്ചൊരു ഗുളിക കഴിക്കുന്നതാണ് നല്ലത്. നമ്മൾ ഈ സ്ഥിരം ഈ ഓഫീസ് വർക്ക് ചെയ്യുന്ന ആൾക്കാർ അവർ ഈ പറഞ്ഞ 10 മണി തൊട്ട് 4 മണി വരെ എന്തായാലും അകത്തായിരിക്കും. ഒരിക്കലും അവരെ വെയിൽ കൊള്ളുന്നില്ല. പിന്നെ ഈ രാവിലത്തെ വെയിലും വൈകിട്ട് ബീച്ചിൽ പോയി വെയിൽ കൊണ്ടിട്ടൊന്നും കാര്യമില്ല. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ മന്ത്ലി ഒരു ടാബ്ലറ്റ് വെച്ച് മെയിന്റനൻസിന് വേണ്ടി കൊടുക്കാം.
2: നമുക്ക് ഈ 8 ആഴ്ചയൊക്കെ കഴിച്ചിട്ട് നമ്മൾ ചിലപ്പോ ഒരുപക്ഷെ ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യുമായിരിക്കാം. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ വലിയൊരു വ്യത്യാസം, ചെറിയൊരു പോയിന്റിലൊക്കെ വ്യത്യാസം വന്നേക്കാം. ചിലപ്പോ ഈ പറയുന്ന പോലെ ഡോക്ടർ പിന്നെ പറയുന്ന പോലെ വീണ്ടും ഒരു മാസത്തിലോ ഒന്നോ ഒക്കെ കഴിക്കാൻ വീണ്ടും ടെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര ചിലപ്പോ ഒരു പക്ഷേ സാധാരണക്കാരനത് ചെയ്യുമെന്ന് എനിക്ക് അത്ര വിശ്വാസമില്ല. കാരണം പൊതുവെ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ റേറ്റ് വളരെ കൂടുതലായിരിക്കും. അപ്പോ അതുകൊണ്ട് നമുക്കിത് പരിശോധിക്കാം, ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത്. നമുക്കത് മനസ്സിലാക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? അതായത് വൈറ്റമിൻ ഡി കുറയുമ്പോഴും അല്ലെങ്കിൽ നമുക്ക് വ്യത്യാസം വന്നു എന്ന് മനസ്സിലാക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ?
1: തീർച്ചയായിട്ടും. അപ്പൊ വൈറ്റമിൻ ഡി കുറയുമ്പോൾ വരുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളാണ് ഈ പറഞ്ഞ പോലെ എല്ലിൽ അസ്ഥിവേദന വരും, മസിലിന്റെ ബലക്കുറവ്, മസിലിൽ വന്ന് എല്ലിൽ വന്ന് ചേരുന്ന ഭാഗത്ത് ഇൻഫ്ലമേഷനും അവിടുത്തുള്ള വേദനയും. പറഞ്ഞ പോലെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ പ്ലാന്റർ ഫേഷ്യേറ്റിസിന്റെ കാര്യം തന്നെ പറഞ്ഞു, അതും പിന്നെ ഈ പറഞ്ഞ പോലെ മുടി കൊഴിച്ചിലും. ചില ആൾക്കാർക്ക് ഡിപ്രഷൻ വരെ സംഭവിക്കാം. വൈറ്റമിൻ ഡി ഒരു 15-ൽ താഴേക്ക് പോകുമ്പോഴത്തേക്കും ഡിപ്രഷൻ പോലത്തുള്ള അവസ്ഥകൾ വരെ വരാം. ഉറക്കക്കുറവ്, മാനസികമായിട്ടുള്ള വിഷമവും സമ്മർദ്ദവും ഒക്കെ വരും. ഒരു വൈറ്റമിൻ ഡി കുറഞ്ഞ ഒരാള് ഒരു ഡോക്ടർ പരിശോധിച്ച് നോക്കുമ്പോൾ ഓക്കെ ഇന്ന ആൾക്ക് വൈറ്റമിൻ ഡി കുറവായിരിക്കും ഈ ലക്ഷണങ്ങൾ വെച്ച് ഡോക്ടർ മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും പറഞ്ഞ പോലെ ടെസ്റ്റ് സജസ്റ്റ് ചെയ്യുന്നത്.
2: അപ്പൊ
1: ടെസ്റ്റ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മള് നോർമൽ ലിമിറ്റ് എന്ന് പറയുന്നത് അതായത് മിനിമം വേണ്ടത് 30 ആണ്. അപ്പോൾ ഇപ്പൊ ഒരു 10-ൽ താഴെയൊക്കെ വൈറ്റമിൻ ഡി ഉണ്ടെങ്കിൽ ചിലപ്പം ഗുളിക കൊടുത്ത് നമുക്ക് കറക്റ്റ് ചെയ്യുന്നത് ഒരു ഫീസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പൊ അവർക്ക് വൈറ്റമിൻ ഡിയുടെ ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റും. നമ്മുടെ മസിലിനകത്തോട്ട് എടുക്കുന്ന ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്, 600,000 യൂണിറ്റിന്റെ ഒറ്റ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി കുറച്ചുകൂടെ പെട്ടെന്ന് കയറും.
2: അപ്പൊ
1: ആ ഒരു കണ്ടീഷൻ ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയായിട്ട് മെയിൻ ആയിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പറയുന്നത്. അല്ലാതെ നമുക്ക് ചെറിയ കുറവൊക്കെ സസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഗുളിക കൊണ്ട് മാത്രം 8 ആഴ്ച കൊടുത്തിട്ട് പിന്നെ മാസത്തിൽ ഒരിക്കൽ വെച്ച് കഴിച്ചാലും മതി.
2: ഓക്കെ, നമുക്ക് പെട്ടെന്ന് ഒരു കോളിലേക്ക് പോകാം. നമ്മുടെ ലാസ്റ്റ് കോളാണ്, നോക്കാരാണെന്ന്. ഹലോ, കോൾ കട്ടായി പോയിരിക്കുകയാണ്. ഓക്കെ, കോള് നമുക്ക് വീണ്ടും കണക്ട് ആകുന്നുണ്ട്. നമുക്ക് ആ കോളിലേക്ക് തന്നെ പോകാം, കാരണം സമയം ഇപ്പോൾ 4 മണി കഴിഞ്ഞ് 27 മിനിറ്റ് ആകുന്നു. നമുക്ക് ഇനി 3 മിനിറ്റേ ഉള്ളൂ, കോളിലേക്ക് പോവാണ്. ഹലോ
6: ഹലോ
1: ഹലോ,
6: ഗുഡ് ഈവനിങ് ഡോക്ടർ.
1: ഗുഡ് ഈവനിങ് പറഞ്ഞു അമ്മ.
6: എനിക്ക് 70 വയസ്സുണ്ട്. 2 ആഴ്ച കൊണ്ട് എന്റെ ഈ ഇടത്തെ കൈയുടെ മുട്ടും ഈ ഇടത്തെ കാലിനും ഭയങ്കര വേദന. മരുന്ന് കഴിക്കുന്നുണ്ട്,
1: എനിക്ക്
6: ഷുഗറും ബി പി ഉണ്ട്,
1: ഇതിന്റെ
6: മരുന്നും കഴിക്കുന്നുണ്ട്.
1: ബി പിയുടെ ഷുഗറിന്റെ മരുന്നും കഴിക്കുന്നുണ്ടല്ലേ? ഉണ്ട്. വേറെന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടോ?
6: ഇല്ല, ഈ വേദന വരുമ്പോ വേദനയുടെ മരുന്ന്, അല്ലാതെ പ്രത്യേകിച്ച് മരുന്ന് ഇല്ല. ഇത് ഇപ്പൊ ഈ 2 ആഴ്ച കൊണ്ടാണ് ഈ ഇടത്തെ കൈയുടെ മുട്ടും ഈ ഇടത്തെ കാലിനും അതിഭയങ്കര വേദന.
1: ശരി ശരി. അപ്പൊ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും സ്കാനിങ് എന്തെങ്കിലും ചെയ്ത് നോക്കിയായിരുന്നോ?
6: ഒരു മാസം
1: പറഞ്ഞായിരുന്നോ?
6: അങ്ങനൊന്നും പറഞ്ഞില്ല, പക്ഷേ അതിനുള്ള ഗുളിക മരുന്നൊക്കെ തന്ന്, അത് കഴിച്ച ഒത്തിരി കുറവ് വന്നതാ. വീണ്ടും ഇങ്ങനെ പിന്നെയും തുടങ്ങി.
1: അതായത് അപ്പൊ കാൽസ്യം ഗുളിയൊക്കെ തന്നായിരുന്നു ആ സമയത്ത്?
6: കാൽസ്യം ഗുളിയ കഴിച്ചോണ്ടിരിക്കുക, ഒന്നിച്ചൊന്നിലാടെ ഓരോന്ന് കഴിക്കും.
1: കഴിക്കുന്നുണ്ടല്ലേ? ഒന്നരാടേ കഴിക്കുന്നുള്ളു അല്ലേ?
6: ഒന്നിക്കൊന്നരാടെ കഴിച്ചാ മതിയെന്ന് പറഞ്ഞു.
1: ശരി ശരി ശരി. അപ്പോ ഒന്നരാടം കഴിച്ചപ്പോ തന്നെ കുറഞ്ഞായിരുന്നു അല്ലേ?
6: കുറഞ്ഞില്ല, ഈ രണ്ടാഴ്ച കൊണ്ടാ ഈ മരുന്നൊക്കെ കഴിക്കുന്നു എന്നിട്ട് ഈ വേദനയ്ക്ക് കുറവില്ല.
1: കുറവില്ല. അപ്പൊ ഡെയിലി ഒരു കാൽസ്യം വെച്ച് കഴിച്ചു നോക്കാമോ?
6: എന്തോ,
1: ഒരു ദിവസം തോറും കഴിക്കുക കേട്ടോ കാൽസ്യത്തിന്റെ ഗുളിക. കാര്യം നമ്മള് കഴിക്കുന്നതും ഗുളിക്കകത്ത് വളരെ കുറച്ച് കാൽസ്യേ ഉള്ളൂ. അപ്പൊ ഒന്നരടം കഴിച്ചാൽ ഈ 70 വയസ്സുള്ള അമ്മയ്ക്ക് എന്തായാലും നല്ല ബലക്കുറവ് കാണും. ഒരു ഡെയിലി കഴിച്ചില്ലെങ്കിൽ, അതായത് ദിവസം തോറും കഴിച്ചില്ലെങ്കിൽ അത് വളരെ കുറവായി പോവും. ആദ്യം കുറച്ച് ആള് ദിവസം തോറും കഴിച്ചിട്ട് പിന്നെ ഒരു 3 മാസമൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒന്നരടം കഴിച്ചു തുടങ്ങിക്കോ. എല്ലാ ദിവസവും കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്ക് കേട്ടോ. പിന്നെ എക്സ്റേ എടുത്തതിനകത്ത് വേറെ കുഴപ്പമോ തേയ്മാനം ഒന്നും ഇല്ലെന്ന് പറഞ്ഞോ ഡോക്ടർ?
6: തേയ്മാനത്തിന്റെ കാര്യമൊന്നും പറഞ്ഞില്ല, മറ്റു വിശേഷവും ഒന്നും പറഞ്ഞില്ല. എനിക്ക് ഗുളിയേ മരുന്നും തന്ന്, പിറ്റേ ആഴ്ച ചെല്ലണോന്ന് പറഞ്ഞു. പിറ്റേ ആഴ്ചയിലും ചെന്ന് അതേപോലുള്ള ഗുളികളാ തന്നത്.
1: തന്നല്ലേ. ശരി. അപ്പൊ കുറച്ചുകാള് ദിവസം തോറും കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം അല്ലെ. അമ്മ ഒന്നുകൂടെ ഡോക്ടറെ കണ്ടിട്ട് വേറെ എന്തെങ്കിലും കൂടുതൽ പരിശോധനയോട് ചെയ്ത് നോക്കാം കേട്ടോ.
2: ഓക്കെ അമ്മ, സന്തോഷം വിളിച്ചതിൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡോക്ടറോട് ഇരിക്കാൻ പരിപാടിയുടെ സമാപിക്കുകയാണ്. അവസാനമായി നമ്മുടെ ശ്രോതാക്കളോട് ഡോക്ടർക്ക് കൊടുക്കാനുള്ള ഒരു നല്ല മെസ്സേജ് എന്താണ്? നമുക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടാൻ അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ളതും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളായിട്ട്.
1: തീർച്ചയായും. അപ്പം ഓസ്റ്റിയോപോറോസിസ് നമ്മൾ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് സൈലന്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ഈ പറഞ്ഞ പോലെ കോംപ്ലിക്കേഷൻസ് വരാതെ നോക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. കാര്യം ബലക്ഷയം നമ്മളിപ്പോൾ ശ്രദ്ധിക്കാതിരുന്നിട്ട് ഇത് കാരണം ഒരു ഒടിവ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കാരണമുള്ള സാമ്പത്തിക ചെലവൊക്കെ വളരെ വലുതായിരിക്കും. ഇപ്പോൾ വീണ് ഒരു ഇടുപ്പേടിൽ ഒടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു 1.5 ലക്ഷം രൂപയുടെ ഓപ്പറേഷനും കാര്യങ്ങളും വേണ്ടി വരും. അതെല്ലാം നല്ലത് കുറച്ച് ആൾ കാൽസ്യം ഗുളിയൊക്കെ കഴിക്കുക, പറഞ്ഞ ആരോഗ്യം ശ്രദ്ധിക്കുക, വീഴാൻ ശ്രദ്ധിക്കുക.
2: വളരെ സന്തോഷം ഡോക്ടർ. അപ്പൊ ഇത്ര നേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഡോക്ടർ ധനേഷ് ആണ്, കൺസൾട്ടന്റ് ഓർത്തോപീഡിക് സർജൻ, മെഡിട്രീന ഹോസ്പിറ്റൽ, കൊല്ലം. ഡോക്ടറെ കമ്മിറ്റ് റേഡിയോ ബെൻസിന്റെ പേരിൽ നന്ദി പറയുന്നു. ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാൻ പരിപാടി ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.
7: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
8: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
7: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്. കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
9: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: പുരുഷനെയും സ്ത്രീയെയും വേർതിരിക്കേണ്ട ഘടകങ്ങളല്ല. എങ്കിലും രണ്ട് കൂട്ടർക്കും ചിന്തകളും വർത്തമാനങ്ങളും രണ്ട് രീതികളിൽ ആയിരിക്കും. അങ്ങനെയെങ്കിൽ പുരുഷന്മാർക്ക് മാത്രമായി ഇതാ ഒരു വേദി ഒരുക്കുന്നു. ചാറ്റ് വിത്ത് പ്രവീൺ, ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും അനുഭവങ്ങളും അറിവുകളും പങ്കുവെച്ച് ലൈവ് ഫോണിൻ പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചയും 4:30 മുതൽ 5:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111.
1: പ്രിയ ശ്രോതാക്കളെ, അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ചാറ്റ് വിത്ത് പ്രവീണിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പുരുഷന്മാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു പ്ലാറ്റ്ഫോം നമ്മുടെ എല്ലാ വെള്ളിയാഴ്ചയും 4:30 മുതൽ 5:30 വരെ. ശരിക്കും എനിക്കറിയാം ഇന്ന് ഒരുപാട് പരാതികളൊക്കെ കേൾക്കാൻ ഇടയുണ്ട്. മറ്റൊന്നുമല്ല, കഴിഞ്ഞ വെള്ളിയാഴ്ച കാത്തിരുന്നു, വന്നില്ല, അല്ലെങ്കിൽ പ്രവീൺ വന്നില്ല, പ്രവീണിന്റെ പ്രോഗ്രാം കഴിഞ്ഞ ആഴ്ച ഇല്ലായിരുന്നല്ലോ, എന്ത് പറ്റി എന്നൊക്കെയുള്ളൊരു വിശേഷം ഉണ്ടായിരുന്നു. വേറൊന്നുമല്ല, ഞാനൊരു വലിയ പണക്കാരുടെ ഹോസ്പിറ്റലിൽ പോയിരുന്നു കേട്ടോ. അത് പറയാനൊരു കാര്യമുണ്ട് കേട്ടോ, അതൊക്കെ പറയാം. രണ്ടാമത്, ഇന്നിപ്പോൾ ഞാൻ വന്നത് തന്നെ ഓടിപ്പിടിച്ചൊക്കെയാണ് വന്നത് കേട്ടോ. ഇന്ന് രണ്ട് സ്ഥലത്ത് ഞാൻ ബ്ലോക്കായി. ഒന്ന് നമ്മുടെ പൂന്തലത്താഴത്ത്. പൂന്തലത്താഴത്ത് എന്താണെന്ന് അറിയാമോ, സ്കൂൾ ബസ്, അതായത് സ്കൂൾ വിട്ട് വന്ന ഒരു ബസ്, അതിലെ ഡ്രൈവർ മദ്യപിച്ച് ലെക്ക് കെട്ട് ആ കുഞ്ഞുങ്ങളെയും കൊണ്ട് ബസ് ഓടിച്ചു വന്നു. അങ്ങനെ നാട്ടുകാർ തടഞ്ഞ് അത് ഫോട്ടോ എടുപ്പും കാര്യങ്ങളും പോലീസ് വരുന്നതുമായിട്ടൊക്കെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഒരു ജനക്കൂട്ടം കാണുമ്പോൾ നമ്മൾ അത്യാവശ്യം ഒന്ന് ചോദിക്കുമല്ലോ, എന്താണ് ചേട്ടാ പ്രശ്നം എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞ കാര്യമായിരുന്നു ഇത് കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ ഒരു അധിക സമയം ഞാൻ സ്പെൻഡ് ചെയ്തില്ല, കാര്യം എനിക്ക് എന്തായാലും ഓടി ഇവിടെ എത്തണമല്ലോ. അപ്പോൾ അത് കാരണം ഞാനങ്ങനെ അവിടെ നിന്ന് വിശേഷമൊക്കെ ചോദിച്ച് കാര്യങ്ങളൊക്കെ തിരക്കി വന്നപ്പോഴത്തേക്കൊണ്ട് ദാണ്ട് വിമലഹൃദയ സ്കൂളിൻ്റെ അവിടെ വന്നപ്പോഴത്തേക്ക് കാണാം അവിടെ ബ്ലോക്ക്, വണ്ടി തിരിച്ചു വിടുന്നു. കാരണം മറ്റൊന്നുമല്ല, അവിടെ ഏതൊരു പോസ്റ്റ് ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ ആ പോസ്റ്റ് ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് ഒരു വണ്ടിയും അങ്ങോട്ട് കയറ്റി വിടുന്നില്ല. അങ്ങനെയൊക്കെ കറങ്ങി തിരിഞ്ഞൊക്കെ ഓടി തിരിഞ്ഞൊക്കെ ഞാൻ വന്നിരിക്കുകയാണ്. ഓക്കെ, ഞാൻ ഇന്ന് നമുക്ക് പറയാനുള്ളൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാണയമില്ലേ, അതിൽ എൻ്റെ ചെറിയ ഒരു അനുഭവമാണ്. ഞാൻ ഇന്നലെ ഒരു കടയിൽ ഒരു നാണയത്തിൻ്റെ, അതായത് ഒരു 10 രൂപയുടെ ഒരു കോയിന് കൊടുത്ത സമയത്ത് ആ 10 രൂപ ആ കടയിലെ ചേട്ടൻ എടുത്തില്ല. മറ്റൊന്നുമല്ല, അത് പറഞ്ഞ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ഒരു സൈഡ് അല്പം തേഞ്ഞുപോയി, അല്ലെങ്കിൽ ഒരു സൈഡ് അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല, പക്ഷെ മറു സൈഡ് നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ നാണയം എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇതിൽ നിങ്ങൾക്കെല്ലാം ഒരു അനുഭവം കാണും. കാരണം ഒരു ഇപ്പം നോട്ടുകളിൽ, നമ്മുടെ നോട്ടില്ലേ, രൂപയിലൊക്കെ അതിലെവിടെയെങ്കിലും ഒരു സെലോട്ടോ പൊട്ടിച്ചിരിക്കുകയോ, അല്ലെങ്കിൽ ഈ കീറിയ ഭാഗം ഒട്ടിക്കുകയോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാലും, അല്ലെങ്കിൽ മടക്കോ അഴുക്കോ കീറലോ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഈ നോട്ട് എടുക്കാറില്ല. പക്ഷേ ഒരു വശം നല്ലതായിരിക്കും. അപ്പോൾ ഒരു നാണയത്തിൻ്റെ രണ്ട് വശവും നല്ല ക്ലാരിറ്റിയും ക്രിസ്റ്റൽ ക്ലിയറും ആയാൽ മാത്രമേ അത് എടുക്കപ്പെടുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഞാൻ ശരിക്കും എൻ്റെ മനസ്സിലേക്ക് വന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹോസ്പിറ്റലിൻ്റെ കേസ് പറഞ്ഞാലും ഒരു കഥയുണ്ട് കേട്ടോ, അതൊക്കെ പറയാം. ഈ പുരുഷന്മാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ശരിക്കും ഒരു നാണയം പോലെയാണോ ഒരു പുരുഷൻ? ഈ രണ്ട് വശവും ക്രിസ്റ്റൽ ക്ലിയറായ പുരുഷനാണോ യഥാർത്ഥ പുരുഷൻ? ശരിക്കും ഈ പുരുഷനെന്ന് പറയുന്നതിൻ്റെ ഒരർത്ഥം എനിക്ക് ശരിക്കും ഇതുവരെയും എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ചായ കുടിക്കുന്ന ഈ ഒരു സായാഹ്നത്തിൽ നമ്മുടെ ചിന്ത അങ്ങനെ ആയിക്കോട്ടെ, എന്താണ് ഒരു പുരുഷൻ? ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ, നമ്മുടെ മനസ്സിലേക്കൊക്കെ, നമ്മുടെ മനസ്സിലുള്ളത്, അല്ലെങ്കിൽ ഞാൻ ഇതാണ് ഒരു പുരുഷനെന്ന് നമ്മൾ വരുത്തി തീർക്കുകയല്ല, പക്ഷേ ഇങ്ങനെയുമാണ് പുരുഷൻ, ഇങ്ങനെയും ഉണ്ട് കേട്ടോ പുരുഷൻ എന്നൊക്കെ നമ്മൾ മറ്റുള്ളവരെയും കേൾപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ഇവിടെ നമ്മൾ നമ്മുടെ എന്താണ് ക്രെഡിറ്റിൽ പറയുന്ന പോലെ തന്നെ ഇതിപ്പോൾ വേർതിരിവൊന്നുമില്ല കേട്ടോ. ഇത് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ മനസ്സിലെന്താണോ എന്നുള്ളതാണ്. ഹോസ്പിറ്റലിലെ കേസ് ഞാൻ പറയാം കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബെൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് ചാറ്റ് വിത്ത് പ്രവീൺ. വിളിക്കേണ്ട നമ്പർ 0474-293-1111, 0474-293-1111. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് ഒന്ന് മനസ്സിലേക്ക് നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചോളൂ. ഓക്കെ, ഞാൻ വരാം.

0: നരൻ അല്ലേ, നരൻ എന്ന് പറയുന്നത് നമ്മൾ ഏതാണ്ട് ഒരു പുരുഷൻ മനുഷ്യൻ, അങ്ങനെ ആൺകേസരികളിലേക്ക് നരൻ എന്ന് പറയാറുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു കേട്ടോ, നമ്മളിലെ സിനിമ കാണുമ്പോഴൊക്കെ എഴുതി കാണിക്കും കേട്ടോ, ഈ സിനിമയിലെ കഥാപാത്രങ്ങളെല്ലാം ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയിട്ട് യാതൊരു ബന്ധവുമില്ല, തികച്ചും യാദൃച്ഛികവും സാങ്കല്പികവും മാത്രമാണ് എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ പ്രോഗ്രാം കേട്ടോ. അതുകൊണ്ട് ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നമ്മൾ കളിയാക്കുകയോ അല്ലെങ്കിൽ താഴ്ത്തി കെട്ടുകയോ അങ്ങനെയൊന്നും അല്ല. നമ്മുടെ മനസ്സിൽ ചില ചിന്തകൾ ചില വിഷയങ്ങളായിട്ട് മാറി അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള ചില കാര്യങ്ങൾ നമ്മൾ പറയുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ കോളിലേക്ക് അങ്ങ് പോവാം. ഹലോ
1: ഹലോ
0: ഹലോ സുന്ദരേട്ടോ,
1: ഒരുപാട് നാളായല്ലോ പറയണേ.
0: അതാണ്, ഒരുപാട് നാളായി സുന്ദരൻ ചേട്ടനായിട്ടൊക്കെ ഒന്ന് സംസാരിച്ചിട്ട്. അവിടെ എന്തോ മഴയാണോ, മഴ പെയ്യുന്ന തോന്നുന്നല്ലോ. ഓട്ടോറിക്ഷയുടെ ശബ്ദമാണോ? ഓക്കെ, ഞാൻ വിചാരിച്ചു മറ്റേ ഷീറ്റില് വെള്ളം ഇങ്ങനെ ഒരുപാട് വീഴുന്നത്. അല്പം മാറി നിന്നാല് വളരെ മനോഹരമായിട്ട് ചേട്ടന്റെ ആ സുന്ദരമായ ശബ്ദം നമുക്ക് കേൾക്കാം. ശരി, അപ്പൊ സുന്ദരേട്ടോ, ഈ പുരുഷൻ എന്ന് പറയുന്നത് ഒരു നാണയത്തിന്റെ രണ്ട് വശം പോലെ എന്ന് പറയുമ്പോൾ ഈ രണ്ട് വശവും നല്ല അടിപൊളി ക്ലിയർ ആയ അങ്ങനെയുള്ളവരെ മാത്രമേ പുരുഷൻ എന്ന് വിളിക്കുള്ളൂ, അതോ അല്പം ഒന്ന് തേഞ്ഞാലോ അല്ലെങ്കിൽ വേറെ ഒന്ന് ഒന്ന് മങ്ങിയാലോ അത്? ക്ലിയർ ഉണ്ടോ ചേട്ടൻ കേൾക്കാൻ? ക്ലിയർ ഉണ്ടോ, ക്ലാരിറ്റി ഉണ്ടോ?
1: ഞാൻ
0: ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് ഈ പുരുഷൻ എന്ന് പറയുന്നത് ചേട്ടന്റെ ഒരു സാങ്കല്പിക പുരുഷത്വം അല്ലെങ്കിൽ പൗരുഷം എന്നൊക്കെ പറയുന്നത് എന്താണ് കേട്ടോ? ഓക്കെ, കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്, ചാറ്റ് വിത്ത് പ്രവീൺ. വിളിക്കേണ്ട നമ്പർ 0474-293-1111, 0474-293-1111, 0474-293-1111. അപ്പൊ നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ
2: ഹലോ
0: നമസ്കാരം.
2: നമസ്കാരം,
0: പേര് പറഞ്ഞോളൂ. കബീരേട്ടാ?
2: കബീർ.
0: എന്തൊക്കെയുണ്ട് കബീരേട്ടാ വിശേഷം?
2: ഓ, വിശേഷം ഒന്നുമില്ല, എല്ലാം ഇങ്ങനെ അങ്ങ് പോകുന്നു. അതെല്ലാം പിന്നെ എന്താ പറയാ.
0: ഓക്കെ, അപ്പോഴേ കബീരേട്ടാ, കബീരേട്ടന്റെ ഒരു മനസ്സിൽ ഈ പൗരുഷം അല്ലെങ്കിൽ പുരുഷൻ എന്നൊക്കെ പറയുന്നത് എന്താണ്? ശരിക്കും നമ്മളൊരു നല്ല നല്ലൊരുണ്ണിയാണോ, അത് മാത്രമാണോ എല്ലാവരും ഇഷ്ടപ്പെടുന്നത്? അല്ലെങ്കിൽ പുരുഷൻ ദേഷ്യപ്പെടാൻ പാടില്ല അല്ലെങ്കിൽ പുരുഷൻ കരയാൻ പാടില്ല അല്ലെങ്കിൽ പുരുഷൻ ഒന്ന് ശാസിക്കാൻ പാടില്ല, നേർവഴിക്ക് കൊണ്ടുപോകാൻ പാടില്ല, അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടോ? ഇപ്പൊ നല്ലതും ചീത്തയുണ്ടല്ലോ.
2: പക്ഷേ ഇതിനകത്ത് മെയിനായിട്ട് പറയുന്നത് എല്ലാം ഒരേപോലെ ഇരിക്കണം
0: എന്ന് വെച്ചാൽ
2: എല്ലാ കാര്യങ്ങളും എല്ലാം ഒരേപോലെ ഇല്ലെങ്കിൽ ആൾക്കാർക്ക് നമ്മുടെ അടുത്ത് സഹകരിക്കാനും നമ്മളങ്ങോട്ട് സഹകരിക്കാനും ഒരു അട്രാക്ഷൻ ഉണ്ടാവും.
0: അപ്പൊ അതിൽ നിന്നൊരു മാറ്റം വരരുത്, ഒരേപോലെ അങ്ങനെ ഇങ്ങനെ പോണല്ലേ, ഭൂമി കറങ്ങുന്നത് പോലെയും ക്ലോക്ക് കറങ്ങുന്ന പോലെയും.
2: ആ, ക്ലോക്ക് കിടക്കുന്നവർക്ക് പോയാൽ മതി,
0: അതാണ് നല്ലത്, അതാണ് ഒരു പുരുഷൻ. ഇല്ല, അങ്ങനെയല്ല പറയുമ്പോ, നമ്മൾ ഒരുപോലെ പറയണം. അതായത് ചേട്ടൻ ഇപ്പൊ പറഞ്ഞത് ഒരുപോലെ എങ്ങനെയെങ്കിലും പോണം എന്ന് പറഞ്ഞു, ഒരു വ്യത്യാസവും വരാതെ ഒരുപോലെ പോണം എന്നല്ലേ പറഞ്ഞേ? ആ, എന്ന് വെച്ചാല്
2: എന്ന് പറഞ്ഞാൽ നമുക്കുള്ള കാര്യങ്ങള് ആ നിൽക്കുന്ന രീതിക്ക് പോയാ മതി.
0: ശരി, ഗുണവുമില്ല ദോഷവും ഇല്ല,
2: ഇല്ല
0: എവിടെ എടുത്ത് വെക്കുന്നു അവിടെ ഇരുന്നോളണം, അത്രേ ഉള്ളു അല്ലേ? താങ്ക് യു ചേട്ടാ. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു. അപ്പൊ നമ്മുടെ കബീരേട്ടന്റെ ഒരു കാഴ്ചപ്പാടതായിരുന്നു. ശരിക്കും അങ്ങനെയാണ്, നമുക്ക് എല്ലാവർക്കും ഓരോ കാഴ്ചപ്പാടുണ്ട്, അങ്ങനെയൊക്കെ വേണം കേട്ടോ. ഹോസ്പിറ്റലിലെ കഥ വരുന്നുണ്ട് കേട്ടോ, ഇതുമായിട്ട് റിലേറ്റഡ് ആണേ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ
3: ഹലോ, നമസ്കാരം
0: മുല്ലേട്ടോ. എന്തൊക്കെയുണ്ട് മുല്ലേട്ടാ? മുല്ലേട്ടാ, മഴയുണ്ടോ അവിടെ? ഇങ്ങനെയൊക്കെയുള്ള ഈ കഥകളൊക്കെ ചെയ്യേണ്ട അടുത്ത് ആര് കേട്ടാ പറഞ്ഞു തന്നത്, ഈ വെയിലും മഴയും വരുമ്പോ കുറുക്കന്റെ കല്യാണം എന്നൊക്കെ?
3: അത് പണ്ട് നമ്മുടെ പിള്ളേരായിട്ട് നടക്കുന്ന സമയത്ത് നിക്കറൊക്കെ വലിയ നിക്കറൊക്കെ ഇട്ട് നടക്കുന്ന സമയത്ത് മഴയും വെയിലും കാലവും ബാക്കിയുള്ളവര് പറയുക, അതാ ഇന്ന് കുറുക്കന്റെ പെണ്ണിട്ടാ കണ്ടോ മഴയും വെയിലുമായിട്ട് നടക്കുന്നതെന്ന് പറയും.
0: എന്നിട്ട് ഈ കള്ളക്കഥ മൊത്തം റേഡിയോ അപ്പുപുരം എന്നുള്ള പേരും പറഞ്ഞ് ബാക്കിയുള്ള കുഞ്ഞുങ്ങളെയും പറഞ്ഞു പറ്റിക്കും. മുല്ലയുടെ ഞാന് ആ തമാശ പോലെ തന്നെ വേറൊരു തമാശ ഞാൻ കേട്ടത് ഞാൻ പറയട്ടെ. ഇപ്പൊ ഈ നമ്മുടെ ക്ലോക്ക്, ചുവരിൽ തൂക്കിയിരിക്കുന്ന ക്ലോക്ക്, ഒരു ദിവസത്തെ നമ്മളെ കൊണ്ടുപോകുന്ന ഒരു ക്ലോക്ക്, നമ്മുടെ കയ്യിൽ കെട്ടിയിരിക്കുന്ന ഒരു വാച്ച്, ഈ വാച്ചും പുരുഷനും ഏകദേശം ഒരുപോലെയാണ്, എങ്ങനെയാണെന്ന് അറിയാവോ? ഒരു കുടുംബനാഥനും ഈ ഒരു ക്ലോക്ക് വാച്ച് എന്നൊക്കെ പറഞ്ഞ കൈ കിടന്ന വാച്ചൊക്കെ ഒരുപോലെ, കാര്യം ഈ ഓടുന്ന സമയത്ത് മാത്രമേ ഈ രണ്ടൈറ്റത്തിനും വിലയുള്ളൂ. ഏതിനാണ്? ഈ ക്ലോക്കിനും വാച്ചിനും ഒക്കെ. എവിടെ ഓട്ടം നിൽക്കുന്നു തീർന്നു, ആ വാച്ചിനൊരു വിലയില്ലാതായി അല്ലേ? ശരിക്കും അതുപോലെയാണോ? അതുപോലെയാണോ ഒരു പുരുഷൻ, ഒരു ഗൃഹനാഥൻ?
3: തീർച്ചയായും മനുഷ്യനും ഒരു പുരുഷനും നടക്കുകയും ഓടുകയും ചാടുകയും പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്യുന്ന വരുമാനം ഉണ്ടായി ചെയ്യുന്ന സമയത്ത് അവന് പുരുഷൻ എന്നൊരു വില ആരും കൽപ്പിക്കുകയുള്ളൂ.
0: ആണോ? അത് കഴിഞ്ഞില്ല
3: അല്ലെങ്കിൽ അവന് അതിനനുസരിച്ചുള്ള മറ്റ് മാർഗങ്ങൾ ഉണ്ടായിരിക്കണം.
0: എന്നാലും പെട്ടെന്ന് നമ്മൾക്ക് ഒരു ഓടാത്ത വാച്ചാണെങ്കിലും പെട്ടെന്ന് നമ്മളൊരു കല്യാണത്തിനോ ഒന്ന് പുറത്തോട്ടൊക്കെ പോകുമ്പോ ഈ ഓടാത്ത വാച്ചും കെട്ടിക്കൊണ്ട് പോവും. അതുപോലെയാണല്ലേ? കാര്യം വില ഇല്ലെങ്കിലും ഒരു സൈഡ് ഇരുന്നോട്ടെ. വീട്ടിലൊരു അനക്കമൊക്കെ വേണ്ടേ? ഒരാളനക്കമൊക്കെ വേണ്ടേ? ആരെങ്കിലും വന്നാല് എന്തിനു വന്നു എന്ന് ചോദിക്കാൻ ഒരാൾ വേണ്ടേ? ശരിക്കും ഞാനത് ചിരിച്ചു പോയത് പറ്റുന്നില്ല, കാര്യം ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ് മുല്ല കേട്ടോ. ഓക്കെ, അപ്പൊ ശരിക്കും അല്ല, ഞാനേ ഈ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഇപ്പൊ നേരത്തെ നമ്മളെ കിവീരട്ടം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെ എവിടെ എടുത്ത് വെക്കുന്നു അതുപോലെ അങ്ങനെ എവിടെ എങ്ങനെ ഇരിക്കുക എന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു ഒരു പാവയെ പോലെയൊക്കെ അങ്ങനെ ഇരിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ ഓർത്തൊരു കാര്യം, നേരത്തെ ഒരു ഹോസ്പിറ്റൽ കേസ് ഞാൻ പറഞ്ഞില്ലേ, അതെന്താണെന്ന് അറിയാൻ മുല്ല കേട്ടാ, ഞാൻ ഈ അടുത്ത സമയത്ത് ഈ പണക്കാരുടെ ഹോസ്പിറ്റൽ എന്ന് പറയാൻ വേറൊന്നുമല്ല, എൻ്റെ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ വരാണ്ടിരുന്നത് മറ്റൊന്നുമല്ല, ഞാൻ എൻ്റെ അളിയനെ ഒരു ചെറിയൊരു സർജറി ഉണ്ടായിരുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട് ട്രിവാൻഡ്രത്തെ ഏറ്റവും ഒരു വലിയൊരു ഹോസ്പിറ്റൽ അവിടെ പോയി. അത് മറ്റൊന്നുമല്ല, ആ ഹോസ്പിറ്റൽ പോയത് അവരെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഡോക്ടർ ആ ഹോസ്പിറ്റലായിരുന്നു. മാത്രമല്ല ഇവർക്ക് നമുക്ക് മെഡിക്കൽ ഇൻഷുറൻസ് ഒക്കെ ഉള്ളത് കൊണ്ടും ആ ഹോസ്പിറ്റലാണ് തിരഞ്ഞെടുത്തത്, കാര്യം ഇവരുടെ മെഡിക്കൽ ഇൻഷുറൻസ് ആ ഹോസ്പിറ്റലിൻ്റെ പേരിലാണ് ഉള്ളത്, നിയർ ബൈ, അത് അടുത്താണ്, അപ്പോൾ അതുകൊണ്ട് അവിടെ പോയതാണ്. അപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ നമ്മളൊരു ബൈസ്റ്റാൻഡറായിട്ട് ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു വലിയൊരു ശ്വാസം മുട്ടാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു സിറ്റുവേഷൻ, കാരണം എന്ന് വെച്ചാൽ അവിടെ എല്ലാവരും വരുന്നവരെല്ലാവരും നല്ല എന്താണ് പറയുന്നത് കാശുള്ളവർ മാത്രമാണ് ഈ ഹോസ്പിറ്റൽ എന്നൊക്കെയുള്ളൊരു പേരുണ്ടല്ലോ പാവപ്പെട്ടവർക്ക്, ആ അങ്ങനെയൊക്കെ ഉള്ള ഒരു പേര്. ഇതിലിപ്പോൾ നമ്മളിലെ മുല്ലയുടെ നമ്മൾ പറയുന്ന ഒരു കാര്യവും ഇല്ല, അത്രേ ഉള്ളൂ.
3: അപ്പോൾ
0: ഒരു കാര്യമില്ല, അത് തന്നെ സംഭവം. അങ്ങനെ ഞാനിവിടെ നിൽക്കുമ്പോൾ ഇതുപോലെ തന്നെ ഇപ്പോൾ നേരത്തെ നിലയ്ക്ക് ഇവരോട്ടം പറഞ്ഞപ്പോൾ ഞാൻ അതാണ് പെട്ടെന്ന് ഓർത്തതും, ഞാൻ ആ പറഞ്ഞത് നന്നായി എന്ന് പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. അപ്പോൾ അവിടെ ഞാൻ ആ ക്യാൻറ്റീനിൽ ജസ്റ്റ് ഒന്ന് ചെന്നപ്പോഴത്തേക്ക് കാണാം ഒരു അമ്മയും ഒരു കുഞ്ഞും ഒരു അച്ഛനും, അവർ മൂന്ന് പേര് ആ ഒരു ഫാമിലി വന്നപ്പോഴത്തെ സമയത്ത് ഈ കുഞ്ഞ് അവിടെ കിടന്ന് വലിയൊരു ബഹളമാണ് കേട്ടോ. വലിയ ബഹളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കിടന്ന് ഓടുന്നു, അത് വേണം ഇത് വേണം, അവിടെയുള്ള സകല സാധനങ്ങൾ വാങ്ങുന്നു എല്ലാം ചെയ്യുന്നു. അപ്പോൾ ഈ അമ്മ ഈ കുഞ്ഞിനോട് ബാബു ഗോ സിറ്റ് ദെയർ എന്നൊക്കെ പറഞ്ഞ് അവിടേക്ക് ഇരുത്തുന്നു. അതുപോലെ ആ കുഞ്ഞിനോട് പറയുന്നത് പോലെ തന്നെ പപ്പ ഡാഡി ഗോ ദെയർ സിറ്റ് ദെയർ ഗോ ഗോ ഗോ ഗോ. അപ്പം ഈ മനുഷ്യൻ അതുപോലെയല്ല, പാവയെ പോലെ കീ കൊടുത്ത് വിടത്തില്ലേ നമ്മൾ, അതുപോലെ ഈ മനുഷ്യൻ നേരെ തിരിഞ്ഞ് ആ കസേര വന്നിരിക്കുന്നു. അപ്പം ഇതിൽ അപ്പം നേരത്തെ അപ്പം ഞാൻ ഇതൊക്കെ എൻ്റെ വലിയൊരു സംശയമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് നമ്മുടെ ഈ ചാറ്റ് വിത്ത് പ്രേമികളിൽ നമ്മുടെ ഈ പുരുഷന്മാരുടെ ആ ഒരു പ്രോഗ്രാമിൽ ഇതൊക്കെ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ കിടക്കുന്ന കുറേ തെറ്റിദ്ധാരണകളൊക്കെ മാറുമല്ലോ.
3: അതാ ഞാൻ പറഞ്ഞ, അവനെ ഒന്നും ചെയ്യാനുള്ള ആ സാമ്പ്രത ഇല്ലെന്നുണ്ടെങ്കിൽ അവൻ അങ്ങനെ തന്നെ പുരുഷനെ എന്ന് പറയുന്നില്ല.
0: അതെ അതെ അതെ. അപ്പൊ ബാറ്ററി ഇല്ലാത്ത
3: ഡൗൺ എന്ന് പറയും.
0: ഓക്കെ ഓക്കെ മുല്ലേട്ടാ, താങ്ക് യു മുല്ലേട്ടാ, താങ്ക് യു താങ്ക് യു. ഓക്കെ, അപ്പൊ ശരിക്കും ഇതൊരു കളിയാക്കലോ ഇതൊരു എന്താണ് വേർതിരിവോ അങ്ങനെ ഒന്നും അല്ല കേട്ടോ. ഇതൊക്കെ നമ്മൾ ചില ചിന്തകൾ നമ്മൾ തമാശ രൂപേണ നമ്മുടെ മനസ്സിലുള്ള ചില കാര്യങ്ങൾ നമ്മൾ പറയുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാട്ടോ. ഇതൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞു, ഈ സിനിമയിലെ കഥയും കഥാപാത്രങ്ങളും എല്ലാം തികച്ചും യാദൃശ്ചികമാണ്, മരിച്ചവരോ ജീവിച്ചിരിക്കുന്നവരോ ആയിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. ഓക്കെ, കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബെൻസിയർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് ചാറ്റ് വിത്ത് പ്രവീൺ. നിങ്ങളോടൊപ്പം ഞാൻ, അതെ പ്രവീൺ തന്നെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111-0474-293-1111. അടുത്ത കൊള്ളിക്ക് നമ്മൾ പോകുന്നു. ഹലോ, അല്ല ബ്രേക്ക്, അതെ അതെ.
4: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
0: ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത കോളിലേക്ക് നമ്മൾ പോകുന്നു. ഹലോ.
5: മഹാദേവൻ പ്രവീണയും കുടുംബത്തെയും മക്കളെ സർവൈശ്വരിയും ദീർഘായുസ്സും
0: തീർച്ചയായിട്ടും. ഈ അനുഗ്രഹം നേരിട്ട് ഞാൻ കുറെ നാളായി കേൾക്കുന്നില്ല കേട്ടോ. അതിന്റെ ഒരു ചെറിയൊരു കുറവ് എനിക്കുണ്ട്.
5: അതെ, അത് ഞാൻ അങ്ങോട്ട് പറയാം. ഈ ചാർട്ട് വിറ്റ് പ്രവീൺ തുടങ്ങിയിട്ട് അല്ലേ
0: ഓൾമോസ്റ്റ് ഒരു വർഷം ആയില്ല, ഏകദേശം
5: ഒരു വർഷം ആവാൻ പോകുന്നതേ
0: ഉള്ളൂ.
5: കൃത്യമായ കണക്കൊക്കെ എനിക്കറിയാലോ. ഞാൻ ഈ തുടക്കം രാമ മുതൽ വിളിക്കുന്നതായി പറഞ്ഞു. ഈ പ്രവീണിന്റെ പരിപാടി വെള്ളിയാഴ്ച ഇല്ലെങ്കിൽ എനിക്ക് എന്തോ ഒരുമാതിരി
0: വല്ലാതാ.
5: ഞാൻ 22nd May 22nd ഞാൻ സത്യം പറഞ്ഞ വിളിച്ച് എനിക്ക് എന്റെ ഊപ്പാട് വന്നു. ഊപ്പാട് വന്നു പറഞ്ഞാൽ കിട്ടിയില്ല. പക്ഷെ എനിക്കത് സങ്കടമായിരുന്നു. പിന്നെ ഞാൻ ഈ റേഡിയോ ബെൻസിയർ ഞാൻ ഒരു മാസത്തേക്ക് വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ വിളിക്കുന്നത് ഒരു ദിവസം ഞാൻ ഒരു ട്യൂസ്ഡേ ആണെന്ന് തോന്നുന്നു, ചൊവ്വാഴ്ച രേഷ്മയെ വിളിച്ച് രേഷ്മയുടെ കാര്യങ്ങൾ പറഞ്ഞ് അത് കഴിഞ്ഞ് എന്റെ മോളെ ലക്ഷ്മിയെ വിളിച്ച് തിങ്കളാഴ്ച കഴിഞ്ഞ അങ്ങനെ തിങ്കളാഴ്ച അത് കഴിഞ്ഞാൽ ക്ഷണിക്കുമ്പോ അങ്ങനെ വല്ലാത്തൊരു
0: വിറപ്പായി.
5: കാരണം ഈ ഈ ഈ ഒരു കേസെന്ന് പറയുന്നത് മാക്സിമം 20 പേര് കൂടുതൽ വിളിച്ചിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒരു 3 മിനിറ്റ് വെച്ചാലും കണക്കൂട്ടി
0: വയ്ക്കും. അതെ അതെ, കറക്റ്റാണ് ചേട്ടൻ പറഞ്ഞ, കറക്റ്റ് ആണ്. എനിക്ക് ഞാൻ അവിടെ ഞാൻ സൈലന്റ് ആയി പോയത് അല്ലെങ്കിൽ എനിക്ക് മറുപടി ഞാൻ തരാതിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സ്നേഹത്തിന്റെ മുന്നിൽ എനിക്ക് എന്റെ നാക്ക് അനക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് കേട്ടോ കാര്യം. ആ ഒരു സ്നേഹവും ഇഷ്ടവും
5: പ്രവീണിന്റെ ആ ഒരു പരിപാടി എനിക്കത് വെള്ളിയാഴ്ച കേട്ടില്ലെങ്കിൽ സത്യം പറയാൻ എനിക്ക് എന്തോ മനസ്സിൽ വല്ലാത്ത വിഷമമാണ്.
0: ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ട, ഞാനിപ്പോ പറഞ്ഞു വന്ന വിഷയം അതാണ്. കാര്യം നമ്മളൊരു നാണയത്തിന്റെ രണ്ട് വശം എന്ന് പറയുമ്പോൾ, നമ്മൾ ഈ ഒരു പുരുഷനെ നമ്മൾ മറ്റുള്ളവര് പല രീതികളിലാണ് കാണുന്നത് അല്ലേ. മറ്റു ആൾക്കാർ, അതിപ്പോ കുട്ടികളാകാം സ്ത്രീകളാകാം,
5: ലോകത്തിലെ ഏറ്റവും ഉത്തമ പുരുഷൻ ആരാണ്?
0: ഇല്ല ചേട്ടാ, പറഞ്ഞോളൂ.
5: ഭഗവാൻ ശ്രീരാമനെയാണ്.
0: ഓക്കെ,
5: ലോകത്തിലെ ഉത്തമ പുരുഷൻ കഴിഞ്ഞ ഉള്ള ബാക്കിയാണ്. പിന്നെ ഈ ആണുങ്ങള് അങ്ങനെ പറയുമ്പോ നമുക്ക് പറയത്തില്ല, കാരണം എല്ലാരും ഒരുപോലെ ഇരിക്കത്തില്ല.
0: അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ മനുഷ്യൻ അതിലിപ്പോ ഒരു പുരുഷനെ നമുക്ക് എടുക്കാം. നമുക്ക് ഈ പ്രോഗ്രാം ആ ഒരു പ്ലാറ്റ്ഫോം അതായത് കൊണ്ട് ഞാൻ പുരുഷന്റെ പേര് മാത്രം പറയുന്നു, എന്നാലും മനുഷ്യന്റെ മൊത്തത്തിലുള്ളതാണ്. ശരിക്കും നമ്മൾ ഇപ്പൊ ഈ ഒരു നാണയത്തിന്റെ രണ്ട് വശം ആകണ്ടേ? ഈ ഒരു വശം പോലെ അങ്ങനെ അങ്ങ് പോവുകയാണോ നല്ലത്, അല്ലെങ്കിൽ രണ്ട് വശം? അതായത് നമുക്ക് ഈ പറയുന്നത് പോലെ സ്നേഹവും വേണം, ദേഷ്യവും വേണം, നമുക്ക് അല്പം നന്മയും വേണം, ചില കൊച്ചു കൊച്ചു തിന്മകളും വേണം.
5: അതിന്റെ ഉദാഹരണം പറയാം, അതിന്റെ ഉദാഹരണം ഞാൻ പറയാം. ഒരു നാണയം ചരിച്ചു വെച്ച് നോക്കിയാൽ ഈ രണ്ട് വശവും കാണാൻ പറ്റുമോ?
0: ചരിച്ചു വെച്ച് നോക്കിയാൽ രണ്ട് വശവും കാണാൻ പറ്റില്ല. ശരിയാണ്,
5: പറ്റില്ലല്ലോ.
0: ആ അല്ല, അപ്പൊ ഈ ചരിച്ചു വെക്കാന്ന് നീ പറയുന്നില്ല ചേട്ടൻ അർത്ഥമാക്കുന്നത്?
5: ചരിച്ചെന്ന് പറഞ്ഞാൽ ഷോലെ സിനിമ കണ്ടോ?
0: ഷോലയില്? ആ,
5: ആ നാണയം ഇങ്ങനെ പൊക്കി ഇടുമ്പോ കുറ്റം നിൽക്കുന്നില്ലേ?
0: അതെ അതെ അതെ അതെ അതെ അതെ.
5: അത് രണ്ട് വശവും നോക്കിയാലേ കാണത്തുള്ളൂ.
0: ശരി, അപ്പൊ ഈ ഒരു ഈ നാണയത്തെ, അതായത് പുരുഷനാകുന്ന ഈ ഒരു നാണയത്തെ കുത്തനെ നിർത്തേണ്ടത് ആരാണ്? കാരണം അവന്റെ നന്മയും തിന്മയും ഒക്കെ എനിക്ക് ഇഷ്ടമാണ് എന്ന് പറയാനായിട്ട് ഈ കുത്തനെ നിർത്തുന്ന ആരാണ്?
5: വെരി വെരി ഗ്രേറ്റ് മാൻ.
0: അല്ല, അത് അത് ആരായിരിക്കണം ആ ഒരു പുരുഷനെ എങ്ങനെ ഒരു നാണയത്തിനെ പോലെ അങ്ങനെ നിർത്തേണ്ടത്? ചേട്ടൻ പറഞ്ഞേ.
5: അങ്ങനെ അങ്ങനെ നിർത്തേണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയമേ ഓരോ മനുഷ്യനും ചിന്തിച്ച് ചെയ്യേണ്ട പ്രവൃത്തികളാണ്. മനുഷ്യനാണ് ഇതെല്ലാം ഈ പ്രപഞ്ചത്തിൽ നടത്തുന്നത്.
0: ശരി, ഓക്കെ. അവിടെ ചേട്ടൻ ഒരു വലിയൊരു പോയിന്റ് ആണ് അവിടെ കൊണ്ടുവച്ചത്. ആ ചിന്തകൾ ഇനി വരും കോൾ അല്ലെങ്കിൽ വരുന്ന നമ്മുടെ ശ്രോതാക്കൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പറയട്ടെ, അല്ലെങ്കിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ സ്ത്രീജനങ്ങളും അത് മനസ്സിലാക്കട്ടെ, വനിതകളും അല്ലേ.
5: ഇനിയിപ്പം വേറെ കാര്യങ്ങൾ പറയാം.
0: കേട്ടില്ല,
5: ഇനിയിപ്പോ റേഡിയോ വെച്ചറി ഞാൻ കേൾക്കും, എന്റെ ചെറുക്കന്റെ ഇത് ഞാൻ കേട്ട്, അതുകൊണ്ട് ഇനി ഞാൻ റേഡിയോ വെച്ചറി ഇതുവരെ കേൾക്കാതില്ല.
0: സന്തോഷം ചേട്ടാ, ഒരുപാട് ഒരുപാട് സന്തോഷം. ഈ സ്നേഹത്തിനൊക്കെ ശരിക്കും സത്യം പറഞ്ഞാല് ഈ ഒരു ജന്മം തന്നെ ഞാൻ അങ്ങ് തരുവാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മള് അടുത്തൊരു കോളിലേക്ക് പോവാണ്. ഹലോ,
6: പ്രവീണോട്
0: അല്ല, ഒരുപാട് ദിവസം
6: കഴിഞ്ഞ
0: ആഴ്ച ഇല്ലായിരുന്നു. എന്നാലും കുഴപ്പമില്ല, ആണെ വിളിച്ചോണ്ട് വന്നിട്ടാണ് ഞാൻ ഇവിടെ കയറിയത് കേട്ടോ. അല്ല, ഞാനിവിടെ ആബ്സെന്റ് ആയപ്പോഴ് വീട്ടിൽ നിന്ന് ആളിനെ വിളിച്ചോണ്ട് വന്നിട്ടാണ് ഞാൻ ഇവിടെ കയറ്റിയത്. എന്തായാലും പിന്നെ ദേവാസ് കേട്ടാ, ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ ചേട്ടന് ഇതുപോലെ അവിടെ ചേട്ടന്റെ ആ ബിസിനസ് സ്ഥാപനത്തിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഒരു വശം അല്ലെങ്കിൽ പഴകിയതോ അല്ലെങ്കിൽ ഒരു വശം നമുക്ക് അത്യാവശ്യം തേഞ്ഞതോ അല്ലെങ്കിൽ തേഞ്ഞുപോയി, അതൊരു വശം എങ്ങനെയോ അങ്ങ് തേഞ്ഞു പോയിട്ട് അങ്ങനെയുള്ള കോയിനുകളെ സ്വീകരിക്കാറുണ്ടോ?
6: ശരിക്കും പറഞ്ഞല്ലേ പ്രവീണ്, നമ്മളെ ജീവിതം എന്ന് പറയുന്നതേ ഒരു നദി പോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാമല്ലോ അതിന് ഒരിക്കലും നിലയ്ക്കാത്ത രീതിയിൽ, പക്ഷെ മരണം കൊണ്ട് അത് അവസാനിക്കുകയാണ്. അങ്ങനെയാണ് ജീവിതം. പക്ഷെ നമ്മൾ പുരുഷനെന്ന് പറയുമ്പോൾ നമ്മളെ വീട്ടിലെ കുടുംബങ്ങളും അതുപോലെ നമ്മുടെ ബന്ധുക്കളും നമ്മളെ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യുകയും ആ വൈഫിനോടായാലും കുട്ടികളോടായാലും അവരുടെ കാര്യങ്ങൾ കൃത്യമായി ചെയ്ത് അവരെ കാര്യങ്ങളെല്ലാം നന്നായി നോക്കി നമ്മളെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുകയും ചിലപ്പോൾ ചില കാര്യങ്ങളിൽ നമ്മൾ പുരുഷന്മാർ പൊതുവെ ഒന്ന് ഷൗട്ട് ചെയ്യും സംസാരിക്കുമെങ്കിലും ഒക്കെ അങ്ങനെയൊക്കെ ചെയ്തു പോകുന്ന ഒരു സാധാരണ മനുഷ്യനാണ് ശരിക്കും പറഞ്ഞ ഒരു പുരുഷനായിട്ട് നമ്മൾ സങ്കല്പിക്കുക.
0: പക്ഷെ
6: നമ്മളെ മനസ്സിൽ
0: സങ്കല്പിക്കേണ്ടത് നല്ലവനായൊരു
6: ഉണ്ണി, അതാണ് നമ്മൾ ചിലർ ചിന്തിക്കുന്നത് വെച്ചാൽ ആ ഭാര്യയെ കൊണ്ട് അടി രണ്ടുമൂന്ന് അടിയൊക്കെ കൊടുത്ത് പിള്ളേരെയൊക്കെ കൊണ്ട് അടിച്ച് രണ്ടുമൂന്ന് വീട്ടിൽ വന്ന് രണ്ടുമൂന്ന് വീട്ടിലേക്ക് വിളിച്ച് അവനൊരു പുരുഷനാണടാ എന്ന് ചിലർ പറയാറ്.
0: അത് നമ്മൾ ഒരിക്കലും അത് ഒരു പുരുഷന്മാർ പോലും അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല.
6: അത് ചിലർ അങ്ങനെ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. പുരുഷത്വം വേണോട, അവൻ കണ്ടില്ലേ അവൻ ഭാര്യയെ അവൻ അടിച്ച് ലെവല് ചെയ്യുന്ന അവൻ അങ്ങനെയൊക്കെ പറയുന്ന ചില അണ്ണസെൻസ് മൈൻഡ്സ് അങ്ങനെയുള്ള ആൾക്കാരെ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്.
0: അവിടെയും അവിടെയും ഒരു കോമഡി ഞാൻ ഓർക്കുകയാണ്, വരച്ച വരയിൽ നിർത്തുമെന്ന്.
6: വരച്ച വരയിൽ അവൻ നിർത്തും, കണ്ടു പഠിക്കട അവനെ.
0: പക്ഷെ ആ വര ഭാര്യ വരയ്ക്കണം.
6: അതാണ് ചിലപ്പോഴും നമ്മൾ പറയാറില്ല അവൻ എന്തോ ഒരു വലിയ കുഴപ്പം അവന്റെ അവൻ ഭാര്യയുടെ മുമ്പിൽ അവൻ വരും പൂച്ച എന്ന്
0: പറയാറില്ല.
6: നമ്മള് ജോക്കാണെങ്കിലും ചില
0: പ്രോഗ്രാമിന്റെ അവസാനം ഇതിന്റെ എല്ലാം കൺക്ലൂഷൻ ഉണ്ട്. നമുക്കിതെല്ലാം നമുക്ക് ഇതിന്റെ അവസാനത്തില് ആണ് നമുക്ക് ഉത്തരങ്ങൾ കിട്ടുന്നത്.
6: തീർച്ചയായിട്ടും, കാരണം ഒന്ന് മനസ്സിലാക്കുക, നമ്മുടെ ഫാമിലിയും നമ്മുടെ ജീവിതത്തിലെ പങ്കാളിയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ എന്നും നമ്മളോടൊപ്പം ഉണ്ടാവുള്ളൂ. ശാശ്വതം, അതായത് നമ്മുടേതല്ലാത്തതൊന്നും ഈ ലോകത്ത് നമുക്ക് സ്വന്തമല്ല, അത് നമുക്ക് ഉള്ളത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ജീവിതത്തിൽ ചിലർ സങ്കല്പിക്കുന്നതൊക്കെ ഒരു മിഥമായ എന്താ പറയാ ഒരു
0: മിഥ്യമായ
6: ചിന്ത, അത് അങ്ങനെയുള്ള ചിന്തകളൊന്നും വേണ്ട. കാരണം സാധാരണ രീതിയിൽ നിങ്ങളുടെ ഫാമിലിയെ കൺട്രോൾ ചെയ്ത് നിങ്ങളുടെ അവരുടെ കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്ത് കൊണ്ടുപോയി കുടുംബത്തെ നന്നായിട്ട് ആലോചിച്ചു കൊണ്ടുപോകുന്ന ഒരു സാധാരണ മനുഷ്യൻ.
0: വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അവിടെയുണ്ട് ശരിക്കും ഈ ഒരു വിഷയത്തിന്റെ ഒരു വലിയൊരു കാതലായിട്ടുള്ള ചില പോയിന്റുകൾ ദേവദാസേട്ടൻ അവിടെ പറഞ്ഞു സെറ്റ് ചെയ്തു കേട്ടോ.
6: ശരി, ഓക്കെ. എനിക്കും പ്രവീണിനും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്.
0: ഇന്നസെന്റ് ഒരു സിനിമയെ പറയുന്ന പോലെ
6: നമ്മൾ ചിന്തിക്കണ്ട, ഭയങ്കരമായ പുരുഷത്വം ജീവിതത്തില്
0: അവിടെയാണ് അവിടെയാണ് നമ്മള് മഹാനായ നമ്മുടെ ഇന്നസെന്റിന്റെ ഒരു സിനിമയിൽ അദ്ദേഹം പറയുന്നൊരു കഥാപാത്രം പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, സന്തോഷകരമായ കുടുംബജീവിതത്തിന് ക്ഷമാശീലം വളരെ വളരെ വളരെ നല്ലതാണ്. ഓക്കെ, ശരി. അപ്പൊ എന്തായാലും സന്തോഷം ചേട്ടാ, ഒരുപാട് ഒരുപാട് ഒരുപാട് ഒരുപാട് സന്തോഷം. വിളിച്ചതിന് ഒത്തിരി നന്ദി. കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്. ചാറ്റ് വിത്ത് പ്രവീൺ, വിളിക്കേണ്ട നമ്പർ 0404-739-311-11-0474-2931-1 നമ്മൾ അടുത്ത കോളിലേക്ക് പോകുന്നു. ഹലോ
7: ഹലോ
0: ഹലോ ഹലോ, നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ച് വലിയ ധാരണയില്ലാതിരുന്ന ഏതൊരു ശ്രോതാവാണെന്ന് തോന്നുന്നു. പുരുഷന്മാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. വിളിച്ചോളൂ, നമുക്കൊരു കുഞ്ഞു ബ്രേക്കിലേക്ക് പോയിട്ട് ദേ ടക്കന വരാം.
7: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
8: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
7: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
8: ഞങ്ങളുടെ പ്രത്യേകതകൾ:
7: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
8: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
7: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
8: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
7: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
8: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
7: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
8: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര പിഒ, കൊല്ലം.
7: ഫോൺ 8848533001.
8: മറ്റൊരു നമ്പർ 8129520477.
4: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കത്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കത്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
9: കല്യാണം ഉറപ്പിച്ചല്ലേ, പർച്ചേസിംഗ് എവിടെയാ? നല്ലൊരു തുകയാകുമല്ലോ.
10: അപ്പൊ അത് അറിഞ്ഞില്ലേ, 4 രാവിലെ 10 മുതൽ എം കെ ഫാബ്രിക്സ് കൊല്ലത്ത് എം കെ ബിഗ് സെയിൽ 2.0 തുടങ്ങുക. 10 മുതൽ 70% വരെ അവിടെ ഓഫർ ഉണ്ട്.
9: എങ്കിൽ പർച്ചേസിംഗ് അവിടെ തന്നെ. ഇത് പൊളിക്കും.
10: അതെ, 4 ആദ്യം എത്തുന്ന 51 പേർക്ക് 51 പട്ടുസാരികൾ തികച്ചും സൗജന്യമായി നൽകുന്നു. അതോടൊപ്പം മെഗാ ക്യാഷ് പ്രൈസ് നേടാൻ ബമ്പർ ലക്കി ഡ്രോയും. വേഗം പോരുന്നേ എം കെ ഫാബ്രിക്സ് കൊല്ലത്തിലേക്ക്.
0: അങ്ങനെ നമ്മൾ തിരികെ തിരികെയാണ്. അടുത്തൊരു കോളിലേക്ക് നമുക്ക് പോകാം. ഹലോ,
11: ഹലോ, നമസ്കാരം.
0: നമസ്കാരം ഭാസ്കർ ഏട്ടോ. എന്തൊക്കെയുണ്ട് ഭാസ്കർ ഏട്ടോ? ആണോ? സാറില്ല, എനിക്കറിയാം. പക്ഷെ ഭാസ്കർ ഏട്ടൻ എന്തായാലും 5:30 മുന്നേ വിളിക്കുമെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് എനിക്ക് ഉറപ്പുണ്ട്. ആയിക്കോട്ടെ, അറിയാം, കുഴപ്പമില്ല. അങ്ങനെ സാങ്കേതിക തടസ്സങ്ങളെല്ലാം വരണമല്ലോ. എല്ലാം സമ്മിശ്രമാണല്ലോ നമ്മുടെ ജീവിതം, അല്ലേ? ചില സാങ്കേതിക തടസ്സങ്ങൾ ഉള്ളത് കൊണ്ടാണല്ലോ ചില സമയത്ത്. അതെ, നമ്മുടെ നാണയത്തിന്റെ വശങ്ങൾ പോലെ. ഈ ഇടയ്ക്ക് ഞാൻ അത് പറഞ്ഞപ്പോഴാണ് ഈ സാങ്കേതിക പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ ഭാസ്കരേട്ടാ. ഇപ്പൊ 2 മുന്നേ ഞാൻ ബാങ്കിൽ ഒരു ആവശ്യമായിട്ട് ഞാൻ പോയായിരുന്നു കേട്ടോ. അപ്പൊ ബാങ്കിൽ ഒരു ആവശ്യമായിട്ട് ഞാൻ ചെല്ലുമ്പോഴത്തേക്കാണ് അവിടെ ഒരു പ്രായമായ ഒരു അച്ഛൻ, അച്ഛൻ്റെ ഭാര്യ, മകള്, മകളും കുഞ്ഞ് ചെറുമകനും ഉണ്ട്. അപ്പൊ ചെറുമകൻ, കുഞ്ഞുമോൻ മകന്റെ അമ്മയുടെ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഒരു സൈഡിലിരുന്ന് ആ ഫോണിൽ തന്നെ അങ്ങ് അതിനകത്തിരുന്ന് ആ മോൻ ഗെയിം കളിക്കുന്നു. അവന് ആ ഫോണുമായിട്ട് അവനങ്ങ് ഇരിക്കുകയാണ്. അപ്പൊ ഈ ബാങ്കില് എന്തോ ഒരു ആവശ്യമായിട്ട് വന്നത്, അത് അവിടെ ഒരു സാങ്കേതിക തകരാറ് വന്നപ്പോഴത്തേക്കും ഈ അച്ഛൻ എന്തോ പറയുന്നുണ്ട് ആ മാനേജറോട്. എന്തോ സംസാരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഈ ഭാര്യ പറയുന്നുണ്ട്, നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കും, നിങ്ങൾക്ക് ഒന്നും അറിയത്തില്ല, നിങ്ങൾ മിണ്ടാണ്ട് അവിടെ ഇരിക്കും, ഞങ്ങൾ സംസാരിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഭാര്യ സംസാരിച്ചു തുടങ്ങി. അപ്പോഴത്തേക്കൊണ്ട് ഈ മകള് എന്നിട്ട് പറഞ്ഞ്, അമ്മ ഇന്ന് മിണ്ടാണ്ടിരുന്നത്, അങ്ങനെയൊന്നുമല്ല, അമ്മയ്ക്ക് ഒരു കുന്തം അറിഞ്ഞോട്ടെ സാർ, അതല്ല കേട്ടോ, ഇവർക്കൊന്നും അറിയത്തില്ല, ഞാൻ പറയാം എന്ന് പറഞ്ഞ് മകളും സംസാരിക്കാൻ തുടങ്ങുക. ശരിക്കും ഇവിടെ ആർക്ക് എന്താണ് അറിയാവുന്നത്?
11: മരണം വാതിക്കിൽ ഒരു നാൾ മനുഷ്യമായി വന്നു നിൽക്കുമ്പോൾ, മരണം വാതിക്കിൽ ഒരു നാൾ മഞ്ഞരുമായി വന്നു നിൽക്കുമ്പോൾ, ചിറകടിച്ചെങ്കൂടു തകലും നേരം ദാഹജലം തരുമോ തീർത്ഥജലം തരുമോ. അങ്ങനെയുള്ള അവസാനം
0: എല്ലാം മനസ്സിലാക്കി വരും. അതാണ് ഈ ശരിക്കും എല്ലാം എല്ലാം പഠിച്ച് എല്ലാം മനസ്സിലാക്കി വരുമ്പോ അറിവ് നേടി സർട്ടിഫിക്കറ്റ് മേടിക്കാൻ സമയത്ത് ഈ ഗാനം ഓപ്പൺ ആവുമല്ലേ.
11: നമുക്ക് അത്രത്തോളം മാനസികമായിട്ട്
0: ആണോ? ദൈവത്തിന് നന്ദി.
11: ഇന്നലെ വിളിച്ചപ്പോഴാണ് എനിക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷെ അങ്ങനെ കാര്യം വിളിക്കാറില്ല.
0: ആണോ? ഓക്കെ ഓക്കെ. ആ, എനിക്കറിയാം ഭാസ്കരേട്ട അങ്ങനെ കാതോട് കാതോടത്തിൽ അങ്ങനെ അധികം അങ്ങനെ ഒരുപാട് വിളിക്കാറില്ല. സന്തോഷം, എനിക്ക് ഒത്തിരി സന്തോഷമായി. നമുക്ക് ഏറ്റവും ഇപ്പൊ ഭാസ്കരേട്ട എപ്പോഴും പറയുന്നത് പോലെ, എന്റെ വീട്ടിലെ ഒരാള്, അല്ലെങ്കിൽ എന്റെ വീട്ടിലെ എന്റെ കുടുംബാംഗം, അല്ലെങ്കിൽ എന്റെ മകൻ എന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്കും നമുക്കൊരു ഫ്രീഡം ആണ്. നമുക്ക് അങ്ങനെ മനസ്സ് തുറന്നങ്ങ് സംസാരിക്കും.
11: എനിക്ക് 3 മക്കളും 6 കൊച്ചുമക്കളും. അപ്പൊ അവരെ സ്നേഹിക്കുന്ന അവരുള്ള എല്ലാരെയും മോനെ അടക്കം സ്നേഹിക്കുന്നത്.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
11: അത് കഴിഞ്ഞാൽ കുറച്ചുപേരെയൊക്കെ കണ്ടു നമ്മുടെ സന്തോഷം. ഈ പെരുന്നാളത്ത് ഇവിടെ വീട് വന്ന എന്നെ കാണാൻ വന്നു.
0: ആണോ? അടിപൊളി, സൂപ്പർ സൂപ്പർ സൂപ്പർ. വെരി ഗുഡ് വെരി ഗുഡ്. സന്തോഷം സന്തോഷം.
11: നടക്കാൻ
0: പാടുണ്ട്. ചേട്ടനെ ചേട്ടനെ അങ്ങനെ പറയുമ്പോ എനിക്ക് തോന്നുന്നു ചേട്ടനൊക്കെ എന്ന് പറഞ്ഞാൽ ചേട്ടനൊക്കെയാണ് ചില കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരാള്. കാരണം ജീവിതത്തിന്റെ എക്സ്പീരിയൻസ് ആണ് ഈ ലോകത്ത് അല്ലേ.
11: എന്നോട്ടല്ലേ ശരിക്കും 10 വയസ്സ് പോലെ തന്നെ 10 വയസ്സ് തന്നെ പോലെ തന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കിയതാ. അതുകൊണ്ട് വിഭവം നമ്മുടെ കാലത്ത് നമ്മൾ നമ്മുടെ മണ്ണത്ത് നമ്മള്
0: ഇപ്പൊ അല്ല ഇപ്പൊ ചേട്ടൻ പറഞ്ഞല്ലോ. ഇപ്പൊ വാസുകളോട് എപ്പോഴും പറയാറുണ്ട്, കാരണം എനിക്ക് 3 മക്കള്, ചെറുമക്കള്, ഇവരെല്ലാരെയും പോലെ തന്നെയാണ് നിങ്ങൾ. ഇപ്പൊ ഈ മനസ്സ് നിറയെ ഇത്രയും സ്നേഹവും വാത്സല്യവും സ്നേഹവും ഒക്കെ ഉള്ള ഒരു പുരുഷനാണ് താങ്കൾ. അപ്പൊ ഈ പുരുഷൻ അതാണ്. അപ്പൊ ഇതിൽ എന്താ തന്നെയാ, ഇപ്പൊ നമ്മൾ ചിലര് പറയാറുണ്ട് പുരുഷന്മാർക്ക് അങ്ങോട്ട് ഹൃദയം തുറന്ന് അല്ലെങ്കിൽ മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ അറിയില്ല എന്ന് പറയും. അത് ശരിയാണ്. അങ്ങനെ പറയുന്നൊരു വിഡ്ഢികളാണല്ലേ. എനിക്ക് ആ വാക്ക് കേട്ടാ മതി. ശരി, ഓക്കെ. അപ്പൊ എന്തായാലും സന്തോഷം ഭാസ്കരേട്ടാ, നല്ല മനോഹരമായ അവിടെ എല്ലാം ഓരോ പോയിന്റുകൾ നമുക്കെല്ലാം ചിന്തയ്ക്ക് വകയുണ്ട്. നന്നായി. കാരണം ഞാൻ ഇത്രയും പ്രതീക്ഷകളുണ്ട്. നമുക്കൊരു തമാശ നിറഞ്ഞ ഈ ഒരു സായനത്തിൽ നമ്മളൊരു ചൂട് ചായ നമ്മുടെ ചുണ്ടോട് ചേരുമ്പോൾ ആ ചായ തണുക്കുന്നത് പോലെ തന്നെ തണുത്ത് സംസാരിക്കുക എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം പ്രയോജനം ചെയ്യും. കാരണം എന്താണെന്ന് അറിയുമോ, നമ്മുടെ മനസ്സും ഒന്ന് തണുക്കട്ടെ. കാര്യം ഈ ഒരു ചൂടായ ചിന്തകൾ, ചൂടായ അന്തരീക്ഷം, അല്ലെങ്കിൽ ചൂടായ ചില ഭാവി പരിപാടികൾ നമ്മൾ ചൂട് ചർച്ചയിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നു. അതിനിടയ്ക്ക് അല്പം തണുത്ത മനസ്സുമായിട്ട് മുന്നോട്ട് പോകുന്നത് നല്ലതാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്, ചാറ്റ് വിത്ത് പ്രവീൺ. നിങ്ങളോടൊപ്പം അതെ, ഞാൻ തന്നെ പ്രവീൺ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോയാലോ. ഹലോ
12: ഹലോ
0: ഹലോ, നമസ്കാരം.
12: നമസ്കാരം. നേരത്തെ കേൾക്കാൻ വരുന്നു അവിടെ ശബ്ദം ഉണ്ടാക്കി.
0: അതെ അതെ, എനിക്കും അത്, ഞാനും അങ്ങോട്ട് ഈ റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോഴുണ്ടല്ലോ, അത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു ബോറടിക്കും
12: എനിക്കും.
0: ഓ ശരി ശരി, ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. അത് കേട്ടില്ലായിരുന്നു സുന്ദരേട്ടാ. അപ്പൊ സുന്ദരേട്ടാ,
12: എന്തായിരുന്നു?
0: അല്ല, ഞാൻ ഈ പറഞ്ഞത് എന്താണ് ഒരു യഥാർത്ഥ ഒരു ശരിക്കും ഇപ്പൊ സുന്ദരേട്ടൻ പറയുകയാണെങ്കിൽ ഈ ഒരു പുരുഷൻ എന്ന് പറയുന്നത് എന്താണ്, ചേട്ടൻ്റെ ഒരു നിർവചനം എന്താണ് ഈ ശരിക്കും ഒരു പുരുഷൻ എന്ന് പറയുന്നത്? ഈ സ്നേഹിക്കാൻ അറിഞ്ഞുകൂടാത്ത ഒരാളാണോ, അല്ലെങ്കിൽ ഒരു നാണയത്തിന്റെ രണ്ട് വശം പോലെ നല്ല തിളങ്ങി നിൽക്കണോ, അല്ലെങ്കിൽ ഒരു നാണയത്തിന്റെ ഒരു വശം ഒന്ന് അല്പം ഒന്ന് തേഞ്ഞാലും എടുക്കപ്പെടുന്ന ഒരു നാണയത്തുട്ടാണോ പുരുഷൻ എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഒരു ചേട്ടൻ പറഞ്ഞ പോലെ അതിങ്ങനെ എഴുതുമ്പോഴാണോ
12: ഒരു വശം, ഒരു വശം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും മറുവശം മറ്റൊരു കൈകാര്യം ചെയ്യാനും കഴിവുള്ളവനാണ് പുരുഷൻ.
0: അപ്പൊ അതായത് നമുക്ക് ഈ ലോകത്ത് എന്തെല്ലാം വൈകാരികമായിട്ടുള്ള സ്വഭാവ സവിശേഷതകൾ ഉണ്ടോ അതെല്ലാം അടങ്ങിയിരിക്കുന്ന ഒരാളായിരിക്കണം, ഒരു വ്യക്തി ആയിരിക്കണം അല്ലേ? അത് എവിടെ എവിടെ ഉപയോഗിക്കണോ എവിടെ ഉപയോഗിക്കണോ അവിടെ ഉപയോഗിക്കണം.
12: അതാണ് മറുവശം. ഇപ്പോഴത്തെ വശം പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട രീതിയിൽ ചെയ്യുക.
0: തീർച്ചയായിട്ടും. അതെ അതെ അതെ അതെ, അവിടെയാണ് നമ്മൾ മാർക്ക് ഇടുന്നത്. ഓക്കെ, അതായത് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമ്മളൊരു യുദ്ധം എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മുടെ മഹാഭാരത യുദ്ധമാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള യുദ്ധങ്ങളൊക്കെ ആണെങ്കിലും നമ്മള് ഈ ചില കാര്യങ്ങൾ നമ്മൾ ഈ അറിയാവുന്ന അടവുകളെല്ലാം ആദ്യം എടുത്തിറക്കത്തില്ല. അപ്പൊ എന്ത് പറഞ്ഞ പോലെ, അപ്പൊ എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ശരി, ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും സുന്ദരേട്ട, അതാണ് ഞാൻ ഈ പറഞ്ഞു വന്ന അത്രയെന്നല്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമുക്കിപ്പോ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ ഒരുപാട് ഇത് പറയും. കാര്യം ഇപ്പൊ ഇതിലിപ്പോ ഞാൻ പറഞ്ഞില്ല, വേർതിരിവല്ല, നമ്മൾ വേർതിരിച്ച് പറയുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമല്ല. ഇപ്പൊ കണക്കുകൾ, നമുക്കിപ്പോ എല്ലാത്തിനും കണക്കുകളുണ്ട്. ഇപ്പൊ നമ്മളെല്ലാം ചാക്കോമാഷ പറഞ്ഞ പോലെ ഭൂമിയുടെ സ്പന്ദനം പോലും കണക്കാണെന്ന് പറഞ്ഞത് നമ്മളെ തിലകൻ ഒരു സിനിമയിൽ പറയുന്നത് പോലെ, സ്ഫടികൻ സിനിമയിൽ പറയുന്നത് പോലെ, ഇന്ന് എല്ലാത്തിനും കണക്കാണ്, എല്ലാത്തിനും കണക്കാണ് അല്ലേ? വളർത്തിയതിന് കണക്കാണ്.
12: മനുഷ്യൻ ജീവിക്കാനേ ഒക്കത്തില്ല. ജീവിതത്തിന്റെ കണക്ക് വേണം, അല്ലാതെ ഒരു കാര്യങ്ങളും നടക്കത്തില്ല. എന്തിനാ ഒരു കണക്ക് വേണം?
0: ആണോ? ഈ കണക്ക് എങ്ങനെയാണ് ലാസ്റ്റ് നമ്മൾ അതിനെ അതിനെ അല്ല ഈ കണക്ക് ലാസ്റ്റ് നമ്മൾ എങ്ങനെയാണ് സുന്ദരേട്ടാ സെറ്റ് ആക്കുന്നത്? അതെങ്ങനെയാണ്, കൂട്ടുകോ കൂട്ടുകയാണോ കിഴിക്കുകയാണോ അതോ ഹരിക്കുകയാണോ
13: എങ്ങനെയാണ്? നമുക്ക് നമ്മുടെ കാര്യം നമ്മുടെ കുടുംബപരമായ കാര്യങ്ങളും കാര്യങ്ങൾ ചെയ്യുന്നതിനും എല്ലാത്തിനും ഒരു നല്ല കണക്ക് തന്നെ വേണം
0: അതിന്. ശരി, ഓക്കെ.
13: ഒരു നമ്മൾ ഒരാളോട് സംസാരിക്കാൻ പോകണമെങ്കിൽ തന്നെ നമ്മുടെ മനസ്സിലൊരു കണക്കൂട്ടുണ്ട്. അയാളോട് ഇന്നത് സംസാരിക്കണം, സംസാരിക്കാത്തത് സംസാരിക്കാൻ പാടില്ല എന്നുള്ളൊരു കണക്കൂട്ടുകൾ നമ്മുടെ മനസ്സിൽ വേണം.
0: ഓ, അങ്ങനെ ഒരു, അതായത് ഒരു നിശ്ചയം മനസ്സിന് കൊടുക്കുന്ന ഒരു നിശ്ചയം.
13: അത് തന്നെ സംസാരിക്കാൻ നമ്മൾ പറയാനേ ഉള്ളൂ.
0: ഓ, അതാണ് കണക്കെന്ന് പറയുന്നത്, കണക്കൂട്ടൽ എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ. അപ്പൊ എന്നാലും ഇതില് നമ്മള് അപ്പൊ ശരിയേട്ടാ, അപ്പൊ എന്തായാലും സന്തോഷം, ഒരുപാട് ഒരുപാട് ഒരുപാട് സന്തോഷം. ഇപ്പൊ ഞാന് നമ്മള് സന്തോഷം ചേട്ടാ, ഞാനും അത് ഫോൺ കട്ടായി പോയപ്പോഴത്തേക്കണം എനിക്കും ഒരു ചെറിയ ഒരു വിഷമായി. അതെ അതെ അതെ അതെ, കാരണം ഒന്നും അങ്ങനെ ക്ലിയർ ആകുന്നില്ല ഞാൻ. ഓ, സാരമില്ല സാരമില്ല, എന്തായാലും ഇപ്പൊ കിട്ടിയല്ലോ, എനിക്ക് ഒത്തിരി സന്തോഷം കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഭാസ്കരേട്ടനൊക്കെ പറഞ്ഞ പോലെ തന്നെ ഈ അവസാനം നമ്മളൊന്നും കൊണ്ടുപോകുന്നില്ല എന്നൊക്കെ പറയുന്നത് പോലെ ഈ അവസാനം നമ്മൾ എന്തൊക്കെ നമ്മളിവിടെ കാട്ടിക്കൂട്ടിയാലും എന്ത് ചെയ്താലും അതിനൊരു അവസാനമുണ്ട് അല്ലേ, ഒരു സത്യമുണ്ട് എന്ന് പറയുന്നത് പോലെയാണ്. ഇപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ രണ്ട് വശമായിട്ട് നമ്മൾ പറയുന്നില്ലേ, ഇപ്പോൾ ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണെന്ന് പറയുമ്പോഴും ഈ നാണയം അതിൻ്റെ ഏത് കേടുപാട് വന്നാലും, ഇപ്പോൾ ഒരു നോട്ടിന് അല്ലെങ്കിൽ ഒരു രൂപയ്ക്ക് ഏത് കേടുപാട് വന്നാലും അത് നമുക്ക് എവിടെയും മാറാൻ പറ്റില്ല. പക്ഷേ മാറുന്ന ഒരു സ്ഥലമുണ്ട് എവിടെയെന്ന് പറയുമ്പോൾ ചില ബാങ്കുകളിൽ നമുക്കിപ്പോൾ അത് നമ്മുടെ ബാങ്കിൽ കൊടുക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഹെഡ് ഓഫീസിൽ കൊടുക്കാം. ഇവിടെയെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ, മെയിൻ ബാങ്കിൽ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ നാണയമൊക്കെ നമുക്ക് മാറിക്കിട്ടും എന്ന് പറയുന്നത് പോലെ നമുക്ക് എന്ത് ഒരു കേടുപാട് സംഭവിച്ചാലും അല്ലെങ്കിൽ ഒരു മാറ്റം സംഭവിച്ചാലും ഒരു വ്യതിയാനം സംഭവിച്ചാലും ഇതെല്ലാം മാറിക്കിട്ടുന്ന ഒരിടമുണ്ട്. ആ ഒരിടം തേടിപ്പോയി കഴിഞ്ഞാൽ ഇവിടെയെല്ലാം നമുക്ക് ഈ പറയുന്ന പോലെ, ഇപ്പോൾ സുന്ദരൻ ചേട്ടൻ പറഞ്ഞ പോലെ കണക്ക് കൂട്ടലുകൾ, നേരത്തെ നമ്മുടെ ഭാസ്കരേട്ടൻ പറഞ്ഞ പോലെ നമ്മുടെ മഹാദേവൻ്റെ അനുഗ്രഹങ്ങൾ വാരിച്ചൊരിച്ച് നമുക്ക് തരുന്ന ചേട്ടൻ പറഞ്ഞ പോലെ, അങ്ങനെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ നമ്മളൊന്ന് കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഉത്തരം കിട്ടും. ആ ഉത്തരമാണ് ഈ പ്രോഗ്രാമിൻ്റെ അവസാനം. ഓക്കെ, അപ്പോൾ നമുക്കൊരു കുഞ്ഞ് ഗാനത്തിലേക്ക് പോകാം, അതോ കോളുണ്ടോ? അപ്പോൾ നമുക്കൊരു കോളുണ്ട്. ഹലോ
14: ഹലോ
0: ഹലോ, നമസ്കാരം.
14: നമസ്കാരം,
0: പേര് പറഞ്ഞോളൂ. അതെ അതെ,
14: വിളിക്കാതുള്ളതാണ്.
0: പേരെന്താണ് ചേട്ടാ?
14: കൃഷ്ണപിള്ള.
0: കൃഷ്ണപിള്ള, ആ ഓക്കെ ഓക്കെ. കൃഷ്ണൻ ചേട്ടൻ, ആ എനിക്കൊന്ന് നമ്മള് ആ വി പാർക്കിൽ നിന്ന് വിളിക്കുന്നെ. വി പാർക്കില് അവിടെ എന്തായിട്ടാ കൃഷ്ണേട്ടൻ?
14: ഞാൻ അവിടെ ക്ലീനിങ്.
0: ഓ, അത് ശരി. ഓക്കെ ഓക്കെ ഓക്കെ. എനിക്ക് തോന്നുന്നു വി പാർക്കില് എനിക്ക് തോന്നുന്നു ചേട്ടനാണ് അവിടുത്തെ ഹീറോ ഏട്ടാ. ചേട്ടനാണ് അവിടുത്തെ ഹീറോ എന്ന് ഞാൻ പറയും. അത് ചേട്ടൻ അംഗീകരിക്കോ? അതല്ല, ഈ വി പാർക്ക് ആകുന്ന എന്താണെന്ന് അറിയാമോ? ഒരു പാർക്ക്, അതായത് നമ്മുടെ ഈ സമൂഹം ജനങ്ങൾ വന്ന് ചേരുന്ന ഒരു സ്ഥലം, അവിടെ അത്രത്തോളം ക്ലീൻ ആണെങ്കിൽ മാത്രമേ ആൾക്കാർ വരുവുള്ളൂ. ഒരു അഴുക്കുചാലിൽ ആരും പോയില്ല. അപ്പൊ അവിടെ ക്ലീൻ ആക്കി ഇടുക എന്ന് പറയുന്നത് അവിടുത്തെ ഹീറോ വരുന്നവരല്ല, അവിടെ നിന്ന് അത് ക്ലീൻ ആക്കുന്ന കൃഷ്ണൻ ചേട്ടനാണ് അവിടുത്തെ ഹീറോ കേട്ടോ. അപ്പൊ കൃഷ്ണൻ ചേട്ടൻ ഈ വി പാർക്കിൽ പോകുന്നവരൊക്കെ ഇത് കേൾക്കുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും

0: അതൊക്കെ അങ്ങ് പോകും. അത് അതിന് ചേട്ടൻ ഒരു വേവലാതി ഉണ്ടോ, അയ്യോ എനിക്ക് ഒരുപാട് കടമുണ്ട്, ഇതെങ്ങനെ വീട്ടും, ഇതെന്ത് ചെയ്യും?
1: നേരത്തെ ഉണ്ടായിരുന്നു, ജോലി ഇല്ലാതെ പിന്നെ കൊല്ലത്ത് വന്ന സമയത്തൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു, വന്ന ഒന്നാം ദിവസം ജോലി ഇല്ലാതൊക്കെ ഇരുന്നപ്പോ നമുക്ക് വേവലാതി ഉണ്ടായിരുന്നു. ഇല്ല,
0: ആ വേവലാതി ആരെങ്കിലും അറിയിച്ചിട്ടുണ്ടോ?
1: ഇല്ല, അങ്ങനെ പറയാന് വേണ്ടി ആരില്ല,
0: ആരും ഇല്ല, അത് കേൾക്കാനും ആളില്ല. ഓക്കെ ഓക്കെ, അതാണ് ചില നമ്മളെ അങ്ങനെയാണ്, നമ്മളെ കേൾക്കാൻ ആള് കാണില്ല, അതാണ് ചേട്ടാ ഏറ്റവും വലിയ പ്രശ്നം.
1: അതാണ് നമുക്കൊരു നമ്മുടെ മനസ്സിലുള്ളത് പുറത്തോട്ട് പറയുമ്പോൾ അതിനൊന്ന് താങ്ങാനുള്ള ഏതെങ്കിലും താങ്കുണ്ടെങ്കിൽ നമുക്ക് എണ്ണിച്ച് നിൽക്കാൻ പറ്റും.
0: തീർച്ചയായിട്ടും അതങ്ങനെയാണ്, നമുക്കിപ്പോ ഇരുന്ന സ്ഥലത്ത് നിന്ന്
1: ഇല്ലാണ്ട് വരുമ്പോ ചിലപ്പോ നമ്മൾ തളർന്നു പോകും.
0: അതാണ്, അതെ അതെ അതെ അതെ അതെ അതെ. പക്ഷെ അതങ്ങനെയാണ്, നമ്മൾ എത്ര ആരോഗ്യമുള്ള ഒരു മനുഷ്യനാണെങ്കിലും ഒരു സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒന്ന് എഴുന്നേക്കാൻ തോന്നിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത് നമുക്ക് ഒരു ചില്ലയോ അല്ലെങ്കിൽ ഒരു ഒരു ഈ കൈവരിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ പിടിച്ച് എഴുന്നേക്കോളൂ. ഇല്ലേ,
1: വീഴുമ്പോൾ ഒന്ന് ഒരു പരിസരത്ത് ഏതെങ്കിലും കമ്പോ അല്ലെങ്കിൽ ഒരു കമ്പിയോ എന്തെങ്കിലും കിട്ടിയാൽ പൊങ്ങി എണ്ണിക്കാൻ പറ്റും.
0: ശരിക്കും നമ്മൾ വീഴ്ചയിലാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ എന്തായിരുന്നു, ആരായിരുന്നു, ഇപ്പോൾ നമ്മൾ ആരാണ് എന്നൊക്കെ നമ്മൾ അറിയണമെങ്കിൽ നമ്മളൊന്ന് വീഴണം, അപ്പൊ നമുക്ക് അറിയാം.
1: ഹാപ്പിയാ സാറേ, ഒരു ആറ് മാസം കൊണ്ട് ജോലി അവിടെ ഇവിടെ ഈ പാർട്ടിൽ ഒന്ന് നെഹ്റു പാർട്ടിൽ രണ്ട് ജോലി എനിക്കുണ്ട്.
0: ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്, സന്തോഷം.
1: ഒന്നാമത് വർഷം കൊണ്ട് വീടുമായിട്ട് ഒരു ബന്ധമില്ലായിരുന്നു, ഇപ്പൊ വീടുമായിട്ട് ചെറിയ ബന്ധമൊക്കെ ആയി.
0: വെരി ഗുഡ്, ഓക്കെ, നല്ല കാര്യം നല്ല കാര്യം. ആഹാ, അതിന് സന്തോഷകരമായ വാർത്തയാണല്ലോ.
1: അതാണ് ഏറെ മോണെ, ഇങ്ങനെ നമ്മുടെ മലപ്പുറത്ത് കുത്തിപ്പുറത്ത് ഒരു ലെൻസിന്റെ ഇത് പഠിക്കാൻ വിളിക്കുക.
0: ശരി, ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും സന്തോഷം കൃഷ്ണേട്ടാ. അപ്പൊ ഞാൻ എന്തായാലും ഞാൻ വി പാർക്കിൽ വരുമ്പോഴത്തേക്കും കൃഷ്ണനെ വന്ന് കാണും കേട്ടോ. ഓക്കെ, ശരി, ഹാപ്പി ആയിട്ടിരുന്നോളൂ. അപ്പൊ നമുക്കൊരു കുഞ്ഞ് ബ്രേക്കിലേക്ക്, ഒരു ഗാനത്തിലേക്ക് പോയിട്ട് നമുക്ക്, അല്ല ബ്രേക്ക് കഴിഞ്ഞ് ഗാനത്തിലേക്ക് പോയിട്ടൊക്കെ നമുക്ക് തിരികെ വരാം കേട്ടോ.
2: ചുങ്കത്സ് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്സ് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012.
0: അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബെൻസീർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് ചാറ്റ് വിത്ത് പ്രവീൺ. ഇപ്പൊ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് നോക്കാം. ഹലോ,
3: ഹലോ,
0: നമസ്കാരം.
3: ഹലോ, നമസ്കാരം.
0: പേര് പറഞ്ഞോളൂ.
3: എന്റെ പേര് ബിബു എന്നാണ്. ബിബു.
0: ബിബു,
3: അതെ.
0: ഓക്കെ, ബിബു. ബിബു എന്ന് പറയുന്നത് ബി ഐ ബി യു, ബിബു. ഞാൻ ഇന്ന് വേറൊരു പേര് കേട്ടായിരുന്നു, ദിബു, ഡി ഐ ബി യു. ഓക്കെ, നമ്മൾ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു
3: അല്ലേ? ഞാൻ ആദ്യമായിട്ടാ.
0: എന്ത് ചെയ്യുന്നു?
3: ഞാൻ ഇവിടെ നമ്മുടെ കൊല്ലം ശക്തി വിളങ്ങരയിൽ കപ്പിത്താൻ സീ ഫുഡ് എക്സ്പോർട്ടിംഗ് കമ്പനി ഉണ്ട്, അവിടെ സെക്യൂരിറ്റി ആയിട്ട് വർക്ക് ചെയ്യുക.
0: വാ, വെരി ഗുഡ്, അടിപൊളി. സൂപ്പർ സൂപ്പർ സൂപ്പർ. നമ്മൾ നേരത്തെ നമ്മളെ കൃഷ്ണന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്, കാരണം ഈ കാവൽക്കാരൻ എന്ന് പറയുന്നതുണ്ടല്ലോ, ആ ഒരു വാക്കിന് എത്രത്തോളം അർത്ഥമുണ്ടെന്ന് അറിയാമോ?
3: അതെ അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
0: കാരണം
3: റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ജോലിയാണ്.
0: ഈ ശരിക്കും ദൈവത്തിന്റെ യഥാർത്ഥ പേരെന്തെന്നറിയോ?
3: ഇല്ല.
0: കാവൽക്കാരൻ.
3: കാവൽക്കാരൻ, അതെ അതെ.
0: എന്തിന്റെ കാവൽക്കാരനാ?
3: അതെ അതെ അതെ.
0: അല്ലേ, നമ്മുടെ മനുഷ്യനെ,
3: നമ്മുടെ എല്ലാവരുടെയും,
0: നമ്മുടെ എല്ലാവരുടെയും ഈ ഭൂമിയുടെ കാവൽക്കാരനാ.
3: അതെ അതെ അതെ അതെ.
0: നമ്മുടെ ബോർഡറില് നമ്മുടെ പട്ടാളക്കാര് കാവൽക്കാരാണ്, നമുക്ക് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാനായിട്ട് കാരണക്കാരായ കാവൽക്കാരാണ്.
3: നമ്മളെപ്പോഴും, ഞാനെപ്പോഴും ആലോചിക്കും, നമ്മൾ ഈ ക്രിക്കറ്റേഴ്സിനും ഫുട്ബോളേഴ്സിനും ഒക്കെ കൊടുക്കുന്ന വലിയ പ്രാധാന്യം എന്തുകൊണ്ട് നമ്മുടെ പട്ടാളക്കാർക്ക് നമ്മൾ കൊടുത്തുകൂടാ എന്നുള്ളത്. കാരണം ഇവ മൊത്തത്തില് ഇവൻ അവർക്ക് കിട്ടുന്ന സാലറി ആയാലും എല്ലാം നോക്കുമ്പോഴത്തേക്കിന് ശരിക്കും പട്ടാളക്കാരെയാണ് നമ്മൾ കൂടുതൽ മുൻപിൽ നിർത്തേണ്ടത്.
0: അല്ല, തീർച്ചയായിട്ടും നമ്മളത് കുറച്ചുകൂടെ ഒന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മളിത് പറഞ്ഞു വരുന്നത് പോലെ തന്നെ ഈ ഇപ്പൊ തന്നെ യുദ്ധത്തിന്റെ കണക്കുകളൊക്കെ ഇതേ 1000 ദിനം പിന്നിട്ടിരിക്കുന്നു എന്നൊക്കെ വലിയ ഹെഡിങ്ങിലൊക്കെ വരുമ്പോൾ അവിടുത്തെ ആൾക്കാരുടെയും കുഞ്ഞുങ്ങളുടെയും ഒക്കെ ഒന്ന് അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഗാസയിലൊക്കെ.
3: അതെ അതെ അതെ.
0: അപ്പൊ അതുപോലെ തന്നെ ഇന്ന് 1000 ദിവസം പിന്നിടുക യുദ്ധം. ഇപ്പൊ അതുപോലെ തന്നെ നമുക്ക് അങ്ങനെ ഒന്നും തന്നെ ഇല്ല അല്ലേ, നമുക്ക് അങ്ങനെ ഒരു,
3: നമ്മളൊന്നും അറിയുന്നില്ല,
0: ഒന്നും അറിയുന്നില്ല. നമ്മൾ
3: സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊന്നും അറിയുന്നില്ല. എസ്പെഷ്യലി കേരളമാണ് നമുക്ക് നമ്മളതായ തോന്നുന്നത്. പക്ഷെ കമ്പയർ ടു നോർത്ത് ഇന്ത്യ, കേരളമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സേഫും എല്ലാ ജാതി മതസ്ഥരും ഒരുമയോടെ ജീവിക്കുന്ന, ആർക്കും ജീവിക്കാൻ പറ്റുന്ന ഒരു സംസ്ഥാനം നമ്മളുടേതാണെന്നുള്ളൊരു അഭിമാനം നമുക്ക് എപ്പോഴും ഉണ്ട്.
0: അതുപോലെയാണ് കപ്പിത്താന്റെ മുതലാളിയും ബിബു. ബിബു എന്ന കാവൽക്കാരനെ, ബിബു എന്ന വിശ്വസ്തനെ
3: അല്ലേ?
0: അതാണ്. അപ്പൊ പീറ്റർ ചേട്ടൻ വളരെയധികം വിശ്വസ്തയോടുകൂടിയാണ് ചേട്ടനെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം.

0: അദ്ദേഹത്തിന്റെ ഒരു വലിയ സമ്പത്താണ് ഏൽപ്പിച്ചിരിക്കുന്നത്.
1: അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
0: അപ്പൊ ചേട്ടൻ ഹീറോയാണ് കേട്ടോ, അവിടെ മുതലാളിയല്ല, ചേട്ടനാണ് ഹീറോ.
1: താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു.
0: അപ്പൊ ഈ ഒരു കാവൽക്കാരൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ അത് ഒരു പുരുഷന്റെ ഏറ്റവും നല്ലൊരു ലക്ഷണമല്ലേ, ഒരു കാവൽക്കാരനാകുക എന്നുള്ളത്?
1: അതെ അതെ അതെ അതെ, തീർച്ചയായിട്ടും.
0: അതായത് നമ്മുടെ ദൃശ്യം സിനിമയിലെ ജോർജ് കുട്ടിയെ പോലെ.
1: ഞാനിപ്പോ നമ്മള് സംസാരിക്കുമ്പോഴും വന്ന് ഗേറ്റ് തുറന്നതേ ഉള്ളൂ, ഒരു വണ്ടി വരുന്നത്
0: ആണല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. ജോലിയിലാണോ, തിരക്കിലാണോ?
1: ഏതാ,
0: തിരക്കിലാണോ, ജോലിയിലാണോ?
1: അല്ല, ഞങ്ങൾ എല്ലാം കൊണ്ടിരുന്ന് ട്രൈ ചെയ്യാറുണ്ട് പക്ഷെ കിട്ടാറില്ല. ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ട്രൈ ചെയ്തായിരുന്നു പക്ഷെ കിട്ടിയില്ല.
0: എവിടെ സ്ഥലം, എവിടെയാണ് ബിബു ഏട്ടന്റെ?
1: എന്റെ സ്വന്തം സ്ഥലം അഷ്ടമുടി.
0: അഷ്ടമുടി,
1: അഷ്ടമുടി. ആ,
0: അടിപൊളി സ്ഥലമാണല്ലോ അഷ്ടമുടി.
1: അതെ അതെ, അഷ്ടമുടി കായലിന്റെ തീരത്ത് തന്നെ വീട്.
0: അഷ്ടമുടി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മലയാളികൾക്ക് എല്ലാം അഷ്ടമുടി എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിൽ ഓർമ്മ വരുന്നവരാണ് അഷ്ടമുടി കായലില് അന്ന നടത്തോണിയില്. എനിക്കൊന്നും അങ്ങനെ ചേട്ടന് ഈ പാട്ട് പാടുന്ന ആ ശബ്ദം കേട്ടിട്ട് എനിക്ക് പാട്ട് പാടുന്ന ഇതൊക്കെ ഉണ്ടല്ലോ, കാര്യം ഇങ്ങനെയൊക്കെയുള്ള ഈ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നവർക്കൊക്കെ അല്പം ഈ പാട്ടിന്റെ അസ്ഥിതയൊക്കെ ഉണ്ട്. ഓക്കെ, വീട്ടിൽ ഏറ്റവും കൂടുതൽ സ്നേഹം, അതായത് ചേട്ടനോട് ഏറ്റവും കൂടുതൽ സ്നേഹം കാണിക്കുന്ന ആരാണ്? ഭാര്യയാണോ, മക്കളാണോ, അമ്മയാണോ, അച്ഛനാണോ, അയൽക്കാരാണോ, സുഹൃത്തുക്കളാണോ? അമ്മയാണോ ഏറ്റവും കൂടുതൽ സ്നേഹം?
1: അതെ അതെ അതെ.
0: ആണോ, അമ്മയുടെ ആണോ എന്തും നമുക്ക് അങ്ങ് പറയാനായിട്ട്? അതായത് ഒരു,
1: അതെ തീർച്ചയായിട്ടും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പം ഈവൻ നമ്മളുടെ ഒരു വീഴ്ച ഉണ്ടെങ്കിലും നല്ലയാലും തിന്മയാണെന്നുണ്ടെങ്കിലും നമ്മള് അമ്മമാരൊരിക്കലും നമ്മളെ തള്ളി പറയില്ല.
0: അതായത് ഒരു വശം കീറിയതും ഒട്ടിച്ചതുമായ നോട്ട് നമ്മുടെ വലിയ ബാങ്കുകളിൽ എടുക്കുന്ന പോലെ.
1: കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവ ഭാര്യയായാലും മക്കളായാലും നമുക്കൊരു പരാജയമോ അല്ലെ നമ്മുടെ സ്വഭാവം കൊണ്ടോ അല്ലെങ്കിൽ അതിർത്തിയോട്ടോ ഒരു ബുദ്ധിമുട്ടോ വിഷമം കൊണ്ടു കഴിഞ്ഞു കഴിഞ്ഞാല് തീർച്ചയായിട്ടും നമ്മളുടെ അമ്മ നോക്കുന്ന പോലെ നമ്മളെ മറ്റാരും നോക്കില്ല.
0: എന്റെ
1: ഒരു അനുഭവമാണ് ഞാൻ പറഞ്ഞത്.
0: അല്ല തീർച്ചയായിട്ടും അങ്ങനെയാണ്, ഞാനിവിടെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ധൈര്യമായിട്ട് കേട്ടോ, പിന്നെ ബിബുട്ട് അത് പറഞ്ഞതിന്റെ പേരിൽ ഞാൻ പറയാണ്, ഞാൻ ഏറ്റവും കൂടുതൽ ധൈര്യമായിട്ട് എനിക്ക് മുന്നും പിന്നും ചിന്തിക്കാതെ അല്ലെങ്കിൽ ഒരു നാണയം എടുത്തിട്ട് ഇത് എടുക്കുമോ ഇല്ലയോ തേഞ്ഞോ അല്ലെങ്കിൽ മാഞ്ഞോ എന്ന് ചിന്തിക്കാതെ എന്ന് നോക്കി നമ്മൾ കൊടുക്കുന്നത് പോലെ എൻ്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ ദേഷ്യമാണെങ്കിലും എൻ്റെ എല്ലാ സങ്കടമാണെങ്കിലും എല്ലാം ഞാനും പറയുന്നത് എൻ്റെ അമ്മയുടെ കേട്ടോ. കാര്യം അമ്മ നമ്മൾ എന്ത് പറഞ്ഞാലും അത് മൗനമായിട്ടിരിക്കേണ്ടടുത്ത് മൗനമായിട്ടിരുന്ന് കേൾക്കും, തിരിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് അത് വീണ്ടും നമ്മളെ അത് ഇടാതെ അങ്ങനെയല്ല, അതിങ്ങനെയാണ് എന്ന്
1: പറയും
0: അല്ലേ. നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്താണെങ്കിലും ഏറ്റവും അടുത്ത് ഇനി എന്തെന്നൊക്കെ പറഞ്ഞാലും അവരെല്ലാം പെട്ടെന്ന് നമ്മൾ പറയുമ്പോൾ തിരിച്ച് അവരൊന്നും ഇല്ലെങ്കിലും തിരിച്ച് നമ്മളെ എതിർക്കും. പക്ഷേ അത് സ്നേഹത്തിന്റെ എതിർപ്പാണ്, അതെല്ലാം നമ്മുടെ സ്നേഹത്തിന്റെയും കൂടിച്ചേർക്കലിന്റെയും ചേർത്ത് നിർത്തലിന്റെയും ഒക്കെ എതിർപ്പ് തന്നെയാണ്. പക്ഷെ എങ്കിലും ഒരു മാനദണ്ഡമില്ലാതെ അല്ലെങ്കിൽ ഒരു വിട്ടുവീഴ്ച മനോഭാവം അല്ലെങ്കിൽ അതെല്ലാം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു ഒരു ഫ്രീഡം, ഒരു വലിയ മൈതാനം പോലെ ഇങ്ങനെ വിശാല ഹൃദയമായി കിടക്കുന്നത് നമുക്ക് ശരിക്കാൻ വേണ്ടി തന്നെയാണ്. പക്ഷെ അച്ഛന്മാരത് പറയുന്നില്ല, ചില അച്ഛന്മാരും അങ്ങനെയാണ്. അതെ, അമ്മയെ പോലെ തന്നെ ചില അച്ഛന്മാരും അങ്ങനെയാണ്, വിശാലമായ ഹൃദയമാണ്. നമുക്ക് എന്തും ചെന്ന് പറയാം
1: അല്ലേ.
0: ഒരു കുംഭസാരക്കൂട്, ശരിക്കും ഒരു ഒരു ഒന്നാം തരം കുംഭസാരക്കൂടാണ് ഒരു അച്ഛൻ അമ്മയെ കാണും. ഓക്കെ ശരി, അപ്പൊ ഇതൊരു സന്തോഷം കേട്ടോ. ഒരുപാട് ഒരുപാട് ഒരുപാട് ഒരുപാട് ഒരുപാട് സന്തോഷം ചേട്ടാ പരിചയപ്പെട്ടതില്, വിളിച്ചതില്, വിശേഷങ്ങളെല്ലാം അറിഞ്ഞതില്. കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസീർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് ചാറ്റ് വിത്ത് പ്രവീൺ. നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് കോളിലേക്ക് പോകാം. ഹലോ,
2: ഹലോ,
0: നമസ്കാരം സജിയേട്ടാ. ആണോ, ഏതൊക്കെയുണ്ട് സജിയേട്ടാ വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. മഴയുണ്ടോ അവിടെ? ഇന്ന് വൈകുന്നേരമൊക്കെ നല്ല മഴയാണോ? ആ ഏരിയയിലൊക്കെ മഴയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കടപ്പാക്കടയൊക്കെ നല്ല മഴയാ.
2: മഴയില്ല
0: ആ നമ്മുടെ പിന്നെ വിമലയേറിയ ആ സൈഡൊക്കെ മഴ ഉണ്ടായിരുന്നല്ലോ, പാർവത്തിയാർ ജംഗ്ഷൻ. ആണോ? ഓ ശരി, ഓക്കെ ഓക്കെ. അപ്പൊ കേട്ടുകൊണ്ടിരിക്കുകയാണോ? അങ്ങനെ ഒട്ടിച്ചതും തേഞ്ഞതുമായിട്ടുള്ള നാണയത്തൊട്ടോ രൂപയൊക്കെ അങ്ങനെ നിരസിക്കപ്പെട്ട അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ?
2: എന്റെ അടുത്ത് നോട്ടം ഉണ്ടായാലും ഞാൻ ഏതെങ്കിലും കടയിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാലേ എടുക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ പറയും ഈ നമ്പർ വെച്ചിട്ട് ഒരു വെള്ള പേപ്പറിൽ നിന്ന് എഴുതി തരാൻ പറയും അഡ്രസ്സിന് ഈ നോട്ടിന് എടുക്കത്തില്ലെന്ന്. ഞാൻ പറയും എന്റെ വീട്ടിൽ അടിച്ചതല്ല ഇത്, റിസർവ് ബാങ്ക് അടിച്ചതാ എന്ന് ഞാൻ പറയും.
0: ഓക്കെ, അതായത് ഇപ്പോ നമുക്കിപ്പോ വീട്ടില് അല്ലെങ്കിൽ ഈ പുരുഷന്മാർക്ക് എന്താണ് ഒരു പുരുഷനെന്ന് മനസ്സിലാക്കാതെ അംഗീകരിക്കാതെ അല്ലെങ്കിൽ അവന്റെ മനസ്സറിയാതെ അങ്ങനെ തിരിച്ചു പറയുന്നവരടുത്തെല്ലാം ഇത് ഞാനായിട്ട് ഉണ്ടാക്കിയതല്ല, ഇത് നിങ്ങളായിട്ടും കൂടെ എന്നെ ഇങ്ങനെ ആക്കിയതാണ്, അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞോളൂ എന്നൊക്കെ ഉള്ള ഒരു ഒരു ഉൾ അർത്ഥം അതിലുണ്ടോ, ഒളിഞ്ഞിരിക്കുന്നുണ്ടോ? ഇല്ല, ഏതൊരു സിനിമയില് പറയുന്നത് പോലെ ഇവിടെ ആരും കുറ്റവാളിയായിട്ട് ജനിക്കുന്നില്ല, സമൂഹമാണ് എല്ലാവരെയും കുറ്റവാളിയാക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ
2: പുരുഷനായി കഴിഞ്ഞാൽ ഇച്ചിരി തന്റേടാക്കണം, നമുക്ക് സാമർത്ഥ്യത്തെ വേണം
0: അല്ലേ, ഒരു പൊടിക്ക്.
2: ആ ഒരു പൊടിക്കെല്ലാം വേണം, പിന്നെ ഷോക്കേസിൽ കാണാൻ വെച്ചിരിക്കാനല്ലേ ഉള്ളത്, പാവേ എല്ലാ പുരുഷന്മാർക്കും വേണം.
0: പക്ഷേ
2: നല്ല ജോലി പോലും കിട്ടത്തില്ല.
0: ആണ് ഈ ചില
2: ജോലിക്ക് ഒരാൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി തന്നിട ഇല്ലാത്ത ഒരാളെ ജോലിക്ക്
0: എടുക്കും,
2: ഇച്ചിരി പവറൊക്കെ ഏത് പുരുഷനും വേണം.
0: ശരിക്കും ഈ ഒരു നിശബ്ദത, ഒരു പുരുഷൻ നിശബ്ദമായി മാറുന്നത് അല്ലെങ്കിൽ അവനൊരു ഈ പറയുന്നത് പോലെ ഇങ്ങനെ മൗനമായിട്ട് മാറുന്നത്, അത് കഴിവുകേടാണോ അതോ ഒരു സ്നേഹത്തിൽ പൊതിഞ്ഞ അല്ലെങ്കിൽ ഇത് മുന്നോട്ട് പോകണം അങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ആകണം എന്ന് തീരുമാനിക്കുന്നോണ്ടാണോ, ഒരു സാക്രിഫൈസ് ആണോ അത്?
2: എല്ലാ സാഹചര്യത്തിലും നമുക്ക് എടുത്തു ചെയ്യാൻ പറ്റത്തില്ലല്ലോ, ചില സാഹചര്യം വരുമ്പോഴാണ് പുരുഷൻ അങ്ങനെ ആവുന്നത്.
0: ഓക്കെ, പക്ഷെ ആ ഒരു മൗനത്തിനും നമ്മളൊരു അവാർഡ് കൊടുക്കണം അല്ലേ?
2: അതെ,
0: അങ്ങനെയാണോ?
2: മൗനത്തിനും അർത്ഥമുണ്ട്.
0: ഈ ലോകത്തിലെ ഏറ്റവും വലിയ ആയുധം മൗനമാണ്. ആർക്കും തടുക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ ഭസ്മമാക്കുന്നത് നശിപ്പിച്ചു കളയുന്നത് ഒരാളുടെ നിശബ്ദതയാണ്. ആ നിശബ്ദതയെ ചോദ്യം ചെയ്യാൻ നിന്ന് കഴിഞ്ഞാലുണ്ടല്ലോ തകർന്നു പോകും എന്നാണ് പറഞ്ഞത്. ഇത് ഞാൻ എന്റെ വാക്കുകളല്ല കേട്ടോ, ഞാൻ വായിച്ചതാ. അതെ അതെ അതെ അതെ അതെ അതെ. എന്തായാലും സന്തോഷം സജീട്ടാ, ഒരുപാട് ആ ശബ്ദം കേൾക്കാൻ പറ്റി. മാത്രമല്ല ചെറിയ വലിയ അർത്ഥങ്ങളുള്ള ചെറിയ കുഞ്ഞു വാക്കുകളിൽ അങ്ങ് ഒതുക്കി പരത്തി പറയാതെ ഒതുക്കി അങ്ങ് പറഞ്ഞു, അതിൽ ഒരുപാട് അർത്ഥങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതെ അതെ അതെ അതെ. അപ്പൊ എന്തായാലും സജീട്ടാ സന്തോഷം കേട്ടോ, ഒരുപാട് ഒരുപാട് സന്തോഷം. ഓക്കെ, കേട്ടുകൊണ്ടിരുന്നത് 107.8 റേഡിയോ ബൻസീർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്, ചാറ്റ് വിത്ത് പ്രവീൺ. നമുക്കൊരു കുഞ്ഞ് ഗാനത്തിലേക്ക് പോയിട്ട് നമുക്ക് തിരികെ എത്താം. അപ്പോൾ വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ഈ കഥയിലെ കഥാപാത്രങ്ങളും കഥയുമൊക്കെ തികച്ചും യാദൃച്ഛികം മാത്രമാണ്. ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയിട്ട് യാതൊരു ബന്ധവുമില്ല കേട്ടോ.

ശരിക്കും ഞാൻ വീണ്ടും ഓർത്തത്, ഞാൻ എപ്പോഴും പറയാറുള്ളൊരു വാക്കുണ്ട്, ഈ കാക്കയിലുമുണ്ട് കരൾ എന്നൊക്കെ പറയുന്നത് പോലെ എല്ലാവരിലും ഉണ്ട് കരൾ എന്ന് പറയുന്നതാണ് കേട്ടോ. സ്നേഹം എന്നൊക്കെ പറയുന്നത് ചിലരിങ്ങനെ ഒളിപ്പിച്ച് ഇങ്ങനെയൊക്കെ എവിടെയൊക്കെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ വളരെ വീരുവാദമൊക്കെ അടങ്ങും, ഇങ്ങനെ വീരുവാദം പറയും. പക്ഷേ അതിലൊന്നും ഒരു കാര്യമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാര്യമില്ല, അങ്ങനെയൊന്നുമില്ല. സ്നേഹം നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രയാസകരമായൊരു കാര്യം. എന്തിനും ഏതിനും പ്രയാസമുണ്ട്. കാരണം എന്താ വെച്ചാൽ, ഇപ്പം നമ്മൾ പറയാറുണ്ട്, ഇപ്പോൾ പത്രത്തിലൊക്കെ ചില വാർത്തകൾ വരാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ റേഡിയോയിലാണെങ്കിലും ടി വി മാധ്യമങ്ങളിലൊക്കെ ആണെങ്കിൽ പോലും വരാറുണ്ട്, ലോകം ചുറ്റി സഞ്ചരിച്ചു, ഒരു മൂലയിൽ നിന്നും ഒരു മൂലയിലേക്ക്, ഒരു ബിന്ദുവിൽ നിന്നും ഒരു ബിന്ദുവിലേക്ക്, അല്ലെങ്കിൽ എവറസ്റ്റ് കുടുമ്പോൾ കീഴടക്കി. ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഇത് ചുമ്മാതെ കയറി പോയതൊന്നുമല്ല, ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്ത് ആ ഉന്നതിയിൽ എത്തിയതാണ് എന്ന് പറയുന്നത് പോലെയാണ്. ചിലർ പറയും സ്നേഹിക്കാൻ അറിയാം, പക്ഷേ ഞാൻ വാക്കുകളായിട്ട് പറയാറില്ല, അല്ലെങ്കിൽ പ്രകടിപ്പിക്കാറില്ല, അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷേ എങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നേ ഉള്ളൂ, നമ്മൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഈ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും വലിയൊരു അനുഗ്രഹമാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ നമ്മൾ പാട്ട് കേൾക്കുന്നത് ഒരു അനുഗ്രഹമാണ്, അല്ലെങ്കിൽ പാട്ട് പഠിച്ചിട്ടില്ല പക്ഷേ അതിനെക്കുറിച്ച് മൊത്തം പറയാനറിയാം എന്ന് പറയുന്ന അനുഗ്രഹം എന്ന് പറയുന്നത്, അങ്ങനെയൊന്നുമില്ല. മനുഷ്യനെ മനസ്സിലാക്കാൻ, അത് പഠിക്കാൻ, അവൻ്റെ മനസ്സ് മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു മനസ്സുണ്ട് എങ്കിൽ ആ മനസ്സാണ് യഥാർത്ഥ മനസ്സ്. ആ മനസ്സിലാണ് ഈ പറയുന്ന സകലമാന ചരാചരങ്ങളുടെയും സൃഷ്ടികർത്താവ് എന്ന് പറയുന്ന ആ ഒരു സാങ്കല്പികമാണെങ്കിലും ഒറിജിനലാണെങ്കിലും ദൈവമെന്ന് പറയുന്ന ഒരു വ്യക്തി കടന്നു വരാൻ ഏറ്റവും എളുപ്പമാർഗം സ്വീകരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ചാറ്റ് വിത്ത് പ്രവീൺ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം പ്രവീൺ.

0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിങ്ങിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിങ്ങിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010. ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: കൊല്ലം സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
5: കൊല്ലം സുപ്രീം 1 gram designer jewelry, ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം.

0: കല്യാണം ഉറപ്പിച്ചല്ലേ, പർച്ചേസിംഗ് എവിടെയാ? നല്ലൊരു തുകയാകുമല്ലോ.
1: അപ്പൊ അത് അറിഞ്ഞില്ലേ, 4 രാവിലെ 10 മുതൽ എം കെ ഫാബ്രിക്സ് കൊല്ലത്ത് എം കെ ബിഗ് സെയിൽ 2.0 തുടങ്ങുക. 10 മുതൽ 70% വരെ അവിടെ ഓഫർ ഉണ്ട്.
0: എങ്കിൽ പർച്ചേസിംഗ് അവിടെ തന്നെ. ഇത് പൊളിക്കും.
1: അതെ, 4 ആദ്യം എത്തുന്ന 51 പേർക്ക് 51 പട്ടു സാരികൾ തികച്ചും സൗജന്യമായി നൽകുന്നു. അതോടൊപ്പം മെഗാ ക്യാഷ് പ്രൈസ് നേടാൻ ബമ്പർ ലക്കി ഡ്രോയും. വേഗം പോരൂന്നേ എം കെ ഫാബ്രിക്സ് കൊല്ലത്തിലേക്ക്.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
2: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
2: വിലോ 999.
5: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: പഠനം മികച്ചതാകണം, ക്യാമ്പസ് നഗരത്തിൽ തന്നെ വേണം, ഒപ്പം പഠിച്ചിറങ്ങിയാൽ ഉടനെ ജോലിയും കിട്ടണം. ഇതെല്ലാം കൂടി എവിടെ കിട്ടും?
7: ഇനി അന്വേഷിച്ച് അലയണ്ട. മികച്ച വിദ്യാഭ്യാസവും ഉറപ്പായ പ്ലേസ്മെന്റും ലക്ഷ്യമാക്കുന്നവർക്കായി കൊല്ലത്തിന്റെ ഹൃദയഭാഗത്ത് റെയിൽ റോഡ് മാർഗം എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന നിങ്ങളുടെ സ്വന്തം ക്യാമ്പസ് ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട്.
0: കൊല്ലം രൂപതയുടെ മാനേജ്മെന്റിന് കീഴിൽ APJ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള വിശ്വസ്ത വിദ്യാഭ്യാസ സ്ഥാപനം.
7: ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ തുടരുന്നു. ഞങ്ങളുടെ കോഴ്സുകൾ BTech, സിവിൽ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്. കൂടാതെ പുതിയ കാലത്തിന്റെ കോഴ്സുകളായ CSE ഡാറ്റാ സയൻസ്, CSE ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇവയ്ക്ക് പുറമെ ബാച്ചലർ ഓഫ് ആർക്കിടെക്ചർ, ഒപ്പം HR, ഫിനാൻസ്, മാർക്കറ്റിംഗ് സ്പെഷ്യലൈസേഷനുകളോടെ MBA കോഴ്സുകൾ.
0: അപ്പോ പ്ലേസ്മെന്റോ? പ്രമുഖ കമ്പനികളിൽ മികച്ച പ്ലേസ്മെന്റ് ഉറപ്പാക്കുന്ന ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം, അതാണ് ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വാഗ്ദാനം.
7: നിങ്ങളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങുന്നു. ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട്, കൊല്ലം റെയിൽവേ സ്റ്റേഷന് സമീപം.
0: അഡ്മിഷനും കൂടുതൽ വിവരങ്ങൾക്കും വിളിക്കൂ 8089214052 അല്ലെങ്കിൽ 0474276402. മറ്റൊരു നമ്പർ 0474276453. ഇന്ന് തന്നെ ക്യാമ്പസ് സന്ദർശിക്കൂ.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസ് സിഗർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ഫിലോമിന. ഇന്റർനെറ്റ് DDP ഫോട്ടോസ്റ്റാറ്റ് വർക്കേഴ്സ് ആൻഡ് ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പഠന ക്ലാസ് നാളെ രാവിലെ 9 മുതൽ 1 വരെ കൊല്ലം ബീച്ച് റോഡിലുള്ള റെഡ് ക്രോസ് ഹാളിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9188 3910 93. കേരള സർവകലാശാലയുടെ AICTE അംഗീകാരത്തോടെ നടക്കുന്ന MBA കോഴ്സുകളിൽ ലോജിസ്റ്റിക്സ്, ബിസിനസ് അനലറ്റിക്സ്, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഹ്യൂമൻ റിസോഴ്സ് എന്നീ വിഷയങ്ങളിൽ സ്പെഷ്യലൈസേഷൻ അവസരമുണ്ട്. മെറിറ്റിൽ പ്രവേശിക്കുന്നവർക്ക് ആകർഷകരമായ സ്കോളർഷിപ്പിനും അർഹതയുണ്ട്. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിനും ഹെൽത്ത് സർവീസ് ഡയറക്ടറേറ്റിനും കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങളിൽ ജനറൽ നേഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി ഡിപ്ലോമയ്ക്കും ഓക്സിലറി നേഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി പ്രോഗ്രാമിനും 23 വരെ അപേക്ഷിക്കാം. മുട്ടറ IHRD സെന്റർ ഫോർ അഡ്വാൻസ്ഡ് ടെക്നോളജി ആൻഡ് സ്കിൽസിൽ വിവിധ വിഷയങ്ങളിൽ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0471255062. മറ്റൊരു നമ്പർ 9495069307. മറ്റൊരു നമ്പർ 8547005087. മറ്റൊരു നമ്പർ 8136883899. സംസ്ഥാന ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനുള്ള കുട്ടികളുടെ സെലക്ഷൻ ട്രയൽസ് നാളെ രാവിലെ 6:30 കൊല്ലം ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ നടത്തും. 2011 ജനുവരി 1 2012 ഡിസംബർ 31 ഇടയിൽ ജനിച്ചവർക്ക് മാത്രമേ ട്രയലിൽ പങ്കെടുക്കാൻ അവസരമുള്ളൂ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 8848364716. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള കേന്ദ്രീകൃത അലോട്ട്മെന്റ് ആരംഭിച്ചു. ജൂലൈ 6 വൈകിട്ട് 4 വരെ ഓപ്ഷൻ നൽകാം. മങ്ങാട് സർക്കാർ ഹൈസ്കൂളിൽ UP വിഭാഗം ഹിന്ദി അധ്യാപക തസ്തികയിലെ ഒഴിവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തും. യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം നാളെ രാവിലെ 10 മുതൽ സ്കൂൾ ഓഫീസിൽ നടത്തുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം. ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കും 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. അറിയിപ്പുകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.

0: റാണി, നമ്മൾ ഇപ്പൊ തന്നെ ലേറ്റ് ആയി, ഒന്ന് വേഗം വന്നേ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യാനോ, എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് DBM മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് DBM 2026 എന്ന പേരിൽ ഈ വരുന്ന July 12 ആശ്രമത്തിൽ വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ എറൈസ് എവേക്ക് അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാലും, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസി അല്ലേ. www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പോ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാം.
0: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാൻ ഇവിടെ രജിസ്റ്റർ ചെയ്യട്ടെ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074 9631 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

0: ജില്ലാ വൃത്താന്തം. ഇന്ന് കൊല്ലം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ.
1: ദേശീയ പോളിയോ നിർമ്മാർജ്ജന യജ്ഞത്തിന്റെ ഭാഗമായ വാക്സിനേഷൻ തുള്ളിമരുന്ന് വിതരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം വിക്ടോറിയ ആശുപത്രിയിൽ മന്ത്രി ബിന്ദുകൃഷ്ണ നിർവഹിച്ചു. തുള്ളിമരുന്ന് നൽകാൻ ലക്ഷ്യമിട്ടതിന്റെ 93.32% കൈവരിക്കാൻ സാധിച്ചു. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകുന്നതിന് പ്രത്യേക ശ്രദ്ധ പുലർത്തി. ഈ വിഭാഗത്തിൽ 681 കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകി. 2145 ട്രാൻസിറ്റ് ബൂത്തുകൾ ജില്ലയിൽ പ്രവർത്തിച്ചു. 118,860 കുട്ടികൾക്ക് പോളിയോ പ്രതിരോധ വാക്സിൻ തുള്ളിമരുന്ന് നൽകാൻ സാധിച്ചു. എഞ്ചിൻ തകരാറിലായ വിദേശ ചരക്ക് കപ്പൽ കൊല്ലം തുറമുഖത്ത് അടുപ്പിച്ചു. കരീബിയൻ ദ്വീപ സമൂഹത്തിലെ സെന്റ് കിറ്റ്സ് ആന്റ് നെവീസ് എന്ന രാജ്യത്തിന്റെ MV IOL സഫയർ എന്ന കപ്പലാണ് തുറമുഖത്ത് എത്തിച്ചത്. ആന്ധ്രയിൽ നിന്ന് അരിയുമായി പോകവെയാണ് എഞ്ചിൻ കേടായത്. 90.7 മീറ്റർ നീളവും 15 മീറ്റർ വീതിയുമുള്ള കപ്പലിന് 17 വർഷത്തെ പഴക്കമുണ്ട്. ജില്ലാ ആശുപത്രിയുടെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി മന്ത്രി ബിന്ദുകൃഷ്ണ ആശുപത്രി സന്ദർശിച്ചു. ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുമെന്ന് അവലോകന യോഗത്തിൽ മന്ത്രി അറിയിച്ചു. കെട്ടിട സമുച്ചയം നിർമ്മിക്കുന്നതിനുള്ള സ്ഥലത്ത് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് നീക്കം ചെയ്യാനുള്ള നടപടികൾ മണ്ണിന്റെ പരിശോധനാ ഫലം ലഭിച്ചാലുടൻ ആരംഭിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. കിഫ്ബി മുഖേന നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ, അടിയന്തര ചികിത്സാ യൂണിറ്റ്, പൊള്ളൽ ചികിത്സാ കേന്ദ്രം എന്നിവ സമയബന്ധിതമായി പൂർത്തിയാക്കും. ICU ആംബുലൻസ്, ഓക്സിജൻ പ്ലാന്റിന്റെ വിപുലീകരണം, ഇൻഷുറൻസ് കുടിശ്ശിക തീർപ്പാക്കൽ എന്നിവയും പരിഗണനയിലുണ്ട്. ആയൂരിൽ അക്രമാസക്തനായ തെരുവ് നായയെ വെടിവെച്ചു കൊന്നു. 3 പേരെ കടിച്ചു പരിക്കേൽപ്പിച്ച് പ്രദേശത്ത് ഭീതി വരുത്തിയ നായയാണ് ഒടുവിൽ വെടിവെച്ചു കൊന്നത്. വഴിയാത്രക്കാരെ ആക്രമിക്കാനായി നിലകൊണ്ട നായയെ പിടികൂടാൻ ഡോഗ് ക്യാച്ചർമാരെ ലഭ്യമായില്ല. തുടർന്ന് ഷൂട്ടേഴ്സ് പാനലിൽപ്പെട്ട ആളെ എത്തിച്ച് വെടിവെപ്പിക്കുകയായിരുന്നു. ജില്ലയുടെ കിഴക്കൻ മലയോര ജനവാസ മേഖലകളിൽ കാട്ടാന ശല്യം വർദ്ധിക്കുന്നു. ആര്യങ്കാവ് വെഞ്ചർ രാജാചോല മേഖലയിൽ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കാട്ടാന പാളത്തിൽ നിലയുറപ്പിച്ചതിനെ തുടർന്ന് പാലരുവി എക്സ്പ്രസ് ഏറെ നേരം പിടിച്ചിടേണ്ടതായി വന്നു. ഒറ്റക്കൽ ഇരപ്പിൻചാൽ ഭാഗത്താണ് കാട്ടാന പാളത്തിൽ നിന്നത്. ഒറ്റക്കൽ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിലും സമീപത്തെ പ്രദേശങ്ങളിലും കാട്ടാനകൾ എത്തിയതായി പ്രദേശവാസികൾ പറഞ്ഞു. ആര്യങ്കാവ് രാജാചോല മേഖലയിൽ വിളവെടുപ്പിന് ഭാഗമായ വാഴകൾ, തെങ്ങുകൾ, കവുങ്ങുകൾ എന്നിവ കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു. കൊല്ലം കോർപ്പറേഷന്റെയും ശക്തികുളങ്ങര കൃഷിഭവന്റെയും നേതൃത്വത്തിൽ കർഷകസഭയും ഞാറ്റുവേല ചന്തയും സംഘടിപ്പിച്ചു. AIF ക്യാമ്പയിൻ, പ്രധാനമന്ത്രി ഫസൽ ഭീമാ യോജനയുടെ വിശദീകരണം, മണ്ണ് സംരക്ഷണം എന്ന വിഷയത്തിൽ സെമിനാർ എന്നിവ നടത്തി. നടീൽ വസ്തുക്കൾ, കാർഷികോപകരണങ്ങൾ, ഉത്പാദന ഉപാധികൾ എന്നിവയുടെ വിപണനവും ഉണ്ടായിരുന്നു. രാജ്യാന്തര ഒളിമ്പിക് ദിനാചരണത്തിന്റെ ഭാഗമായി ഒളിമ്പിക് ഡേ റാലി നടത്തി. കേരള ഒളിമ്പിക് അസോസിയേഷൻ, ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ എന്നിവ സംയുക്തമായി സംഘടിപ്പിച്ച റാലി NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. KSRTC ഡിപ്പോയിൽ നിന്നാരംഭിച്ച് ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ സമാപിച്ച റാലിയുടെ ഫ്ളാഗ് ഓഫ് കളക്ടർ ആനി ജൂല തോമസ് നിർവഹിച്ചു.

0: ബി ബി ജി റാംജി പദ്ധതിയുടെ ആദ്യ ദിനത്തിൽ 20,000-ൽ പേർക്ക് തൊഴിൽ നൽകി ജില്ല ഒന്നാമതെത്തി. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ എല്ലാ അവകാശങ്ങളും ഈ പദ്ധതിയിൽ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. തൊഴിൽ ദിനങ്ങൾ 100-ൽ നിന്ന് 125 ഉയർത്തിയതും ഗുണഭോക്താക്കൾക്ക് പ്രയോജനകരമാണ്. ജലസുരക്ഷ, റോഡ്, ഗ്രാമീണ അടിസ്ഥാന സൌകര്യ വികസനം, കാലാവസ്ഥാ വ്യതിയാന പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്നീ മേഖലകളിലായി 318 ജോലികളുടെ പട്ടികയാണുള്ളത്. ഗ്രാമപഞ്ചായത്ത് തലത്തിൽ തയ്യാറാക്കുന്ന വികസിത ഗ്രാമപഞ്ചായത്ത് പ്ലാൻ അനുസരിച്ചാണ് പുതിയ പദ്ധതിയുടെ നിർവഹണം. സംസ്ഥാന ജൂനിയർ ഹോക്കി ചാമ്പ്യൻഷിപ്പിന് ആശ്രാമം ഹോക്കി സ്റ്റേഡിയം വേദിയായി. ജൂനിയർ ഗേൾസ് ചാമ്പ്യൻഷിപ്പിൽ തിരുവനന്തപുരം ജേതാവായി. 2-1 എറണാകുളത്തെ പരാജയപ്പെടുത്തിയാണ് തലസ്ഥാനം ചാമ്പ്യനായത്. പത്തനംതിട്ടയെ 2-1 പരാജയപ്പെടുത്തി മലപ്പുറം 3-ാം സ്ഥാനം സ്വന്തമാക്കി.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.
2: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
3: ഇപ്പോൾ വേർഡ് ഓഫ് ദി ഡേ, എ പ്രോഗ്രാം ടു എൻറിച്ച് യുവർ ഇംഗ്ലീഷ് വൊക്കാബുലറി, പ്രസന്റഡ് ബൈ ഡോക്ടർ തോമസ് വില്യം ആൻഡ് നിമിഷ ബിജു ജോൺ.
4: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേർഡ് ഓഫ് ദി ഡേ. ടുഡേസ് വേർഡ് ഈസ്
5: മാഡ്ലി. മാഡ്ലി.
4: Madly is spelled as M A D L Y.
5: This is an adverb. It means 1, in a mad manner. 2, to an extreme or excessive degree. 3, in a wild or uncontrolled manner. മലയാളത്തിൽ ഉന്മത്തമായി, ഭ്രാന്തമായി, ഉന്മാദത്തോടെ, വന്യമായ അല്ലെങ്കിൽ അനിയന്ത്രിതമായ രീതിയിൽ എന്നൊക്കെ അർത്ഥം.
4: താങ്ക് യു ഓൾ.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. 999
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് തിങ്കളാഴ്ച തുടക്കം. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾ പ്രധാനമന്ത്രി സന്ദർശിക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പെരുമ്പാവൂരിൽ ലഹരിവിരുദ്ധ ബഹുജന റാലിക്ക് നേതൃത്വം നൽകി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അതിഥി തൊഴിലാളികളുടെ താമസസ്ഥലങ്ങൾ മന്ത്രി സന്ദർശിച്ചു. മുൻഗണനാ റേഷൻ കാർഡ് അനുവദിക്കുന്നതിലെ മാനദണ്ഡങ്ങൾ പുതുക്കി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. അമോണിയ ചോർച്ചയെ തുടർന്ന് തമിഴ്നാട്ടിൽ ചികിത്സയിലായിരുന്ന മൂന്ന് മലയാളികളെ നാളെ തിരികെ എത്തിക്കുമെന്ന് തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന കാബോവർദേ മത്സരം നാളെ പുലർച്ചെ 3:30. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. 6 ദിവസത്തിനിടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുക. ഇന്ത്യ ഇന്തോനേഷ്യ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച ചർച്ചകൾ സന്ദർശനത്തിന്റെ ഭാഗമായി നടക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. തുടർന്ന് ന്യൂസിലൻഡിലെത്തുന്ന അദ്ദേഹം ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സനുമായി കൂടിക്കാഴ്ച നടത്തും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നേതൃത്വം നൽകുന്ന ലഹരിവിരുദ്ധ ബഹുജന റാലി പെരുമ്പാവൂരിൽ നടന്നു. തൂഫാൻ ജാഗരൻ ജനകീയ ബോധവൽക്കരണ ക്യാമ്പയിന്റെ ഭാഗമായി അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ മന്ത്രി സന്ദർശനം നടത്തി. പോലീസ് മാത്രം വിചാരിച്ചാൽ ലഹരി നിർമ്മാർജ്ജനം സാധ്യമാകില്ലെന്നും സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ഇതിന് ആവശ്യമാണെന്നും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു. ലഹരി വ്യാപനം തടയുന്നതിനായി പെരുമ്പാവൂരിൽ കൂടുതൽ പോലീസിനെ നിയോഗിക്കുമെന്നും തൂഫാൻ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് സംസ്ഥാനത്ത് രൂപീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: ഏഷ്യയിലെ തന്നെ പ്ലൈവുഡ് ക്യാപിറ്റൽ എന്ന പ്രശസ്തിക്ക് പകരം ലഹരിയുടെ കേന്ദ്രമെന്ന കുപ്രസിദ്ധിയിൽ നിന്നുള്ള മോചനമാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. പോലീസ് മാത്രം വിചാരിച്ചാൽ ഇത് നടപ്പാക്കാൻ കഴിയില്ല. ജനങ്ങളുടെ പരിപൂർണമായ സഹകരണം കേരള സർക്കാരിന് വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. തുഫാൻ ആഞ്ഞടിച്ചപ്പോൾ 5260 കേസുകളിലായി 5634 അറസ്റ്റ് ഇന്ന് 12 വരെ നടന്നിട്ടുണ്ട് എന്ന് ഞാൻ അറിയിക്കുകയാണ്. ഇതൊരു ചരിത്രമാണ്.
1: സംസ്ഥാനത്ത് മുൻഗണനാ റേഷൻ കാർഡ് അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ പുതുക്കി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. നിലവിലുള്ള 2017 ഉത്തരവിൽ കാലോചിതമായ ഭേദഗതി വരുത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. മുൻഗണനാ കാർഡുകൾ നിശ്ചയിക്കുന്നതിനുള്ള നിലവിലെ മാനദണ്ഡങ്ങളായ 4-ചക്രവാഹനം, വീടിന്റെ വിസ്തീർണം, ഭൂവിസ്തൃതി എന്നിവയിൽ കാതലായ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ എന്നാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. അർഹരായ പാവപ്പെട്ടവർക്ക് മുൻഗണനാ ആനുകൂല്യങ്ങൾ ഉറപ്പാക്കാനും അനർഹരെ ഒഴിവാക്കാനും ലക്ഷ്യമിട്ടാണ് ഈ നീക്കം. ആദിവാസി ഗോത്രവർഗ ഉന്നതികളിൽ സഞ്ചരിക്കുന്ന റേഷൻ കട വഴി റേഷൻ ധാന്യം എത്തിച്ചു നൽകുന്ന പദ്ധതിയുടെ സാധ്യതാ റിപ്പോർട്ട് സമർപ്പിക്കാനും മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് 6 ഇന്ന് ഷിഗല്ല സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. 150 ഡെങ്കിപ്പനിയും 15 എലിപ്പനിയും 10 മലേറിയയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 11,000 ഏറെ പേർ പനി ബാധിച്ച് വിവിധ ആശുപത്രികളിൽ ഇന്ന് ചികിത്സ തേടി. വയനാട് മെഡിക്കൽ കോളേജിനെ മാനന്തവാടിയിൽ തന്നെ നിലനിർത്തുമെന്നും സ്ഥലം ലഭ്യമായില്ലെങ്കിൽ മാത്രമേ മാറ്റത്തെക്കുറിച്ച് ആലോചിക്കുകയുള്ളൂ എന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. 1 നടപടി ആയില്ലെങ്കിൽ അംഗീകാരം നഷ്ടപ്പെടുമെന്നതിനാൽ ഇത്തരം സാഹചര്യമുണ്ടാകാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മടക്കിമലയിൽ സൌജന്യമായി സർക്കാരിന് ലഭിച്ച ഭൂമി ആശുപത്രി ആവശ്യങ്ങൾക്ക് തന്നെ ഉപയോഗിക്കുമെന്നും ശ്രീ മുരളീധരൻ വ്യക്തമാക്കി. തമിഴ്നാട് തിരുവള്ളൂരിൽ മത്സ്യ സംസ്കരണ യൂണിറ്റിലെ അമോണിയ ചോർച്ചയെ തുടർന്ന് ചികിത്സയിലായിരുന്ന മൂന്ന് മലയാളി തൊഴിലാളികളെ നാളെ തിരികെ നാട്ടിലെത്തിക്കുമെന്ന് തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ. ജൂൺ 21 തിരുവല്ല സ്വദേശി ബിജു തോമസ്, കട്ടപ്പന സ്വദേശിനി സുജാത, മാവേലിക്കര സ്വദേശി ഷിബു എന്നിവരെ വാതക ചോർച്ചയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി കേരളത്തിൽ നിന്നുള്ള എംപിമാരുടെ സമ്മേളനം ഈ മാസം 9 തിരുവനന്തപുരത്ത് ചേരും. സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളും മൺസൂൺ സമ്മേളനത്തിൽ ഉന്നയിക്കേണ്ട കാര്യങ്ങളും സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIR_തിരുവനന്തപുരം അക്കൌണ്ടിലും @AIR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: മുണ്ടിനീര് വ്യാപനത്തെ തുടർന്ന് ആലപ്പുഴ ജില്ലയിലെ തുമ്പോളി SNV LP സ്കൂളിന് 21 ദിവസത്തേക്ക് അവധി അനുവദിച്ച് ജില്ലാ കളക്ടർ. ഒരു വർഷത്തിനിടെ ആലപ്പുഴ ജില്ലയിൽ മുണ്ടിനീർ പ്രതിരോധത്തിന്റെ ഭാഗമായി അടച്ചിടേണ്ടി വന്നത് 45 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ.
4: മുണ്ടുനീര് രോഗം പടരാതിരിക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിട്ട് പ്രതിരോധമൊരുക്കുന്ന രീതി ആലപ്പുഴയിൽ തുടരുകയാണ്. 8 കുട്ടികൾക്ക് മുണ്ടുനീർ പിടിപെട്ട ആലപ്പുഴ തുമ്പോളി SNV LP സ്കൂളിൽ ഇനി കുറച്ചു ദിവസത്തേക്ക് അധ്യയനം ഉണ്ടാവില്ല. ഒരു വർഷത്തിനിടെ രോഗപ്രതിരോധത്തിനായി ജില്ലയിൽ അടച്ചിടേണ്ടി വന്നത് അംഗനവാടികളും സ്കൂളുകളും ഉൾപ്പെടെ 45 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. ഇതിൽ 38 സ്ഥാപനങ്ങളും കാർത്തികപ്പള്ളി താലൂക്ക് മേഖലയിലാണ്. ഏതാനും മാസങ്ങളായി ആലപ്പുഴ നഗരപരിധിയിലും വടക്കൻ മേഖലകളിലുമാണ് രോഗം.
1: തിരുവനന്തപുരം ജില്ലയിൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. മഴ ഇടവിട്ട് പെയ്യുന്നതിനാൽ ഡെങ്കിപ്പനിക്ക് കാരണമാകുന്ന ഈഡിസ് കൊതുകുകൾ മുട്ടയിട്ട് പെരുകാനുള്ള സാധ്യത കൂടുതലാണെന്നും പ്രതിരോധത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ശനിയാഴ്ച ദിവസങ്ങളിൽ തൊഴിലിടങ്ങളിലും ഞായറാഴ്ചകളിൽ വീടുകളിലും ഡ്രൈ ഡേ ആചരിക്കണമെന്നും DMO അഭ്യർത്ഥിച്ചു. വിദ്യാലയങ്ങളിൽ കൊതുകുജന്യ രോഗങ്ങൾ തടയാൻ ലക്ഷ്യമിട്ട് പാലക്കാട് ജില്ലാ മെഡിക്കൽ ഓഫീസ് ദേശീയ ആരോഗ്യ ദൌത്യത്തിന്റെ സഹകരണത്തോടെ നടപ്പാക്കുന്ന മാരിയില്ല മഴക്കാലം മത്സര ക്യാമ്പയിന് തുടക്കമായി. മന്ത്രി N. ശംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
5: മഴക്കാലത്തോടനുബന്ധിച്ച് സ്കൂൾ വിദ്യാർത്ഥികളിൽ പകർച്ചവ്യാധി പ്രതിരോധം ശക്തമാക്കുക, കൊതുക് നശീകരണ പ്രവർത്തനങ്ങളിൽ കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പാക്കുക എന്നിവയാണ് മാരിയില്ല മഴക്കാലം ക്യാമ്പയിന്റെ ലക്ഷ്യം. ജില്ലയിൽ ഡെങ്കിപ്പനി അടക്കമുള്ള കൊതുകുജന്യ രോഗങ്ങൾ പടരുന്ന സാഹചര്യത്തിലാണ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. വെള്ളിയാഴ്ചകളിൽ സ്കൂളുകളിൽ ഡ്രൈ ഡേയും ആചരിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾ മുഖേന വീടുകളിലും രോഗപ്രതിരോധ നടപടികൾ കൂടുതൽ കാര്യക്ഷമമാക്കാനും ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്.
1: സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ഒഴികെ എല്ലാ ജില്ലകളിലും നാളെ മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കർണാടക തീരത്ത് ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും നിർദ്ദേശമുണ്ട്. മുംബൈ ഉൾപ്പെടെ മഹാരാഷ്ട്രയുടെ വിവിധ മേഖലകളിൽ ദിവസങ്ങളായി തുടരുന്ന അതിശക്തമായ മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. മുംബൈയിൽ അടുത്ത 3 ദിവസം കൂടി ഓറഞ്ച് ജാഗ്രത നൽകിയിരിക്കുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് ഗതാഗത സംവിധാനങ്ങളെ അടക്കം ബാധിച്ചിട്ടുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് മത്സരത്തിൽ ഓസ്ട്രേലിയ ഇന്ന് ഈജിപ്തിനെ നേരിടും. രാത്രി 11:30 മത്സരം ആരംഭിക്കുന്നത്. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന മത്സരത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന നവാഗതരായ കാബോവെറുദയെ നേരിടും. കൊളംബിയ ഖാന മത്സരം നാളെ രാവിലെ 7 ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 2 മത്സരം നാളെ. ഇംഗ്ലണ്ടിലെ സ്ട്രെറ്റ്ഫോർഡിൽ ഇന്ത്യൻ സമയം രാത്രി 7 മത്സരം. 5 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 262 പോയിന്റ് ഉയർന്ന് 77,764, നിഫ്റ്റി 95 പോയിന്റ് നേട്ടത്തിൽ 24,271 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില ഉയർന്നു. പവന് 1,000 വർദ്ധിച്ച് 1,07,800 ഗ്രാമിന് 13,475 ഇന്നത്തെ വില. ഇടുക്കി ശാന്തൻപാറയ്ക്ക് സമീപം തോണ്ടിമലയിൽ ജീപ്പ് അപകടത്തിൽപ്പെട്ട് നിരവധി പേർക്ക് പരിക്ക്. തോട്ടം തൊഴിലാളികളുമായി പോവുകയായിരുന്ന ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രികളിലേക്ക് മാറ്റി. തിരുവനന്തപുരം നെയ്യാറ്റിൻകര പ്ലാമൂട്ടുകടയിൽ സ്കൂൾ വാൻ മറിഞ്ഞുണ്ടായ അപകടത്തിൽ 4 കുട്ടികൾക്ക് പരിക്ക്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ന്യൂജ്യോതി പബ്ലിക് സ്കൂളിലെ വാനാണ് സ്കൂൾ വിട്ട് തിരികെ പോകുന്നതിനിടെ അപകടത്തിൽപ്പെട്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് തിങ്കളാഴ്ച തുടക്കം. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലന്റ് എന്നീ രാജ്യങ്ങൾ പ്രധാനമന്ത്രി സന്ദർശിക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പെരുമ്പാവൂരിൽ ലഹരി വിരുദ്ധ ബഹുജന റാലിക്ക് നേതൃത്വം നൽകി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങൾ മന്ത്രി സന്ദർശിച്ചു. മുൻഗണനാ റേഷൻ കാർഡ് അനുവദിക്കുന്നതിലെ മാനദണ്ഡങ്ങൾ പുതുക്കി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. അമോണിയ ചോർച്ചയെ തുടർന്ന് തമിഴ്നാട്ടിൽ ചികിത്സയിലായിരുന്ന 3 മലയാളികളെ നാളെ തിരികെ എത്തിക്കുമെന്ന് തൊഴിൽ മന്ത്രി ഹിന്ദുകൃഷ്ണ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന കാബോവെർദെ മത്സരം നാളെ പുലർച്ചെ 3:30. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25. ആകാശവാണി വാർത്താ വീക്ഷണം. ആരോഗ്യകരമായ ജീവിതത്തിന് യോഗ. തയ്യാറാക്കിയത് ഡോക്ടർ വസുന്ധര വി ആർ, മെഡിക്കൽ ഡയറക്ടർ ജീവനം തിരുവനന്തപുരം. അവതരണം ബിന്ദു വിനോദ്. മനുഷ്യരാശിയുടെ ഏറ്റവും അമൂല്യമായ പൈതൃകങ്ങളിലൊന്നായ യോഗയുടെ അത്ഭുതകരമായ യാത്രയിലേക്കാണ് ഇന്ന് നമ്മൾ കടന്നു ചെല്ലുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയിൽ ഉദ്ഭവിച്ച ഈ ശാശ്വത ജ്ഞാനം ഇന്ന് ഭൂഖണ്ഡങ്ങളെയും സംസ്കാരങ്ങളെയും ഭാഷകളെയും തലമുറകളെയും അതിജീവിച്ച് ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകളെ ഒരുമിപ്പിക്കുന്നു. വർദ്ധിച്ചുവരുന്ന മാനസിക സമ്മർദ്ദം, നിഷ്ക്രിയ ജീവിതശൈലി, ജീവിതശൈലി രോഗങ്ങൾ, അതിവേഗം പ്രായമാകുന്ന ജനസംഖ്യ എന്നിവയെ അഭിമുഖീകരിക്കുന്ന ഇന്നത്തെ ലോകത്തിൽ യോഗ പ്രായോഗികവും സമഗ്രവുമായ ഒരു പരിഹാരമാണ്. യോഗ എന്നത് വെറും വ്യായാമമല്ല, ശരീരവും മനസ്സും ആത്മാവും തമ്മിലുള്ള ഐക്യം വളർത്തിയെടുക്കുന്ന സമഗ്രമായ ജീവിത രീതിയാണ് അത്. യോഗ എന്ന പദം സംസ്കൃതത്തിലെ യുജ് എന്ന ധാതുവിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്. അതിന്റെ അർത്ഥം ചേരുക, ഐക്യപ്പെടുക അല്ലെങ്കിൽ സംയോജിപ്പിക്കുക എന്നതാണ്. വ്യക്തിപരമായ ബോധവും സർവവ്യാപകമായ ബോധവും തമ്മിലുള്ള ഐക്യത്തെയാണ് യോഗ സൂചിപ്പിക്കുന്നത്. ശരീരവും മനസ്സും ചിന്തയും പ്രവൃത്തിയും മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള സന്തുലിതാവസ്ഥയാണ് യോഗ പ്രതിനിധീകരിക്കുന്നത്. പ്രാചീന മഹർഷിയായ പതഞ്ജലി തന്റെ യോഗ സൂത്രങ്ങളിൽ യോഗയെ ഇപ്രകാരം നിർവചിക്കുന്നു: യോഗശ്ചിത്തവൃത്തി നിരോധ, മനസ്സിന്റെ ചാഞ്ചാട്ടങ്ങളെ നിയന്ത്രിക്കുന്ന അവസ്ഥയാണ് യോഗ. ഈ നിർവചനം യോഗ അടിസ്ഥാനപരമായി ആത്മനിയന്ത്രണത്തിന്റെയും ആന്തരിക പരിവർത്തനത്തിന്റെയും ശാസ്ത്രമാണെന്ന് വ്യക്തമാക്കുന്നു. ധാർമ്മിക ജീവിതം, സ്വയം അച്ചടക്കം, ശ്വാസനിയന്ത്രണം, ഏകാഗ്രത, ധ്യാനം, ഒടുവിൽ ആത്മസാക്ഷാത്കാരം എന്നിവയെല്ലാം യോഗയുടെ ഭാഗമാണ്. പതഞ്ജലിയുടെ അഷ്ടാംഗ യോഗത്തിൽ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്നിങ്ങനെ 8 ഘടകങ്ങളാണുള്ളത്. ഈ 8 ഘടകങ്ങളും ഒരുമിച്ച് ശാരീരിക ആരോഗ്യം, മാനസിക വ്യക്തത, വൈകാരിക സ്ഥിരത, ആത്മീയ വളർച്ച എന്നിവ കൈവരിക്കുന്നതിനുള്ള സമഗ്രമായ മാർഗം നൽകുന്നു. മനുഷ്യജീവിതത്തിന്റെ എല്ലാ തലങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് യോഗ അംഗീകരിക്കുന്നു. സന്തുലിതാവസ്ഥ, ആത്മബോധം, മാനസിക കരുത്ത്, കരുണ എന്നിവ വളർത്തിയെടുക്കുന്ന യോഗ ആധുനിക ജീവിതത്തിൽ കൂടുതൽ പ്രസക്തമാണ്. യോഗത്തിന്റെ ഉത്ഭവവും ചരിത്രപരമായ വികാസവും എന്താണെന്ന് പരിശോധിക്കാം. ക്രിസ്തുവിന് മുമ്പ് ഏകദേശം 2700 മുതൽ 1900 വരെ നിലനിന്നിരുന്ന സിന്ധു സരസ്വതി നാഗരികതയിൽ നിന്നുള്ള പുരാവസ്തു കണ്ടെത്തലുകളിൽ ധ്യാനമുദ്രയിലിരിക്കുന്ന രൂപങ്ങൾ ആലേഖനം ചെയ്ത മുദ്രകൾ കണ്ടെത്തിയിട്ടുണ്ട്. യോഗ സദൃശ്യമായ ആത്മീയ അഭ്യാസങ്ങൾ അന്നത്തെ കാലഘട്ടത്തിൽ തന്നെ നിലനിന്നിരുന്നു എന്നതിന് ഇവ സൂചന നൽകുന്നു. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന സ്തുതിഗീതങ്ങളും ദാർശനിക ചിന്തകളും പിന്നീട് രൂപം കൊണ്ട യോഗ പാരമ്പര്യങ്ങൾക്ക് അടിത്തറയായി. ഉപനിഷത്തുകൾ ആത്മാവിന്റെ സ്വഭാവം, ആത്മസാക്ഷാത്കാരം, ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധം തുടങ്ങിയ വിഷയങ്ങളെ കൂടുതൽ ആഴത്തിൽ വിശദീകരിച്ചു. ഭഗവത്ഗീത യോഗത്തെ ദൈനംദിന ജീവിതത്തിനുള്ള പ്രായോഗിക മാർഗമായി അവതരിപ്പിക്കുന്നു. ശ്രീകൃഷ്ണൻ കർമ്മയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം തുടങ്ങിയ വിവിധ യോഗമാർഗങ്ങളെ വിശദീകരിക്കുന്നു. ക്രിസ്തുവിനു മുമ്പ് 2000 മഹർഷി പതഞ്ജലി വിവിധ യോഗ പാരമ്പര്യങ്ങളെ സമന്വയിപ്പിച്ച് യോഗ സൂത്രങ്ങൾ രചിച്ചു. ഇന്നും ലോകമെമ്പാടുമുള്ള യോഗ സാധകർക്ക് വഴികാട്ടിയായി നിലകൊള്ളുന്ന ദാർശനിക അടിത്തറ ഇതുവഴി രൂപപ്പെട്ടു. മധ്യകാലഘട്ടത്തിൽ ഹഠയോഗം പോലുള്ള പുതിയ യോഗ പരമ്പരകൾ വളർന്നു. ഹഠയോഗ പ്രദീപിക, ഖേരണ്ഡ സംഹിത, ശിവസംഹിത തുടങ്ങിയ ഗ്രന്ഥങ്ങൾ യോഗ സാഹിത്യത്തെ സമ്പന്നമാക്കുകയും യോഗയുടെ പ്രായോഗിക വശങ്ങളെ വികസിപ്പിക്കുകയും ചെയ്തു. ആധുനിക ഇന്ത്യയിലും ലോകത്തും യോഗയുടെ പ്രാധാന്യം. 19th അവസാനത്തിലും 20th തുടക്കത്തിലുമാണ് യോഗയുടെ ആധുനിക പുനരുജ്ജീവനം ആരംഭിച്ചത്. ദർശനശക്തിയുള്ള ആത്മീയ നേതാക്കൾ യോഗയെ ലോകസമൂഹത്തിന് പരിചയപ്പെടുത്തി. അവർ യോഗയെ ആത്മീയ ശാസ്ത്രമെന്നതിലുപരി മനുഷ്യ വികസനത്തിനുള്ള സർവ്വലൌകിക ശാസ്ത്രമായും അവതരിപ്പിച്ചു. 1893 അമേരിക്കയിലെ ഷിക്കാഗോയിൽ നടന്ന ലോക മതസമ്മേളനത്തിൽ നടത്തിയ ചരിത്ര പ്രസിദ്ധമായ പ്രസംഗത്തിലൂടെ സ്വാമി വിവേകാനന്ദൻ യോഗ ദർശനത്തെ പാശ്ചാത്യ ലോകത്തിന് പരിചയപ്പെടുത്തി. തുടർന്ന് അനേകം യോഗാചാര്യന്മാരും സ്ഥാപനങ്ങളും അധ്യാപനം, ഗവേഷണം, പ്രസിദ്ധീകരണങ്ങൾ, പരിശീലന പരിപാടികൾ എന്നിവയിലൂടെ യോഗയെ ആഗോളതലത്തിലേക്ക് വ്യാപിപ്പിച്ചു. ഇന്ത്യയിൽ വിദ്യാഭ്യാസം, ആരോഗ്യം, കായികം, പ്രതിരോധം, സാമൂഹ്യക്ഷേമ പദ്ധതികൾ തുടങ്ങിയ മേഖലകളിൽ യോഗ വ്യാപകമായി ഉൾക്കൊള്ളപ്പെട്ടു. ഹൃദയാരോഗ്യം, ശ്വസന പ്രവർത്തനം, പേശി അസ്ഥി ആരോഗ്യം, മാനസിക സമ്മർദ്ദ നിയന്ത്രണം, മാനസികാരോഗ്യം, ഉറക്കത്തിന്റെ ഗുണനിലവാരം, ജീവിത നിലവാരം എന്നിവ മെച്ചപ്പെടുത്തുന്നതിന് യോഗ സഹായകമാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. സ്ഥിരമായ യോഗാഭ്യാസം സമ്മർദ്ദ ഹോർമോണുകൾ കുറയ്ക്കുകയും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ആരോഗ്യകരമായ വാർദ്ധക്യത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. ഇന്ന് ലോകമെമ്പാടുമുള്ള സ്കൂളുകളിലും ആശുപത്രികളിലും സർവകലാശാലകളിലും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലും സൈനിക കേന്ദ്രങ്ങളിലും വീടുകളിലും യോഗ അഭ്യസിക്കപ്പെടുന്നു. ആരോഗ്യത്തിന്റെയും സമാധാനത്തിന്റെയും സുസ്ഥിര ജീവിതത്തിന്റെയും ആഗോള പ്രസ്ഥാനമായി യോഗ ഇന്ന് മാറിയിരിക്കുന്നു. അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ തുടക്കം 2014 സെപ്റ്റംബർ മാസം യോഗയുടെ ആഗോളയാത്രയിലെ ചരിത്രപരമായ ഒരു നാഴികക്കല്ലായി മാറി. ഐക്യരാഷ്ട്രസഭ പൊതുസഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു അന്താരാഷ്ട്ര യോഗ ദിനം പ്രഖ്യാപിക്കണമെന്ന് നിർദ്ദേശിച്ചു. യോഗ ഇന്ത്യയുടെ പ്രാചീന പാരമ്പര്യത്തിന്റെ അമൂല്യ സമ്മാനമാണെന്നും മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഐക്യം വളർത്താൻ അതിന് കഴിയുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 177 രാജ്യങ്ങൾ സഹപ്രായോജകരായി രംഗത്തെത്തിയത് ഐക്യരാഷ്ട്രസഭയുടെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ പിന്തുണ ലഭിച്ച പ്രമേയങ്ങളിലൊന്നായി ഇതിനെ മാറ്റി. 2014 ഡിസംബർ 11 ഐക്യരാഷ്ട്രസഭ ജൂൺ 21 ഔദ്യോഗികമായി അന്താരാഷ്ട്ര യോഗ ദിനമായി പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ പ്രാചീന പാരമ്പര്യത്തിന് ലഭിച്ച ആഗോള അംഗീകാരത്തിന്റെ ചരിത്ര മുഹൂർത്തമായിരുന്നു അത്. ജൂൺ 21 പ്രത്യേക പ്രാധാന്യമുണ്ട്. ഉത്തരാർദ്ധഗോളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദിവസമായ വേനൽ അയനാന്ത ദിനമാണത്. യോഗ പാരമ്പര്യത്തിൽ ഈ ദിവസം പരിവർത്തനത്തിന്റെയും നവോത്ഥാനത്തിന്റെയും ഉയർന്ന ബോധാവസ്ഥയിലേക്കുള്ള യാത്രയുടെ തുടക്കത്തിന്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. 2015 ആദ്യമായി യോഗ ദിനം ആചരിച്ചത്. അതിനുശേഷം അത് ലോകവ്യാപക പ്രസ്ഥാനമായി മാറി. 12th അന്താരാഷ്ട്ര യോഗ ദിനം ലോകമെമ്പാടും വിപുലമായ പരിപാടികളോടെയാണ് ആഘോഷിച്ചത്. ശാരീരിക ആരോഗ്യം, മാനസിക ക്ഷേമം, ആരോഗ്യകരമായ വാർദ്ധക്യം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിൽ യോഗയുടെ പങ്ക് എടുത്തു കാണിക്കുന്ന ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതായിരുന്നു ഈ വർഷത്തെ യോഗ ദിനാചരണത്തിന്റെ പ്രമേയം. മധ്യപ്രദേശിലെ ജബൽപൂരിൽ സംഘടിപ്പിച്ച യോഗദിന സംസ്ഥാനതല ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു സംബന്ധിച്ചു. ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യത്തിന്റെ ആഘോഷമാണ് യോഗയെന്നും ഒരു വ്യക്തിയെ തന്നിലേക്കും സമൂഹത്തെ പ്രകൃതിയോടും മനുഷ്യരാശിയെ ആഗോള ബോധത്തോടും ബന്ധിപ്പിക്കുന്ന ശക്തമായ മാധ്യമമാണ് യോഗയെന്നും രാഷ്ട്രപതി പറഞ്ഞു. രാജ്യത്തെ അന്താരാഷ്ട്ര യോഗ ദിന ആഘോഷങ്ങൾക്ക് മുഖ്യവേദിയായ കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടന്ന ദേശീയ പരിപാടിയോടെയാണ് തുടക്കമായത്. യോഗ കേവലം ഒരു ശാരീരിക വ്യായാമം മാത്രമല്ലെന്നും അത് മനുഷ്യ ചൈതന്യത്തിന്റെ ആവിഷ്കാരമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയ്ക്ക് പുറമെ അമേരിക്ക, കാനഡ, ബ്രസീൽ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലും വിപുലമായ യോഗ ദിനാഘോഷങ്ങൾ നടന്നു. ഈ വർഷം കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിലുള്ള ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കേരളത്തിലെ ബേക്കൽ ഉൾപ്പെടെ രാജ്യത്തുടനീളമുള്ള 100 പൈതൃക കേന്ദ്രങ്ങളിൽ പ്രത്യേക യോഗദിന പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. അന്താരാഷ്ട്ര യോഗദിനത്തിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരും ആയുഷ് വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിച്ചു. യോഗ ദൈനംദിന ജീവിതചര്യയുടെ ഭാഗമാക്കണമെന്നും മന്ത്രി പറഞ്ഞു. ഭവനിലും സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും യോഗദിന പരിപാടികൾ നടന്നു. ലക്ഷദ്വീപിലെ അഗത്തി ദ്വീപിൽ സംഘടിപ്പിച്ച യോഗ ദിനാഘോഷങ്ങളിൽ കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് പങ്കെടുത്തു. ദേശീയ ആയുഷ് മിഷൻ ലക്ഷദ്വീപ് ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ മറ്റു ദ്വീപുകളിലും യോഗ പരിപാടികൾ സംഘടിപ്പിച്ചു. പ്രാചീന ഇന്ത്യയിൽ ആരംഭിച്ച യോഗ ഇന്ന് ലോകമെമ്പാടുമുള്ള മനുഷ്യരുടെ ജീവിതത്തെ സ്പർശിക്കുന്ന ആഗോള പ്രസ്ഥാനമായി വളർന്നിരിക്കുന്നു. സർവേ ഭവന്തു സുഖിന, സർവേ സന്തു നിരാമയ, എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കട്ടെ, എല്ലാവരും രോഗങ്ങളിൽ നിന്ന് മുക്തരാകട്ടെ, മനുഷ്യരാശിക്കുള്ള ഇന്ത്യയുടെ ശാശ്വത സമ്മാനമാണ് യോഗ. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം.
6: ഫിലിപ്സ് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്സ് പ്രൈസ് ഹുണ്ടായി, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ വിസ്മയ കാഴ്ചകൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാർസലസ് എം. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
5: ലോകത്തിലെ പ്രകൃതിദത്തമായ വിസ്മയ കാഴ്ചകളുടെ 111 ഭാഗം. ഇന്ന് നമ്മൾ സഹാറ മരുഭൂമിയുടെ യാത്ര ചെയ്യുകയാണ്. സഹാറ മരുഭൂമിയുടെ തെക്കേ അറ്റത്ത് കിടക്കുന്ന 60,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള 1430 മീറ്റർ ഉയരത്തിൽ നിൽക്കുന്ന എനഡി എന്ന പീഠഭൂമിയിലേക്ക് പോകാം. എങ്ങനെയാണ് ഈ പീഠഭൂമി ഉണ്ടായതെന്ന് കേൾക്കാം. മണ്ണൊലിച്ച് ക്ഷയിച്ചു പോയ പാറക്കെട്ടുകളും മലയിടുക്കുകളും സഹാറ മരുഭൂമിയുടെ ഒറ്റപ്പെട്ട ഉയർന്ന ഭൂമി അഥവാ കുന്നിൻ പ്രദേശം രൂപം കൊണ്ട് എന്നുള്ളതിന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് എന്നടി. സഹാറ മരുഭൂമിയിൽ അങ്ങിങ്ങായി കിടക്കുന്ന ഉയർന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് എന്നടി പീഠഭൂമി. ചാടിന്റെ വടക്ക് ഭാഗത്തുള്ള സഹാറ മരുഭൂമിയുടെ തെക്കേ അറ്റത്തിനോട് ചേർന്ന് കിടക്കുന്ന എന്നടി പീഠഭൂമി സമുദ്രനിരപ്പിൽ നിന്നും 1430 മീറ്റർ ഉയരത്തിലാണ്. ഈ പീഠഭൂമി 60,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണത്തിലുള്ള പഴയ കരിങ്കല്ലിനു പുറത്ത് മണൽപ്പാറയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ മണൽപ്പാറയിൽ താഴ്ചയുള്ള പല താഴ്വാരങ്ങളും മലയിടുക്കുകളും ഉണ്ട്. സഹാരയുടെ നടുക്ക് കിടക്കുന്ന അഹാങ്കാർ പർവ്വതത്തെ പോലെ എന്നിട്ട് പീഠഭൂമി ഉണ്ടായത് കരിങ്കൽ പാറ അടിത്തട്ടിൽ ആണ്. ഇതുണ്ടായത് 1000 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ്. പഴയ അടിത്തട്ടിലുള്ള പാറ മണ്ണൊലിപ്പ് പ്രക്രിയയിലൂടെ ഒരു പരന്ന പ്രതലമായി 600 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായി. ഇതിനു മുകളിലായി 400-500 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് വളരെ കട്ടിയുള്ള മണൽപ്പാളികൾ നിക്ഷേപിക്കപ്പെടുകയും ഈ മണൽപ്പാളി സാവധാനത്തിൽ മണൽപ്പാറയായി രൂപാന്തരപ്പെട്ട് എന്നടി പീഠഭൂമിയിൽ കിടക്കുന്നു. എന്നാൽ ഇന്ന് കാണുന്ന ഭൂപ്രകൃതി വളരെ താമസിച്ചുണ്ടായ സംഭവവികാസത്തിന്റെ ഫലമായി ഉണ്ടായതാണ്. ഇക്കഴിഞ്ഞ 100 ദശലക്ഷം വർഷങ്ങൾക്കുള്ളിൽ ഈ പീഠഭൂമി വീണ്ടും ഉയർത്തപ്പെടുകയും ഭൂമിയുടെ മുകളിൽ പീഠഭൂമിയുടെ ചുറ്റുമുള്ള പ്രദേശം താഴുകയും ചെയ്തു. രൂപത്തിലും ഉയരത്തിലുമുള്ള ഈ വ്യത്യാസങ്ങൾ കാറ്റിന്റെ ഈ പ്രതലത്തിലുള്ള പ്രവർത്തനത്തിന്റെ വ്യത്യാസം വരുത്തുകയും നീരുറവുകളുടെ സഞ്ചാരപാതയിൽ വ്യതിയാനം വരുത്തി ഈ പീഠഭൂമിയിലുള്ള മണ്ണൊലിപ്പിന്റെ തീതി മാറ്റുകയും ചെയ്തു. ഈ പീഠഭൂമിയിലുള്ള മലയിടുക്കുകളുടെ ഭീതിയും താഴ്ചയും കാണിക്കുന്നത് ഈ പീഠഭൂമി ഒരിക്കൽ വളരെ ജലസമൃദ്ധിയിലായിരുന്നു എന്നാണ്. ഇന്ന് വരണ്ടു കാണുന്ന നദീതടങ്ങൾ പണ്ട് വളരെയധികം ജലം ഒഴുകിക്കൊണ്ടിരുന്ന നദികളായിരുന്നു. ശക്തമായ വെള്ളത്തിന്റെ ഒഴുക്കിൽ പാറപ്പുറത്തുണ്ടായിരുന്ന മണൽപ്പാളികൾ മണൽപ്പാറകളുടെ പുറത്തുള്ള ഭാഗത്ത് ശക്തമായി ഉരസി ചുരുട്ടി മാറ്റിയിരുന്നു. ഒരിക്കൽ അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടത്തിന്റെ സ്ഥാനത്ത് താഴ്വാരത്തിൽ ഇന്നൊരു പാറക്കെട്ട് മാത്രമേ കാണുവാനുള്ളൂ. ചില വീതി കുറഞ്ഞ മലയിടുക്കിൽ വെള്ളച്ചാട്ടത്തിന്റെ സ്ഥലത്ത് വലിയ കുഴികൾ മാത്രമേ കാണുന്നുള്ളൂ. ഈ കുഴികൾ വെള്ളച്ചാട്ടത്തിൽ കൂടെ വന്ന് കല്ലുകളും മറ്റ് അവശിഷ്ടങ്ങളും പാറയിൽ ശക്തിയായി പതിച്ചതിന്റെ ഫലമായി ഉണ്ടായതാകാം. ഇന്ന് എന്നടി പീഠഭൂമി തികച്ചും ഉണങ്ങി വരേണ്ടതല്ല. ചില സ്ഥലങ്ങളിൽ ചൂട് സമയത്ത് 200 മില്ലിമീറ്റർ മഴ വരെ കിട്ടുന്നുണ്ട്. ഈ പീഠഭൂമിയിലെ മണൽപ്പാറകൾ സുതാര്യമായതുകൊണ്ട് അവിടെ വീഴുന്ന മഴവെള്ളം അലിഞ്ഞ് വിടവുകളിൽ കൂടെ താഴേക്ക് ചെല്ലുകയും ഭൂമിക്കടിയിലുള്ള സംഭരണികളിൽ സൂക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. അവിടെ നിന്നും നീരുറവുകളിലേക്ക് മറ്റു ജലസ്രോതസ്സുകളിലേക്കും ഈ വെള്ളം പോകുന്നു. ഈ ജലസ്രോതസ്സുകൾ ദേശാടനം നടത്തുന്ന ആട്ടിടയന്മാർക്കും ആടുകൾക്കും എന്നിട്ട് പീഠഭൂമിയിൽ താമസിക്കുന്ന ഗോത്രവർഗക്കാർക്കും ആവശ്യത്തിന് ജലം നൽകുന്നു. അതാണ് എന്നിട്ട് പീഠഭൂമി. അടുത്ത ദിവസം നമുക്ക് സഹാറ മരുഭൂമിയുടെ വടക്കൻ അതിർത്തിക്കടുത്തുള്ള ഏറ്റവും വലിയ മണൽ കുന്നുകളിലൊന്നായ 78,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഗ്രാൻഡ് ഏഗ് ഓക്സിഡന്റൽ എന്ന മണൽ കുന്നുകളെ പറ്റി കേൾക്കാം.
4: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് വിസ്മയ കാഴ്ചകൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ മാർസലസ് എം. ശബ്ദമിശ്രണം ശിവപ്രിയൻ.

നമസ്കാരം എല്ലാ മാന്യ ശ്രോതാക്കൾക്കും അറിവിന്റെ ലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് ശ്രോതാക്കൾ അറിവിന്റെ ലോകത്തിലൂടെ കേൾക്കുവാൻ പോകുന്നത് ഇപ്പോ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ വാർത്തകളിലും ഇൻസ്റ്റാഗ്രാം റീൽസിലും ഫേസ്ബുക്കിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രശസ്തമായ കോട്ടയെ കുറിച്ചാണ്. കുന്നിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന കോട്ട, ആ കോട്ടയുടെ പേരാണ് ലോഹഗഡ് കോട്ട. ഒരു മരണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരുപാട് അല്ലെങ്കിൽ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുന്ന ലോഹഗഡ് കോട്ടയുടെ വിശേഷങ്ങളാണ് ഇന്ന് അറിവിന്റെ ലോകത്തിലൂടെ ശ്രോതാക്കൾ കേൾക്കുവാൻ പോകുന്നത്. ഈ ലോഹഗഡ് കോട്ട എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ മഹാരാഷ്ട്ര സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന കോട്ടയാണ് ഇത്. കുന്നിന്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന കോട്ട കൂടിയാണ് ലോഹഗഡ് കോട്ട എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ലോണാവാല കുന്നിൻ പ്രദേശത്ത് നിന്ന് പൂനെയിൽ നിന്നും 52 കിലോമീറ്റർ വടക്കു പടിഞ്ഞാറായി മാറി സ്ഥിതി ചെയ്യുന്ന കോട്ട കൂടിയാണ് ഇത്. സമുദ്രനിരപ്പിൽ നിന്ന് 1033 മീറ്റർ അതായത് 3389 അടി ഉയരത്തിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 1033 മീറ്റർ അതായത് 3389 അടി ഉയരത്തിലാണ് ഈ ഒരു കോട്ട സ്ഥിതി ചെയ്യുന്നത്. മുഗൾ സാമ്രാജ്യത്തിന് കീഴിൽ 5 വർഷത്തെ ഹ്രസ്വകാലത്തേക്ക് ഈ കോട്ട പോയി എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. എന്നാൽ ഈ കോട്ടയുടെ ഭൂരിഭാഗവും ലോഹതാമ്യ സാമ്രാജ്യത്തിന് കീഴിലായിരുന്നു എന്നുള്ളതും മറ്റൊരു പ്രത്യേകത കൂടിയാണ്. ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ പൂനെ ജില്ലയിലാണ്. പശ്ചിമഘട്ടത്തിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. ഈ കോട്ടയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കോട്ടയുടെ പ്രാരംഭ നിർമ്മാണം AD 10 ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അക്കാലഘട്ടത്തിൽ ഈ പ്രദേശം ഭരിച്ചിരുന്ന ലോഹതാമ്യ രാജവംശത്തിന്റെ കീഴിലായിരുന്നു ഈ കോട്ട. ഏറ്റവും കൂടുതൽ കാലം അവരുടെ കീഴിലായിരുന്നു ഈ കോട്ട നിലനിന്നിരുന്നത് എന്നുള്ളതും ഈ കോട്ടയുടെ ചരിത്രം തന്നെയാണ്. അതിനോടൊപ്പം തന്നെ ഈ ഒരു കോട്ടയ്ക്ക് നീണ്ട ഒരു ചരിത്രം കൂടി നമുക്ക് കാണാനായിട്ട് സാധിക്കും. വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ നിരവധി രാജവംശങ്ങളാണ് ഈ കോട്ട കൈവശപ്പെടുത്തിയിരുന്നത്. ശതവാഹനന്മാർ, ചാലൂക്യന്മാർ, രാഷ്ട്രകൂടന്മാർ, യാദവന്മാർ, ബഹാമണികൾ, നിസാമുകൾ, മുഗളന്മാർ, മറാഠകൾ എന്നിവരൊക്കെയായിരുന്നു അവർ. AD 1648 ഛത്രപതി ശിവാജി മഹാരാജ് ഇത് പിടിച്ചെടുക്കുകയും പിന്നീട് 1665 പുരന്തർ ഉടമ്പടി പ്രകാരം അദ്ദേഹം ഇത് മുഗളന്മാർക്ക് സമർപ്പിക്കുവാൻ നിർബന്ധിതനായി മാറുകയും ചെയ്തു. അതിനുശേഷം AD 1670 ഛത്രപതി ശിവാജി മഹാരാജ് കോട്ട തിരിച്ചുപിടിക്കുകയും തന്റെ ട്രഷറിയായി ഉപയോഗിക്കുവാൻ തുടങ്ങുകയും ചെയ്തു. സൂറത്തിൽ നിന്ന് നേടിയ നേട്ടങ്ങൾ സൂക്ഷിക്കാൻ ഈ കോട്ടയാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. പിന്നീട് പേഷ്വാകാലത്ത് ജ്ഞാന ഫട്നാവിസ് കുറച്ചു കാലം ഈ കോട്ടയിൽ താമസിക്കുവാൻ ഉപയോഗിക്കുകയും കോട്ടയിൽ ഒരു വലിയ ടാങ്ക്, ഒരു സ്റ്റെപ്പ് കിണർ തുടങ്ങി നിരവധി നിർമ്മിതികൾ നിർമ്മിക്കുകയും ചെയ്ത ഒരു കോട്ട കൂടിയാണ് ഇത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും നിരവധി ചരിത്ര പ്രധാനമുള്ള അല്ലെങ്കിൽ ചരിത്ര പ്രാധാന്യമുള്ള സംഭവങ്ങൾ അരങ്ങേറിയ ഒരു കോട്ട കൂടിയാണ് ഇത്. ലോഹഗഡ് കോട്ടയുടെ തെക്ക് ഭാഗത്തായി ലോഹഗഡ് വാടി അഭിമുഖീകരിക്കുന്ന ഗുഹകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ BC 1st or 2nd പ്രാകൃത ഭാഷയിലുള്ള ജൈന ബ്രാഹ്മി ലിപിയിലുള്ള ലിഖിതങ്ങളും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ലോഹഗഡി ഗ്രാമത്തിനടുത്തുള്ള ലോഹഗഡ് കോട്ടയുടെ കിഴക്കൻ ഭാഗത്തുള്ള ഒരു പാറയിൽ വെട്ടിമുറിച്ച ഗുഹയുടെ പുറം ഭിത്തിയിലാണ് നമുക്ക് ഈ ലിഖിതങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കുക. സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ഒരു കോട്ട കൂടിയാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കാം. ഇനി ഈ കോട്ടയുടെ ഭൂമിശാസ്ത്രവും കാലാവസ്ഥയും പരിശോധിക്കുകയാണെങ്കിൽ പശ്ചിമഘട്ടത്തിന്റെ ഭാഗം താഴ്ത്ത് കാണപ്പെടുന്ന അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമാണ് ലോഹഗഡ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കാം. സമുദ്രനിരപ്പിൽ നിന്ന് 1033 മീറ്റർ അതായത് 3389 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കോട്ടയാണ് ഇത്. മഴക്കാലത്ത് കോട്ടയുടെ മുഗൾ ഭാഗം മൂടൽമഞ്ഞും മേഘങ്ങളും കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഈ കോട്ട. പ്രത്യേകിച്ച് വളരുന്ന പായൽ കൊണ്ട് നനഞ്ഞിരിക്കുന്ന ഒരു കോട്ട കൂടിയാണ് ഇത്. അതുപോലെ ഈ കോട്ട സന്ദർശിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ മുൻകരുതലുകൾ എടുക്കേണ്ടത് ആവശ്യകരമായ ഒരു കാര്യം കൂടിയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ലോണാവാല കുന്നിൻ മുകളിലാണ് ഈ ഒരു കോട്ട സ്ഥിതി ചെയ്യുന്നത്. അല്ലെങ്കിൽ ലോണാവാലയിൽ നിന്നും ഏറ്റവും അടുത്തായിട്ടാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എവിടെയാണ് ഈ ലോണാവാല? ലോണാവാല കണ്ടല എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ പൂനെയിലെ തന്നെ അല്ലെങ്കിൽ പൂനെ ജില്ലയിലെ ഒരു ഹിൽ സ്റ്റേഷനും മുനിസിപ്പൽ കൗൺസിലുമാണ് ഈ ഒരു പ്രദേശം. പൂനെയിൽ നിന്ന് ഏകദേശം 64 കിലോമീറ്റർ അതായത് 40 മൈലും മുംബൈയിൽ നിന്ന് 96 കിലോമീറ്റർ അതായത് 60 മൈൽ കിഴക്കുമായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പൂനെയിൽ നിന്ന് ഏകദേശം 64 കിലോമീറ്റർ അതായത് 40 മൈൽ പടിഞ്ഞാറ് മാറിയും മുംബൈയിൽ നിന്ന് 96 കിലോമീറ്റർ 60 മൈൽ

കിഴക്കുമായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ ലോണാവാലയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യൻ നാവികസേനയുടെ പ്രമുഖ സാങ്കേതിക പരിശീലന സ്ഥാപനമായ INS ശിവാജി സ്ഥിതി ചെയ്യുന്നത് ലോണാവാലയിലാണ്. 1945 ഫെബ്രുവരി മാസം 16 HMIS ശിവാജി എന്ന പേരിലാണ് ഈ സ്ഥാപനം കമ്മീഷൻ ചെയ്യപ്പെട്ടത്. അതിനുശേഷം ഇന്ത്യൻ നാവികസേനയുടെ പ്രമുഖ സാങ്കേതിക പരിശീലന സ്ഥാപനം എന്ന നിലയിൽ ഉദ്യോഗസ്ഥരെ പരിശീലിപ്പിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ഇത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ ലോണാവാലയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇന്നത്തെ ലോണാവാല സ്യൂണ അഥവാ യാദവ രാജവംശത്തിന്റെ ഭാഗമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീട് ഈ ഒരു പ്രദേശത്തിന്റെ തന്ത്രപരമായ പ്രാധാന്യം മനസ്സിലാക്കി മുഗളന്മാർ വളരെ കാലം ഈ ഒരു പ്രദേശം കൈവശപ്പെടുത്തി വെച്ചിരുന്നു. ശ്രോതാക്കൾ കേൾക്കുവാൻ പോകുന്നതും ഒരു കോട്ടയുടെ ചരിത്രം തന്നെയാണ്. ആ കോട്ടയുടെ പേരാണ് ബിസാപൂർ കോട്ട. മഹാരാഷ്ട്രയിൽ തന്നെയാണ് ഈ കോട്ടയും സ്ഥിതി ചെയ്യുന്നത്. മഹാരാഷ്ട്രയിലെ ബിസാപൂർ ഗ്രാമത്തിനടുത്തുള്ള ഒരു കുന്നിൻ പുറത്ത് കാണപ്പെടുന്ന കോട്ടയാണ് ബിസാപൂർ കോട്ട. മറാത്ത സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്ന ഈ കോട്ട പിന്നീട് UK കീഴിലും പിന്നീട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലും പിന്നീട് ഇന്ത്യൻ ഭരണകൂടത്തിന്റെ കീഴിലുമായി പ്രവർത്തിക്കുന്ന ഒരു കോട്ട കൂടിയാണ് ഇത്. നിർമ്മിച്ചത് 1713-1720 കാലഘട്ടത്തിലാണ്. നിർമ്മിച്ചത് ബാലാജി വിശ്വനാഥാണ്. ഈ കോട്ടയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം, മറാഠ സാമ്രാജ്യത്തിലെ ആദ്യത്തെ പേഷ്വ ആയിരുന്ന ബാലാജി വിശ്വനാഥാണ് ഈ കോട്ട നിർമ്മിക്കുന്നത്. 1713 മുതൽ 1720 വരെ നീണ്ടുനിന്ന 7 കാലയളവിലാണ് ഈ ഒരു കോട്ട നിർമ്മിക്കുന്നത്. ലോഹഗഡിനേക്കാൾ വളരെ വൈകിയാണ് ബിസാപൂർ കോട്ട നിർമ്മിച്ചത് എന്നും ചരിത്രം പറയുന്നു. എന്നാൽ രണ്ട് കോട്ടകളുടെയും ചരിത്രങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടാണ് കാണപ്പെടുന്നത്. 1818 പേഷ്വയുടെ കോട്ടകൾ കുറയ്ക്കുമ്പോൾ ലോഹഗഡിന്റെ ശക്തിയും മറാഠ രാജ്യത്തിന്റെ ട്രഷറി എന്ന അതിന്റെ പ്രശസ്തിയും ഇംഗ്ലീഷുകാരെ അവരുടെ ആക്രമണത്തിനായി പ്രത്യേക തയ്യാറെടുപ്പുകൾ നടത്തുവാൻ പ്രേരിപ്പിച്ച ഒരു സംഭവം കൂടിയുണ്ട്. കൊങ്കണിൽ നിന്ന് വിളിച്ചു വരുത്തിയ ഒരു ആക്രമണ തീവണ്ടിയുമായി 380 യൂറോപ്യന്മാരും 800 തദ്ദേശീയ സൈനികരും ഉൾപ്പെടുന്ന ഒരു സംഘത്തോടൊപ്പം ചക്കാനിൽ നിന്നുള്ള പീരങ്കികളും മറ്റ് രണ്ട് ബ്രിട്ടീഷ് ബറ്റാലിയനുകളും ചേർന്ന് 1818 March 4 ബിസാപൂർ ആക്രമിക്കപ്പെടുകയും പിടിച്ചടക്കുകയും ചെയ്തു. ലോഹഗഡിന്റെ ഉയർന്ന ഉയരവും സാമീപ്യവും മുതലെടുത്ത് ബ്രിട്ടീഷ് സൈന്യം ബിസാപൂരിൽ പീരങ്കികൾ സ്ഥാപിക്കുകയും ലോഹഗഡിൽ ബോംബാക്രമണം നടത്തുകയും ചെയ്തു. മറാഠക്കാരെ പലായനം ചെയ്യാൻ നിർബന്ധിതരാക്കിയ ഒരു സംഭവം കൂടിയാണ് ഇത്. അങ്ങനെ 1818 ലോഹഗഡ് ബിസാപൂർ AD 1818 ബ്രിട്ടീഷുകാർ ഏറ്റെടുക്കുകയും കേണൽ പ്രോതറിന്റെ നേതൃത്വത്തിൽ ഈ ഒരു കോട്ട സ്ഥാപിക്കുകയും ചെയ്തു. ബിസാപൂരിന്റെ തന്ത്രപരമായ പ്രാധാന്യം കണക്കിലെടുക്കുമ്പോൾ വടക്കൻ തെക്കൻ, വടക്കൻ എന്ന് പറയുമ്പോൾ കൊങ്കണെന്നും തെക്കൻ എന്ന് പറയുമ്പോൾ ഡെക്കാൻ കവാടങ്ങൾ രണ്ടും തകർക്കപ്പെടുകയും ചെയ്തു. ബിസാപൂർ കോട്ട വലുതും അതിന്റെ ഇരട്ടക്കോട്ടയായ ലോഹഗഡിനേക്കാൾ ഉയർന്നതുമാണ് എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. കോട്ടയ്ക്കുള്ളിൽ ഗുഹകള്, ജലാശയങ്ങള്, അലങ്കരിച്ച കമാനം, പഴയ വീടുകൾ എന്നിവയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു കാലത്ത് സർക്കാർ ഓഫീസുകളായിരുന്നു എന്ന് പറയപ്പെടുന്ന പുറം മതിലുകളോ വരാന്തകളോ കൊണ്ട് ചുറ്റപ്പെട്ട മേൽക്കൂരയില്ലാത്ത രണ്ട് കെട്ടിടങ്ങൾ അല്ലെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കല്ലിൽ നിർമ്മിച്ച ഒരു വലിയ വീടിന്റെ അവശിഷ്ടങ്ങൾ, പേഷ്വായുടെ കൊട്ടാരം എന്ന പേരിൽ അറിയപ്പെടുന്ന വസ്തു, ഹനുമാന്റെ വലിയ കൊത്തുപണികൾക്ക് പുറമെ എല്ലായിടത്തും അദ്ദേഹത്തിന് സമർപ്പിച്ചിരിക്കുന്ന നിരവധി ക്ഷേത്രങ്ങളെയും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതിനടുത്ത് തന്നെ നിരവധി ആകർഷണങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഭജ ഗുഹകൾ, കാർല ഗുഹകൾ, ആംബി വാലി സിറ്റി, ലോഹഗഡ് ഇവയൊക്കെ തന്നെയാണ് ഇതിനടുത്തായി കാണപ്പെടുന്ന നിരവധി ആയിട്ടുള്ള ആകർഷണങ്ങൾ. അതിൽ ഭജ ഗുഹകൾ എന്താണ് എന്ന് കൂടി ഞാനൊന്ന് പറയാം. എന്താണ് ഭജ ഗുഹകൾ അഥവാ ഭജ ഗുഹകൾ? പ്രത്യേകിച്ച് ഭജ ഗുഹകൾ എന്ന പേരിലാണ് ഈ ഒരു പ്രദേശം അറിയപ്പെടുന്നത്. BC 2 നിർമ്മിച്ചതും മുംബൈ പൂനെ എക്സ്പ്രസ് വേയിൽ നിന്ന് ഇന്ത്യയിലെ പൂനെ നഗരത്തിന് അടുത്തുള്ളതുമായ 22 പാറകളിൽ കൊത്തിയ ഗുഹകളുടെ ഒരു കൂട്ടം കൂടിയാണ് ഭജ ഗുഹകൾ അഥവാ ഭജ ഗുഹകൾ. ഈ ഗുഹകളെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അടുത്ത അറിവിന്റെ ലോകത്തിൽ കേൾക്കാം. അപ്പോൾ ഇന്നത്തെ അറിവിന്റെ ലോകത്തിലെ എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും ശ്രോതാക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. അതുവരെ കമ്മ്യൂണിറ്റി റേഡിയോ വെൻസിഗറിന്റെ മാന്യ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും അറിവിന്റെ ലോകത്തിന്റെ പേരിൽ നന്ദി, നമസ്കാരം.

0: പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം തിങ്കളാഴ്ച ആരംഭിക്കും. ഇന്തോനേഷ്യയും ഓസ്ട്രേലിയയും ന്യൂസിലൻഡും സന്ദർശിക്കും. അമർനാഥ് തീർത്ഥാടനത്തിന് ജമ്മുകശ്മീരിൽ തുടക്കമായി. സാംസ്കാരിക ഐക്യത്തിന്റെ പ്രതീകമാണ് അമർനാഥ് തീർത്ഥയാത്രയെന്ന് പ്രധാനമന്ത്രി. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഭീഷണിയായ ആപ്പുകൾക്കെതിരെ ഐടി മന്ത്രാലയത്തിന്റെ അടിയന്തര നടപടി. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് തുടരുമെന്ന് ഇന്ത്യ. ഭീകരത അവസാനിപ്പിക്കാൻ പാകിസ്ഥാന് മുന്നറിയിപ്പ്. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന കാബോവേർദി മത്സരം നാളെ പുലർച്ചെ 3:30. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച മുതൽ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം നടത്തും. ഈ മാസം 6 മുതൽ 8 വരെ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന അദ്ദേഹം സമുദ്ര സുരക്ഷാ സഹകരണം ചർച്ച ചെയ്യും. തുടർന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. സൈബർ സുരക്ഷ, സാങ്കേതിക വിദ്യ എന്നിവയിലെ പങ്കാളിത്തം യോഗം വിലയിരുത്തും. സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ഈ മാസം 10-11 തീയതികളിൽ അദ്ദേഹം ന്യൂസിലൻഡിലെത്തും. 40 വർഷത്തിനുശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ന്യൂസിലൻഡ് സന്ദർശിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജസ്ഥാനും ഗുജറാത്തും സന്ദർശിക്കും. രാജ്യത്തിന്റെ വ്യോമയാന, ഊർജ, സെമി കണ്ടക്ടർ മേഖലകൾക്ക് കരുത്തുപകരുന്ന വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം ഇരു സംസ്ഥാനങ്ങളിലുമായി തുടക്കം കുറിക്കും. വിശദാംശങ്ങളിലേക്ക്.
1: ജോധ്പൂർ വിമാനത്താവളത്തിൽ 480 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പുതിയ ടെർമിനൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. പ്രതിവർഷം 20 ലക്ഷത്തോളം യാത്രക്കാർക്ക് പ്രയോജനം ചെയ്യുന്ന വിധത്തിലാണ് ടെർമിനൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പ്രാദേശിക വ്യോമയാന വികസനം ലക്ഷ്യമിട്ടുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിയും ഇതോടൊപ്പം അവതരിപ്പിക്കും. 13,000 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ജയ്പൂർ മെട്രോ 2ാം ഘട്ടത്തിന്റെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. വൈകുന്നേരത്തോടെ ഗുജറാത്തിലെത്തുന്ന ശ്രീ മോദി സാനന്ദിലെ സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റ് ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: അമർനാഥ് തീർത്ഥാടനത്തിന് ജമ്മുകശ്മീരിൽ ഇന്ന് തുടക്കമായി. 3,880 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗുഹാക്ഷേത്രത്തിലേക്ക് ബേസ് ക്യാമ്പിൽ നിന്ന് പുറപ്പെട്ട ആദ്യ സംഘത്തിൽ 4,822 തീർത്ഥാടകരാണുള്ളത്. 57 ദിവസം നീളുന്ന അമർനാഥ് തീർത്ഥാടനം അടുത്ത മാസം 28-നാണ് സമാപിക്കുക. രാജ്യത്തിന്റെ ആത്മീയ പാരമ്പര്യത്തിന്റെയും സാംസ്കാരിക ഐക്യത്തിന്റെയും സുപ്രധാന അധ്യായമാണ് വർഷം തോറുമുള്ള അമർനാഥ് യാത്രയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജമ്മുകശ്മീരിൽ അമർനാഥ് യാത്ര നടത്തുന്നവർക്ക് അദ്ദേഹം ആശംസകൾ നേർന്നു. തീർത്ഥാടനവേളയിൽ ശുചിത്വവും സുരക്ഷാ മാർഗ്ഗനിർദ്ദേശങ്ങളും കർശനമായി പാലിക്കണമെന്നും യാത്രാ ചെലവിന്റെ 10% പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്കായി ചെലവഴിച്ച് പ്രാദേശിക സമ്പദ്വ്യവസ്ഥയെ പിന്തുണയ്ക്കണമെന്നും പ്രധാനമന്ത്രി തീർത്ഥാടകരോട് അഭ്യർത്ഥിച്ചു. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് സുരക്ഷാ ഭീഷണിയുണ്ടാക്കുന്ന 3 ആപ്പുകൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും അടിയന്തരമായി നീക്കം ചെയ്യാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം. ബാറ്റ് BMS, ഇപ്പോക് IIN, ലോസിഗി എന്നീ ആപ്പുകൾക്കെതിരെയാണ് ഐടി മന്ത്രാലയത്തിന്റെ നടപടി. ഇലക്ട്രിക് വാഹനങ്ങളുടെ പ്രവർത്തന നിയന്ത്രണം വിദൂരത്തിരുന്ന് തടസ്സപ്പെടുത്താൻ ഈ ആപ്പുകൾ വഴി സാധിക്കുമെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് കേന്ദ്രം ഇടപെട്ടത്. ആധാർ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ഇമെയിൽ വിലാസം സൌജന്യമായി പുതുക്കാൻ സൌകര്യമൊരുക്കി യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ. ജൂലൈ 1 മുതൽ 6 മാസത്തേക്കാണ് സേവനം ലഭ്യമാകുക. ആധാർ ആപ്പിൽ സേവനമാരംഭിച്ച് 2 ദിവസത്തിനുള്ളിൽ തന്നെ 2.5 ലക്ഷത്തിലധികം ആളുകൾ ഇമെയിൽ വിലാസം അപ്ഡേറ്റ് ചെയ്തതായി ഇലക്ട്രോണിക്സ് ഐടി മന്ത്രാലയം അറിയിച്ചു. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെ എല്ലാ ജില്ലകളിലും നാളെ മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് 4 ദിവസത്തേക്കും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അൾജീരിയയെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി സ്വിറ്റ്സർലൻഡ് പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇന്ന് രാത്രി 11:30 ഓസ്ട്രേലിയ ഈജിപ്ത് മത്സരം നടക്കും. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന നോക്കൌട്ടിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന നവാഗതരായ കാബോവേർദിയെ നേരിടും. കൊളംബിയ ഖാന മത്സരം നാളെ രാവിലെ 7 മണിക്കാണ്. ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം 2020 ക്രിക്കറ്റ് മത്സരം നാളെ നടക്കും. രാത്രി 7 മാഞ്ചസ്റ്ററിലാണ് മത്സരം. 5 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. കഴിഞ്ഞ ദിവസം നടന്ന 1 മത്സരം മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാൻ നിലപാടിൽ മാറ്റമില്ലാത്ത പശ്ചാത്തലത്തിൽ സിന്ധു നദീജല കരാർ മരവിപ്പിച്ച നടപടി ഇന്ത്യ തുടരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനങ്ങൾക്കുള്ള പിന്തുണ പാകിസ്ഥാൻ ഉടൻ അവസാനിപ്പിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ആവശ്യപ്പെട്ടു. വെനസ്വേലയിൽ മരിച്ച ഇന്ത്യൻ നാവികന്റെ മൃതദേഹത്തിൽ നിന്ന് ആന്തരിക അവയവങ്ങൾ നീക്കം ചെയ്തതായുള്ള റിപ്പോർട്ടുകളിൽ അദ്ദേഹം ആശങ്ക രേഖപ്പെടുത്തി. വിഷയത്തിൽ അടിയന്തരമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ വെനസ്വേലൻ അധികൃതരോട് ആവശ്യപ്പെട്ടതായി ശ്രീ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
3: We have taken up the matter with Venezuelan authorities with a request to urgently investigate the matter. Question regarding IWT, India's position on the Indus Waters Treaty is consistent. IWT stands in abeyance in response to Pakistan's continued sponsorship of cross-border terrorism.
0: വാർത്താ വാർത്തേതര വിഭാഗങ്ങളിലെ ടെലിവിഷൻ റേറ്റിംഗുകൾ പ്രസിദ്ധീകരിക്കുന്നത് താൽക്കാലികമായി നിർത്തിവെക്കാൻ ബ്രോഡ്കാസ്റ്റ് ഓഡിയൻസ് റിസർച്ച് കൌൺസിലിന് കേന്ദ്ര നിർദ്ദേശം. 2026 ടെലിവിഷൻ റേറ്റിംഗ് നയപ്രകാരം ലൈസൻസ് പുതുക്കുന്നതുവരെയാണ് നിയന്ത്രണം. പുതിയ നിബന്ധനകൾ പാലിച്ച് ലൈസൻസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതുവരെ റേറ്റിംഗ് നടത്തരുതെന്ന് ബാർക്കിന് ഇൻഫർമേഷൻ ആന്റ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം നിർദ്ദേശം നൽകി. പ്രതിരോധ സേനയുടെ യുദ്ധസന്നദ്ധത ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ട് 52,000 crore rupees പ്രതിരോധ സാമഗ്രികൾ വാങ്ങാനുള്ള നിർദ്ദേശങ്ങൾക്ക് അംഗീകാരം നൽകി ഡിഫൻസ് അക്വിസിഷൻ കൌൺസിൽ. കരസേനയ്ക്കായി ആകാശ് തരംഗ് ആന്റി ഡ്രോൺ ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനം, മാൻ പോർട്ടബിൾ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ, ഇടത്തരം ദൂര വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനം, അതിഹ്രസ്വദൂര വ്യോമ പ്രതിരോധ സംവിധാനം തുടങ്ങിയവ വാങ്ങുന്നതിനാണ് അനുമതി. നാവികസേനയ്ക്കായി നിരീക്ഷണം, രഹസ്യവിവരശേഖരണം എന്നിവയ്ക്കുള്ള ഫിക്സഡ് വിംഗ് ഹൈ ഓൾട്ടിറ്റ്യൂഡ് പ്യൂഡോ സാറ്റലൈറ്റ്, കപ്പലിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആളില്ല വ്യോമ സംവിധാനം എന്നിവയ്ക്കും അംഗീകാരം ലഭിച്ചു. സ്റ്റീൽ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി സ്റ്റീൽ മന്ത്രാലയം ഈ മാസം 9 ന്യൂഡൽഹിയിൽ തുറന്ന ചർച്ച നടത്തും. അന്നേ ദിവസം രാവിലെ 11 മുതൽ വൈകുന്നേരം 5 കമ്പനികൾക്കും അസോസിയേഷനുകൾക്കും സ്റ്റീൽ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഓപ്പൺ ഹൌസിൽ അവതരിപ്പിക്കാമെന്ന് മന്ത്രാലയം അറിയിച്ചു. മിസോറാമിലെ കാഴ്ചപരിമിതരായ വ്യക്തികൾക്ക് ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസവും തൊഴിലവസരങ്ങളും ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാരും ടൊയോറ്റ കിർലോസ്കർ മോട്ടോറും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. മിനക്കോയിൽ നടന്ന ചടങ്ങിൽ സാമൂഹ്യക്ഷേമ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി ലാൽ റിൻപുയിയുടെ സാന്നിധ്യത്തിലാണ് കരാർ ഒപ്പിട്ടത്. 16 ധനകാര്യ കമ്മീഷന്റെ ശുപാർശകൾ ചർച്ച ചെയ്യുന്നതിനായി പഞ്ചായത്തീരാജ് മന്ത്രാലയം ഇന്ന് ന്യൂഡൽഹിയിൽ സംസ്ഥാന പഞ്ചായത്തീരാജ് മന്ത്രിമാരുടെ ദേശീയ ശില്പശാല സംഘടിപ്പിച്ചു. ഗ്രാമീണ തദ്ദേശ സ്ഥാപനങ്ങൾക്കായി 4,35,236 crore rupees ശുപാർശ ചെയ്തതായി മന്ത്രാലയം അറിയിച്ചു. 15 ധനകാര്യ കമ്മീഷന് കീഴിലുള്ള 5 വിഹിതത്തേക്കാൾ ഏകദേശം 84% വർധനയാണ് ഉണ്ടായത്. ഭൂമിയിലേക്ക് പതിക്കാൻ സാധ്യതയുണ്ടായിരുന്ന നാസയുടെ സ്വിഫ്റ്റ് ബഹിരാകാശ ടെലിസ്കോപ്പിനെ രക്ഷിക്കാനുള്ള നിർണായക ദൌത്യത്തിന് തുടക്കമായി. ടെലിസ്കോപ്പിന്റെ ഭ്രമണപഥം ഉയർത്തുന്നതിനായുള്ള ലിങ്ക് പേടകം പെഗസസ് റോക്കറ്റ് ഉപയോഗിച്ച് മാർഷൽ ദ്വീപുകളിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ചു. ഏകദേശം 1 സ്വിഫ്റ്റിന് സമീപത്തെത്തുന്ന ഈ പേടകം ടെലിസ്കോപ്പിന്റെ ഭ്രമണപഥത്തെ 240 km ഉയർത്തും. വെനസ്വേലയിൽ ജൂൺ 24 ശക്തമായ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 2,595 ആയതിനെ തുടർന്ന് 7 ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ഭൂകമ്പത്തിൽ ഇതുവരെ 12,000+ പേർക്ക് പരിക്കേറ്റു. കഴിഞ്ഞയാഴ്ച കാരക്കാസിലുണ്ടായ 2 ശക്തമായ ഭൂകമ്പങ്ങൾ വ്യാപകമായ നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 വിദേശ പര്യടനം തിങ്കളാഴ്ച ആരംഭിക്കും. ഇന്തോനേഷ്യയും ഓസ്ട്രേലിയയും ന്യൂസിലന്റും സന്ദർശിക്കും. അമർനാഥ് തീർത്ഥാടനത്തിന് ജമ്മുകശ്മീരിൽ തുടക്കമായി. സാംസ്കാരിക ഐക്യത്തിന്റെ പ്രതീകമാണ് അമർനാഥ് തീർത്ഥയാത്രയെന്ന് പ്രധാനമന്ത്രി. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഭീഷണിയായ ആപ്പുകൾക്കെതിരെ ഐടി മന്ത്രാലയത്തിന്റെ അടിയന്തര നടപടി. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് തുടരുമെന്ന് ഇന്ത്യ. ഭീകരത അവസാനിപ്പിക്കാൻ പാകിസ്ഥാന് മുന്നറിയിപ്പ്. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. 9 മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന കാബോവർദി മത്സരം നാളെ പുലർച്ചെ 3:30.

0: ഹീറോബെൻസിഗർ 107.8 ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിലി.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണിയാണ്. കഥാസാഗരത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കഥാസാഗരം ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടി പറയുന്നു, കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. നാടോടി കഥകളും മുത്തശ്ശിക്കഥകളും ഇതിഹാസങ്ങളും പുരാണങ്ങളും ഐതിഹ്യങ്ങളും എല്ലാം ഇതിലൂടെ കടന്നു വരുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ കഥയിലോട്ട് കടക്കാം. ഇന്നത്തെ ഞാൻ പഴഞ്ചൊല്ലിലെ മധുരക്കഥകൾ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ നിന്നെടുത്ത ചില പഴഞ്ചൊൽ കഥകൾ ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഒരു പഴഞ്ചൊല്ലിലെ പിന്നിലുള്ള ഒരു കഥയുണ്ടല്ലോ, അതാണ് കേൾക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കഥയൊന്ന് ആദ്യം ശ്രദ്ധിക്കാം. പണ്ട് പണ്ട് ജീവിച്ചിരുന്ന ഒരു വൃദ്ധയുടെ കഥയാണ്. പണ്ട് ചെറിയൊരു ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന ഒരു വൃദ്ധ സ്ത്രീയുടെ കഥ. അപ്പോൾ അവർക്ക് ആരും കൂടെ ഇല്ലായിരുന്നു, അവർ തനിച്ചാണ് താമസം. തനിച്ചാണെന്ന് പറഞ്ഞുകൂടാ, കൂട്ടിനൊരു പൂവും കോഴിയുണ്ട്. ആരോടും വലിയ മമതയൊന്നും പുലർത്താതെ ജീവിക്കുന്ന വൃദ്ധ പൂവം കോഴിയെ ഏറെ സ്നേഹിച്ചു. അതങ്ങനെയാണല്ലോ, നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ നമ്മുടെ വളർത്തു മൃഗങ്ങളോട് നമുക്ക് വലിയ സ്നേഹമായിരിക്കും. അവരാണ് നമ്മുടെ ഇഷ്ടപ്പെട്ട അല്ലേ തോഴർ, വേറെ ആരുമില്ല. അപ്പം പിന്നെ അവരെ അങ്ങ് പ്രാണന തുല്യം സ്നേഹിക്കും. അവരാണ് കൂട്ട്, അവരോടാണ് വർത്തമാനം പറയുന്നത്, അവരോടാണ് ചിരിക്കുകയും ശാസിക്കുകയും എല്ലാം ചെയ്യുന്നത്. അവിടെ അവർ ഒരു അഭിവാജ്യ ഘടകമായി മാറും. നല്ല തീറ്റയും വൃദ്ധയുടെ പരിചരണവും ലഭിച്ച പൂവം കോഴി തടിച്ച് കൊഴുത്ത് അങ്ങനെ വളർന്നു. ദിവസേനെ പലതവണ കൂവുകയെന്ന് മാത്രമാണല്ലോ അവൻ്റെ പണി. ഒരു രാജാവിനെ പോലെ പൂവൻ വൃദ്ധയുടെ വീട്ടുമുറ്റത്ത് വിലസി നടന്നു. നാട്ടിൻപുറത്തെ കോഴികളോടെല്ലാം അവന് പുച്ഛമായിരുന്നു. ആ പറമ്പിൽ ആരും കയറിയാലും അവൻ കൊത്തി ഓടിക്കും. വൃദ്ധയുടെ പെരുമാറ്റവും ഇതുപോലെയായിരുന്നു. തൻ്റെ സാമ്രാജ്യത്തിലെ രാജ്ഞിയാണെന്നാണ് ഭാവം. അയൽക്കാർക്ക് യാതൊരു ഉപകാരവും ചെയ്യില്ല. മറ്റുള്ളവർ വൃദ്ധയായ തനിക്ക് സഹായം ചെയ്യണമെന്നും ബഹുമാനത്തോടെ പെരുമാറണമെന്നുമാണ് ഉള്ളിലിരുപ്പ്. പക്ഷെ വൃദ്ധയുടെ മോശപ്പെട്ട പെരുമാറ്റം ദിനംതോറും കൂടി വരുന്നതിനനുസരിച്ച് ഗ്രാമവാസികൾ അവരെ വെറുത്തു തുടങ്ങി. ഇതിൽ കോപം തോന്നിയ വൃദ്ധ ഇങ്ങനെ വിചാരിച്ചു, ദിക്കോരികളായ നാട്ടുകാരെ വെറുതെ വിടാൻ പറ്റില്ല. എന്റെ പൂവം കൂവുന്നത് കൊണ്ടാണ് ഇവിടെ നേരം പുലരുന്നതും ആളുകൾ ഉണർന്നിരിക്കുന്നതും. ഞാൻ എൻ്റെ കോഴിയും കൊണ്ട് നാട് വിടുകയാണ്. ഇവിടെ നേരം വെളുക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കൊന്ന് കാണണം. വൃദ്ധ വിചാരിച്ച കാര്യം നടപ്പിൽ വരുത്തുക തന്നെ ചെയ്തു. അവരെന്ത് ചെയ്തു, അവർ തൻ്റെ കോഴിയുമായി നാട് വിട്ടു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് വൃദ്ധ ഗ്രാമത്തിലേക്ക് വന്നു. രഹസ്യത്തിലായിരുന്നു വരവ്. ആരും അറിഞ്ഞില്ല കോഴി കൂവാത്ത നാട്ടിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുകയായിരുന്നു ലക്ഷ്യം. നേരം വെളുക്കാതെയും വെളിച്ചം കിട്ടാതെയും ഗ്രാമവാസികൾ കുഴപ്പത്തിലായിട്ടുണ്ടാവും എന്നായിരുന്നു വൃദ്ധയുടെ പ്രതീക്ഷ. എന്നാൽ ഗ്രാമത്തിലെത്തിയ അവർ ഞെട്ടിപ്പോയി. ഗ്രാമത്തിൽ നേരം പുലർന്നിട്ടുണ്ട്, സൂര്യൻ ഉദിച്ചിട്ടുണ്ട്, എങ്ങും ധാരാളം പ്രകാശം പരന്നിരിക്കുന്നു. ആളുകൾ പതിവുള്ള ജോലികൾ ഏർപ്പെട്ടിരിക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? വൃദ്ധ അത്ഭുതം കൂറി നിന്നു. അടുത്ത് കണ്ട ഒരാളോട് ഇതേപ്പറ്റി തിരക്കുകയും ചെയ്തു. അയാൾ പറഞ്ഞ മറുപടി ഇതായിരുന്നു, ഒരു കോഴി കൂവാനില്ലാത്തതിനാൽ നേരം പുലരാതിരിക്കുമോ? ഈ മറുപടി മലയാളത്തിലൊരു പഴഞ്ചൊല്ലാണ്. അത് കേട്ട വൃദ്ധയ്ക്ക് തിരിച്ചറിവുണ്ടായി. അത്രയും നാൾ വലിയ തെറ്റിദ്ധാരണയിലാണ് വൃദ്ധ കഴിഞ്ഞത്. തൻ്റെ കോഴിയാണ് നേരം വെളുപ്പിക്കുന്നതെന്ന് അബദ്ധവിച്ചാൽ ഇതുപോലെ ചെറുതും വലുതുമായ ഒത്തിരി തെറ്റിദ്ധാരണകൾ നമ്മളും വെച്ച് പുലർത്തുന്നുണ്ടാകും. അത് നമുക്ക് തന്നെ വലിയ നഷ്ടം വരുത്തി വയ്ക്കുമെന്ന് ഓർത്തിരിക്കാം. അപ്പോൾ ഇതിൻ്റെ കഥയിലെ പഴഞ്ചൊല്ലെന്താണ്? ഒരു കോഴി കൂവാനില്ലാത്തതിനാൽ നേരം പുലരാതിരിക്കുമോ? ഇതാണ് പഴഞ്ചൊല്ല്. അപ്പോൾ ഞാൻ പഴഞ്ചൊല്ലിനെ കുറിച്ച് കൂടുതൽ വിവരിക്കേണ്ടതില്ല, അത് വളരെ വ്യക്തമാണ്. കഥയിലൂടെ വളരെ വ്യക്തമാണ്. എനിക്ക് ശേഷം പ്രളയം എന്ന് പലരും വിശ്വസിക്കാറുണ്ട്. ഈ ഭരണകർത്താക്കൾക്ക് അങ്ങനെ ഉണ്ട്. ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ എന്താവും അവസ്ഥ, വലിയ ദുരിതമായിരിക്കും എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അതുപോലെയാണ് വൃദ്ധയുടെ കാര്യം. എനിക്ക് ശേഷം വലിയ പാടായിരിക്കും. ഞാൻ കോഴിയും കൊണ്ട് പോയാൽ നേരം പുലരുകയില്ല, നേരം വെളുക്കുകയില്ല എന്നൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത്. നമ്മൾക്ക് അങ്ങനെ എല്ലാവർക്കും ഉണ്ട് കുറേ അബദ്ധ ധാരണകൾ. നമ്മൾ വിചാരിക്കുന്നത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇത് നടക്കില്ല, ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ അങ്ങനെ സംഭവിക്കില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കാം. ജീവിതത്തിൽ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടാറുണ്ട്. ഇത് ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമെന്ന് വിചാരിച്ചിട്ട് ഒട്ടേറെ പൈസയും ചിലപ്പോൾ അതിനുവേണ്ടി ചെലവാക്കാറുണ്ട്. ഈ അന്ധവിശ്വാസങ്ങളും വിശ്വാസങ്ങളും ഒക്കെ പലപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. അത് ചെയ്തില്ലെങ്കിൽ നമുക്കെന്തോ നഷ്ടപ്പെടും എന്നൊക്കെ നമ്മൾ വല്ലാതെ ഭീതിയോടെ കാണാറുണ്ട്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും, ഉദാഹരണത്തിന് ചുമ വന്നു കഴിഞ്ഞാൽ കഫ് സർപ്പ് കുടിക്കണമെന്നൊക്കെ നമ്മൾ പലപ്പോഴും വിചാരിക്കാറുണ്ട്. അതിന് വലിയ തെളിവുകളൊന്നുമില്ല കഫ് സർപ്പാണോ ചുമ മാറ്റുന്നത്. പല ഗവേഷണങ്ങളും പറയുന്നത് ഒരു പ്ലാസിബോ എഫക്റ്റ് എന്നാണ്. നമുക്കിവിടെ ഒരു ഒരു തോന്നലാണെന്നാണ്. പ്ലാസിബോ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അത് കഴിക്കുമ്പോൾ നമുക്കൊരു സൈക്കോളജിക്കലി നമുക്കതൊരു ഒരു നമുക്ക് കഴിക്കുന്ന പോലെ നമുക്ക് തോന്നുകയും മാനസികമായിട്ട് ഉള്ള അസുഖങ്ങളാണെങ്കിൽ അത് മാറും, ഒരു പ്ലാസിബോ എഫക്റ്റ് കൊണ്ട് മാറും. പലപ്പോഴും ഒരു ചുമയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് പോയി ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഒരു കഫ് സിറപ്പ് ഒക്കെ വാങ്ങിച്ചു കുടിക്കും. ഓവർ ദ കൗണ്ടർ OTC കോൾഡ് മെഡിസിൻസ് എന്നാണ് പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ പലപ്പോഴും ചുമ മാറ്റുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ അതിന് വലിയ വ്യക്തമായ തെളിവില്ലെന്നാണ് പറയുന്നത്. ഒരു പ്ലാസിബോയ്ക്ക് അപ്പുറം ഒന്നുമില്ലെന്നൊക്കെ ചില പഠനങ്ങൾ പറയുന്നു. ഡെക്സ്ട്രോമെത്തോർഫൻ അങ്ങനെ ഒരു വലിയ മാറ്റമൊന്നും കൊണ്ടുവരുന്നില്ല കുട്ടികളിൽ, പ്രത്യേകിച്ച് ഉറക്കം വരുത്തുകയോ അല്ലെങ്കിൽ ചുമയുടെ കാഠിന്യം കുറയ്ക്കുകയോ ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പല റിവ്യൂകളും വന്നിട്ടുണ്ട്. 2021 റിവ്യൂ ഉണ്ട്, അത് അതിനകത്ത് അങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ഇത് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ വല്ലാത്ത ഹാലുസിനേഷൻ, സൈക്കോസിസും സീഷ്യോസും ഒക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. നമ്മൾ വല്ലാതെ എന്തൊക്കെയോ ദുസ്വപ്നങ്ങളും വല്ലാത്ത ഒരു മാനസിക വിഭ്രാന്തിയും ഒക്കെ വരാം. ജന്നി പോലെയൊക്കെ ചിലപ്പോൾ സംഭവിക്കാം. കഫ് സിറപ്പിലുള്ള ആന്റി ഹിസ്റ്റാമിൻസ് അത് പ്ലാസിബോ കാട്ടി കുറച്ച് ഒന്ന് മെച്ചമാണെന്നേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. ഒരു ഈ 2020 ഒരു പഠനം പറയുന്നത് നിങ്ങൾക്ക് ഈ കഫ് സിറപ്പ് കുടിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് അതാണ് ആക്ച്വലി നിങ്ങളുടെ ഒരു മൂഡ് മാറ്റുകയും അപ്പോൾ കുറച്ച് റിലീഫ് ഉണ്ടാവുകയും ചെയ്യും എന്നാണ് പറയുന്നത്. നല്ലൊരു മൂഡ് ക്രിയേറ്റ് ചെയ്യും. നല്ല ചില കഫ് സിറപ്പിന് നല്ല മണവും വാസനയും നല്ല ടേസ്റ്റും ഒക്കെയാണ്, മധുരവും പ്രത്യേക ടേസ്റ്റൊക്കെയാണ്. അപ്പോൾ അതൊക്കെ കഴിക്കുമ്പോൾ ഒരു നല്ലൊരു മാനസിക ഉന്മേഷം തോന്നും. അപ്പോഴാണ് ഈ ഒരു എന്താ പറയുക, ഒരു ശരീരത്തിൻ്റെ ഒരു ഹീലിംഗ് പ്രോസസ്സ് ആരംഭിക്കുന്നത്, ശരീരം രോഗത്തെ പ്രതിരോധിക്കാൻ ആരംഭിക്കുന്നത്. നമ്മൾ വിചാരിക്കും കഫ് സിറപ്പ് കഴിച്ചതുകൊണ്ടാണ്. എന്തായാലും ഇപ്പോൾ കുറച്ച് നാൾ മുമ്പോഴാണ് 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ചുമ ജലദോഷ മരുന്നുകൾ നിർദ്ദേശിക്കരുതെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസ് DGHS സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മധ്യപ്രദേശിലും രാജസ്ഥാനിലും സർക്കാർ ആശുപത്രിയിൽ നിന്ന് നൽകിയ ചുമമരുന്ന് കഴിച്ച് 1 മാസത്തിനിടെ 8 കുട്ടികൾ മരിക്കുന്ന ഒരു സംഭവം കുറച്ചു നാൾ മുമ്പുണ്ടായി. 5 വയസ്സിൽ താഴെയുള്ളവർക്ക് ചുമമരുന്ന് കഴിയുന്നതും ഒഴിവാക്കണം. അടിയന്തര ഘട്ടങ്ങളിൽ ആരോഗ്യ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ നൽകാം. 1-ൽ മരുന്നുകളുടെ സംയുക്തം ഒഴിവാക്കണം. ദീർഘനാളേക്ക് നൽകാനും പാടില്ല. ഡോക്ടർമാരുടെ കുറിപ്പടിയോടെ മാത്രമാണ് ചുമമരുന്ന് വിൽക്കുന്നതെന്ന് ഉറപ്പാക്കണം. അങ്ങനെയും നിർദ്ദേശത്തിലുണ്ട്. ഇപ്പോൾ കഫ് സിറപ്പ് കഴിച്ച 8 കുട്ടികൾ മരിച്ചെന്ന സംഭവത്തിൽ തമിഴ്നാട് കമ്പനിക്കെതിരെ ഡ്രഗ് കൺട്രോൾ വിഭാഗം അന്വേഷണം നടത്തിയിരുന്നു. അങ്ങനെയൊക്കെ സംഭവം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഈ മരിച്ച കുട്ടികളുടെ വൃക്ക കോശങ്ങളിൽ ഡൈ എത്തലീൻ ഗ്ലൈക്കോൾ DEG എന്ന ഉയർന്ന വിഷാംശമുള്ള രാസ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. അതാണ് മരണകാരണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കഥ പറഞ്ഞു, അതിനെക്കുറിച്ചുള്ള ചില സമകാലിക വിഷയങ്ങളും ഒന്ന് പ്രതിപാദിച്ചു. ഇന്നത്തെ കഥാസാഗരം അവസാനിപ്പിക്കുകയാണ്. കഥ കേട്ട എല്ലാവർക്കും നമസ്കാരം. അടുത്ത കഥയ്ക്ക് വേണ്ടി കാത്തിരിക്കും, അടുത്ത കഥാസാഗരത്തിന് വേണ്ടി കാത്തിരിക്കും. നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ് പോണി.

0: റേഡിയോ മിനിസ്റ്ററിൽ നിങ്ങളിപ്പോൾ കേട്ടത് കഥാസാഗരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബോണി ജെ ബേസിൽ.
1: പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: കല്യാണം ഉറപ്പിച്ചല്ലേ, പർച്ചേസിംഗ് എവിടെയാ? നല്ലൊരു തുകയാകുമല്ലോ.
7: അപ്പൊ അതറിഞ്ഞില്ലേ, 4-ാം തീയതി രാവിലെ 10 മണി മുതൽ എം കെ ഫാബ്രിക്സ് കൊല്ലത്ത് എം കെ ബിഗ് സെയിൽ 2.0 തുടങ്ങുക. 10 മുതൽ 70% വരെ അവിടെ ഓഫർ ഉണ്ട്.
6: എങ്കിൽ പർച്ചേസിംഗ് അവിടെ തന്നെ. ഇത് പൊളിക്കും.
7: അതെ, 4-ാം തീയതി ആദ്യം എത്തുന്ന 51 പേർക്ക് 51 പട്ടുസാരികൾ തികച്ചും സൗജന്യമായി നൽകുന്നു. അതോടൊപ്പം മെഗാ ക്യാഷ് പ്രൈസ് നേടാൻ ബമ്പർ ലക്കി ഡ്രോയും. വേഗം പോരുന്നേ എം കെ ഫാബ്രിക്സ് കൊല്ലത്തിലേക്ക്.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്നു തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: ബിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കും. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: കല്യാണം ഉറപ്പിച്ചല്ലേ, പർച്ചേസിംഗ് എവിടെയാ? നല്ലൊരു തുകയാകുമല്ലോ.
6: അപ്പൊ അതറിഞ്ഞില്ലേ, 4-ാം തീയതി രാവിലെ 10 മണി മുതൽ എം കെ ഫാബ്രിക്സ് കൊല്ലത്ത് എം കെ ബിഗ് സെയിൽ 2.0 തുടങ്ങുക. 10 മുതൽ 70% വരെ അവിടെ ഓഫർ ഉണ്ട്.
5: എങ്കിൽ പർച്ചേസിംഗ് അവിടെ തന്നെ. ഇത് പൊളിക്കും.
6: അതെ, 4-ാം തീയതി ആദ്യം എത്തുന്ന 51 പേർക്ക് 51 പട്ടുസാരികൾ തികച്ചും സൗജന്യമായി നൽകുന്നു. അതോടൊപ്പം മെഗാ ക്യാഷ് പ്രൈസ് നേടാൻ ബമ്പർ ലക്കി ഡ്രോയും. വേഗം പോരുന്നേ എം കെ ഫാബ്രിക്സ് കൊല്ലത്തിലേക്ക്.
7: ആത്മാവിൽ മുട്ടി.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ പെൻസുകർ 107.8 നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ 6:40 നേർച്ചാലുകൾ, 6:45 പ്രാദേശിക വാർത്തകൾ, 7:15 മനസ്സിന്റെ കാണാപ്പുറങ്ങൾ, 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 7:55 എന്റെ ചെടി, 8:00 ലൈഫ് ടിപ്സ്, 8:05 അറിയിപ്പുകൾ, 8:10 കഥ പറയും നേരം, 8:30 ഗ്രീറ്റിംഗ്സ് ടൈം, 9:00 കൊല്ലം അടയാളപ്പെടുത്തുന്നു, 9:10 വേർഡ് ഓഫ് ദ ഡേ, 9:30 വാട്സ്ആപ്പ് മെലഡി, 11:30 എല്ലാം അവരുടെ ഭാവിക്ക് വേണ്ടിയാണ്. സ്വയം ന്യായീകരിച്ച് കുടുംബം തകർക്കുന്നവർ, സുനിൽ കുരുവിള അവതരിപ്പിക്കുന്ന പരിപാടി. 11:50 കൂടെയുണ്ട് ഞാൻ സഖി. 11:55 അറിയിപ്പുകൾ. 12:00 കാതോട് കാതോരം. 12:30 പ്രാദേശിക വാർത്തകൾ. 12:50 ദേശീയ വാർത്തകൾ. 3:30 കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. 4:30 കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര. 6:00 അറിയിപ്പുകൾ. 6:15 വേർഡ് ഓഫ് ദ ഡേ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 എല്ലാം അവരുടെ ഭാവിക്ക് വേണ്ടിയാണ്, സ്വയം ന്യായീകരിച്ച് കുടുംബം തകർക്കുന്നവർ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം. 7:15 വിരൽത്തുമ്പിലെ വിസ്മയം. 7:25 ദേശീയ വാർത്തകൾ. 9:00 എന്റെ ചെടി. 9:05 നേർച്ചാലുകൾ. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം.

0: നീർച്ചാലുകൾ.
1: ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.
2: മനുഷ്യൻ ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നവനാണ്. സ്വന്തം ജീവിതത്തെക്കുറിച്ച് കണക്കുകൾ കൂട്ടിയും കിഴിച്ചും കാത്തിരുന്നും അവൻ ജീവിതത്തെ തള്ളി നീക്കുന്നു. എന്നാൽ പലപ്പോഴും അപ്രതീക്ഷിതമായത് കടന്നു വരുമ്പോൾ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാനാവാതെ അവൻ തകർന്നു പോകാറുണ്ട്. ഒരിക്കൽ ഒരു ഗുരുവും ശിഷ്യനും കൂടി കാട്ടിലൂടെ നടന്നു പോവുകയായിരുന്നു. കുറേയധികം യാത്ര ചെയ്തു കഴിഞ്ഞപ്പോൾ ഗുരു ശിഷ്യനോട് ഒരു മരത്തിൽ കയറുവാൻ ആവശ്യപ്പെട്ടു. ഒരു വലിയ മരം മാനം മുട്ട വളർന്നു നിൽക്കുന്നു. അതിൻ്റെ ശിഖരങ്ങളിൽ എത്തിപ്പെടണമെങ്കിൽ ഏറെ പരിശ്രമിച്ച് മുകളിലേക്ക് കയറിപ്പോകണം. ഗുരുവിൻ്റെ വാക്കനുസരിച്ച് ശിഷ്യൻ ഏറെ പ്രയാസപ്പെട്ട് കൈയും നെഞ്ചും കാലുമൊക്കെ ഉരച്ച് മുകളിലേക്ക് കയറി ഒരു ശിഖരത്തിൽ പിടിച്ചു. സാവധാനം ശ്രദ്ധയോടെ ആ ശിഖരത്തിൽ കയറി നിന്ന് മറു കൈകൊണ്ട് മുകളിലത്തെ ശിഖരത്തിൽ പിടിച്ചു. എന്നിട്ട് ആശ്വാസത്തോടെ താഴെ നിൽക്കുന്ന ഗുരുവിനെ നോക്കി പറഞ്ഞു, ഇനി പേടിക്കാനൊന്നുമില്ല. അപ്പോൾ മുകളിലേക്ക് നോക്കി ഗുരു പറഞ്ഞു, ഇനിയാണ് നീ സൂക്ഷിക്കേണ്ടത്. ജീവിതത്തിൽ അപ്രതീക്ഷിതമായതിനെ പ്രതീക്ഷിക്കുക എന്ന ഒരു തത്വം സ്വീകരിച്ചാൽ ജീവിതത്തെ അതിൻ്റെ ശാന്തതയിലും പൂർണ്ണതയിലും സമഗ്രതയിലും വീക്ഷിക്കുവാൻ സാധിക്കും. നമ്മുടെ സ്വപ്നങ്ങൾ, കണക്കുകൾ, യാഥാർത്ഥ്യങ്ങൾ ഒക്കെ അന്യമാകുമ്പോഴും നഷ്ടമാകുമ്പോഴും പൊലിഞ്ഞു പോകുമ്പോഴും ശാന്തതയോടെ ജീവിതത്തെ നോക്കിക്കാണുവാൻ സാധിക്കും. ഓൾവേസ് എക്സ്പെക്ട് ദി അൺഎക്സ്പെക്റ്റഡ്. അപ്രതീക്ഷിതമായതിനെ പ്രതീക്ഷിക്കുക.
0: നീർച്ചാലുകൾ
1: തയ്യാറാക്കി അവതരിപ്പിച്ചത് ആന്റണി ടീച്ചേ.